ശ്രദ്ധിക്കണേ, ഉപദേശരൂപേണ താക്കീതുപോലെ കരുതലായി ജാഗ്രതയ്ക്ക് വേണ്ടി പറയുന്ന വാക്കാണിത്. ശ്രദ്ധിക്കണേ. അതെ, ശ്രദ്ധ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉണ്ടാകണം. ഒരു നിമിഷത്തെ ശ്രദ്ധ കുറവുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കാം. അല്പം കൂടുതൽ ശ്രദ്ധിച്ചതുകൊണ്ട് നേട്ടങ്ങളും ഉണ്ടാകാം. ശ്രദ്ധയ്ക്ക് മറ്റൊരു തലം കൂടിയുണ്ട്, നാം ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരണം, ഫോക്കസ്. നാം ജീവിത വിജയത്തിനായി ഓടി നടന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നു. ചിലത് തുടങ്ങും, ചിലത് തുടരില്ല, ചിലത് പാതി വഴിയിൽ മുടങ്ങും, ചിലത് തുടങ്ങുക പോലുമില്ല, വിജയിക്കുന്നില്ല എന്ന പരാതിയും. എന്നാൽ ഒരു കാര്യം നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ആ പ്രവൃത്തി ശീലമാകും. ആ ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാകും. ഏതൊരു പ്രവൃത്തിയിലും വിജയിക്കണമെങ്കിൽ ചെയ്യുന്ന കാര്യം സ്ഥിരോത്സാഹത്തോടെ തുടർച്ചയായി ചെയ്യുക. ഒരു ദിനം അതിൽ വിദഗ്ധരും പ്രതിഭയുമായി തീരും. ലോകമറിയും, നിങ്ങളുടെ കയ്യൊപ്പ് അവിടെ ചാർത്തപ്പെടും. ഉറപ്പ്.

0: ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വയലാറിന്റെ കവിത നല്ല ഹൈമവധുഭൂവിൽ, ആലപിക്കുന്നത് അശ്വിൻ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ഇതിൽ സുന്ദരകാണ്ഡത്തിലെ സീതാ സന്ദർശനം പാരായണം ചെയ്യുന്നത് സ്വർണലത വണ്ടോർ. 6:45 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകളും സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ 3-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ. 8:00 മധുര ഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരു കസേര. ഇതിൽ രാവണനു കിട്ടിയ വരങ്ങളെക്കുറിച്ചും ശാപങ്ങളെക്കുറിച്ചും കേൾക്കാം. 12:00 ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ ചെയ്യുന്നു. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി നാടക നേരത്തിൽ നാടകം നിശാഗന്ധി 2-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 5:15 ചലച്ചിത്രഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ 3-ാം ഭാഗം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ കേൾക്കാം വയലാറിന്റെ കവിത നല്ല ഹൈമവത ഭൂവിൽ. ആലപിക്കുന്നു അശ്വിൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വയലാറിന്റെ കവിത നല്ല ഹൈമവത ഭൂവിൽ, ആലപിച്ചത് അശ്വിൻ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം.
2: നമ്മുടെ ചിന്തകളാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. അതിനാൽ ചിന്തകളെക്കുറിച്ച് ശ്രദ്ധിക്കുക, കാരണം അവ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ.

0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് ഓഗസ്റ്റ് 5. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 5 വർഷത്തിലെ 217 ദിനമാണ്. ഓഗസ്റ്റ് 5 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1583 വടക്കേ അമേരിക്കയിലെ ആദ്യ ഇംഗ്ലീഷ് കോളനി ഹംഫ്രി ഗിൽബർട്ട് സ്ഥാപിച്ചു. ന്യൂഫൗണ്ട്ലാൻഡിലെ ഈ സ്ഥലം ഇന്ന് സെന്റ് ജോൺസ് എന്നറിയപ്പെടുന്നു. 1914 ഒഹായോയിലെ ക്ലീവ്ലാൻഡിൽ ആദ്യത്തെ വൈദ്യുത ഗതാഗത വിളക്ക് സ്ഥാപിച്ചു. 1940 ലാത്വിയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി. 1949 ഇക്വഡോറിലുണ്ടായ ഭൂകമ്പത്തിൽ 50 പട്ടണങ്ങൾ തകരുകയും 6,000-ലധികം ആളുകൾ മരിക്കുകയും ചെയ്തു. 1960 പണ്ട് അപ്പർ വോൾട്ട എന്നറിയപ്പെട്ടിരുന്ന ബുർക്കിന ഫാസ ഫ്രാൻസിൽ നിന്നും സ്വതന്ത്രമായി. 1963 അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ അണുവായുധ പരീക്ഷണങ്ങൾ നിർത്തിവെയ്ക്കുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവച്ചു. പ്രശസ്തനായ നോർവീജിയൻ ഗണിതശാസ്ത്രജ്ഞൻ നീൽസ് ഹെൻറി കാബേലിന്റെ ജന്മദിനം ഓഗസ്റ്റ് 5.
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്.

0: പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ് നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140 7025900118. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030 9496974141.
0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇതുവരെ മരിച്ചവരുടെ എണ്ണം 26. 4 പേരെ കാണാതായി. വിവിധ ജില്ലകളിലെ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18434 പേരെ പാർപ്പിച്ചതായി മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കാസർഗോഡ്, ആലപ്പുഴ, ഇടുക്കി, വയനാട്, കോഴിക്കോട്, എറണാകുളം, തൃശൂർ, കോട്ടയം, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. യമൻ തീരത്ത് ചെങ്കടലിൽ ആക്രമണത്തിനിടയായ MFC 5 നൂർ ഒലിയ എന്ന ഇന്ത്യൻ പതാകയുള്ള കപ്പൽ മുങ്ങി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇന്നലെ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കപ്പലിലുണ്ടായ 13 ഇന്ത്യൻ നാവികരുൾപ്പെടെ 14 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെയും നടിയെയും ബന്ധപ്പെടുത്തി പരോക്ഷമായി ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് സംഘം ഇന്നലെ രാവിലെ ചെന്നൈ നിലാങ്കരയിലെ വസതിയിലെത്തിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. രാത്രി 8:30 വിട്ടയച്ചു. തുടർന്ന് ചെന്നൈയിലേക്ക് വിമാനമാർഗം മടങ്ങി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവിക മിഷണറി VBG റാമിലേക്കുള്ള മാറ്റത്തിനിടെ June 29 and July 11 കൊഴിഞ്ഞുപോയ രജിസ്ട്രേഡ് തൊഴിലാളികൾ 67.6 ലക്ഷം. കഴിഞ്ഞ 3 വർഷം സ്ഥിരമായി പദ്ധതിയുടെ ഭാഗമായി തുടരുന്ന 26.3 ലക്ഷം പേരും ഇതിൽ ഉൾപ്പെടുന്നു. കൊഴിഞ്ഞുപോക്ക് കൂടുതലും ബീഹാർ, ഉത്തർപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലാണ്. ചോദ്യചോർച്ചകളിൽ നടപടി ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്ത സെൽഫി വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കാനിടയായ സംഭവത്തിൽ വിശദീകരണം നൽകുന്നതിൽ മെറ്റ കമ്പനിയുടെ ആഗോള നേതൃസംഘം ഡൽഹിയിൽ. തായ്ലാന്റിലെ ഫൂക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കെത്തിയ എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടു. 13 യാത്രക്കാരും 4 ക്യാബിൻ ക്രൂ അംഗങ്ങളും അടക്കം 17 പേർക്ക് പരിക്കേറ്റു. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത ശേഷം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. 2025-26 മണ്ഡല മകരവിളക്ക് കാലത്തെ നെയ് വിതരണത്തിന് ഈ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ടെൻഡറിൽ പങ്കെടുക്കാത്ത മിൽമക്ക് കരാർ നൽകി. ശബരിമല നെയ് ക്രമക്കേടിന്റെ തുടക്കം അതിലായിരുന്നു. ദേവസ്വം കമ്മീഷണർ എതിർപ്പറിയിച്ചിട്ടും പ്രസിഡന്റ് VS പ്രശാന്തും A. അജിത് കുമാറും ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ മിൽമയിൽ നിന്ന് ഉയർന്ന വിലക്ക് നെയ് വാങ്ങാൻ അനുമതി നൽകിയതായി ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രതിഷേധം പാർലമെന്റിൽ ശക്തമാക്കി പ്രതിപക്ഷം. പാർലമെന്റിന് പുറത്ത് ഭണ്ഡാരപ്പെട്ടിയിൽ സംഭാവന സ്വീകരിച്ചുള്ള പ്രതീകാത്മക സമരത്തിനെതിരെ BJP എതിർപ്പ്

വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനത്തിന് തുടക്കം. ഭക്തർക്ക് 10 മിനിറ്റിനകം ദർശനം നടത്താനായി. ബുക്ക് ചെയ്തവർക്ക് പ്രത്യേകം ഏർപ്പെടുത്തിയ വരിയിലൂടെയായിരുന്നു ഭക്തർ ഗുരുവായൂരപ്പൻ്റെ അടുത്തെത്തിയത്. ആദ്യ ദിവസം 1482 പേരാണ് ദർശനം നടത്തിയത്. 2400 പേർ ബുക്ക് ചെയ്തിരുന്നു. പുതിയ റാഗിംഗ് നിരോധന നിയമം പാസാക്കുന്നതുവരെ കരട് ബില്ലിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ നിലപാടറിയിക്കാൻ സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് വിഷയം ഈ മാസം 14 പരിഗണിക്കാനായി മാറ്റിവെച്ചു. കോളേജുകളിലും സ്കൂളുകളിലും നടക്കുന്ന റാഗിംഗ് കർശനമായി നേരിടാൻ സമഗ്രമായ റാഗിംഗ് നിരോധന നിയമം വേണമെന്നാവശ്യപ്പെട്ട് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ഫയൽ ചെയ്ത ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ച് പരിഗണിച്ചത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയിലും മണ്ണിടിച്ചിലും 52 വീടുകൾ പൂർണ്ണമായും തകർന്നു. 563 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് കൂടുതൽ വീടുകൾ പൂർണ്ണമായി തകർന്നത്. കേരളത്തിന് കേന്ദ്ര സർക്കാർ അടിയന്തര സഹായധനം നൽകണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാർ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു. പണപ്പെരുപ്പം ഉയരുകയും വളർച്ച കുറയുകയും ചെയ്യുന്ന നിർണായക സാഹചര്യത്തിൽ റിസർവ് ബാങ്കിൻ്റെ പണനയ പ്രഖ്യാപനം ഇന്ന്. 3 ദിവസത്തെ പണനയ യോഗത്തിലെ തീരുമാനങ്ങൾ രാവിലെ 10 മണിക്ക് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. മലബാർ മിൽമ ക്ഷീര കർഷകർക്ക് ഓണസമ്മാനമായി ഇക്കുറി 5.04 കോടി രൂപ നൽകും. June 1 മുതൽ 30 വരെ മേഖലാ യൂണിയന് ആനന്ദ് മാതൃക ക്ഷീരസംഘങ്ങൾ വഴി നൽകിയ നിശ്ചിത ഗുണനിലവാരമുള്ള പാലിന് ലിറ്ററിന് 2 രൂപ വീതം അധിക പാൽവിലയായി നൽകും. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാൻ 3021 പേർക്ക് അവസരം ലഭിക്കും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നടന്ന നറുക്കെടുപ്പ് വഴിയാണ് ഇവരെ തെരഞ്ഞെടുത്തത്. സംസ്ഥാനത്താകെ 11,139 പേർക്കാണ് അവസരം. വെള്ളപ്പൊക്കത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുകിപ്പോയ തിരുവനന്തപുരം കല്ലിയൂർ കിഴക്കേ തെറ്റുവിള രാജേഷ് ഭവനിൽ രാജേഷിൻ്റെയും കാഞ്ഞിരപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കൊട്ടംചുരത്തെ വയൽപീടികയിൽ VP ഹനീഫയുടെയും മൃതദേഹം 4ാം ദിവസം തിരച്ചിലിനിടെ കണ്ടെത്തി. ഇന്നലെ ഉച്ചയ്ക്ക് 12:45 പുഴക്ക് നടുവിലെ തുരുത്തിൽ ഓടക്കാടുകൾക്കിടയിൽ കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് നൽകുന്ന H-1B വിസ പുതുക്കുന്നതിന് USA ഫീസ് ഏർപ്പെടുത്താനൊരുങ്ങുന്നു. ടെക് ജീവനക്കാരുൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് വൻ തിരിച്ചടിയാകുന്നതാണ് തീരുമാനം. അതുപ്രകാരം കുടിയേറ്റ ഇതര തൊഴിൽ വിസകളായ H-1B1, L-1 എന്നിവയുടെ കാലാവധി തീരുന്ന മുറക്ക് പുതുക്കിക്കിട്ടാൻ ഫീസ് നൽകേണ്ടി വരും. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ യാത്രക്കാരായി എത്തുന്ന സ്ത്രീകളുടെ എണ്ണക്കൂടുതലിനെ കുറിച്ചുള്ള മന്ത്രി CP ജോണിന്റെ പരാമർശത്തിൽ വിവാദം. പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് വിശദീകരണവുമായി മന്ത്രി രംഗത്തു വന്നെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി. സർക്കാരിന്റെ മാടമ്പത്തരമാണ് പുറത്തുവന്നതെന്ന് CPM നേതാക്കൾ പറഞ്ഞു. NEET UG പരീക്ഷാ ഫലം വന്നപ്പോൾ തങ്ങളുടെ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ ഷീറ്റിൽ പൊരുത്തക്കേടുകളുണ്ടെന്നാരോപിച്ച് 6 വിദ്യാർത്ഥികൾ സുപ്രീംകോടതിയെ സമീപിച്ചു. പരീക്ഷയ്ക്ക് തങ്ങൾ ഉത്തരം രേഖപ്പെടുത്തിയ OMR ഷീറ്റുകളല്ല ഫലത്തിനൊപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകിയിരിക്കുന്നതെന്നാണ് ആരോപണം. കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിലെ ഗതാഗത നിരോധനം ഭാഗികമായി നീക്കി. കനത്ത മഴയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട പാൽച്ചുരം റോഡ് 6 വരെ ഗതാഗതത്തിനായി തുറക്കാൻ കലക്ടർ ഉത്തരവിട്ടു. 6 മണി മുതൽ രാവിലെ 6 മണി വരെ ഗതാഗത നിരോധനം തുടരും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഘടകത്തിന്റെ സഹകരണത്തോടെ നടത്തിവരുന്ന തുഫാൻ കെയർ പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി. ലഹരിക്ക് അടിമപ്പെട്ടവർക്കുള്ള ചികിത്സ, പുനരധിവാസ പരിചരണം, മറ്റ് പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നിവ ഫലപ്രദമായി നടപ്പിലാക്കുകയാണ് തുഫാൻ കെയർ പദ്ധതിയുടെ ലക്ഷ്യം. പോലീസ് സ്റ്റേഷനുകളുടെ അന്തരീക്ഷം പോസിറ്റീവാക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്. ആദ്യപടിയായി സ്റ്റേഷൻ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന തൊണ്ടിമുതൽ വാഹനങ്ങൾ വേഗത്തിൽ ഒഴിവാക്കാൻ DGP നിർദ്ദേശിച്ചു. പ്രവർത്തിക്കാത്ത പോലീസ് വാഹനങ്ങൾ, കേസുകളിലും അപകടങ്ങളിലും പെട്ടതുമായ തൊണ്ടിമുതൽ ഉപയോഗശൂന്യമായ സാധനങ്ങൾ വരെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കുമിഞ്ഞുകൂടിയിരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ചെറുതും വലുതുമായ 20,000-ത്തിലധികം വാഹനങ്ങൾ ഒഴിവാക്കാനുണ്ടെന്നാണ് കണക്ക്. ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ശ്രീലങ്കയിലെത്തി. ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും പരിശീലകൻ ഗൗതം ഗംഭീരും അടക്കമുള്ള സംഘമാണ് ഇന്നലെ കൊളംബോയിലെത്തിയത്. പരമ്പരയിൽ 2 മത്സരങ്ങളാണ് ഇന്ത്യൻ ടീം കളിക്കുന്നത്. August 15 ആദ്യ മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 9 ക്ലബ്ബുകൾ കളിക്കാനിറങ്ങുന്നത് പുതിയ പരിശീലകരുമായി. ലീഗ് ചരിത്രത്തിലെ റെക്കോർഡാണ് ഇത്.
കേരള ക്രിക്കറ്റ് അസോസിയേഷന്

0: 1975 സംസ്ഥാനത്തെ ക്രിക്കറ്റ് സംഘടനയ്ക്ക് മുക്കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. ലുസൈൽ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര മത്സരിക്കും. ഓഗസ്റ്റ് 21 മത്സരം. സ്കോട്ട്ലൻഡിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ നീരജ് വെള്ളി മെഡൽ നേടിയിരുന്നു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
2: സിഎം വിസ്താര നെല്ലൂന്നി.
3: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
4: ഓഹോ, ഇത്തരം ഇ എൻ ടി പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: ഉണ്ട്.
4: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ഇ എൻ ടി സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം എസ്എം ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 4 വരെ. എസ്എം ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് എസ്എം ഹോസ്പിറ്റൽ.
5: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
6: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200+ പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
6: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
7: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
8: വേട്ടയ്ക്കൊരു മകൻ തമ്പുരാനെ.
7: കർക്കടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.
8: വേട്ടയ്ക്കൊരു മകൻ തമ്പുരാനെ.
9: രാമകഥാഗാനലയം.
10: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം 20-ാം ദിവസമായ ഇന്ന് അധ്യാത്മ രാമായണം സുന്ദരകാണ്ഡത്തിലെ സീതാ സന്ദർശനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു സ്വർണലത വണ്ടൂർ.

ഉടമയൊടുമസുരപുരി പനിവിനോട് ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപഭവനവും അമൃതസമസലിലയുധവാപ്പിയും ഒത്തുംഗസൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവബല

കുസുമ ചയ സുരഭിയൊടു പവന നദി കൂടമായി കൂടി തടഞ്ഞു കൂട്ടിക്കൊണ്ടു പോയുടൻ ഉപവനവും ഒരു ദ്വരുത തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടമഖില ജഗദീശ്വരി തന്നെയും ആശുഗനാശു കാട്ടിക്കൊടുത്തിടിനാൻ മലിനതര ചിഗുരവസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ കൃഷഗാത്രിയായിത്രയും ഭയവിവശമവനിയിലുരുണ്ടും സദാ ഹൃദി ഭർത്താവു തന്നെ നിനച്ചു നിനച്ചലം നയനജലമനവരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേതി ജപിക്കയും നിശിചരികൾ നടുവിലഴലൊടുമരുവുമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിടവിവര ശിരസി നിബിടച്ഛദാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരും നേടിനാൻ ദിവസകരകുല

സുഗ്രീവൻ വാനരന്മാരെ സീതാന്വേഷണത്തിനായി നിയോഗിച്ചു. ഒരു മാസത്തിനുള്ളിൽ തിരിച്ചെത്തണമെന്നും സീതയെ കണ്ടുകിട്ടാതെ ഒരു മാസം അതിക്രമിച്ചു വരികയാണെങ്കിൽ വധശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. ഹനുമാനെ വിളിച്ച് ശ്രീരാമൻ ഇങ്ങനെ അരുളി ചെയ്തു: തിരിച്ചറിയുന്നതിനുള്ള അടയാളമായി എന്റെ നാമാക്ഷരങ്ങളുള്ളതും ഉത്തമമായതുമായ ഈ മോതിരം രഹസ്യമായി സീതയ്ക്ക് കൊടുക്കുക. സീതാന്വേഷണാർത്ഥം പുറപ്പെട്ട വാനരന്മാർ വിന്ധ്യാപർവ്വതത്തിൽ സഞ്ചരിക്കവേ ഒരു രാക്ഷസനെ കണ്ടുമുട്ടി. അവനെ മുഷ്ടിപ്രഹരത്താൽ വധിച്ചുകൊണ്ട് മറ്റൊരു വനത്തിലേക്ക് പ്രവേശിച്ചു. എവിടെ വെള്ളം കിട്ടുമെന്നറിയാതെ അന്വേഷിച്ച വാനരന്മാർ പുല്ലും വള്ളികളും കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു ഗുഹ കണ്ടെത്തി. അതിനകത്ത് പ്രവേശിച്ചപ്പോൾ സ്ഫടികതുല്യമായ ജലം നിറഞ്ഞ ജലാശയങ്ങളും ധാരാളം ഫലങ്ങളുള്ള വൃക്ഷങ്ങളും തേൻ നിറച്ച പാത്രങ്ങളും രത്നങ്ങളും വസ്ത്രങ്ങളും അവർ കണ്ടു. അവിടെ ഒരു ഭവനത്തിൽ സ്വർണസിംഹാസനത്തിൽ ഇരിക്കുന്നവളും തേജസ്സുള്ളവളുമായ ഒരു യോഗിനിയെ കണ്ടു. ആ ദേവി ഇങ്ങനെ ചോദിച്ചു: നിങ്ങൾ എന്തിനുവേണ്ടി എവിടെ നിന്ന് വരുന്നു? ഹനുമാൻ തങ്ങളുടെ യാത്രാ ഉദ്ദേശം പറഞ്ഞുകൊടുത്തു. യോഗിനി പറഞ്ഞു: യഥേഷ്ടം ഫലമൂലാദികൾ ഭക്ഷിച്ച് അമൃതതുല്യമായ ജലവും കുടിച്ചു വന്നാൽ എന്റെ വൃത്താന്തം ഞാൻ പറയാം. പണ്ട് വിശ്വകർമാവിന്റെ പുത്രിയായ ഹേമ എന്നുപേരായ ദിവ്യരൂപിണിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മഹേശ്വരന്റെ അനുഗ്രഹത്താൽ പതിനായിരക്കണക്കിന് സംവത്സരക്കാലം ഇവിടെ താമസിച്ചു. ഗന്ധർവപുത്രിയായ എന്റെ പേര് സ്വയംപ്രഭ എന്നാണ്. ബ്രഹ്മലോകത്തേക്ക് പോകുന്ന അവസരത്തിൽ അവർ എന്നോട് പറഞ്ഞു: സർവജന്തുരഹിതമായ ഈ സ്ഥലത്ത് തപസ്സു ചെയ്തുകൊണ്ട് വസിക്കുക. ത്രേതായുഗത്തിൽ പരമാത്മാവായ ശ്രീനാരായണൻ ദശരഥപുത്രനായി അവതരിച്ച് വനവാസം അനുഷ്ഠിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യയെ അന്വേഷിച്ച് വാനരന്മാർ ഭവതിയുടെ ഗുഹയിൽ എത്തിച്ചേരും. അപ്പോൾ അവർ സൽക്കരിക്കുക, ശ്രീരാമനെ പ്രണമിച്ച് സ്തുതിക്കുക. എന്നാൽ സനാതനമായ വിഷ്ണുപദം ലഭിക്കും. ആ വാനരന്മാരുടെ സാന്നിധ്യത്തിൽ സ്വയംപ്രഭക്ക് മോക്ഷം ലഭിച്ചു. ഗുഹയിൽപ്പെട്ട് അലഞ്ഞുതിരിഞ്ഞ് ഒരു മാസത്തോളം നഷ്ടമായി. സീതയെ കണ്ടുകിട്ടിയില്ല. രാജകൽപ്പന ഭയന്ന് കിഷ്കിന്ധയിൽ തിരിച്ചു പോവാനും പറ്റുന്നില്ല. ഇപ്രകാരം കണ്ണീർ വാർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അംഗദനെ കണ്ട് വാനരപുംഗവന്മാർ നിറകണ്ണുകളോടെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: നമുക്ക് നിർഭയം ഈ ഗുഹയിൽ തന്നെ പോയി താമസിക്കാം. എന്നാൽ ഹനുമാൻ പറഞ്ഞു: എന്തിനാണ് ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്? ശ്രീരാമനിൽ നിന്നോ സുഗ്രീവനിൽ നിന്നോ യാതൊരു ഭീഷണിയും ഉണ്ടാവുകയില്ല. ഞാനും അങ്ങയുടെ ഹിതമായിട്ടുള്ളത് ചെയ്യും. ഗുഹാവാസം അപകടമറ്റതാണെന്ന് പറയുക വയ്യ. രാമബാണത്തിന് അഭേദ്യമായി മൂന്ന് ലോകങ്ങളിലും ഒന്നുമില്ല. ഇപ്രകാരം അംഗദനെ ആശ്വസിപ്പിച്ച ശേഷം എല്ലാവരും വിന്ധ്യാപർവ്വതത്തിലേക്ക് പോയി. സീതയെ അന്വേഷിച്ചവർ ദക്ഷിണസമുദ്രത്തിന്റെ തീരത്തുള്ള പവിത്രമായ മഹേന്ദ്രഗിരിയുടെ അടിവാരത്തെത്തി. അപ്പോൾ മഹേന്ദ്രപർവ്വതത്തിലെ ഒരു ഗുഹയിൽ നിന്ന് പർവ്വതാകാരനായ സമ്പാദി എന്ന കഴുകൻ മെല്ലെ പുറത്തേക്ക് വന്നു. വാനരന്മാരെ ഭക്ഷിക്കുവാനുള്ള ഒരുക്കം തുടങ്ങി. കഴുകനെ കണ്ട് ഭയന്ന വാനരന്മാർ തങ്ങളുടെ ദുർവിധിയോർത്ത് പരിതപിച്ചു. ശ്രീരാമനാമം കേട്ട സമ്പാദിയാകട്ടെ വാനരന്മാരോട് ചോദിച്ചു: നിങ്ങൾ എന്റെ സഹോദരനായ ജടായുവിന്റെ പേരും ശ്രീരാമന്റെ പേരും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അംഗദൻ തങ്ങൾ ആരാണെന്നും തങ്ങളുടെ ആഗമനോദ്ദേശം എന്താണെന്നും അറിയിച്ചു. അംഗദന്റെ വാക്ക് കേട്ട് സന്തുഷ്ടനായ സമ്പാദി പറഞ്ഞു: ജടായു എന്റെ പ്രിയ സഹോദരനാണ്. വളരെ കാലത്തിനു ശേഷം ഇപ്പോഴാണ് ഞാൻ അവന്റെ വിവരം അറിയുന്നത്. നിങ്ങൾക്ക് ഞാൻ വാക്കുകൊണ്ട് സഹായം ചെയ്യാം. ഭ്രാതാവിന് ഉദകക്രിയ ചെയ്യുവാനായി എന്നെ സഹായിക്കുക. അങ്ങനെ ജടായുവിന്റെ ഉദകക്രിയയ്ക്ക് ശേഷം സമ്പാദി പറഞ്ഞു: ത്രികൂട പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തായി ലങ്കയെന്ന ഒരു നഗരമുണ്ട്. അവിടെ രാക്ഷസ സ്ത്രീകളാൽ പരിരക്ഷിതയായി സീതാദേവി വസിക്കുന്നു. 100 യോജന ദൂരത്തായി സമുദ്രമധ്യത്തിലാണ് ലങ്ക. സമുദ്രം തരണം ചെയ്യുകയാണെങ്കിൽ സീതയെ കണ്ട് തിരിച്ചുവരാം. നിങ്ങൾ അതിയായി യത്നിച്ച് സമുദ്രം ലംഘനം ചെയ്യുക എങ്കിൽ രഘുനാഥനായ ശ്രീരാമനാൽ രാവണൻ വധിക്കും.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേർ മരിച്ചു, 4 പേരെ കാണാതായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. റിസർവ് ബാങ്കിന്റെ നടപ്പ് സാമ്പത്തിക

0: വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് യുഎസിൽ തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 10 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലാണ് അവധി. കോഴിക്കോടും കണ്ണൂരും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കും മാറ്റമില്ല. കേരള സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. അതേസമയം സർവകലാശാല പഠന വകുപ്പുകളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് തുടരുന്ന അതിശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. 12,434 പേർ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. 52 വീടുകൾ മഴക്കെടുതിയിൽ പൂർണ്ണമായി തകർന്നതായും മന്ത്രി പറഞ്ഞു. 565 വീടുകൾ ഭാഗികമായി തകർന്നു. ഡെസ്ക് റിപ്പോർട്ട്.
1: ജനങ്ങളുടെ സുരക്ഷയ്ക്കും ദുരിതാശ്വാസത്തിനുമാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്നതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ തന്നെ തുടരും. മഴക്കെടുതിയിൽ ഇതുവരെ 25 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും 4 പേരെ കാണാതായതായും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്ത് 3 പേരും, കോട്ടയത്ത് 5 പേരും, മലപ്പുറത്ത് 4 പേരും, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 3 വീതവും, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ 2 പേർ വീതവും, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിൽ 1 വീതവുമാണ് മരിച്ചത്. ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണം, മരുന്ന് എന്നിവ യഥാക്രമം ലഭ്യമാക്കുന്നുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
0: സംസ്ഥാനത്ത് കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന് 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കിയിട്ടുണ്ടെന്നും വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോയ ശേഷം ഇത് ഉയരാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജില്ലാ കലക്ടർമാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിയന്തര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഒരു പ്രശ്നമല്ലെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വെള്ളപ്പൊക്കം പൂർണ്ണമായി ഒഴിഞ്ഞതിനു ശേഷം വിശദമായ വിലയിരുത്തൽ നടത്തി അന്തിമ നഷ്ടക്കണക്ക് തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലേക്കും ജില്ലയ്ക്ക് പുറത്തേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അത്യാവശ്യമല്ലാത്ത അന്തർ സംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 112 കുടുംബങ്ങളാണ് കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 202 പേർ താമസിക്കുന്നു. 64 കുടുംബങ്ങളെയാണ് വിവിധ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നത്. ജില്ലയിൽ 8 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 7 വീടുകൾക്ക് ഭാഗികമായും 1 വീടിന് പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറത്ത് മഴക്കെടുതിയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാടി താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന 12 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 299. കോട്ടയം ജില്ലയിലെ പ്രകൃതിക്ഷോഭത്തിൽ കുടിവെള്ളവും വൈദ്യുതി വിതരണവും മുടങ്ങിയ മേഖലകളിൽ അവ അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യമൻ തീരത്ത് ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലായ MSV ഫയസ് നൂറെ ഒലിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലിലെ 13 ഇന്ത്യക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസി യമൻ അധികൃതരുമായി സഹകരിച്ച് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി വരികയാണെന്നും മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിച്ച് അന്താരാഷ്ട്ര ജലപാതകളിലൂടെ ഗതാഗത സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര മുംബൈയിൽ രാവിലെ റിപ്പോ നിരക്ക് പ്രഖ്യാപനം നടത്തും. തിങ്കളാഴ്ച ആരംഭിച്ച കേന്ദ്രബാങ്കിന്റെ 6-അംഗ ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിലാണ് അന്തിമ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും US ഫെഡറൽ റിസർവിന്റെ നിലപാടുകളും നിലനിൽക്കുന്ന നിർണായക സാഹചര്യത്തിൽ മുഖ്യ റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ 5.25%

0: നിലനിർത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ ഇന്ധന വ്യാപാരത്തെ വാഹന ഇൻഷുറൻസുമായി ബന്ധിപ്പിക്കുന്ന പൈലറ്റ് പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയ വാഹനങ്ങൾക്ക് മാത്രം പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകുന്നത് ഉറപ്പുവരുത്താനാണ് പദ്ധതി. രാജ്യത്തെ 56% വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ലെന്നത് ഞെട്ടിക്കുന്നതാണെന്ന് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റി കോടതി ആവശ്യപ്പെട്ടു. ടോൾ പ്ലാസകളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് തെരഞ്ഞെടുത്ത ദേശീയ പാതകളിൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റം നടപ്പിലാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എഥനോൾ ഉൽപാദനം കാർഷിക മേഖലയ്ക്ക് വലിയ അവസരമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. എഥനോൾ ഉൽപാദന നയം കർഷക കേന്ദ്രീകൃതവും വിളകളുടെ കൃത്യമായ വില നേരിട്ട് കർഷകരിലേക്ക് എത്താൻ പര്യാപ്തവുമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഡൽഹിയിൽ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കമായി. മറ്റന്നാൾ വരെ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാഷ്ട്രങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത്. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. യുഎസിലെ യൂജീനിലെ ഹേവാർഡ് ഫീൽഡിൽ ഈ മാസം 9 വരെയാണ് മത്സരം. 36-അംഗ ഇന്ത്യൻ ട്രാക്ക് ആന്റ് ഫീൽഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും. 1800-ലധികം അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക 19 ആഗസ്റ്റിന് പ്രസിദ്ധീകരിക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDSഉം ചേർന്ന് സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി ഇന്നും നാളെയും കണ്ണൂർ ഇരിട്ടിയിൽ നടത്തും. രാവിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്യും. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കപ്പൽചാലിലൂടെ കടലിലേക്കൊഴുകിപ്പോയ റോറോയിൽ കുടുങ്ങിയ 50 യാത്രക്കാരെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോയ റോറോ കപ്പൽചാലിലൂടെ കടലിലേക്കൊഴുകിപ്പോയത്. സംഭവസമയത്ത് 9 കാറുകളും 1 ട്രാവലറും 50 ബൈക്കുകളും 50 യാത്രക്കാരും റോറോയിലുണ്ടായിരുന്നു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും സബ് സീ റെസ്ക്യൂ ഗാർഡുമാരുൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കണ്ണൂരിൽ 9 വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചു. തളിപ്പറമ്പ് കല്ലടത്ത് പട്ടുവം വളപ്പിൽ അമാനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അപകടം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 വൈകിട്ട് എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പതിവിൽ നിന്നും വ്യത്യസ്തമായി 3 ഇടങ്ങളിൽ മെഗാ ട്രേഡ് ഫെയറായാണ് സപ്ലൈകോ ഓണം ഫെയർ ഇത്തവണ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തിരിക്കണ്ടം നായനാർ പാർക്കിലുമാണ് ഓണം മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മെഗാ ട്രേഡ് ഫെയർ ഈ മാസം 25 അവസാനിക്കും. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് മെഗാ ട്രേഡ് ഫെയറുകൾ പ്രവർത്തിക്കുക. മറ്റ് 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ സപ്ലൈകോയുടെ ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കും. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് കാസർകോട് കലക്ടറേറ്റിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. മേള ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാലുശ്ശേരി അറപ്പീടിക ഖാദി ഷോറൂമിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. VT സൂരജ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേർ മരിച്ചു, 4 പേരെ കാണാതായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തുടരുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. റിസർവ് ബാങ്കിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. अथ वार्ताः. संसदा जन्म मृत्यु पञ्जीकरण विधेयकम् पारितम्. രാജ്യസഭയാ ഹ്യഃ ഏതസ്മൈ അനുമോദനം പ്രദത്തം തത് പൂർവമേവ ഏതത് വിധേയകം ലോകസഭയാ പാരിതം ആസീത്. കേന്ദ്രീയ ഗൃഹരാജ്യമന്ത്രി നിത്യാനന്ദരായ രാജ്യസഭായാം ഏതത് വിധേയകം പ്രസ്തുതവാൻ. അനേന നവഷഷ്ട്യധിക നവദശശതമ വർഷസ്യ ജന്മമൃത്യു പഞ്ജീകരണാധിനിയമേ സംശോധനം ഭവേത്, യേന ജന്മമൃത്യോഃ പഞ്ജീകരണേ വിലംബഃ ന ഭവേത് തഥാ സമയേ ഏവ പഞ്ജീകരണം ഭൂയാത്. ലോകസഭയാ ഹ്യഃ വിനിയോഗ വിധേയകമപി പാരിതം, തതഃ പരം ലോകസഭായാഃ കാര്യം ആദിവസപര്യന്തം സ്ഥഗിതം. സർവോച്ച ന്യായാലയേന കേന്ദ്ര പ്രശാസനായ നിർദ്ദേശഃ പ്രദത്തഃ യത് വൈധ തൃതീയ പക്ഷയാനാഭിരക്ഷണം വിനാ ഇന്ധന വിക്രയഃ ന ഭവേത് ഇതി ഉദ്ദേശ്യേന പ്രായോഗിക പരിയോജന നിർമീയതാം. ന്യായമൂർത്തിഃ സഞ്ജയ കരോലഃ തഥാ ന്യായമൂർത്തിഃ പ്രശാന്ത കുമാര മിശ്രഃ അവദതാം യത് ഭാരതസ്യ മാർഗേഷു സഞ്ചരന്തേഷു യാനേഷു പ്രായഃ ഷട് പഞ്ചാശത് പ്രതിശതം യാവത് യാനാനി വൈധ തൃതീയ പക്ഷയാനാഭിരക്ഷണ വിഹീനാനി സന്തി. ഏഷാ ച സ്ഥിതിഃ അത്യന്ത ചിന്തായുതാ അസ്തി. ന്യായാലയേന ഭാരതീയ വീമാ വിനിയാമക വികാസ പ്രാധികരണായ അഥ മാർഗ പരിവഹന രാജമാർഗ മന്ത്രാലയായ ച സ്വചാലിത പഞ്ജികാ ഫലകാഭിജ്ഞാന പ്രണാളീം ഉപയോജ്യ ബീമാ ഇതി സത്യാപന പ്രായോഗിക പരിയോജനാം നിർമാതും നിർദ്ദേശഃ പ്രദത്തഃ. ഏതസ്യാഃ പ്രായോഗിക പരിയോജനായാഃ ഉദ്ദേശ്യം വൈധ തൃതീയ പക്ഷ യാനാഭിരക്ഷണ വിഹീന യാനാനാം അഭിജ്ഞാനകർത്തും തഥാ മോട്ടോർ യാനസ്യ അനുപാലനം സുദൃഢീകർത്തും വർത്തതേ. ഐഷമഃ ബ്രിക്സ് ഇത്യേതസ്യ അധ്യക്ഷതാം കുർവന് ഭാരതം അദ്യാരഭ്യ ഷഷ്ടദിനാങ്ക പര്യന്തം ഭോപാലെ തൃതീയം ബ്രിക്സ് സംസ്കൃതി കാര്യസമൂഹോപവേശനസ്യ ആതിഥ്യം കരിഷ്യതി. സംസ്കൃതി മന്ത്രാലയേന ഉക്തം യത് അസ്മിൻ ഉപവേശനെ ബ്രിക്സ് സദസ്യ ദേശാനാം പ്രതിനിധയഃ ഭാഗം ഗ്രഹീഷ്യന്തി. ഏതദുപവേശനം സാംസ്കൃതിക സഹയോഗസ്യ സംവർദ്ധനായ തഥാ ബ്രിക്സ് സംസ്കൃതി മന്ത്രിണാം ഉപവേശനാത് പൂർവം പ്രമുഖ വിഷയേഷു സഹമതി സ്ഥാപനായ ആയോജ്യതേ. ദ്വിദിവസാത്മകേ അസ്മിൻ ഉപവേശനെ ത്രിഷു പ്രമുഖ വിഷയേഷു വിചാരവിമർശഃ ഭവിഷ്യതി, യേഷു സൃജനാത്മകാർത്ഥ വ്യവസ്ഥാ സാംസ്കൃതിക സൃജനാത്മകോദ്യോഗഃ പ്രതിലിപ്യധികാരഃ കൃത്രിമ ബുദ്ധിമത്താ സാംസ്കൃതിക രക്തസ്യ സംരക്ഷണം സംസ്കൃതിഃ ജലവായുഃ സതത വികാസഃ ചേത്യേതേ വിഷയാഃ സമ്മിലിതാഃ സന്തി. മന്ത്രാലയേന ഉക്തം യത് ഏതദ് ഉപവേശനം ബ്രിക്സ് അധ്യക്ഷതാവധൌ സാംസ്കൃതിക സഹഭാഗിതായാഃ സുദൃഢീകരണെ തഥാ സംസ്കൃതി മാധ്യമേന സമാവേശി സതത വികാസം സംവർദ്ധയിതും ഭാരതസ്യ പ്രതിബദ്ധതാം പ്രതിബിംബയതി. ബ്രിക്സ് ശിക്ഷാ മന്ത്രിണാം ത്രയോദശോപവേശനം തഥാ തൃതീയം ബ്രിക്സ് വരിഷ്ഠാധികാരിണാം ഉപവേശനം അദ്യാരഭ്യ അസ്യ മാസസ്യ സപ്തമ ദിനാങ്ക പര്യന്തം ഒഡീഷാ രാജ്യസ്യ ഭുവനേശ്വരെ ആയോജയിഷ്യതേ. ശിക്ഷാ മന്ത്രാലയേനോക്തം യത് ഏതേഷു ഉപവേശനേഷു ബ്രിക്സ് സദസ്യ ദേശാനാം ശിക്ഷാ മന്ത്രിണഃ വരിഷ്ഠാധികാരിണഃ തഥാ പ്രതിനിധി മണ്ഡലാനി അപി ഭാഗം ഭജിഷ്യന്തി. ഉപവേശനാവധൌ സഹകാര്യ സംബദ്ധേഷു വിവിധ വിഷയേഷു വിചാര വിമർശഃ ഭവിഷ്യതി. തേഷു പ്രാരംഭിക ബാലശിക്ഷായാഃ ബാലപരിചര്യായാഃ ച സുദൃഢീകരണം കൌശല വികാസസ്യ സംവർദ്ധനം പരസ്പര സഹകാര്യസ്യ വർദ്ധനം തഥാ സംയുക്താനുസന്ധാനസ്യ നവോന്മേഷസ്യ നവോദ്യമാനാം ച പ്രോത്സാഹനം പ്രമുഖതയാ സമാവിഷ്ടാനി സന്തി. കേന്ദ്രീയ ശിക്ഷാമന്ത്രി പ്രഹ്ലാദ് ജോഷി ത്രയോദശേ ബ്രിക്സ് ശിക്ഷാമന്ത്രിണാം ഉപവേശനെ ഭാഗം ഗ്രഹീഷ്യതി. ഭാരതർത്തു വിജ്ഞാന വിഭാഗേന അദ്യ അസമ മേഘാലയയോഃ അതിവൃഷ്ട്യൈ രക്തവാർണികീ സഞ്ചേതന പ്രഖ്യാപിതാ ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ MTech 2nd ഘട്ട അലോട്ട്മെന്റിന് ശേഷമുള്ള വിവിധ

0: ഡാമുകളിലെ ഒഴിവുകളിലേക്ക് നാളെ തത്സമയ പ്രവേശനം നടത്തുന്നു. രാവിലെ 10 മണിക്ക് കോളേജിലെത്തി പേര് രജിസ്റ്റർ ചെയ്യണം. പ്രവേശനം നേടുന്നവർ അന്ന് തന്നെ കോളേജിൽ ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് www.gcek.ac.in. കർഷക ദിനത്തിന്റെ ഭാഗമായി ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ മികച്ച കർഷകരെ തെരഞ്ഞെടുത്ത് കർഷകശ്രീ പുരസ്കാരം നൽകുന്നു. അപേക്ഷാ ഫോറം ബാങ്ക് ഹെഡ് ഓഫീസിലും വിവിധ ശാഖകളിലും ലഭിക്കും. അപേക്ഷ ഈ മാസം 10 വരെ ബാങ്ക് ഓഫീസിലും ശാഖകളിലും സമർപ്പിക്കാം. കഴിഞ്ഞ വർഷം പുരസ്കാരം ലഭിച്ചവർ അപേക്ഷിക്കേണ്ട. നടുവിൽ പോളിടെക്നിക് കോളേജിലെ ലാറ്ററൽ എൻട്രി വഴി ഒഴിവുള്ള സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം നാളെ സ്ഥാപനത്തിൽ നടക്കും. രജിസ്ട്രേഷൻ സമയം രാവിലെ 9:30 മുതൽ 10:30 വരെ. എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും മതിയായ ഫീസുമായി രക്ഷിതാക്കൾ സഹിതം ഹാജരാകണം. കുന്നോത്ത് EMS മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BTTM എന്നീ കോഴ്സുകളിൽ SSC ST ജനറൽ വിഭാഗങ്ങൾക്കുള്ള സീറ്റൊഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490024234044, മറ്റൊരു നമ്പർ 8547003404. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒഴിവുള്ള ലെക്ചറർ തസ്തികകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. PSC അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ എന്നിവ സഹിതം ഇന്ന് രാവിലെ 10:30 കോളേജിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തണം. മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ അറബിക് വിഭാഗത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495116828. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. മാതമംഗലം ടൗണിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 10 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പിലാത്തറ വഴി വരുന്ന വാഹനങ്ങൾ പാണപ്പുഴ റോഡ് വഴി, ചരൽപ്പല്ല റോഡ്, കുഞ്ഞിത്തോട്ടം പാലം വഴി കുറ്റൂർ ഭാഗത്തേക്കും, കുറ്റൂർ ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ കുഞ്ഞിത്തോട്ടം പാലം വഴി, ചരൽപ്പല്ല റോഡ്, പാണപ്പുഴ റോഡ് വഴി പിലാത്തറയിലേക്കും, പേരൂർ റോഡ് വഴി വരുന്ന വാഹനങ്ങൾ മാതമംഗലം ബസ് സ്റ്റാൻഡ് വഴിയും തിരിഞ്ഞു പോകണം. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സമ്മേളനം 3, 4 തീയതികളിലായി തലശ്ശേരിയിൽ നടക്കും. മാച്ചേരി നാഗത്തടം സർപ്പരാജ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നടക്കും. കൂടാളി കാവുന്താഴ LP സ്കൂൾ ശതാബ്ദി ആഘോഷ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ഇന്ന് രാവിലെ 10 മണിക്ക് VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോ.

0: തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
1: 9447371836.
0: 8078502836.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം. ആൽക്കഹോളിക് അനോണിമസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ചും പരിഷ്കൃത സമൂഹത്തിൽ, മദ്യാസക്തി അനുദിനം കൂടി വരികയാണ്. പണ്ടുകാലത്തൊക്കെ നിരക്ഷരരായ, വൈകുന്നേരം വരെ ജോലി ചെയ്തവർ വൈകുന്നേരത്തെ ക്ഷീണം അകറ്റാൻ വേണ്ടി കഴിച്ചിരുന്ന മദ്യം ഇന്ന് വലിയ സമ്പന്നരൊക്കെ വ്യാപകമായിട്ട് കഴിക്കുകയാണ്. അത് ദരിദ്രം കഴിച്ചാലും ധനികൻ കഴിച്ചാലും മദ്യം ഒരേപോലെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വസ്തു തന്നെയാണ്. അങ്ങും ഇതുപോലെ ഒരു മദ്യത്തിൻ്റെ തിന്മ തിരിച്ചറിഞ്ഞ ഒരാളാണ്. ആ തിന്മ തിരിച്ചറിഞ്ഞ് നന്മയിലേക്ക് തിരിച്ചു വന്ന ഒരാളാണെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങയുടെ അനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ശ്രോതാക്കൾക്കും താല്പര്യമുണ്ട്.
2: ഞാൻ എൻ്റെ 28-ാമത്തെ വയസ്സിലാണ് മദ്യത്തിൻ്റെ രുചി അറിഞ്ഞത്. സർക്കാർ സർവീസിൽ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ കണ്ണൂരിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. അവിടെ ഓഫീസിനകത്തുള്ള സഹപ്രവർത്തകരുടെ ബന്ധുക്കളുടെ വിവാഹങ്ങൾ, ഗൃഹപ്രവേശനം, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ സഹപ്രവർത്തകർ അയാൾ ചിലർ പറയും, നമുക്ക് ഒരു പെഗ് മദ്യം കഴിക്കാം. ആരും അറിയില്ല. അപ്പോൾ ഭക്ഷണം, അതെ അതെ, അവർ പോകുന്നതിൻ്റെ പിറകെ ഞാൻ പോയപ്പോൾ അവരെനിക്ക് ആദ്യമായിട്ടൊരു പെഗ് മദ്യം തന്നിട്ട് പറഞ്ഞു, ആരും അറിയില്ല, ഭക്ഷണം നല്ലോണം കഴിക്കാൻ പറ്റും. അവിടെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒരു പെഗ് മദ്യം കഴിച്ചു. ഇങ്ങനെ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് അല്ലെ വൈകിട്ട് ഈ പരിപാടികൾക്ക് പോകുമ്പോൾ ഇങ്ങനെ അല്പം മദ്യം കഴിച്ച് പോകുന്നൊരു ശീലം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് കുറച്ച് കൂടി വന്നു. ആദ്യം ഒരു പെഗ് കഴിച്ചു, പിന്നെ രണ്ട് പെഗ് കഴിച്ചു, പിന്നെ മൂന്ന് പെഗ് കഴിച്ചു. അവർ പക്ഷേ രണ്ട് പെഗ് കഴിച്ച് പോകുമ്പോൾ എനിക്കൊന്നുകൂടി വേണം എന്ന് ആഗ്രഹം ഉണ്ടാകാൻ തുടങ്ങി.
1: ഇത്ര ഫംഗ്ഷൻസ് വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ എന്നും കൂടി
2: ആഗ്രഹിച്ചു. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അവർ പഴയതുപോലെ ഒരു പെഗോ ഒന്നര പെഗോ നിർത്തുമ്പോൾ എനിക്കത് മതിയില്ല, അത് കുറച്ചുകൂടി വേണം എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ മുന്നിൽ എന്താ പറയുക, അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മുന്നേ പോയിട്ട് കഴിച്ചിട്ട് പിന്നെ അവരെ കൂടെ കൂടെ തുടങ്ങി. പിന്നീട് അവരെ ഒഴിവാക്കിയിട്ട് മറ്റുള്ള ആളുകളെ കൂടെ, ഇതിന് കൂടുതൽ കഴിക്കുന്ന ആളുകളെ കൂടെ കൂടാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ ജീവിതത്തിൽ വൈകുന്നേരവും അല്ലെങ്കിൽ ഉച്ചക്ക് കഴിച്ചിരുന്ന ഞാൻ രാവിലെയും കഴിക്കണം എന്ന ആഗ്രഹം തുടങ്ങാൻ തുടങ്ങി. ഇത് ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. മദ്യപിച്ചിട്ട് വരിക എന്നത് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു അവസ്ഥയായി. സ്ത്രീകൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ഓഫീസിൽ പലപ്പോഴും വളരെ സ്നേഹത്തോടെ പറഞ്ഞു ഇങ്ങനെ കഴിക്കരുത്, പക്ഷേ അവരെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ മണം പുറത്തു വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, അങ്ങനെ പല വിദ്യകളും പലരും പറഞ്ഞു തന്നു. അത് ഇങ്ങനെ കഴിച്ചാൽ മതി, എന്നാൽ മണക്കില്ല, ആരും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അങ്ങനെ ആയിരുന്നില്ല എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ മദ്യപാനം ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റി. വൈകുന്നേരങ്ങളിൽ ഓഫീസ് സമയം കഴിഞ്ഞാൽ മദ്യം തേടിയുള്ള യാത്രയായി. എവിടെയാണ് സുലഭമായിട്ട് കിട്ടുക, അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലാണ് എനിക്ക് ഇഷ്ടംപോലെ മദ്യം കിട്ടുക. അങ്ങനെ കാശ് കൊടുത്ത് മദ്യം വാങ്ങിച്ച് ആരെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ കൂടെ അവർ ചിലപ്പോൾ രണ്ടോ മൂന്നോ പേക്ക് കഴിക്കും. മുഴുവൻ ഞാൻ കഴിച്ച് അവസാനം അബോധാവസ്ഥയിലായി എവിടെയെങ്കിലും, എവിടെ ഓഫീസിൻ്റെ എവിടെയെങ്കിലും കിടക്കും, അല്ലെങ്കിൽ വീട്ടിൽ പോകുന്നെങ്കിൽ വണ്ടി

0: ഒക്കെ പിടിച്ച് വീട്ടിൽ പോകും. അതൊക്കെ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടായി. അച്ഛൻ്റെ മരണശേഷം അമ്മയും സഹോദരങ്ങളുണ്ടായിരുന്നു.
1: കല്യാണം കഴിച്ചിരുന്നു ആ സമയത്ത്?
0: കല്യാണം കഴിച്ചു. പിന്നീടാണ് കല്യാണം കഴിച്ചത്. അപ്പോഴൊന്നും ഞാൻ ഇങ്ങനെ മദ്യം കഴിക്കാറുണ്ടായിരുന്നില്ല. കല്യാണം കഴിച്ചപ്പോൾ പിന്നെ വലിയ പ്രശ്നമുണ്ടായി, ഒരു കുഞ്ഞുണ്ടായി. അതിനുശേഷം എനിക്കിത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വളർന്നു. ഈ മദ്യം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് ആരും വരാതായി. കാരണം ഒരു ക്രൂരതയോട് കൂടിയിട്ടാണ് ഞാൻ എല്ലാവരോടും പെരുമാറി. പേടിയായിരുന്നു എല്ലാവർക്കും. അവർ പതുക്കെ എന്ത് ചെയ്തു, എന്നെ മറ്റ് ഓഫീസുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ എന്നെ അവർക്ക് വേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്നെ സ്ഥലം മാറ്റി നിന്ന് കണ്ടാൽ അവർ മേലെ ഓഫീസിലോട്ട് വന്നിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഞങ്ങൾക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ ഒറ്റപ്പെടുന്ന അവസ്ഥ. പക്ഷേ എനിക്കറിയില്ലായിരുന്നു എൻ്റെ കാലിനടിയിലെ മണ്ണ് ഒഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വീട്ടിൽ സഹോദരങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. സഹോദരങ്ങൾ ഞാൻ ഏതെങ്കിലും കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറകിലുണ്ടാവുക. മദ്യം ഇവിടെ കിട്ടുന്നുണ്ടോ, അവിടത്തേക്കാണ് എൻ്റെ കണ്ണുണ്ടാവുക. അങ്ങനെ മദ്യം കഴിച്ച് ആ കല്യാണ വീട് ശരിക്കും പറഞ്ഞാൽ ഒരു മരണ വീടാക്കും. മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ മദ്യം കഴിച്ചിട്ട് അതുവഴി കല്യാണ വീടാക്കും. എന്ന് വെച്ചാൽ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശാന്തമായിട്ടല്ലേ ഉണ്ടാവുക. പക്ഷെ ഞാൻ അവിടെ ഈ മദ്യം കഴിച്ച് ബഹളം വെച്ച് ശരിക്കും പറഞ്ഞാൽ കല്യാണ വീട് മരണ വീടാക്കും, മരണ വീട് കല്യാണ വീടാക്കും. അങ്ങനെ നാട്ടിൽ ഞാൻ ഒറ്റപ്പെടാൻ തുടങ്ങി. എന്നെ ആരും കല്യാണം വിളിക്കാതായി. എൻ്റെ കല്യാണം വിളിച്ചിട്ട് ആളുകൾ ഞാനിങ്ങനെ കയറിച്ചില്ലെന്നത് നോക്കി നിൽക്കും. ഞാനൊരിക്കലും മുന്നിലല്ല പോവുക, മറ്റു പിറകിലേക്കാണ് പോവുക. പിറകിൽ പോയിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നിടയ്ക്കും ഉണ്ടാക്കുന്നിടയ്ക്കും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കും. അവിടെയാണ് ഇതിൻ്റെ കേന്ദ്രം എന്ന് എനിക്കറിയാം. പൈസ കൊടുത്ത് വാങ്ങിക്കും, കിട്ടുന്ന ശമ്പളമൊക്കെ മദ്യത്തിൽ. വീട്ടിൽ വലിയ പ്രയാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ പൈസ മുഴുവൻ മദ്യത്തിനായി. മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പണത്തിൻ്റെ ഒരു എന്താ പറയുക, മാനേജ്മെൻ്റ് പരാജയപ്പെട്ട ഒരാളാണ്. കാരണം സുലഭമായിരുന്ന ബാങ്ക് ലോണുകൾ ഇതൊക്കെ ആളുകൾക്ക് ഇഷ്ടംപോലെ എൻ്റെ കൂടെ വന്നിട്ട് എന്നെ പുഴത്തി പറയുന്ന ആളുകൾക്ക് അന്ന് സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജാമ്യം നിൽക്കും. അവസരം അടക്കില്ല, പിന്നെ ഞാനിത് ശമ്പളത്തിൽ അടക്കും, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് ഇപ്പം അടക്കും. ഇങ്ങനെ ശരിക്കും ജീവിതം മൊത്തം താളം തെറ്റി. അവസാനം ഒടുവിൽ എന്നെ ഒരു ചികിത്സയ്ക്ക് വിധേയനാക്കി എൻ്റെ വീട്ടുകാർ. പല പരിപാടികളും അവർ നോക്കി, ജോത്സ്യനടുക്കൊക്കെ പോയിട്ട് ഇതെന്താ കുഴപ്പം നോക്കി, അതൊക്കെ നടത്തി നോക്കി, അതൊന്നും പരാജയപ്പെട്ടു. അവസാനം ഡോക്ടേഴ്സ് എടുത്ത് പോയി സൈക്കോളജിസ്റ്റിനെ കാണിച്ചു, സൈക്യാട്രിസ്റ്റ് കാണിച്ചു. പക്ഷേ അവിടെ രോഗം എന്ന് ആരോട് എന്നോട് പറഞ്ഞില്ല. ഇത് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അവർ മരുന്ന് തന്നു, ചില സ്ഥലത്ത് എന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് അഞ്ചാറ് ദിവസമൊക്കെ നോക്കി. പക്ഷെ അവിടുന്ന് ഇറങ്ങി ഒരു ദിവസം ചിലപ്പോൾ ഞാൻ പിടിച്ചു നിൽക്കും. തൊട്ടടുത്ത ദിവസം പഴയതിനേക്കാളും കൂടുതലായിട്ട് മദ്യപിച്ച് വരാൻ തുടങ്ങി. പലപ്പോഴും വീട്ടിൽ അർദ്ധരാത്രിയൊക്കെ ആളുകൾ എടുത്തു കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇത് എൻ്റെ രണ്ട് സഹോദരങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. അവസാനം ഈ ചികിത്സാലയത്തിൽ കൊണ്ടുപോയി, എന്നെ ചികിത്സാലയത്തിൽ കൊണ്ടുപോയി. അവിടെ 21 ദിവസം ചികിത്സ നടത്തി. ഞാൻ അവിടുന്ന് പ്രതിജ്ഞ എടുത്തു, ഇനി ഞാൻ മദ്യപിക്കില്ല, ഒരിക്കലും മദ്യം തൊടില്ല എന്നൊക്കെ പ്രതിജ്ഞ എടുത്ത് വന്നു. ഞാൻ ആളുകളെ കാണുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞു എനിക്ക് മദ്യം വേണ്ട, ഞാൻ നിർത്തി, എനിക്ക് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു 2-3 മാസം കഴിയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു അല്പം മദ്യം. ഞാൻ പറഞ്ഞു ഞാൻ മദ്യം നിർത്തി, എനിക്കതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ മനസ്സിലായി, ഇനി ഞാൻ മദ്യം തൊടില്ല, ഞാൻ നിർത്തി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആൾ എന്നോട് പറഞ്ഞു മദ്യം കഴിക്കണ്ട, ഒരു പ്രോഗ്രാമാണ്, നമ്മുടെ എല്ലാ കൂട്ടുകാരൊക്കെ കൂടിയിട്ടുള്ള, നീ വന്നാൽ മതി, ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലാ മനസ്സോട് ഞാൻ അവരുടെ കൂടെ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പോയി. എനിക്ക് ഒരു സോഡ മതി എന്നൊക്കെ പറഞ്ഞ് സോഡയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾ എന്നോട് പറഞ്ഞ് ഒരു പെഗ് ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ തൊടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആൾ എന്നോട് 1.5 ലിറ്റർ ബിയർ തന്നിട്ട്, ഒരു ടിൻ ബിയർ തന്നിട്ട് പറഞ്ഞു ഇതിലൊന്നും ഉണ്ടാവില്ല, നിങ്ങളെ ശരീരം വെച്ചിട്ട് ബിയർ കുടിച്ചൊന്നും പറ്റില്ല, നീ ഒരു ബിയർ കുടിച്ചു വന്നു. പതുക്കെ പതുക്കെ എൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി ഈ ഇത്രയും ഒരു ശരീരത്തിൽ ഒരു ബിയറൊന്നും പറ്റില്ല, അതുകൊണ്ട് ഒന്ന് രുചിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ആ ബിയർ കുടിച്ചു. ആ ബിയർ കുടിച്ച് തൊട്ടടുത്ത നിമിഷം ഞാനൊരു പെഗ് കൈ ചോദിച്ച് വാങ്ങിച്ചു. പിന്നെ ഞാൻ രാത്രിയിൽ കിടക്കുന്ന എൻ്റെ അനുജൻ്റെ ബെഡ്റൂമിൽ ഞാനിങ്ങനെ കിടന്ന്, ഒന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ എവിടെയാണ് എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ രാവിലെ എൻ്റെ വീട്ടുകാരെന്നോട് പറഞ്ഞു ഇനി ഇങ്ങനെ പോകാൻ പറ്റില്ല, നമുക്ക് പിരിയാം, പിരിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. 2007 ഫെബ്രുവരി 1 7 ദിവസം ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ഒരു റൂമിൽ, ഒരു കൊച്ചു റൂമുണ്ട് എൻ്റെ പറയിൽ, അവിടെ 7 ദിവസം ഞാൻ ഭക്ഷണം വരെ കഴിക്കാതെ വെറും വെള്ളം കുടി, പച്ചവെള്ളം കുടിച്ച് ജീവിച്ചു. എൻ്റെ മുന്നിൽ മദ്യം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, നിരാശ. ഒന്ന് എല്ലാവരും ഒഴിവാക്കി എന്നുള്ള അവസ്ഥ. അതുവരെ എൻ്റെ കൂടെ മദ്യപിച്ചിരുന്ന സുഹൃത്തുക്കളൊക്കെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ കട്ട് ചെയ്തു, ആരും എന്നെ അന്വേഷിച്ച് വന്നില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ ലോകത്തിൽ എന്നെ ആർക്കും വേണ്ടെന്ന്. സാധാരണ മനുഷ്യനെ കാണാതായി കഴിഞ്ഞാൽ പരസ്യം കൊടുക്കും, ആളുകൾ അന്വേഷിച്ച് നടക്കും, പക്ഷെ എൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല.
1: രക്ഷപ്പെട്ടു എന്ന് കരുതി എല്ലാവരും
0: ഇവരൊഴിവായി പോയി. ഇനി ഞങ്ങൾക്ക് പ്രശ്നം

0: എല്ലാം തോന്നിയപ്പോൾ അങ്ങനെയാണ് 7-ാം തീയതി ഫെബ്രുവരി 7-ാം തീയതി എൻ്റെ കൂടെ ചികിത്സാലയത്തിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ആത്മഹത്യക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു.
1: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447961166, 9447961177.
2: തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
0: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ, ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 13 ഇന്ത്യക്കാർ സുരക്ഷിതർ. കേരളത്തിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിലെ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. 2 വർഷത്തിനിടെ 50 ലക്ഷത്തിലധികം പുരപ്പുര സൌരോർജ പാനലുകൾ എന്ന ചരിത്ര നേട്ടവുമായി PM സൂര്യഘാർ മുഫ്ത് ബിജുലി യോജന. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി

0: വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്നലെ സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നലെ തടസ്സപ്പെട്ടു. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് ന്യൂറി ഒലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇന്നും മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: മഴയുടെ ശക്തി ഇന്നലത്തേതിനേക്കാൾ കുറയുമെങ്കിലും സംസ്ഥാനത്ത് ഉടനീളം ഇന്നും ശക്തമായ മഴ ലഭിക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 9 ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്.
0: കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. കനത്ത മഴയിൽ തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി PK ബഷീർ. PWD ₹50 കോടി പ്രാഥമിക നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം അറിയിച്ചു. പൊതുജനങ്ങൾക്ക് വേഗത്തിലുള്ള സഹായം ഉറപ്പാക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കും. റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുന്നതിനായിരിക്കും മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞു. 2021-26 കാലയളവിൽ 36 രാജ്യങ്ങളിൽ നിന്നായി 274 കുറ്റവാളികളെ നാട്ടിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടാൻ 2018 ഫുജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് നടപ്പാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന 401 കുറ്റവാളികൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെറും നാടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത്തരം നടപടികൾ കൊണ്ട് പാകിസ്ഥാന്റെ യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാനാവില്ല. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ നിരോധനവും ഭീഷണിയും ഉപയോഗിച്ചാണ് പാക് ഭരണകൂടം നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
2: പാകിസ്ഥാൻ അധികൃത് കശ്മീർ മേ യഹ് തഥാകഥിത് ചുനാവ് പൂരി തരഹ് സേ ഏക് ദിഖാവാ ഹൈ വാസ്തവിക് സ്ഥിതി തോ വഹാ ഹോ രഹേ ജൻ പ്രദർശൻ ഔർ പാകിസ്ഥാനി ബലോ ദ്വാരാ കീ ജാ രഹി നിർമമ ഹത്യാഓ കീ ഹൈ ഇസ് വർഷ് ജൂൺ സേ അബ് തക് വഹാ ജൻ പ്രദർശൻ ജോ ചൽ റഹാ ഹൈ ഉസ്മേ 90 ലോഗ് മാരേ ഗയേ ഹൈ ഔർ കൈ ഏക് അന്യ മേ ഘായൽ ഹുവേ ഹൈ. പാകിസ്ഥാൻ കി സത്താ വ്യവസ്ഥാ നേ ജനതാ കേ അസന്തോഷ് കാ ജവാബ് ഗോലി സേ സഞ്ചാർ ബന്ദി സേ ധംകി സേ ഔർ ദമൻ സേ ദിയാ ഹൈ ഇസ്കേ ലിയേ ഉസേ ജവാബ് ദേ ഠഹരായാ ജാനാ ചാഹിയേ.
0: ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ 13-ാമത് യോഗവും 3-ാമത് ഉന്നത ഉദ്യോഗസ്ഥ യോഗവും ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആരംഭിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുക്കും. ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യ വികസനം എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിക്കുന്നത്. RBI 6-ാം ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗം തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. ജൂലൈ 1 മുതൽ 30 വരെയായിരുന്നു ഒന്നാം ഘട്ടം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം സമർപ്പിക്കാനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ജൂൺ 16 മുതൽ 30 വരെ ലഭ്യമാക്കിയിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്യൂമറേറ്റർമാർ ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ HLO മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത്. സെൻസസ് മാനേജ്മെന്റ് ആന്റ് മോണിറ്ററിംഗ് സിസ്റ്റം പോർട്ടൽ വഴി പ്രവർത്തനങ്ങളെല്ലാം തത്സമയം നിരീക്ഷിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി

0: വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SEC.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 19 പ്രസിദ്ധീകരിക്കും. രാജ്യത്തെ ഗാർഹിക ഊർജ്ജ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് PM സൂര്യഘാർ മുഫ്ത് ബിജ്ലി യോജന ചരിത്ര നേട്ടം കുറിച്ചു. വെറും 2 വർഷത്തിനുള്ളിൽ 50 ലക്ഷത്തിലധികം പുരപ്പുറ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച നേട്ടമാണ് പദ്ധതി കൈവരിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: 75,021 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതത്തോടെ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുരപ്പുറ സൌരോർജ്ജ പദ്ധതികളിലൊന്നാണ്. ജൂലൈ മാസത്തിൽ മാത്രം 5,06,000 കുടുംബങ്ങൾക്ക് സോളാർ പാനലുകൾ സ്ഥാപിച്ചു. ഇതുവരെ 14.8 GW പുരപ്പുറ സൌരോർജ്ജ ശേഷിയാണ് പ്രവർത്തനക്ഷമമാക്കിയത്. 28,024 കോടി രൂപ സബ്സിഡി നൽകിയതോടെ 19 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് തുകരഹിത വൈദ്യുതി ബില്ലുകളാണ് ലഭിക്കുന്നത്. 12 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് മിച്ചമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് തിരികെ നൽകിയതിലൂടെ 421 കോടി രൂപ സമാഹരിക്കാനായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് അമേരിക്കയിലെ ഓറിഗണിൽ ഇന്ന് തുടക്കമാകും. ഈ മാസം 9 നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 147 രാജ്യങ്ങളിൽ നിന്നായി 1,800-ലധികം അത്ലറ്റുകൾ മാറ്റുരയ്ക്കും. 23 പുരുഷന്മാരും 13 വനിതകളുമടക്കം 36 ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീമാണ് ഇന്ത്യയ്ക്കായി ഇറങ്ങുന്നത്. ടെന്നീസിൽ സെറീന വീനസ് വില്യംസ് സഖ്യം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഈ മാസം 11 മുതൽ 23 ഒഹായോയിൽ നടക്കുന്ന സിൻസിനാറ്റി ഓപ്പണിലേക്ക് സഹോദരിമാർക്ക് വൈൽഡ് കാർഡ് എൻട്രി ലഭിച്ചു. 2022 US ഓപ്പണിന് ശേഷം ഇരുവരും ഒരുമിക്കുന്ന ആദ്യ ടൂർണമെന്റ് ആകുമിത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗാ പരിപാടിയിൽ ആവശ്യകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം സംരംഭത്തിന് കീഴിലെ യുവസംഗമം 7-ഘട്ടത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തുടക്കം കുറിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, NSS, NYKS സന്നദ്ധ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ 18-30 പ്രായമുള്ള യുവജനങ്ങൾക്ക് ഔദ്യോഗിക പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം. കേരളത്തിൽ ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് IIT പാലക്കാടാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നീറ്റ് UG കൌൺസിലിംഗ് 2026 ഒന്നാംഘട്ട രജിസ്ട്രേഷൻ മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി ഇന്ന് ആരംഭിക്കും. ഔദ്യോഗിക സമയക്രമം അനുസരിച്ച് 4 ഈ മാസം 12 ഉച്ചയ്ക്ക് 3 വരെ അപേക്ഷിക്കാം. ഈ മാസം 13 മുതൽ 16 സീറ്റ് വിഭജന പ്രക്രിയ നടക്കും. തുടർന്ന് ഒന്നാംഘട്ട അലോട്ട്മെന്റ് ഫലം 17 പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. 13 ഇന്ത്യക്കാർ സുരക്ഷിത. കേരളത്തിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനമയം ഇന്ന് പ്രഖ്യാപിക്കും. സെൻസസ് 2027 ഒന്നാംഘട്ടത്തിലെ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. 2 വർഷത്തിനിടെ 50 ലക്ഷത്തിലധികം പുരപ്പുര സൌരോർജ്ജ പാനലുകൾ എന്ന ചരിത്ര നേട്ടവുമായി PM സൂര്യഘാർ മുഫ്ത് ബിജ്ലി യോജന. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ അറ്റ് സ്കൂൾ.
1: പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്നേഹസ്വാഗതം.

ഇന്ന് റേഡിയോ ആറ്റ് സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാരാണ്. ആദ്യം കേൾക്കാം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഋതുപർണ അവതരിപ്പിക്കുന്ന ഒരു പാട്ട്.

ഇപ്പോൾ കേട്ടത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ അഞ്ചാന്തരം വിദ്യാർത്ഥിനിയായ ഋതുപർണെ ആലപിച്ച ഒരു ഗാനമാണ്. ഇനിയൊരു കഥയാണ്. കഥ പറയുന്നു, ആറാം ക്ലാസ്സിലെ

0: ആരാധ്യ രജീഷ്.
1: എന്റെ പേര് ആരാധ്യ രജീഷ്. കല്ലൂർ ന്യൂ ഇപി സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാനിവിടെ ഒരു കൊച്ചു കഥ പറയാം. എന്റെ കഥയുടെ പേരാണ് അപ്പൂപ്പൻ താടിയുടെ യാത്ര. വലിയൊരു തറവാട് വീടിന്റെ മുറ്റത്തെ ഇലഞ്ഞി മരത്തിന്റെ കൊമ്പിലായിരുന്നു അവളുടെ താമസം. പേര് തുമ്പി. തുമ്പി ഒരു അപ്പൂപ്പൻ താടിയായിരുന്നു. മരത്തിലെ മറ്റിലകളും പൂക്കളും ഒരേ കൊമ്പിൽ തന്നെ ജീവിച്ചു തീർത്തപ്പോൾ തുമ്പയുടെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. ചുറ്റുമുള്ള ഈ വലിയ ലോകം കാണണം, ഒരുപാട് യാത്ര ചെയ്യണം, ആകാശത്തിലെ മേഘങ്ങളെ തൊടണം. തറവാട്ടിലെ മുത്തശ്ശി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ തുമ്പി മരക്കൊമ്പിലിരുന്ന് അതൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുമായിരുന്നു. കടലുകളെ കുറിച്ചും പർവ്വതങ്ങളെ കുറിച്ചും മനുഷ്യരുടെ വലിയ നഗരങ്ങളെ കുറിച്ചും അവൾ അറിഞ്ഞത് അങ്ങനെയാണ്. ഒരു കർക്കിടക മാസത്തിലെ ഒരു വൈകുന്നേരം ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടി ഇടിമിന്നലോടുകൂടി ശക്തമായ ഒരു വേനൽക്കാറ്റ് വീശിയടിച്ചു. ഇലഞ്ഞി മരത്തിലെ കൂട്ടുകാരെല്ലാം ഭയന്ന് മരക്കൊമ്പിൽ തന്നെ മുറുകെ പിടിച്ചിരുന്നു. പക്ഷെ തുമ്പിക്ക് സന്തോഷമാണ് തോന്നിയത്. അവൾ കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് തന്റെ വെളുത്ത നൂലുകൾ കാറ്റിലേക്ക് പടർത്തി പതുക്കെ മുകളിലേക്ക് പറന്നുയർന്നു. അവളുടെ സ്വപ്നയാത്ര ഇവിടെ ആരംഭിക്കുകയായിരുന്നു. താഴെ പച്ച വിരിച്ച നെൽപ്പാടങ്ങളും വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നീലപ്പുഴകളും ചെറിയ വീടുകളും അവൾ കൗതുകത്തോടെ നോക്കിക്കണ്ടു. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. മഴത്തുള്ളികൾ തട്ടിയാൽ തന്റെ ഭാരം കൂടുമെന്നും താഴെ വീഴുമെന്നും തുമ്പി ഭയന്നു. അവൾ വേഗത്തിൽ ഒരു വലിയ കൽവിളക്കിന്റെ തണലിലേക്ക് ഒതുങ്ങി നിന്നു. അവിടെ വെച്ചാണ് അവൾ ചിന്നു എന്ന കുരുവിയെ പരിചയപ്പെടുന്നത്. ചിന്നു അവൾക്ക് വലിയ നഗരത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. മഴ മാറിയപ്പോൾ കാറ്റ് അവളെ കൊണ്ടുപോയത് തിരക്കേറിയ ഒരു നഗരത്തിലേക്കാണ്. വലിയ കെട്ടിടങ്ങളും വാഹനങ്ങളും ബഹളവും കണ്ട് തുമ്പി അത്ഭുതപ്പെട്ടു. കാറ്റിന്റെ ദിശ മാറി അവൾ ഒരു ചെറിയ വീടിന്റെ ജനൽപടിയിൽ വന്നിറങ്ങി. അവിടെ ഒരു കൊച്ചു പെൺകുട്ടി ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി വിഷമിച്ചിരിക്കുകയായിരുന്നു. അവളുടെ പേര് മീനു. ഒരു അപകടത്തിൽ കാലിന് പരുക്കേറ്റതുകൊണ്ട് അവൾക്ക് പുറത്തുപോയി കൂട്ടുകാരോടൊപ്പം കളിക്കാൻ കഴിയില്ലായിരുന്നു. ജനൽപടിയിൽ ഇരിക്കുന്ന വെളുത്ത തുമ്പിയെ കണ്ടപ്പോൾ മീനുവിന്റെ സങ്കടം മാറി. മുഖത്ത് വലിയൊരു ചിരി വിരിഞ്ഞു. അവൾ പതുക്കെ കൈനീട്ടി തുമ്പിയെ തന്റെ കൈവെള്ളയിലേക്ക് എടുത്തു. നീ എത്ര ഭാഗ്യവതിയാണ്, നിനക്ക് ചിറകുകളെല്ലാം ഇടർത്തി ഈ ലോകം മുഴുവൻ പറന്നു നടന്നു കാണാമല്ലോ. എനിക്ക് മാത്രമേ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കണം, മീനു സങ്കടത്തോടെ തുമ്പിയുടെ രഹസ്യം പോലെ പറഞ്ഞു. അവളുടെ വാക്കുകൾ തുമ്പിയുടെ ഉള്ളിൽ തട്ടി. തനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം എത്ര വലിയ ഭാഗ്യമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മീനുവിനെ സന്തോഷിപ്പിക്കാൻ തുമ്പി ഒരു കാര്യം ചെയ്തു. അടുത്ത തവണ ജനലിലൂടെ ഒരു കാറ്റ് വീശിയപ്പോൾ അവൾ മീനുവിന്റെ കൈകളിൽ നിന്നു പതുക്കെ മുകളിലേക്ക് പറന്നു. എന്നിട്ട് ആ മുറിക്കുള്ളിൽ വട്ടമിട്ട് പറന്ന് ഒരു മനോഹരമായ നൃത്തം ചവിട്ടി. അതുകൊണ്ട് മീനു കൈയടിച്ചുറക്കെ ചിരിച്ചു. തുമ്പി വീണ്ടും ജനലിലൂടെ ആകാശത്തേക്ക് ഉയർന്നു. പക്ഷെ ഇപ്പോൾ അവൾക്കൊരു പുതിയ ലക്ഷ്യമുണ്ടായിരുന്നു. ലോകം കാണുന്നത് മാത്രമല്ല, തന്റെ യാത്രയിൽ കാണുന്ന സങ്കടപ്പെടുന്ന മനുഷ്യർക്കും ജീവികൾക്കും സന്തോഷം വിതറുകയും വേണം. അവൾ വീണ്ടും കാറ്റിനോടൊപ്പം യാത്ര തുടർന്നു. പിന്നീട് അവൾ ഒരു അനാഥാലയത്തിലെ കുട്ടികളുടെ മുറ്റത്തും കാട്ടിലെ കൂട്ടം തെറ്റിയ ഒരു മാൻകുട്ടിയുടെ മുന്നിലും ചെന്നെത്തി. അവരെയൊക്കെ തന്റെ കുഞ്ഞു നൃത്തം കൊണ്ട് സന്തോഷിപ്പിച്ചു. കാടുകളും പർവ്വതങ്ങളും താണ്ടി അവൾ ഇപ്പോഴും ഒരുപാട് ദൂരത്തേക്ക് പറന്നു പോകുകയാണ്. ആരോടൊക്കെയോ മുഖത്ത് പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നന്ദി.
0: നല്ല കഥയായിരുന്നു അല്ലേ? അവതരിപ്പിച്ചത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ 6C പഠിക്കുന്ന ആരാധ്യ രജീഷ്. ഇനി നല്ലൊരു പാട്ടുമായിട്ട് എത്തുകയാണ് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ 4C തനുശ്രീ.
2: ആരോ തലോടിടുന്നുവോ കവേ.

0: ഈ പാട്ട് പാടിയത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ 4C-യിലെ തനുശ്രീയാണ്. ഇനിയൊരു കവിത കേൾക്കാം.
1: നമസ്കാരം, ഞാൻ സാമ്യ സാജ്, കല്ലൂർ ന്യൂ പി സ്കൂളിൽ 4C ക്ലാസ്സിൽ പഠിക്കുന്നു. മാതൃസ്നേഹത്തിൻ്റെ ആഴം അക്ഷരങ്ങളിൽ ആവാഹിച്ച ഇടശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിത. ആറ്റിൻവക്കത്തെ മാളിക വീട്ടിലെ നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ആറ്റിൻവക്കത്തെ മാളിക വീട്ടിലെ നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കുകാതെ കുടക്കടുക്കൻ. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കുകാതെ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലെ. പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലെ. കാച്ചിയ മോരോട് ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട്. കാച്ചിയ മോരോട് ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ.

ഈ കവിത ഇവിടെ അവതരിപ്പിച്ചത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ 4C സൻവിയ സായൂജ്. ഇനിയൊരു ലഘുപ്രഭാഷണമാണ് അവതരിപ്പിക്കുന്നു കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ 7 വിദ്യാർത്ഥിനി തന്മയ സജീഷ്.

0: ബന്ധനം മനുഷ്യ ജീവിതത്തെ കാർന്നു തിന്നുകയും സമൂഹത്തെ ശിഥിലമാക്കുകയും ചെയ്യുന്ന വലിയൊരു വിപത്താണ് ലഹരി. മദ്യം, മയക്കുമരുന്ന്, പുകയില ഉത്പന്നങ്ങൾ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നശിപ്പിക്കുക മാത്രമല്ല കുടുംബ ബന്ധങ്ങളെ തകർക്കുകയും സാമൂഹിക സുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുന്നു. സത്യത്തിൽ ലഹരി എന്നത് നാശത്തിലേക്കുള്ള ഒരു പാതയാണ്. ലഹരി നിർമാർജനത്തിൽ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ അഭിപ്രായത്തിൽ ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായ നമുക്ക്, അതായത് വിദ്യാർത്ഥികൾക്ക്, ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കാനും യുവതലമുറയെ ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുവാനും കഴിയും. മാത്രമല്ല ലഹരിക്കെതിരെ അവബോധ ക്ലാസുകൾ നടത്തുക, പോസ്റ്ററുകളും ബാനറുകളും നിർമ്മിക്കുക, സെമിനാറുകളും ചർച്ചകളും നടത്തുക, സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററുകൾ പങ്കിടുക, കലാപരിപാടികൾ നടത്തുക, ലഘുലേഖനങ്ങൾ വിതരണം ചെയ്യുക എന്നിവയിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കുവാൻ ഒരു പരിധിവരെ കഴിയും. ലഹരിമുക്ത അന്തരീക്ഷം സൃഷ്ടിക്കുക, സ്വയം മാതൃകയാവുക, ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. സത്യത്തിൽ ലഹരി എന്നത് ഒരു കാര്യത്തോടുള്ള കടുത്ത കമ്പം അല്ലെങ്കിൽ താല്പര്യം എന്നതാണ്. ലഹരി വിമുക്ത കേരളം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നവും ലക്ഷ്യവുമാണല്ലോ. പണ്ടു കാലങ്ങളിൽ ആൺകുട്ടികളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ലഹരി ഇന്ന് പെൺകുട്ടികളും ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രായഭേദ വ്യത്യാസമില്ലാതെ ഇന്ന് ലഹരി ഉപയോഗിക്കുന്നു. പിന്നീട് ഒരു തിരിച്ചുകയറ്റം, അത് വളരെ പ്രയാസമാണ്. ഒരു മാരക രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിന് എത്രയോ നല്ലതാണല്ലോ വരുന്നതിന് മുമ്പ് തടയുക എന്നത്. ലഹരിയുടെ രുചി അറിയാതിരിക്കുകയാണ് ഉത്തമമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾ ഒരു പൂന്തോട്ടത്തിലെ മൊട്ടുകൾ പോലെയാണ്. അവരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും വളർത്തുക. കാരണം അവർ രാജ്യത്തിന്റെ ഭാവിയും നാളത്തെ പ്രതീക്ഷയുമാണ് എന്നാണ് ജവഹർലാൽ നെഹ്റു പണ്ട് പറഞ്ഞിരിക്കുന്നത്. അതെ, കുട്ടികൾ നാളത്തെ പ്രതീക്ഷ തന്നെയാണ്. അവരെ ശ്രദ്ധയോടെ വളർത്തേണ്ടത് നമ്മുടെ കടമയാണ്. അതിനുവേണ്ടി കേരള പോലീസ് നടപ്പിലാക്കുന്ന ഏറ്റവും പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നത്. പൂർണ്ണ ജനപങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന ഈ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും പിന്തുണ ആവശ്യമാണ്. നമ്മളാൽ കഴിയുന്ന സഹായം നൽകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലഹരി വിമുക്ത കേരളം എന്നത് സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ളവരെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. എന്നാൽ മാത്രമേ വരും തലമുറയെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കൂ. ലഹരിക്കെതിരായ ഏറ്റവും ഫലപ്രദമായ മാർഗം അതിന്റെ വിപത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ്. ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി തേടുകയാണ് നമ്മുടെ തലമുറ, ആദ്യം ഒരു തമാശയ്ക്ക്, പിന്നെ പതുക്കെ പതുക്കെ അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബാധയായി മാറുന്നു. അറിഞ്ഞോ അറിയാതെയോ ആരും വഴുതി വീഴാവുന്ന ലഹരിയുടെ വല. ഒടുവിൽ ആളെ പടരുന്ന തീനാളങ്ങൾ പോലെ ലഹരി പട്ടണങ്ങളിൽ നിന്നും ഗ്രാമത്തിലേക്കും ഒടുക്കം കുടുംബങ്ങളിലേക്കും ഒരു വൻ വിപത്തായി കടന്നു വരികയാണ്. നമ്മുടെ സമൂഹത്തെ നന്നാകാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
1: ഇപ്പോൾ കേട്ട ലഘുപ്രഭാഷണം ഇവിടെ അവതരിപ്പിച്ചത് കല്ലൂർ ന്യൂ യു പി യു സ്കൂളിലെ 7-ാം തരം വിദ്യാർത്ഥിനി തന്മയ സജീഷ്. കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ കൊച്ചു കൂട്ടുകാരുടെ പരിപാടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ ഇത് കേൾക്കുന്ന കൂട്ടുകാർക്ക് റേഡിയോ 2 സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിക്കണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പരിപാടികൾ റെക്കോർഡ് ചെയ്തയക്കാം. അതുപോലെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. 9037008960 എന്ന നമ്പറിലേക്ക് കൂട്ടുകാർക്ക് ഇതുപോലെ പരിപാടികൾ റെക്കോർഡ് ചെയ്ത് അയച്ചു തരാം. അടുത്ത റേഡിയോ 8 സ്കൂളുകളിലൂടെ നമുക്ക് കേൾക്കാം. ഇനി കേൾക്കാം മഞ്ചാടി.
2: ഇനി കേൾക്കാം നാടോടി കഥ.

0: കഥകൾ.
1: പൊന്മുട്ടയിടുന്ന താറാവ്. ആർത്തിമൂത്ത് അനുചിതമായത് ചെയ്താലോ? ഈ കഥയിലെ കർഷകന് പറ്റിയത് തന്നെ അവർക്കും പറ്റും. അതെന്താണെന്ന് കേട്ടോളൂ. പണ്ട് പണ്ടൊരിടത്ത് ഒരു കർഷകനും ഭാര്യയും ചേർന്ന് കുറെ കോഴികൾ വളർത്തിയിരുന്നു. കുറെ പിടക്കോഴികളും നല്ല വാലും പൂവുമുള്ള കുറച്ച് പൂവൻ കോഴികളും. പിടക്കോഴികൾ ദിവസേന ഇടുന്ന മുട്ട പെറുക്കി വിറ്റാണ് അവർ ജീവിച്ചു വരുന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ പിടക്കോഴികളിലൊന്നിന് അസുഖം വന്നു. യാതൊരു ഉഷാറുമില്ലാതെ എപ്പോഴും അങ്ങനെ തൂങ്ങി ഒരൊറ്റ നിൽപ്പ്. കുറച്ച് ദിവസങ്ങൾക്കകം മറ്റു കോഴികൾക്കും അസുഖം പടർന്നു. കർഷകനും ഭാര്യയും വിഷമിച്ചു നിൽക്കെ ആ കോഴികളെല്ലാം ചത്തുപോയി. അവരുടെ വരുമാനവും അതോടെ നിന്നുപോയി. ഒരു നാൾ കർഷകൻ തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും കുറച്ച് പണവുമായി ചന്തയിലെത്തി. അതുകൊടുത്ത് കാണാൻ നല്ല ചേരുള്ള ഒരു താറാവിന് വാങ്ങി. നെല്ലും ഗോതമ്പുമൊക്കെ തിന്നാൻ കൊടുത്തപ്പോൾ അത് വേഗം വളർന്നു. അതുകണ്ട് കർഷകൻ ഭാര്യയോട് പറഞ്ഞു, "ഇടീ, നമ്മുടെ താറാവ് വേഗം വളർന്നു വരുന്നത് കണ്ടോ? ഇനിയും കുറച്ച് നാളൂടെ കഴിഞ്ഞാൽ അത് മുട്ടയിടാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ദാരിദ്ര്യവും തീരും." താറാവ് മുട്ടയിടുന്ന ദിവസം കാത്ത് കർഷകനും ഭാര്യയും കണ്ണിലെണ്ണയൊഴിച്ചിരുന്നു. ഒരു നാൾ ഉച്ചയായി കാണാം. താറാവ് കൊക്കി കൊക്കിയൊരു നടപ്പ്. കർഷകൻ തൊഴുത്തിനു മുകളിലുള്ള വൈക്കോലിൽ പരതി നോക്കി. അപ്പോഴുണ്ട് ആരുടെയും കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഒരു സ്വർണ്ണ മുട്ട. അയാൾ അതെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഭാര്യയുടെ അടുത്തേ കൂടി. "ഇടി, നമ്മുടെ താറാവിട്ടത് സാധാരണ മുട്ടയല്ല, സ്വർണ്ണ മുട്ടയാണ്. നമ്മുടെ മഹാഭാഗ്യം എന്നല്ലാതെ വേറെ എന്താ പറയുക?" പിന്നീടുള്ള ദിവസങ്ങളിലും താറാവ് ഓരോ സ്വർണ്ണ മുട്ട വീതം ഇട്ടു തുടങ്ങി. കർഷകൻ അവ ശേഖരിച്ച് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റ് ധാരാളം പണം സമ്പാദിച്ചു. ദിവസങ്ങൾ കൊണ്ട് അയാൾ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി. അങ്ങനെയിരിക്കെ കർഷകനും ഭാര്യയ്ക്കും ഒരു തോന്നൽ. ഇങ്ങനെ എന്നും സ്വർണ്ണമുട്ട ഇടണമെങ്കിൽ താറാവിൻ്റെ വയറ്റിൽ നിറച്ചും മുട്ട കാണാം. ഓരോന്നിനായി ദിവസവും കാത്തിരിക്കുന്നതിന് പകരം എല്ലാം ഒരുമിച്ച് കിട്ടിയാലോ? കർഷകൻ്റെ നിർദ്ദേശം ഭാര്യയും അംഗീകരിച്ചു. അവർ രണ്ടാളും ചേർന്ന് കശാപ്പ് കത്തിക്കൊണ്ട് താറാവിനെ കൊന്ന് വയറ് കീറി നോക്കി. കുറെ ചോരയും കുടലും പണ്ടവുമല്ലാതെ മറ്റൊന്നും അവിടെ കണ്ടില്ല. വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ച് ഉള്ളതും കൂടി നഷ്ടപ്പെടുത്തിയ അവർ വീണ്ടും ദാരിദ്ര്യത്തിൽ ജീവിച്ചു.
0: ഇത് നാടോടി കഥകളുടെ നേരം.
2: ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.

0: റേഡിയോ ആറ്റ് സ്കൂൾ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961-004648, 9495-1276-27, 9656-94833.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ.
2: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM മധുരഗീതങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനുഷ്യന്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും സന്തോഷങ്ങൾക്കും ഒരു മനോഹരമായ ഉപമയാണ് സ്വർഗം. ചിലപ്പോൾ പ്രണയത്തിന്റെ മധുരം സ്വർഗമാകുന്നു, ചിലപ്പോൾ അമ്മയുടെ സ്നേഹം, ചിലപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം. ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളെ മലയാള സിനിമാ ഗാനങ്ങൾ സ്വർഗമെന്ന വാക്കിലൂടെ അതിമനോഹരമായി വരച്ചു കാട്ടിയിട്ടുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ സ്വർഗമെന്ന പദം മുഴങ്ങുന്ന ഏതാനും മനോഹര ഗാനങ്ങളിലൂടെ നമുക്കൊരു സംഗീതയാത്ര നടത്താം. ഓരോ ഗാനവും ഓരോ അനുഭവമാണ്, ഓരോ വരിയും ഹൃദയത്തിൽ സ്വർഗീയമായ ഒരു അനുഭൂതി പകരുന്നവയാണ്. അപ്പോൾ ഈ സ്വർഗീയ സംഗീതയാത്രയിൽ മനസ്സും ഹൃദയവും തുറന്ന് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം അല്ലേ? ഓരോ ഗാനവും നിങ്ങളുടെ ഓർമ്മകൾക്ക് പുതിയ ചിറകുകൾ നൽകട്ടെ. ആദ്യ ഗാനം പുലിമട എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് കെസ്റ്റർ, കെ എസ് ചിത്ര എന്നിവരാണ്. ഫാദർ മൈക്കൽ പനിച്ചിക്കലിന്റെ വരികൾക്ക് ഇഷാൻ ദേവാണ് ഈണം നൽകിയത്. എ കെ സാജനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ജോജു ജോർജ്, ഐശ്വര്യ രാജേഷ്, ലിജോമോൾ ജോസ്, ബാലചന്ദ്ര മേനോൻ, ചെമ്പൻ വിനോദ് എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2023 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പുലിമട എന്ന ചിത്രത്തിലെ സ്വർഗം വിതക്കുന്ന സ്വപ്നങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
1: ഒരുപാട് അങ്ങോട്ട് വലിക്കണ്ട നിർത്തി പ്രാപിക്കൊടുക്കുന്നു.

0: ധൈര്യത്തിന് ചെറുതോർണം അടിക്കുന്നോ?
1: അരെ സാധനം
2: ഏതായാലും പള്ളി കൊള്ളാം. ഇവിടുത്തെ വിചാരിച്ചാ കിട്ടു കൊള്ളാനാ
3: എന്റെ പൊന്നേട്ടാ, ഇതാണ് ചെറുക്കൻ, ഇങ്ങോട്ടിട്ട്.
4: അടുത്ത ഗാനം 1974 പുറത്തിറങ്ങിയ വൃന്ദാവനം എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. കല്യാണി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കെ പി പിള്ള സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പി ടി മാനുവലാണ്. വിൻസെന്റ്, സുധീർ, ശ്രീവിദ്യ, ബഹദൂർ, ശങ്കരാടി, മുതുകുളം രാഘവൻ പിള്ള, കടുവാക്കുളം ആന്റണി, ടി എസ് മുത്തയ്യ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ ബാലകൃഷ്ണന്റെ വരികൾക്ക് എം കെ അർജുനൻ മാഷാണ് ഈണം നൽകിയത്. ഇതിൽ 5 ഗാനങ്ങളുണ്ട്. അതിൽ നമുക്ക് കേൾക്കാം സ്വർഗമന്ദാര പൂക്കൾ എന്ന് തുടങ്ങുന്ന ഗാനം.

ത് കെ ജെ യേശുദാസും സംഘവും യൂസഫ് അലി കേച്ചീരുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1976 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പ്രേം നസീർ, അടൂർ ഭാസി, കെ പി എസ് സി ലളിത, കെ പി ഉമ്മർ, ടി എസ് മുത്തയ്യ, എൻ ഗോവിന്ദൻകുട്ടി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കതിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് RS പ്രഭു നിർമ്മിച്ച ചിത്രമാണ് ഭീഷ്മാചാര്യ. സിദ്ദിഖ്, മനോജ് കെ ജയൻ, കവിയൂർ പൊന്നമ്മ, ഇന്നസെന്റ്, നരേന്ദ്രപ്രസാദ്, ബിന്ദുജ മേനോൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. യൂസഫ് അലി കെച്ചിയുടെ വരികൾക്ക് SP വെങ്കിടേഷാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് മനോ. 1994 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ നമുക്ക് കേൾക്കാം സ്വർഗമിനി എനിക്കു എന്ന് തുടങ്ങുന്ന ഗാനം.

0: അടുത്ത ഗാനം 1991 പുറത്തിറങ്ങിയ കർപ്പൂര ദീപം എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസാണ്. യൂസഫ് അലി കെച്ചേരിയുടെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. സിദ്ദിഖ്, രതീഷ്, ശാന്തി, കൃഷ്ണ, സുകുമാരി, ഷാരി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വർഗം ചമച്ചതും എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.
1: സ്വർഗം ചമച്ചതും നരകം

അടുത്ത ഗാനം സുജാത മോഹൻ പാടിയതാണ്. ചിത്രം ദയ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് വിശാൽ ഭരദ്വാജാണ് ഈണം നൽകിയത്. വേണുഗോപാൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സി കെ ഗോപിനാഥനാണ്. നെടുമുടി വേണു, ലാൽ, മഞ്ജു വാര്യർ, കെ പി എസ് സി ലളിത, ക്യാപ്റ്റൻ രാജു, കൃഷ്ണ, സ്മിത ബെൻസൺ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1998 ഈ ചിത്രം പുറത്തിറങ്ങിയത്. 7 ഗാനങ്ങളാണ് ഇതിൽ ഉള്ളത്. നമുക്ക് കേൾക്കാം സ്വർഗം തേടി വന്നോളെ എന്ന ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. 1994 പുറത്തിറങ്ങിയ സാഗരം സാക്ഷി എന്ന ചിത്രത്തിലേത്. സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഔസേപ്പച്ചനാണ്. മമ്മൂട്ടി, തിലകൻ, സുകന്യ, ഒടുവിലുണ്ണി കൃഷ്ണൻ, എൻഎഫ് ബർഗീസ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ശരത്താണ് ഈണം നൽകിയത്. സ്വർഗമാണെന്റെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. ശുദ്ധധന്യാസി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.

സ്വർഗായികെ ഇതിലേ ഇതിലേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. ആഭേരി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പി ഭാസ്കരൻ്റെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1969 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സ്വർഗമെന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. സ്വർഗവാതിൽ തുറന്നു തന്നു നിങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, കൃഷ്ണചന്ദ്രൻ, ഉണ്ണിമേനോൻ, ജെ എം രാജു, എസ് ജാനകി, വാണി ജയറാം, കൗസല്യ. യൂസഫ് അലി കെച്ചീരയുടെ വരികൾക്ക് ശ്യാമാണ് ഈണം നൽകിയത്. 1993 ഈ ചിത്രം പുറത്തിറങ്ങിയത്. രതീഷ്, രവീന്ദ്രൻ, മോഹൻലാൽ, ലാലു അലക്സ്, ടി ജി രവി, സീമ, റാണി പത്മിനി എന്നിവരാണ് ഇതിലെ അഭിനേതാക്കൾ.

അടുത്ത ഗാനം 1991 പുറത്തിറങ്ങിയ ആമിന ടെയ്ലേഴ്സ് എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത്. എം ജി ശ്രീകുമാർ കൈതപ്രത്തിന്റെ വരികൾക്ക് രഘുകുമാറാണ് ഈണം നൽകിയത്. സാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രാമകൃഷ്ണനാണ്. ജഗദീഷ്, ഇന്നസെന്റ്, പാർവതി, ശുഭ, അശോകൻ, ശങ്കരാടി, കുതിരവട്ടം പപ്പു എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

ഉത്തരദേശം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ പാടിയിരിക്കുന്നത് കെ എസ് ചിത്രയാണ്. പി കെ രവീന്ദ്രന്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷാണ് ഈണം നൽകിയത്. സ്വർഗസാഗരത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം

സ്വർഗഗോപുരവാതിലിൽ ഞാനൊരു സ്വർണ വിഗ്രഹം കണ്ടു എന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് എസ് ജാനകിയാണ്. ഇ ജെ ഈഴക്കടവിന്റെ വരികൾക്ക് ഭാസ്കര ചന്ദാവർക്കറാണ് ഈണം നൽകിയത്. 1976 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രം സ്വപ്നാടനം.

0: സ്വർഗമെന്ന വാക്ക് ഒരു സ്ഥലത്തെ മാത്രമല്ല സന്തോഷം നിറഞ്ഞ ഓരോ നിമിഷത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ്. ഇന്നത്തെ ഗാനങ്ങളും അത്തരമൊരു സ്വർഗീയ അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു മനോഹരമായ ഗാനവിഷയവുമായി മധുരഗീതങ്ങളിൽ കേട്ടുമുട്ടാം. അതുവരെ സംഗീതത്തിന്റെ സ്വർഗീയ മാധുര്യം ഹൃദയത്തിൽ സൂക്ഷിക്കൂ. നന്ദി, നമസ്കാരം.
1: മധുരഗീതങ്ങൾ
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചാരു കസേര, ഇതിൽ രാവണനു കിട്ടിയ വരങ്ങളെക്കുറിച്ചും ശാപങ്ങളെക്കുറിച്ചും കേൾക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ ചെയ്യുന്നു. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് ഒരു വട്ടം കൂടി നാടക നേരത്തിൽ നാടകം നിശാഗന്ധി 2-ാം ഭാഗം. രചന: കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം: രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം: അശ്വിനി. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ 3-ാം ഭാഗം. 5:45 ആർദ്രഗീതങ്ങൾ, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിലും, 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 രാമകഥ ഗാനലയം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9 മണിക്ക് ചിത്രപരിചയം. 10 മണിക്ക് ഇഷ്ടങ്ങൾ, ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
5: കർക്കടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 August 12 കർക്കടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.
4: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
6: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇതുവരെ മരിച്ചവരുടെ എണ്ണം 26 4 പേരെ കാണാതായി. വിവിധ ജില്ലകളിലെ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18,434 പേരെ പാർപ്പിച്ചതായി മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കാസർഗോഡ്, ആലപ്പുഴ, ഇടുക്കി, വയനാട്, കോഴിക്കോട്, എറണാകുളം, തൃശൂർ, കോട്ടയം, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. യമുന തീരത്ത് ചെങ്കടലിൽ ആക്രമണത്തിനിടയായ MFC ഫൈവ്സ് നൂർ ഒലിയ എന്ന ഇന്ത്യൻ പതാകയുള്ള കപ്പൽ മുങ്ങി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇന്നലെ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കപ്പലിലുണ്ടായ 13 ഇന്ത്യൻ നാവികരുൾപ്പെടെ 14 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെയും നടിയെയും ബന്ധപ്പെടുത്തി പരോക്ഷമായി ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് സംഘം ഇന്നലെ രാവിലെ ചെന്നൈ നിലാങ്കരയിലെ വസതിയിലെത്തിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. രാത്രി 8:30 വിട്ടയച്ചു. തുടർന്ന് ചെന്നൈയിലേക്ക് വിമാനമാർഗം മടങ്ങി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അതിജീവിക മിഷണറി VBG റാമിലേക്കുള്ള മാറ്റത്തിനിടെ June 29 July 11 ഇടയിൽ കൊഴിഞ്ഞുപോയ രജിസ്ട്രേഡ് തൊഴിലാളികൾ 67.6 lakh. കഴിഞ്ഞ 3 സ്ഥിരമായി പദ്ധതിയുടെ ഭാഗമായി തുടരുന്ന 26.3 lakh പേരും ഇതിൽ ഉൾപ്പെടുന്നു. കൊഴിഞ്ഞുപോക്ക് കൂടുതലും ബീഹാർ, ഉത്തർപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലാണ്. ചോദ്യചോർച്ചകളിൽ നടപടി ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്ത സെൽഫി വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കാനിടയായ സംഭവത്തിൽ വിശദീകരണം നൽകുന്നതിൽ മെറ്റേ കമ്പനിയുടെ ആഗോള നേതൃസംഘം ഡൽഹിയിൽ. തായ്ലാൻഡിലെ ഫൂക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കെത്തിയ എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽ

0: പെട്ടു. 13 യാത്രക്കാരും 4 ക്യാബിൻ ക്രൂ അംഗങ്ങളും അടക്കം 17 പേർക്ക് പരിക്കേറ്റു. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത ശേഷം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. 2025-26 മണ്ഡല മകരവിളക്ക് കാലത്തെ നെയ് വിതരണത്തിന് ഈ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ടെൻഡറിൽ പങ്കെടുക്കാത്ത മിൽമക്ക് കരാർ നൽകി. ശബരിമല നെയ് ക്രമക്കേടിന്റെ തുടക്കം അതിലായിരുന്നു. ദേവസ്വം കമ്മീഷണർ എതിർപ്പറിയിച്ചിട്ടും പ്രസിഡന്റ് വി എസ് പ്രശാന്തും എ അജിത് കുമാറും ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ മിൽമയിൽ നിന്ന് ഉയർന്ന വിലക്ക് നെയ് വാങ്ങാൻ അനുമതി നൽകിയതായി ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രതിഷേധം പാർലമെന്റിൽ ശക്തമാക്കി പ്രതിപക്ഷം. പാർലമെന്റിന് പുറത്ത് ഭണ്ഡാരപ്പെട്ടിയിൽ സംഭാവന സ്വീകരിച്ചുള്ള പ്രതീകാത്മക സമരത്തിനെതിരെ ബി ജെ പി എതിർപ്പുമായി രംഗത്തെത്തിയതോടെയാണ് ഇരുസഭകളിലും വിഷയത്തിൽ പോർമുഖം കടുപ്പിക്കാൻ പ്രതിപക്ഷ തീരുമാനിച്ചത്. 20% എത്തനോൾ കലർത്തിയ E20 പെട്രോളിനെതിരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ആം ആദ്മി പാർട്ടി മാർച്ച് ചെയ്യാൻ ശ്രമിച്ചത് ഡൽഹി പോലീസ് തടഞ്ഞു. ഡൽഹി മുൻ മുഖ്യമന്ത്രിയും AIP ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ E20 പെട്രോളിനെ എതിർക്കുന്ന 2.3 ലക്ഷം പേരുടെ ഹർജികളുമായിട്ടായിരുന്നു മാർച്ച്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനത്തിന് തുടക്കം. ഭക്തർക്ക് 10 മിനിറ്റിനകം ദർശനം നടത്താനായി. ബുക്ക് ചെയ്തവർക്ക് പ്രത്യേകം ഏർപ്പെടുത്തിയ വരിയിലൂടെയായിരുന്നു ഭക്തർ ഗുരുവായൂരപ്പന്റെ അടുത്തെത്തിയത്. ആദ്യ ദിവസം 1482 പേരാണ് ദർശനം നടത്തിയത്. 2400 പേർ ബുക്ക് ചെയ്തിരുന്നു. പുതിയ റാഗിംഗ് നിരോധന നിയമം പാസാക്കുന്നതുവരെ കരട് ബില്ലിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാകില്ല എന്ന് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ നിലപാടറിയിക്കാൻ സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് വിഷയം ഈ 14 പരിഗണിക്കാനായി മാറ്റിവെച്ചു. കോളേജുകളിലും സ്കൂളുകളിലും നടക്കുന്ന റാഗിംഗ് കർശനമായി നേരിടാൻ സമഗ്രമായ റാഗിംഗ് നിരോധന നിയമം വേണമെന്നാവശ്യപ്പെട്ട് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ഫയൽ ചെയ്ത ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ച് പരിഗണിച്ചത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയിലും മണ്ണിടിച്ചിലും 52 വീടുകൾ പൂർണ്ണമായും തകർന്നു. 563 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് കൂടുതൽ വീടുകൾ പൂർണ്ണമായി തകർന്നത്. കേരളത്തിന് കേന്ദ്ര സർക്കാർ അടിയന്തര സഹായധനം നൽകണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള MPമാർ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു. പണപ്പെരുപ്പം ഉയരുകയും വളർച്ച കുറയുകയും ചെയ്യുന്ന നിർണായക സാഹചര്യത്തിൽ റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം ഇന്ന്. 3 ദിവസത്തെ പണനയ യോഗത്തിലെ തീരുമാനങ്ങൾ രാവിലെ 10 മണിക്ക് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. മലബാർ മിൽമ ക്ഷീര കർഷകർക്ക് ഓണസമ്മാനമായി ഇക്കുറി 5.04 കോടി രൂപ നൽകും. June 1 മുതൽ 30 വരെ മേഖലാ യൂണിയന് ആനന്ദ് മാതൃക ക്ഷീരസംഘങ്ങൾ വഴി നൽകിയ നിശ്ചിത ഗുണനിലവാരമുള്ള പാലിന് ലിറ്ററിന് 2 രൂപ വീതം അധിക പാൽവിലയായി നൽകും. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാൻ 3021 പേർക്ക് അവസരം ലഭിക്കും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നടന്ന നറുക്കെടുപ്പ് വഴിയാണ് ഇവരെ തെരഞ്ഞെടുത്തത്. സംസ്ഥാനത്താകെ 11,139 പേർക്കാണ് അവസരം. വെള്ളപ്പൊക്കത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുകിപ്പോയ തിരുവനന്തപുരം കല്ലിയൂർ കിഴക്കേ തെറ്റുവിള രാജേഷ് ഭവനിൽ രാജേഷിന്റെയും കാഞ്ഞിരപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കൊട്ടംചുരത്തെ വയൽപീടികയിൽ VP ഹനീഫയുടെയും മൃതദേഹം 4ാം ദിവസം തിരച്ചിലിനിടെ കണ്ടെത്തി. ഇന്നലെ ഉച്ചയ്ക്ക് 12:45 പുഴക്ക നടുവിലെ തുരുത്തിൽ ഓടക്കാടുകൾക്കിടയിൽ കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് നൽകുന്ന H1B വിസ പുതുക്കുന്നതിന് USA ഫീസ് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു. ടെക് ജീവനക്കാരുൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് വൻ തിരിച്ചടിയാകുന്നതാണ് തീരുമാനം. അതുപ്രകാരം കുടിയേറ്റ ഇതര തൊഴിൽ വിസകളായ H1B1, L1 എന്നിവയുടെ കാലാവധി തീരുന്ന മുറക്ക് പുതുക്കിക്കിട്ടാൻ ഫീസ് നൽകേണ്ടി വരും. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ യാത്രക്കാരായി എത്തുന്ന സ്ത്രീകളുടെ എണ്ണക്കൂടുതലിനെ കുറിച്ചുള്ള മന്ത്രി CP ജോണിന്റെ പരാമർശത്തിൽ വിവാദം. പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് വിശദീകരണവുമായി മന്ത്രി രംഗത്തു വന്നെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി. സർക്കാരിന്റെ മാഡംബരമാണ് പുറത്തുവന്നതെന്ന് CPM നേതാക്കൾ പറഞ്ഞു. NEET UG പരീക്ഷാ ഫലം വന്നപ്പോൾ തങ്ങളുടെ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ ഷീറ്റിൽ പൊരുത്തക്കേടുകളുണ്ടെന്നാരോപിച്ച് 6 വിദ്യാർത്ഥികൾ സുപ്രീംകോടതിയെ സമീപിച്ചു. പരീക്ഷയ്ക്ക് തങ്ങൾ ഉത്തരം രേഖപ്പെടുത്തിയ OMR ഷീറ്റുകളല്ല ഫലത്തിനൊപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകിയിരിക്കുന്നതെന്നാണ് ആരോപണം. കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിലെ ഗതാഗത നിരോധനം ഭാഗികമായി നീക്കി. കനത്ത മഴയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട പാൽച്ചുരം റോഡ് വൈകിട്ട് 6 വരെ ഗതാഗതത്തിനായി തുറക്കാൻ കലക്ടർ ഉത്തരവിട്ടു. വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണിവരെ ഗതാഗത നിരോധനം തുടരും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഘടകത്തിന്റെ സഹകരണത്തോടെ നടത്തിവരുന്ന തൂഫാൻ കെയർ പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി. ലഹരിക്ക് അടിമപ്പെട്ടവർക്കുള്ള ചികിത്സ, പുനരധിവാസ പരിചരണം, മറ്റ് പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നിവ ഫലപ്രദമായി നടപ്പിലാക്കുകയാണ് തുഫാൻ കെയർ പദ്ധതിയുടെ ലക്ഷ്യം. പോലീസ് സ്റ്റേഷനുകളുടെ അന്തരീക്ഷം പോസിറ്റീവാക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്. ആദ്യപടിയായി സ്റ്റേഷൻ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന തൊണ്ടിമുതൽ വാഹനങ്ങൾ വേഗത്തിൽ ഒഴിവാക്കാൻ DGP നിർദ്ദേശിച്ചു. പ്രവർത്തിക്കാത്ത പോലീസ് വാഹനങ്ങൾ, കേസുകളിലും അപകടങ്ങളിലും പെട്ടതുമായ തൊണ്ടിമുതൽ, ഉപയോഗശൂന്യമായ സാധനങ്ങൾ വരെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കുമിഞ്ഞുകൂടിയിരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ചെറുതും വലുതുമായ 20,000-ൽ വാഹനങ്ങൾ ഒഴിവാക്കാനുണ്ടെന്നാണ് കണക്ക്. ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ശ്രീലങ്കയിലെത്തി. ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും പരിശീലകൻ ഗൗതം ഗംഭീരും അടക്കമുള്ള സംഘമാണ് ഇന്നലെ കൊളംബോയിലെത്തിയത്. പരമ്പരയിൽ 2 മത്സരങ്ങളാണ് ഇന്ത്യൻ ടീം കളിക്കുന്നത്. August 15 ആദ്യ മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 9 ക്ലബുകൾ കളിക്കാനിറങ്ങുന്നത് പുതിയ പരിശീലകരുമായി. ലീഗ് ചരിത്രത്തിലെ റെക്കോർഡാണ് ഇത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന് 75, സംസ്ഥാനത്തെ ക്രിക്കറ്റ് സംഘടനയ്ക്ക് 25-ാം നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. ലുസൈൽ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര മത്സരിക്കും. August 21 മത്സരം. സ്കോട്ട്ലൻഡിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ നീരജ് വെള്ളി മെഡൽ നേടിയിരുന്നു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ
0: നമ്മുടെ ചാരുകസേരയുടെ നേരമായി. നമുക്ക് ചാരുകസേരയിൽ കഥ കേൾക്കാൻ പോകണ്ടേ?
1: ചാരുകസേരയിൽ കഥ കേൾക്കാൻ പോവാനാ?
0: അല്ല, ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് മാഷ് പറയുന്ന കഥ.
1: ആര്? നമ്മൾ ചാരുകസേര?
0: അല്ലല്ല, മാഷ് ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കഥ കേൾക്കാൻ പോകണ്ടേന്ന്.
1: ആ, മാഷ് ചാരുകസേരയിൽ ഇരിക്കുമ്പോ നമ്മൾ കഥ കേൾക്കാൻ പോണോ?
0: നീ എന്തിനിങ്ങനെ പിടിച്ചു കയറുന്ന പോലെ കയറുന്നേ? എന്താ ആവശ്യത്തിനാ? ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, അത് നിനക്കും അറിയാലോ ഞാൻ പറഞ്ഞത് തെറ്റിയെന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ? നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, പിന്നെ നമുക്ക് കഥ കേൾക്കാൻ പോകാലോ എന്ന് പറഞ്ഞാ പോരെ.
1: ശ്രോതാക്കൾക്ക് കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടി.
0: ശ്രോതാക്കൾക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഞാൻ പറഞ്ഞത് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അവര് കുറേ കാലായാലേ നമ്മളെ ചാരുകസേര കേൾക്കാൻ തുടങ്ങിയിട്ട്.
1: എന്നാലും നമ്മളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാറല്ലോ.
0: ഞാൻ മാഷോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യും അശ്വിനി.
1: എന്നാ?
0: കൂടെ നിൽക്കുന്നവര് നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടീന്ന് തന്നെ വേണമെന്ന്. നിന്നെ ഒഴിവാക്കി തരണമെന്ന് പറയും.
1: ചാരുകസേര നിർത്തുന്ന? അല്ല, എന്നെയും കാണാൻ ബുദ്ധിയുള്ള ഒരാൾ നിങ്ങൾക്ക് കണ്ടുകിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ.

0: പാടാന്നേ.
1: അയ്യോ വാ എന്നാലെ നമുക്ക് മാഷെടുത്ത് പോവാലേ കഥകൊക്കെ. മാഷേ,
2: ആ കഥാസമയമാണല്ലേ.
1: അതെ.
2: ഏതാണ് കഥ?
1: രാമായണം തന്നെ ആവാനായിരിക്കൂല്ലേ സാധ്യത. കർക്കിടകം കഴിയുന്നവരെ രാമായണത്തിൽ തന്നെയായിരിക്കും നമ്മൾ ഉണ്ടാവാൻ തോന്നുന്നത് അല്ല. എന്ത് കഥയാ പറയേണ്ടത്? പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥയുണ്ടോ രാമായണത്തില്?
0: മാഷെന്തെങ്കിലും തപ്പിപ്പിടിച്ചിട്ടുണ്ടാവും,
1: സാധ്യതയുണ്ടല്ലേ.
2: രാമായണത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലമാണല്ലോ അല്ലേ. നിങ്ങൾ പറഞ്ഞതുപോലെ എത്ര പറഞ്ഞാലും തീരാത്ത അത്രയധികം കഥ രാമായണത്തിലുണ്ട്. നമ്മുടെ ഇതിഹാസ കാവ്യമായ രാമായണത്തിലും ഭാരതത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ കഥകളുള്ള കൊണ്ടാണ് നമ്മൾ ചാരുകസേല 120 മേലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേയധികം ചാരുകസേലകൾ രാമായണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കഥകൾ രാമായണത്തിലുണ്ട്. അപ്പോൾ നമ്മൾ രാമായണ മാസകാലത്ത് രാമായണ കഥ പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാരണം ഒരുപാട് പേര് രാമായണം പാരായണം ചെയ്യുന്നുണ്ട്, കുറേ പേര് അത് കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ എല്ലാവരുടെയും മനസ്സുകളിൽ എന്തുണ്ടാവും?
1: രാമായണ
2: കഥയുണ്ടാവും. ആ കഥയിലേക്ക് നമുക്ക് ചില കഥകൾ കൂടി കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ കഥകൾ ചിലപ്പോൾ ഓർമ്മപ്പെടുത്താം. രാമായണത്തിൽ നമ്മൾ ഇന്ന് ഏത് മേഖലയിലേക്കാണ് പോകുന്നത്? ഒരുപാട് മഹർഷിമാരുണ്ട് രാമായണത്തിൽ, ആചാര്യന്മാരല്ലേ. ഒരുപാട് പക്ഷികളുണ്ട്. എന്തൊക്കെയുണ്ട്?
1: ക്രൗഞ്ചമിഥുനം
2: മുതൽ തുടങ്ങുന്നുണ്ട്.
1: അതിനു മുന്നേ ഒരു പക്ഷി ഉണ്ടല്ലോ, ഏതാ? ശാരിക പൈതലേ.
2: അതെ, എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടില്ല. വാത്മീകിയില് ശാരിക പൈങ്കിളിയില്ല, എഴുത്തച്ഛനിലാണ്. ക്രൗഞ്ചമിഥുനത്തിൽ തുടങ്ങുന്നു. പിന്നെ ഏതൊക്കെയാണ്? ജഡായുണ്ട്, സമ്പാതിയുണ്ട് അല്ലേ, ഗരുഡൻ വരുന്നുണ്ട്, കാക്ക ഒരു അവസരത്തിൽ വരുന്നുണ്ട്. കുറേയധികം പക്ഷികളും മറ്റ് ജീവികളൊക്കെ ഉണ്ട്. മറ്റു ജീവികൾ ഏതാണ്?
1: അണ്ണാൻ വരുന്നുണ്ട്.
2: അണ്ണാനുണ്ട്.
1: കൊരങ്ങൻ. പര്യായ പദം പറഞ്ഞ് കളിക്കല്ലേ അശ്വിനി. അല്ല, നിങ്ങൾ മുന്നിലിരുന്നോണ്ട്. അയ്യോ,
2: ഒരുപാട് വാനരന്മാര് അല്ലേ. കൊരങ്ങൻ എന്നല്ല, വാനരന്മാര് ഏതാണ്ട് പ്രധാനപ്പെട്ട പങ്കുള്ള കഥാപാത്രങ്ങളാണ്. ഹനുമാനും സുഗ്രീവനും ബാലിയൊക്കെ, കുതിരകൾ, അശ്വമേധമൊക്കെ ഉണ്ടല്ലോ. മാനുണ്ട്, മരീച്ചൻ മാനായിട്ട്. നമുക്ക് രാമായണത്തിലെ ഇതുപോലെ മനുഷ്യേതര ജീവികളെ കുറിച്ച് മറ്റൊരു ചാരുകഥയിലേക്ക് പോവാം. നമുക്ക് തൽക്കാലം രാവണന്റെ പിന്നാലെ പോവാം. രാവണന് ലഭിച്ച കുറേയധികം ശാപങ്ങളുണ്ട്. ഈ ശാപങ്ങളിലൂടെ നമുക്ക് പോവാം.
1: ശാപം മാത്രമേ ഇരിക്കൂല, വരവും കിട്ടിയിട്ടുണ്ടാവൂലേ. ഓ, രാവണന് മാത്രല്ലോ ശാപവും വരവൊന്നും കിട്ടിയത്, ദശരഥനുണ്ട്, അഹല്യക്കുണ്ട്.
2: രാമായണത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ശാപഗ്രസ്തരാണ്. അവരൊക്കെ ശാപമോക്ഷം കൊടുക്കുന്നത് ശ്രീരാമനാണ്, അഹല്യ ഉൾപ്പെടെ. ഒരുപാട് കബന്ധൻ, ഇങ്ങനെ കുറേയധികം രാക്ഷസന്മാർക്കൊക്കെ മോക്ഷം നൽകുന്നുണ്ട്, ഭാരതത്തിലും ഭാഗവതത്തിലും പോലെ രാമായണത്തിലും. ശാപങ്ങളുടെ ഒരുപാട് പരമ്പര തന്നെ നമുക്ക് പറയാം. അതുപോലെ ശാപമോക്ഷങ്ങളും വരങ്ങളും, ഇപ്പോൾ ദശരഥൻ്റെ ഒരു വലിയ വരലബ്ധിയിലൂടെയാണ് രാമൻ ഉൾപ്പെടെയുള്ള മക്കളൊക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ തൽക്കാലം രാവണനിലേക്ക് മാത്രം പറയാം. പ്രതിനായകനായ രാവണന് ലഭിച്ച വരങ്ങളും ശാപങ്ങളും. വരങ്ങൾ എന്തൊക്കെയായിരിക്കും
1: രാവണന്?
2: ആ, വരം ലഭിക്കുന്നത് എങ്ങനെയാണ്?
1: തപസ്
2: ചെയ്തിട്ട്. തപസ് ചെയ്തത് ആര് പറഞ്ഞിട്ടാണ്?
1: അമ്മ പറഞ്ഞു.
2: അമ്മ പറഞ്ഞിട്ട്. എന്താണ് അമ്മ പറഞ്ഞത്? എന്തിനാണ് തപസ് ചെയ്യുന്നത്?
1: വരം കിട്ടേ, എന്ത് വരാ വേണ്ടത്? അങ്ങനെ
2: അമ്മ മക്കൾ നാല് പേരോടും പറഞ്ഞു, മക്കൾ നിങ്ങൾ തപസ് ചെയ്യണം. ആരാണ് നാല് മക്കൾ?
1: കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണക. ശൂർപ്പണക ഞാൻ പറയാൻ വരുന്നായിരുന്നു അശ്വിനി, നീയല്ല എന്റെ മുമ്പിലുള്ളത്. കുംഭകർണം പറയുമ്പോ ഷൂ എന്ന് വന്ന്, വിഭീഷണം പറയുമ്പോ ഷൂ എന്ന് വന്ന്, പക്ഷെ ശൂർപ്പണക പറയുമ്പോ ഷൂ വന്നില്ല.
2: അപ്പൊ എത്ര പേരായി?
1: നാല്
3: പേര്.
2: ആദിത്യയാള്,
1: രാവണൻ,
2: രാവണൻ ഉൾപ്പെടെ നാല് പേര്. ഈ നാല് പേരോടും തപസ് ചെയ്ത് വരം വാങ്ങണമെന്ന് അമ്മ, അമ്മയുടെ പേരെന്തായിരുന്നു? കൈകസി. കൈകസി പറയാനെന്താ കാരണം? ഒരാളെ കണ്ടു, അതായത് വൈശ്രവണൻ അഥവാ കുബേരൻ, വിശ്രവസിന്റെ മകനാണ് കുബേരൻ. കുബേരൻ വലിയ എല്ലാവരും ആരാധിക്കുന്ന ഒരാളാണ്, വലിയ ധനത്തിൻ്റെ മൂർത്തിയാണ്, സമ്പത്തിൻ്റെ. കുബേര പ്രതിമയൊക്കെ ഉണ്ടാവല്ലോ വീടുകളിലാണ്. അപ്പോൾ സമ്പത്തിൻ്റെ ഒരു വലിയ ആളാണ്, എല്ലാവരും ആദരിക്കുന്ന ഒരാളായതുകൊണ്ട് കുബേരൻ്റെ യാത്ര ഏതിലാണ്?
1: വിമാനത്തിലാണ്.
2: വിമാനത്തിന്റെ പേരെന്താണ്?
1: പുഷ്പക വിമാനം.
2: പുഷ്പക വിമാനം.
1: അത് രാവണന്റെ അല്ലേ? രാവണൻ തട്ടിയെടുത്തല്ലേ പുഷ്പക?
2: അതെ, അതിനു മുമ്പ് കുബേരനായിരുന്നു. കുബേരൻ പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ വലിയ ആളായിട്ട് പോകുന്നത് കണ്ടപ്പോ കൈകസിക്ക് മോഹം.
1: എന്തോ
2: എന്റെ മക്കളും കുബേരനെ പോലെ ആവണം തന്റെ മക്കളും എന്ന് ആഗ്രഹിച്ചു.

0: ഈ പുലസ്ത്യൻ ബ്രഹ്മാവിൻ്റെ പ്രജാപതിമാരിൽ ഒരാളാണ് പുലസ്ത്യ പ്രജാപതി. മഹാമേരുവിൻ്റെ താഴ്വാരത്ത് സരസ്വതിയുടെ തീരം വളരെ ഭംഗിയുള്ളൊരു പ്രദേശമായിരുന്നു. അവിടെ പ്രകൃതി മനോഹരമായൊരു തീരമാണ് അവിടെ. അവിടെ പല ആളുകളും, രാജകുമാരന്മാരും രാജകുമാരിമാരും മുനിമാരും മുനികന്യകമാരൊക്കെ വന്ന് സൂര്യവിഹാരം സല്ലപിക്കുന്നൊരു സ്ഥലമാണ്. ആശ്രമവാസികൾക്കൊക്കെ ഇവരുടെ ഈ സല്ലാപം വല്ലാത്ത ശല്യമായി. അങ്ങനെയുണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ, ഇങ്ങനെ ഉദ്യാനങ്ങളിൽ കാമുകി കാമുകന്മാർ ശല്യപ്പെടുത്തുന്നു, അതുപോലെ ശല്യപ്രദേശമായിട്ട് മാറി ഈ സരസ്വതി തടം. അവിടെ പുലസ്ത്യൻ ഇത് സഹിക്കവയ്യാതെ, ഇവർ പറഞ്ഞിട്ട് പറഞ്ഞിരുന്ന് പോകുന്നില്ല, ശപിക്കല്ലാതെ രക്ഷയില്ലല്ലോ. എന്തായിരുന്നു ശാപം? ഈ സരസ്വതി തീരത്ത് പ്രത്യേക സ്ഥലത്ത്, ആശ്രമ പരിസരത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ അതുവഴി കടന്നു പോയാൽ അവൾ
1: ഗർഭിണിയാകട്ടെ.
0: കേട്ട് നമുക്കത് അല്ലേ? അങ്ങനെ ശപിച്ചു. ഇത് പക്ഷേ എല്ലാവരും അറിഞ്ഞിട്ടൊന്നുമില്ല. അവിടെ വലിയ ബോർഡ്, ഇതുവഴി പോയാൽ അപകടമാണ് എന്ന ബോർഡൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അറിയാതെ ചിലർ അതുവഴി കടന്നു പോകും, അറിഞ്ഞവരതുവഴി പോവാതിരിക്കും. എന്തായാലും ശല്യത്തിന് വലിയ തോതിൽ കുറവുണ്ടായി. പക്ഷേ അറിയാതെ ഒന്ന് രണ്ട് പേര് അതുവഴി വന്നു. അതിലൊന്ന് മാനിനി എന്നൊരു കുമാരിയാണ്. മാനിനി, മാനിനി തൃണബിന്ദു മഹർഷിയുടെ മകളാണ്, നമ്മളത് പറഞ്ഞിരുന്നു. അതുവഴി വന്നപ്പോൾ പുലസ്ത്യൻ്റെ ശാപം ഫലിച്ചു, ഗർഭിണിയായി. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇതാ ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ തൃണബിന്ദുവിനെ കാര്യം മനസ്സിലായി. തൃണബിന്ദു മകളെയും കൂട്ടി പുലസ്ത്യൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. അങ്ങനെ പുലസ്ത്യൻ മാനിനിയെ വിവാഹം കഴിച്ചു. അവർക്കുണ്ടായ മകനാണ് വിശ്രവസ്. അതായത് വിശ്രവസ് രാവണൻ്റെയും പിതാവാണ്. ആ വിശ്രവസിൻ്റെ അടുത്തേക്കാണ് ആര്, കൈകസി പോകുന്നത്. വിശ്രവസിൽ നിന്ന് കൈകസിക്കുണ്ടായ മക്കളാണ് രാവണനും കുംഭകർണനും വിഭീഷണൊക്കെ. അതിനുശേഷം മറ്റൊരു സുന്ദരി അലംബുഷ എന്നൊരു സുന്ദരി മതുവഴി വന്നു. വന്നാൽ എന്താവും? അലംബുഷയും ഗർഭിണിയാവും. നമ്മുടെ മുനിയുടെ അടുത്ത്, തൃണബിന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. തൃണബിന്ദു അലംബുഷയോട് പറഞ്ഞു, പുലസ്സിൻ്റെ അടുത്തേക്ക് വീണ്ടും പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ, കാരണം ആരുണ്ട് അവിടെ? തൻ്റെ മകളുണ്ടല്ലോ, മാനിനി ഉണ്ടല്ലോ. അലംബുഷയെ തൃണബിന്ദു മുനി സ്വീകരിച്ചു, ഭാര്യയായിട്ട് വെച്ചു. പക്ഷെ അലംബുഷ ആ ഗർഭം ഛർദ്ദിച്ചു കളഞ്ഞു. പഴയ എബോഷൻ അല്ലേ. പിന്നീട് പുലസ്ത്യനോട് ചെന്ന് പറഞ്ഞിരുന്നു. പുലസ്ത്യൻ പറഞ്ഞു, പേടിക്കണ്ട, നിനക്ക് നിൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മക്കൾ തമ്മിൽ പിന്നീട് ബന്ധമുണ്ടാകും. അങ്ങനെ തൃണബിന്ദുവിൻ്റെ കൂടെ അലംബുഷ ദീർഘമായ കാലയളവിൽ ഭാര്യാഭർത്താക്കന്മാരെ കഴിയുകയാണ്. അവർക്കുണ്ടായ ഒരു മകളാണ് ദേവവർണിനി. ആരാണ്
1: ദേവവർണിനി?
0: അതായത് തൃണബിന്ദുവിൻ്റെ മകളാണ്. തൃണബിന്ദുവിനും അലംബുഷയിലുണ്ടായ മകളാണ് ദേവവർണിനി. തൃണബിന്ദുവിൻ്റെ മകൾ മാനിനിക്ക് ഉണ്ടായ കുട്ടിയാണ് ആര്, വൈശ്രവസ്. ഇവർ തമ്മിൽ വിവാഹം ചെയ്തു. ദേവവർണിനിയും വൈശ്രവസും തമ്മിൽ വിവാഹിതരായി. അവർക്ക് ഉണ്ടായ മകൻ്റെ പേരാണ് വൈശ്രവണൻ എന്നറിയപ്പെടുന്ന കുബേരൻ. ക്ലിയർ അല്ലേ? അപ്പോൾ കുബേരൻ തീർച്ചയായിട്ടും നമ്മുടെ രാവണൻ്റെ പിതൃസഹോദരനായിട്ട് അല്ലെങ്കിൽ പിതൃസഹോദര പുത്രനായിട്ട് വരും. നമ്മുടെ സുമാലിക്കും യക്ഷനുണ്ടായ നാല് മക്കളിലൊരാളായ കൈകസി, കുബേരനെ പോലുള്ള മക്കൾ ലഭിക്കണം തനിക്കെന്ന് കരുതിയിട്ടാണ് ഇവിടത്തേക്ക് പോകുന്നത്, വിശ്രവസിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ വിശ്രവസ് രണ്ടാം ഭാര്യയാക്കി മാറ്റിയാരെ, കൈകസിയെ. അങ്ങനെ വിശ്രവസിന് ദേവവർണിനിയിലൂടെ കുബേരനും കൈകസിയിലൂടെ ആരുണ്ടായി? രാവണാദികളായ നാല് മക്കളുണ്ടായി. ഇപ്പം രാവണൻ്റെ സഹോദരൻ തന്നെയാണ് ആര്?
1: കുബേരൻ.
0: രാവണൻ്റെ അച്ഛൻ്റെ മകൻ തന്നെയാണ്. രണ്ടമ്മ ഒരച്ഛൻ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാവണന് ലഭിച്ച വരത്തെക്കുറിച്ചല്ലേ.
1: അപ്പം
0: മക്കളേതായാലും ഉണ്ടായി കൈകസിക്ക്. ഈ കൈകസി മക്കളുണ്ടാകുമെന്ന് തന്നെ രാവണൻ ജനിക്കും മുമ്പ് തന്നെ ശാപമേറ്റ് വാങ്ങിയ ഒരാളാണ്. ജനിച്ചതിന് ശേഷമുള്ള ഒരു അഞ്ചെട്ട് ശാപങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. എന്താണ് ജനിക്കും മുമ്പ് ശാപം? കൈകസി നാല് മക്കളെയും, അതായത് നമ്മുടെ സുമാലി എന്ന യക്ഷൻ നാല് പുത്രിമാരെയും അയക്കുന്നുണ്ട് വൈശ്രവസിൻ്റെ അടുത്തേക്ക്. പുഷ്പോൽക്കട, ബൃഹ, കൈകസി, കുംഭീനസി നാല് പേരെയും അയക്കുന്നുണ്ട്. ഈ നാല് പേരിലും നമ്മുടെ വൈശ്രവസിനെ സ്വാധീനിക്കാൻ സാധിച്ചത് കൈകസിക്ക് മാത്രമായിരുന്നു. ബാക്കി എല്ലാവരും പരാജയപ്പെട്ട് തിരിച്ചു വന്നു. കൈകസി ഒരു ദിവസം സന്ധ്യാനേരം ശ്ലേഷ്മാതകം എന്നൊരു വനം, എന്താണ് ശ്ലേഷ്മാതകം? ആ വനത്തിൽ, സുന്ദരമായൊരു വനത്തിൽ വെച്ച് ഇദ്ദേഹത്തോട് ചില പ്രണയാഭ്യർത്ഥനകളും കാമാതുരയായിട്ട് അടുത്തുകൂടി. അപ്പം അദ്ദേഹം പറഞ്ഞു, വൈശ്രവസ് പറഞ്ഞു, സന്ധ്യാനേരമാണ്, ആകാശമാർഗ്ഗ ഉമാമഹേശ്വരന്മാർ സഞ്ചരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് മക്കളുണ്ടായാൽ അവർ ശീലഗുണമില്ലാത്തവരായി പോകും. പക്ഷേ കൈകസി നിർബന്ധിച്ചു വഴങ്ങിയൊടുവിൽ. ആ സമയത്താണ് ആദ്യത്തെ ശാപം. സ്വന്തം അച്ഛനെന്നാണ് രാവണന് ആദ്യ ശാപം കിട്ടുന്നത്. രാവണന് മാത്രമല്ല, നാല് പേരിൽ മൂന്ന് പേർക്ക് ശാപവും ഒരാൾക്ക് വരവുമാണ് കിട്ടുന്നത് അല്ലേ. എന്താണ്? നിനക്ക് നാല് മക്കൾ പിറക്കും, നാല് മക്കളിൽ ഒരാളെങ്കിലും നീതിനിഷ്ഠനായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ ഒരാളാണ്.

0: ആര്?
1: വിഭീഷണൻ.
0: വിഭീഷണൻ ജനിക്കും മുമ്പ് ആദ്യത്തെ ശാപം കിട്ടി, പിന്നീട് മക്കൾ നാലുപേരെയും കൈകസി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അയക്കുകയാണ് തപസ് ചെയ്യാൻ വേണ്ടി, വരലബ്ധിക്ക് വേണ്ടി. ബ്രഹ്മാവിനെ തപസ് ചെയ്യുന്നു, ഓരോരുത്തരും വരം വാങ്ങിച്ചു. രാവണന് ലഭിച്ച വരം എന്താണ്? ഒരു മനുഷ്യ ജീവിയിലൂടെ മാത്രമേ മരണം സാധ്യമാവൂ, ദേവന്മാർക്കോ അതുപോലെ അസുരന്മാർക്കോ ആർക്കും കൊല്ലാൻ പറ്റില്ല. കൊല്ലണമെങ്കിൽ എന്ത് വേണം? ഒരു മനുഷ്യജീവിക്ക് മാത്രം. രാവണനെ പോലെ ഒരാളെ ഒരു മനുഷ്യജീവി ഒരിക്കലും കൊല്ലാൻ സാധ്യതയില്ല എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു? ആദ്യത്തെ വരം എന്താണ്? വരം ഒരു മനുഷ്യനാൽ മാത്രമേ വധം സാധ്യമാകൂ എന്നുള്ള വരം വാങ്ങിയിട്ടാണ് പിന്നെ രാവണന്റെ എല്ലാ കളികളും.
1: പുഷ്പക വിമാനം കിട്ടിയത് അങ്ങനെ ഒരു വരല്ലേ മാഷേ?
0: പുഷ്പക വിമാനം വരമായിട്ടല്ല, ഒരു പിടിച്ചു പറിച്ചതാണ് അല്ലേ? കുബേരനിൽ നിന്ന്, കുബേരന്റെ സ്വന്തമായിരുന്നല്ലോ പുഷ്പക വിമാനം. പക്ഷെ കുബേരൻ തൻ്റെ പുഷ്പക വിമാനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതൊരിക്കലും ആർക്കും തകർക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചാലും മതി, അതായത് ഇന്നത്തെ വിമാനത്തിനേക്കാൾ കൂടുതൽ അഡ്വാൻസ് ആണ് വിമാനത്തിൽ. പൈലറ്റിൽ വേണമെങ്കിൽ, ഇതിൽ പൈലറ്റിൻ്റെ ആവശ്യമില്ല, മനസ്സുകൊണ്ട് വിചാരിച്ചാലും മതി. നമ്മുടെ ഒരു AI യുഗത്തിലെ വിമാനമാണ്, മനസ്സുകൊണ്ട് വിചാരിച്ച സ്ഥലത്തേക്ക് പോകും, അത്രയധികം ആൾക്കാരെ കൊള്ളിക്കാം, എത്ര തകർത്താലും അത് തിരിച്ച് പുനഃസ്ഥാപിക്കപ്പെടും. അപ്പം അങ്ങനെയുള്ള വിമാനം നഷ്ടപ്പെട്ടപ്പോൾ കുബേരൻ വല്ലാതെ വിഷമിക്കുകയും ബ്രഹ്മാവിനോടും പുലസ്തിനോടൊക്കെ പരാതി പറഞ്ഞിരുന്നു. പക്ഷേ രാവണനായിട്ട് കലഹത്തിന് പോയിട്ട് കാര്യമില്ല, ഒരുപാട് വരലബ്ധിയുള്ള ആളാണ്. കുബേരന് മറ്റൊരു പ്രദേശം കൽപ്പിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്, നമ്മുടെ മഹാദേവൻ്റെ കൈലാസത്തിന് സമീപം. അപ്പം അത് പിടിച്ചു വാങ്ങിച്ചാണ്. രാവണന് ലഭിച്ച മറ്റൊരു വരം അദ്ദേഹത്തിൻ്റെ വാളായിരുന്നു. വാളിൻ്റെ പേരെന്താണ്?
1: ചന്ദ്രഹാസം.
0: ചന്ദ്രഹാസം അതെങ്ങനെയാണ് കിട്ടുന്നത്?
1: അത് ശിവനെ.
0: ശിവനെ എങ്ങനെ? സൂര്യ പറയട്ടല്ലേ.
1: അല്ല, ശിവനെ എങ്ങനെ? ശിവനെ തപസ് ചെയ്ത് അപ്പോൾ വാള് കൊടുത്ത്.
0: അത്ര എളുപ്പത്തിലായിരുന്നില്ല. പുഷ്പക വിമാനം കിട്ടിയതിന് ശേഷം രാവണൻ്റെ യാത്രയൊക്കെ വിമാനത്തിലാണ്. എല്ലാ തിന്മകളും ചെയ്തു കൂട്ടുന്നത് ഈ വിമാനയാത്രയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ. ഒരു ദിവസം അങ്ങനെ യാത്ര നേരെ പോകുന്നത് എവിടത്തേക്കെന്നറിയോ? ശരവണ പർവ്വതത്തിന് മുകളിലൂടെയാണ്. ശരവണം അതിന് മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിലെ വിമാനം നിന്നുപോയി, മുന്നോട്ടും പോകുന്നില്ല, പിന്നോട്ടും വരുന്നില്ല, ഒരു തരത്തിലും മൂവ് ചെയ്യുന്നില്ല. എന്ത് സംഭവിച്ചു? യന്ത്ര തകരാറാണെന്നൊക്കെ അറിയണല്ലോ അല്ലേ. അപ്പോഴാണ് ഒരു വാനരൻ, ഒരു കുരങ്ങൻ വന്നിട്ട് പറഞ്ഞു, മൂഢാ ഇതേതാണ് സ്ഥലം നിനക്കറിയോ? ശരവണ പർവ്വതമാണ്, കൈലാസത്തിൻ്റെ പാർശ്വഭാഗമാണ്, മഹാദേവൻ്റെ അനുവാദമില്ലാതെ ഇതിലൂടെ ഒരാൾക്കും
1: പോകാൻ
0: പറ്റില്ല. ആ കുരങ്ങൻ്റെ രൂപത്തിൽ വന്നത് ആരായിരുന്നു? നന്ദി. കൈലാസത്തു നിന്ന് ശിവൻ്റെ അനുചരനായ നന്ദിയായിരുന്നു വന്നത്. ഇത് കേട്ടപ്പോൾ രാവണൻ ആകെ കോപിച്ചു, കുരങ്ങൻ നീ ആരാണത് എന്നോട് പറയാൻ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ എന്ന് കുറേയധികം പിടിപ്പിച്ചു. കുരങ്ങാ കുരങ്ങ എന്നൊക്കെ വിളിച്ച് വല്ലാതെ അധിക്ഷേപിച്ചു. നന്ദി അത് കേട്ട് പറഞ്ഞു, മഹാദേവൻ്റെ ഒരു അനുചരനാണ് ഞാൻ, ഒരു മനുഷ്യനാൽ മാത്രം വധം സാധ്യമാകൂ എന്നുള്ള വരം വാങ്ങിയ ആളാണ് നീ, അതുകൊണ്ട് ഞാനായിട്ട് നിന്നെ കൊല്ലുന്നില്ല, ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്നൊരുപാട് തവണ കുരങ്ങാ കുരങ്ങാന്ന് വിളിച്ച് അധിക്ഷേപിച്ചല്ലോ, ഈ കുരങ്ങന്മാരാൽ തന്നെ നിന്റെ കുലം മുടിഞ്ഞു പോട്ടെ. ഒരു ശാപം അവിടെ കിട്ടിയേ. രാവണനെ ശാപം എന്ന് അത്ര പ്രശ്നമൊന്നുമില്ല, അയാളത് മൈൻഡ് ചെയ്തില്ല. പിന്നീട് അങ്ങനെയാണോ, ശരി നീ ശിവൻ്റെ കിങ്കരനാണല്ലേ, എന്നാലും നിന്നെയും നിൻ്റെ ശിവനെയും ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കൈലാസ പർവ്വതം അങ്ങനെ 20 കൈകൾ കൊണ്ട് ഉയർത്തം നോക്കി, കൈലാസം മെല്ലെ ഇളകി. അവിടെ മഹാദേവനും പാർവതി ദേവിയൊക്കെ ഉണ്ട്, എല്ലാവരും ഭയപ്പെട്ടു. പാർവതി മഹാദേവനോട് പറഞ്ഞു, ഇതെന്താണ് സംഭവിക്കുന്നത്? ഭൂമികുലുക്കം. മഹാദേവന് മനസ്സിലായി രാവണൻ്റെ
1: വികൃതികളാണ്.
0: അപ്പം നിങ്ങളാരും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് രാവണൻ തൻ്റെ 20 കൈകളിലും മെല്ലെ ഉയർത്തുകയാണ്. കൈലാസത്തിനടുത്ത് ഇങ്ങനെ അമ്മാനമാടുക. മഹാദേവൻ വലത് കാലിൻ്റെ പെരുവിരൽ മെല്ലെ ഒന്ന് അമർത്തിയപ്പോൾ കൈലാസം അവിടെ ഉറച്ചു. അടിയിൽ എന്തുണ്ട്? കൈകൾ. രാവണൻ്റെ 20 കൈകളുണ്ട്, ഒരു തരത്തിലും
1: വലിച്ചിട്ടിട്ടുന്നില്ല.
0: അപ്പം എന്ത് ചെയ്യാം? പൗലോസിനോട് വന്നു, നിന്റെ ഈ കുരുത്തക്കേട് കൊണ്ട് അനുഭവിച്ചല്ലേ, അനുഭവിച്ചോളൂ. മഹാദേവനോടല്ലാതെ മറ്റാരോടും ഇതിന് രക്ഷമാർഗം ചോദിക്കാനില്ല, അതുകൊണ്ട് ഈ കൈകളെല്ലാം പർവ്വതത്തിനടിയിൽ വെച്ച് അതേ നിലയിൽ തന്നെ നീ തപസ് ചെയ്തോളൂ പറഞ്ഞു. ആരെ? ശിവന്. അങ്ങനെ കുറേ വർഷങ്ങളുള്ള 1000 കൊല്ലം എന്നാണ് പറയുക, തപസ് ചെയ്തു. ഒടുവിൽ ശിവന് അനുകമ്പ തോന്നി, മെല്ലെ കൈ പർവ്വതത്തിൽ നിന്ന് കൈവലിച്ചു. കൈയുടെ മുറിവുകളൊക്കെ മാറി ചതഞ്ഞറിഞ്ഞു പോയിരുന്നു കൈകളെല്ലാം, അതെല്ലാം സുഖപ്പെടുത്തി കൊടുത്തു. പിന്നെ നിരന്തരമായ ശിവഭക്തനായിട്ട് മാറുന്നു രാവണൻ.

0: ആ സമയത്താണ് രാവണന് ശിവൻ സന്തോഷം തോന്നിയൊരു വാള് കൊടുക്കുന്നു. ആ വാളിൻ്റെ പേരാണ്
1: ചന്ദ്രഹാസം.
0: അപ്പോൾ ഈ ശരവണ പർവ്വതത്തിന് മുകളിലൂടെയുള്ള യാത്രയിൽ ഒരു ശാപവും ഒരു വരവുമുണ്ട്. ഈ രാവണൻ എന്ന പേരൊരു പക്ഷേ ഈ ശരവണ പർവ്വതത്തിന് മുകളിലൂടെ കൈലാസത്തിനിടയിൽ അകപ്പെട്ടു പോയ കൈകളുടെ വേദന സഹിച്ച് അലറി വിളിച്ചതിൻ്റെ പേരിലാണെന്ന് പറയുന്നുണ്ട്. രവം ശബ്ദം അല്ലേ, അങ്ങനെ ഉറക്കെ ഈ ശരവണക്കാടിൽ ഉറക്കെ ശബ്ദമുയർത്തി വിളിച്ചതിൻ്റെ പേരിലാണ് രാവണൻ എന്ന പേര് അദ്ദേഹത്തിന് സ്ഥാപിതമായത് എന്നൊരു കഥ കൂടിയുണ്ട്. അപ്പോൾ വരങ്ങളിങ്ങനെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പക്ഷെ ശാപങ്ങളാണ് ഒരുപാട്. ഒന്നാമത്തെ ശാപം, രാവണനെ നമുക്കറിയാം അദ്ദേഹം സ്ത്രീകളെ വല്ലാതെ ഉപദ്രവിച്ച ആളാണ്. അദ്ദേഹം ഉപദ്രവിച്ച സ്ത്രീകളുടെ പട്ടിക വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീയാൽ തന്നെ വധം നടപ്പിലാവുകയും ചെയ്തത്. ആദ്യമായിട്ട് നമ്മൾ ആരെക്കുറിച്ച് പറയാം, രംഭയെക്കുറിച്ച് പറയാം. രംഭ എന്തായിരുന്നു? രംഭ
1: അപ്സര സ്ത്രീ.
0: അതെ, അപ്സര സ്ത്രീയാണ്. രംഭയുടെ കാമുകന്റെ പേരാണ് നളകുബേരൻ. നളകുബേരൻ കുബേരന്റെ മകനാണ്. ഒരു ദിവസം പുഷ്പക വിമാനത്തിലൂടെ പോകുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ സരസ്വതി തീരത്തിൻ്റെ ഹിമാലയത്തിൻ്റെ പാർശ്വത്തിലൂടെ സുന്ദരിയായ രംഭ പോകുന്നത് കണ്ട്. അവിടെ രാവണൻ പ്രണയാഭ്യർത്ഥന നടത്തും. അപ്പോൾ എന്തോ പറയും, രംഭ
1: നിഷേധിക്കും.
0: മാത്രമല്ല, ഞാൻ ഒരു കാമുകിയാണ്. അവരുടെ നളകുബേരൻ, നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മകനായ നളകുബേരന്റെ കാമുകിയാണ്, അവിടത്തേക്ക് പോവുകയാണെന്ന് പറയും. പക്ഷേ വിടുവോ? ഇല്ല, ഉപദ്രവിച്ചു കിട്ടി. എന്ത്
1: ശാപം?
0: എന്താണ്, 10 തലകൾ 7 തകരട്ടെ എന്നാണ് ശാപം. ശപിച്ചത് രംഭയല്ല കേട്ടോ,
1: നളകുബേരനാണ്.
0: രംഭയ്ക്ക് ഈ ഗതി വന്നതോടുകൂടി നളകുബേരനാകെ ഭയമായി. ഇനി ഇങ്ങനെ രംഭയെ സ്വീകരിക്കും? അപ്പോൾ തൻ്റെ കാമുകിയെ നശിപ്പിച്ച രാവണന് ഒരു ശാപം കിട്ടുന്നത് നളകുബേരനിൽ നിന്നാണ്. പിന്നെ വേദപതിയുടെ ശാപത്തെക്കുറിച്ച് നമുക്കറിയാം. ആരായിരുന്നു വേദപതി? കുശധ്വജൻ്റെ പുത്രിയാണ്. എന്താണ് ആ വേദപതിയുടെ തപസ്സിൻ്റെ ലക്ഷ്യം? മഹാവിഷ്ണുവിനെ
1: ഭർത്താവായി കിട്ടുക.
0: മഹാവിഷ്ണുവിൻ്റെ ഭർത്താവായിട്ട് കിട്ടണം, മഹാവിഷ്ണുവിൻ്റെ ഭാര്യ ആവണമെന്നാണ് തപസ്സ്. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലൂടെ ആര് കടന്നു വരുന്നത്? രാവണൻ. എന്തായിരിക്കും? പ്രണയാഭ്യർത്ഥനാണല്ലേ. എന്തു പറയും?
1: നിഷേധിക്കും.
0: ആ, എനിക്ക് ഭർത്താവായിട്ട് ലഭിക്കേണ്ടത് നിങ്ങളെയല്ല, വിഷ്ണുവിനെയാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ. പക്ഷെ പോകുമോ രാവണൻ? ഉപദ്രവിച്ചു. പിന്നെ വേദപതി സ്വയം ചിതി ഒരുക്കി അതിൽ ചാടി മരിക്കുകയാണ് ചെയ്യുന്നത്. മരിക്കാൻ നേരമാണ് ശാപം കൊടുക്കുന്നത്. എന്താണ്?
1: ഒരു സ്ത്രീയാൽ,
0: ആ ഒരു സ്ത്രീയാൽ മരിക്കട്ടെ, കുടുംബത്തോടൊപ്പം നശിക്കട്ടെ എന്ന്. നമ്മളത് വയലാറിൻ്റെ രാവണപുത്രിയിൽ ഈ കഥയുണ്ട് അല്ലേ. ആ വേദപതിയുടെ ചിതാഭസ്മം രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ സൂക്ഷിച്ച ചിതാഭസ്മം നാരദൻ്റെ നിർദ്ദേശപ്രകാരം കടലിലേക്കൊഴുക്കി, കടൽ നദിയിലേക്ക് വന്നു. നദി നമ്മുടെ ജനകരാജ്യത്തിൽ വയൽ പ്രദേശത്ത് വന്നു. അവിടെ കർഷകർ നിലമുഴുമ്പോൾ കിട്ടിയ ആ പേടകത്തിനുള്ളിലായിരുന്നു ആര്?
1: സീത.
0: അങ്ങനെയൊക്കെ കഥയുണ്ട്. അപ്പം ഏതായാലും അടുത്ത ശാപം വേദപതി എന്നാണ്. പിന്നെ ഒരു ബ്രാഹ്മണ ശാപം ലഭിച്ചിരുന്നു അദ്ദേഹത്തിന്. ത്രിപുര സുന്ദരി വിഗ്രഹം അത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി വന്ന ഒരുപാട് വൈദിക ബ്രാഹ്മണരെ രാവണൻ അധിക്ഷേപിച്ചു. ത്രിപുര സുന്ദരി വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വന്ന തന്ത്രിവര്യന്മാരെയൊക്കെ അദ്ദേഹം അപമാനിച്ചു. അവിടെ എങ്ങനെയാണ് അപമാനിച്ചത്? ത്രിപുരസുന്ദരിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഏൽപ്പിച്ച വൈദിക ബ്രാഹ്മണർ വരാൻ അല്പം വൈകിപ്പോയി. വരാൻ വൈകിയാൽ കാത്തിരിക്കുന്ന രാവണനാണ്, ചിലർ കാരണമൊന്നുമല്ല. ഉടനെ എന്ത് ചെയ്തു? ഒടുവിൽ എത്തിച്ചേർന്ന, അതായത് വൈകി വന്ന അദ്ദേഹത്തിന് അവിടെ ബന്ധിച്ച് 7 കാരാഗ്രഹത്തിൽ അടച്ചു. പാവം ബ്രാഹ്മണന്, അദ്ദേഹത്തിന് എന്തേ പറ്റുള്ളൂ? ശപിക്കാനല്ലേ പറ്റുമോ? ഇതുപോലെ കരചരണങ്ങളൊക്കെ ബന്ധിച്ച് നീയും കാരാഗ്രഹത്തിൽ അകപ്പെടട്ടെ എന്ന് ശപിച്ചു. രാവണൻ കാരാഗ്രഹത്തിൽ അകപ്പെട്ടിരുന്നു, നമ്മുടെ കാർത്തവീര്യ അർജുനൻ്റെ തടവറയിൽ കഴിഞ്ഞിരുന്നു. അത് ഈ ശാപം കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. വസിഷ്ഠനും രാവണനെ ശപിച്ചിട്ടുണ്ട്. അതെപ്പോഴാണ്? വേദശാസ്ത്രം പഠിപ്പിക്കാനാണ് വസിഷ്ഠൻ രാവണൻ്റെ അടുത്ത് വരുന്നത്. പക്ഷേ വസിഷ്ഠൻ രാവണന് ഇത് പഠിപ്പിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മുനി തയ്യാറാകാതിരുന്നപ്പോഴാണ് രാവണന് ദേഷ്യം പിടിച്ചത്. വസിഷ്ഠനാണ് കോപിക്കും ശപിക്കുമെന്നൊന്നും അദ്ദേഹം ഓർത്തില്ല. അയാൾ അങ്ങേയറ്റം നിന്ദിച്ചു. എങ്ങനെയാണ്? കെട്ടിയിട്ട് മുനിയെ, വസിഷ്ഠ മുനി ബന്ധനസ്ഥനാക്കി. മുനി എന്ത് ചെയ്യും?
1: ശപിക്കും.
0: അവിടെ കവലയാശ്വൻ എന്ന ഒരു സൂര്യവംശ രാജാവാണ് ബന്ധനസ്ഥനായ വസിഷ്ഠനെ മോചിപ്പിക്കുന്നത്. ആ സൂര്യവംശ രാജാവായതുകൊണ്ട് രാവണനോട് പറഞ്ഞു വസിഷ്ഠൻ, സൂര്യവംശജാതനായ രാജകുമാരനിലൂടെ നീ വധിക്കപ്പെടും. രഘുവംശത്തിന് മുമ്പ് ശ്രീരാമൻ്റെ വംശം സൂര്യവംശമായിരുന്നല്ലോ അല്ലേ. അങ്ങനെ ശ്രീരാമൻ തന്നെ കൊല്ലുമെന്നുള്ളൊരു സൂചന വസിഷ്ഠന്റെ ശാപത്തിലൂടെ വരുന്നുണ്ട്. അഷ്ടാവക്രന്റെ ശാപം കിട്ടിയിരുന്നു. അഷ്ടാവക്രന്റെ കഥ നമ്മളൊരിക്കൽ പറഞ്ഞിരുന്നു. എന്താണ്? 8 വളവുകൾ, എട്ട് കൂനുകൾ. വികൃതമായ ശരീരത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അഷ്ടാവക്രനോട് പറഞ്ഞു, നിന്നെ ഞാൻ സുന്ദരനാക്കി തരാം, ഈ എട്ട് വളവ് ഞാൻ മാറ്റിത്തരാം എന്നിട്ടൊരു ചവിട്ട് വെച്ചു കൊടുത്തൊരാളാണ് ഈ പാവപ്പെട്ട അഷ്ടാവക്ര മുനിയിൽ അനുഭവിച്ച അഷ്ടാവക്രൻ. ഇത് തമാശാക്കുന്നില്ല, പരിഹസിക്കുന്നില്ല, വൈകല്യത്തെ പരിഹസിക്കുകയായിരുന്നു. അഷ്ടാവക്രന് എതിരിടാനുള്ള ശാരീരിക ശേഷിയൊന്നും ഇല്ലല്ലോ, രാവണനോട് ശപിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായിരുന്നു ശാപം? കപികൾ നിന്നെ ചവിട്ട് മെതിക്കട്ടെ. രാമരാവണ യുദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. തപസ് ചെയ്യുന്ന രാവണനെ തപസ് ഉണർത്താൻ വേണ്ടി വാനരപ്പട പോയിട്ടാണ് നിഗംബുലയിലല്ലേ രാവണനെ വല്ലാതെ ആക്രമിക്കുന്നുണ്ട്. അത് ഈ ശാപം കൊണ്ടാണെന്ന് പറയാം. ദത്താത്രേയ മുനിയുടെ ഒരു ശാപം കിട്ടുന്നുണ്ട്. ഗുരുവിന് അഭിഷേകം ചെയ്യണം, അതിന് പൂർണ്ണ തീർത്ഥം ആവശ്യമുണ്ട്. അത് അപഹരിച്ച്, അതായത് ദത്താത്രേയ മുനിയാണ് ഈ പൂർണ്ണ തീർത്ഥം കൊണ്ടുവരുന്നത്. അത് എന്ത് ചെയ്തു രാവണൻ?
1: കുടിച്ചു.
0: അല്ല, പിടിച്ചു വാങ്ങി തീർത്ഥം അഭിഷിക്തനാവാനല്ല, സ്നാനം, പുണ്യസ്നാനത്തിനല്ല, തൻ്റെ ശിരസിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. എന്താ ശാപം? നിന്റെ ഈ ശിരസ് വാനരന്മാർ ചവിട്ടി അശുദ്ധമാക്കട്ടെ. അവിടെയും വാനരന്മാരുടെ റോൾ അവിടെ വരുന്നുണ്ട്. ശാപങ്ങൾ ഇങ്ങനെ ഒരു ആറേഴണ്ണായി തീർന്നോ? ഇനി ആരതാണ്? മാണ്ഡവ്യന്റെ ഒരു ശാപം ഉണ്ടായിരുന്നു. മാണ്ഡവ്യൻ, മാണ്ഡവ്യൻ ഓർമ്മയില്ല, അണിമാണ്ഡവ്യൻ നമ്മുടെ വിദുരന്റെ കഥയിൽ. അവിടെയും ആദരിക്കാതിരുന്നു, മാണ്ഡവ്യമുനെ അനാദരിച്ചു, മർദ്ദിച്ചു. വാനരവീരന്മാർ നിന്നെയും ഇതുപോലെ മർദ്ദിക്കട്ടെ എന്നാണ് മാണ്ഡവ്യമുനിയുടെ ശാപം. അത്രിയുടെ ശാപം കിട്ടിയിരുന്നു അത്രിമുനി. അത് മുടിപിടിച്ചു വലിക്കുകയാണ് ചെയ്തു. അത്രി പത്നിയെ, അത്രിമുനിയുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ തലമുടി പിടിച്ചു വലിച്ച് അപമാനിച്ചു രാവണൻ. എന്തായിരിക്കും ശാപം? നിന്റെ ഭാര്യയെ നിന്റെ മുന്നിലിട്ട് ഇതുപോലെ തലമുടി പിടിച്ചു വലിക്കട്ടെ. സംഭവിച്ചിരുന്നല്ലോ, വാനരന്മാർ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ യാഗം ചെയ്യുമ്പം, ഒരു യജ്ഞത്തിലിരിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്തു, ആ യജ്ഞം മുടക്കാൻ വേണ്ടി. നാരദമുനിയുടെ ഒരു ശാപവും രാവണന് ലഭിച്ചിട്ടുണ്ട്. ആര് ശപിക്കാതിരുന്നിട്ടില്ല. പ്രണവത്തിൻ്റെ അർത്ഥം, പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം പറയുകയാണ് നാരദമുനിയുടെ ശാപം ഉണ്ടായത്. നാവ് മുറിച്ചുകളി എന്നാണ് പറഞ്ഞത്. നാരദമുനിയുടെ നാവ് മുറിച്ചുകളി രാവണൻ, അത്രയ്ക്ക് അഹങ്കാരിയായിരുന്നു. തിരിച്ച് ശാപം, നിന്റെ തല പത്തും ശിരസുകൾ പത്തും മനുഷ്യന്മാരാൽ ഛേദിക്കപ്പെടട്ടെ എന്ന ശാപം നാരദൻ കൊടുത്തു. അത് സംഭവിക്കുന്നുണ്ടല്ലോ. ഋതുവർമാവിൻ്റെ ശാപം ലഭിക്കുന്നുണ്ട്. മരുതവനത്തിൽ വാനപ്രസ്ഥം ചെയ്യുന്ന ഋതുവർമ്മ, അദ്ദേഹത്തിൻ്റെ പത്നി, പത്നിയുടെ പേര് മദനമഞ്ജരിയാണ്. മദനമഞ്ജരി നമ്മൾ അത്ര പ്രചാരമില്ലാത്തൊരു പേരാണ് രണ്ടും അല്ലേ, ഋതുവർമാവും മദനമഞ്ജരിയും. ഈ മദനമഞ്ജരി സുന്ദരിയാണ്. ഋതുവർമാവ് വാനപ്രസ്ഥത്തിനാണ് കാട്ടിൽ പോയതെങ്കിൽ കൂടി ഭാര്യ സുന്ദരിയായിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് രാവണൻ
1: ഉപദ്രവിച്ചു.
0: ഇപ്പം പ്രായം ചെന്ന് അദ്ദേഹത്തിന് എതിർക്കാൻ പറ്റില്ലല്ലോ. എന്താണ് ശാപം? ഒരു മനുഷ്യനാൽ നിന്റെ മരണം സംഭവിക്കട്ടെ. മൗലോഗ്യ ശാപമുണ്ട്. മൗലോഗ്യ ശാപം, മൗലോഗ്യമുനി തൻ്റെ യോഗദണ്ഡിൽ താടി വെച്ച് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. യോഗദണ്ഡറിയില്ലേ, കൈ നെട്ടി വെച്ച് നമുക്ക്, അപ്പൊ താടിയിൽ അത് വെച്ചിട്ട് ഒരു ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നു.
1: രാവണൻ പോയി പിടിച്ചു വലിച്ചിട്ടുണ്ട്.
0: രാവണൻ പിടിച്ചു വലിക്കല്ല, തന്റെ ചന്ദ്രകാസം കൊണ്ട് ഒരു വിട്ടം കൊടുത്തു. അതങ്ങ് മുറിഞ്ഞു വീണപ്പോ എന്തായി? താടി കുത്തി വീണു, ആകെ പ്രശ്നമായി, വീണ് പരിക്കേറ്റു. മാത്രല്ല, അദ്ദേഹത്തിന്റെ മുനിയുടെ നട്ടിലൊടിഞ്ഞിട്ടാ വീണത്. ഫലം ചന്ദ്രഹാസം ഫലിക്കാതെ പോകട്ടെ എന്നാണ്. വളരെ കഠിനമായ ശിക്ഷയാണ്. അങ്ങനെയാണ് ഒടുവിൽ രാവണ യുദ്ധത്തിൽ അത് ഫലിക്കാതെ പോകുന്നത്. ബ്രാഹ്മണി ജനനി ശാപം എന്നുള്ളൊരു മറ്റൊരു ശാപമുണ്ട്. സമുദ്ര സ്നാനത്തിന് പോയ ബ്രാഹ്മണ യുവതികളെ അവിടെയും രാവണനെത്തി അപമാനിച്ചു. അവരുടെ അമ്മമാരും കൂടെ ഉണ്ടായിരുന്നു. മക്കൾ സ്നാനം ചെയ്യുമ്പോൾ കരയിൽ അമ്മമാരുണ്ടായിരുന്നു. അമ്മമാർ ആണ് ശപിക്കുന്നത്. എന്താണ്? നിന്റെ മുന്നിൽ വെച്ച് നിന്റെ ഭാര്യയെ വാനരന്മാർ ഇതുപോലെ അപമാനിക്കട്ടെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. നികുമ്പലയിൽ യജ്ഞത്തിലിരിക്കുമ്പോഴാണ് തപസ് മുടക്കാൻ വേണ്ടി വാനരന്മാർ ആദ്യം രാവണൻ ഉപദ്രവിച്ചു. രാവണൻ ഉണരാത്തപ്പോൾ എന്ത് ചെയ്തു? വിഭീഷണം പറഞ്ഞപ്പോൾ രാവണൻ ഉണരണമെങ്കിൽ മണ്ഡോദരി ഉപദ്രവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മണ്ഡോദരി ഉപദ്രവിക്കപ്പെട്ടു. അതൊക്കെ ഈ ശാപത്തിൻ്റെ ഫലമാണ്. അഗ്നിയുടെ ശാപം ഉണ്ടായിട്ടുണ്ട്. അഗ്നിയുടെ ഭാര്യയാണ് സ്വാഹാദേവി. ഈ സ്വാഹാദേവിയും രാവണൻ്റെ അപമാനത്തിന് പാത്രീഭൂതയാണ്. അനരണ്യ ശാപം, അനരണ്യൻ്റെ നെഞ്ചത്തടിച്ചിട്ടാണ് കൊല്ലുന്നത് രാവണൻ. സൂര്യവംശകുമാരനാൽ നീ മരിക്കട്ടെ എന്നാണ് ശാപം. ബൃഹസ്പതി, അവരുടെ മകൾ സുലേഖാദേവിയാണ്. ബൃഹസ്പതി നമുക്ക് ദേവഗുരുവിനറിയില്ലേ. സുലേഖാദേവിയെയും ദേവഗുരുവിൻ്റെ മകളെ പോലും രാവണൻ വെറുതെ വിട്ടില്ല. അവിടുന്ന് കിട്ടി ശാപം. ബ്രഹ്മദേവൻ്റെ മാനസപുത്രിയായ പുഞ്ചികാദേവി ബ്രഹ്മദേവൻ, സശൽ ബ്രഹ്മദേവൻ്റെ മാനസപുത്രിയെയും അപമാനിച്ചു. അവിടുന്ന് കിട്ടി ശാപം. അപ്പം ഇങ്ങനെ ശാപങ്ങൾ ഏറ്റുവാങ്ങാൻ
1: രാവണൻ്റെ ജീവിതം ഇനിയും ബാക്കി ഇല്ല. കുറെ രാവണന്മാര് നാട്ടിൽ

0: ഉണ്ടല്ലോ.
1: നമ്മൾ നാട്ടിലെ രാവണനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നാട്ടിലെ രാവണന്മാരോട് പറയാൻ ഒരു കഥ കൂടി നമുക്ക് ബാക്കിയുണ്ട്, അത് കൂടി പറഞ്ഞ് നമുക്ക് തീർക്കാം അല്ലേ. നമ്മൾ ചന്ദ്രഹാസം ലഭിച്ച കഥ പറഞ്ഞിരുന്നു. മരുത്തൻ്റെ ഒരു യാഗഭൂമിയിൽ രാവണൻ ചെല്ലുന്നുണ്ട്. നമ്മളത് കാലൻ എന്ന കഥ പറയുമ്പോൾ പറഞ്ഞിരുന്നു. മരുത്തൻ്റെ യാഗഭൂമിയിൽ രാവണൻ ചെല്ലുമ്പോൾ എല്ലാവരും ഭയന്നു. ഓരോരുത്തരും പല ജീവികളായിട്ട് മാറുകയാണ്. കാലൻ അന്ന് ഏത് ജീവിയായിട്ടാണ് മാറിയത്? കാക്കയായിട്ട് മാറി. അതുകൊണ്ടാണ് കാലൻ ഇഷ്ടപ്പെട്ട ഒരു ജീവിയായിട്ട് ബലിച്ചോറ് ആർക്ക് നൽകുന്നത്? ഇന്ദ്രൻ മയിലിൻ്റെ രൂപത്തിലാണ് പോകുന്നത്. കുബേരനാണെങ്കിലോ ഓന്തിൻ്റെ രൂപത്തിൽ രക്ഷപ്പെട്ടുണ്ട്. വരുണനാണെങ്കിൽ അരയന്നം. മരുത്തൻ മാത്രം മറ്റൊന്നും അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. രാവണൻ അത്ര ശ്രദ്ധിച്ചില്ല. രാവണൻ തൻ്റെ വാളെടുത്ത് മരത്തിൻ്റെ കഴുത്തിന് നേരെ വീശാൻ നോക്കി. അപ്പോഴേക്കും അവിടെ ഒരു വിഖ്യാതനായൊരു മുനിവര്യൻ സംവർത്ത മുനി ഉണ്ടായിരുന്നു. വലിയ സിദ്ധനാണ്, യോഗിയാണ്. സംവർത്തം പറഞ്ഞു, ചന്ദ്രഹാസം മരത്തിൻ്റെ കഴുത്ത് സ്പർശിച്ചാൽ ഈ ചന്ദ്രഹാസം കേവലം പൂക്കൾ കൊണ്ടുള്ള ഒരു വാളായിട്ട് മാറും. ആരെയും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹം? ആ യത്നം, അതായത് മരത്തിനെ കൊല്ലാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. രാവണനപ്പാട് പോയി. ഈ പോയ സമയത്ത് ഓടി ഒളിച്ച ജീവികളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ആദ്യം മയിൽ വന്നു. ആരായിരുന്നു മയിൽ?
0: ഇന്ദ്രൻ.
1: അപ്പം മയിലോട് പറഞ്ഞു, ഇനി നീ മുതൽ ഇന്ദ്രനീല വർണ്ണമുള്ളവളാവട്ടെ. മയിലിന് അതിനുശേഷമാണ് അത്ര ഇന്ദ്രനീല വർണ്ണം വന്നത്. കാക്കയാണെങ്കിൽ കാലൻ കാക്കയുടെ രൂപത്തിലാണല്ലോ. ചിരഞ്ജീവി ആവട്ടെ എന്ന് വരം കൊടുത്തു. ചിരഞ്ജീവി ആവട്ടെ. പിന്നെ ഓന്താണ് കുബേരൻ. ഓന്തോട് എന്ത് പറഞ്ഞു? നിറം മാറൻ. എന്തിനാണ് നിറം മാറുന്നത്? ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണ്. ഇഷ്ടപ്പെട്ട വർണ്ണങ്ങളിലേക്ക് നിനക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് അവിടെയും വരം കൊടുത്തു. അങ്ങനെ ഒരു സംഭവം അവിടെയുണ്ട്. നമ്മൾ ഹംസമായിട്ട് വന്നവരായിരുന്നു
0: വരുണൻ.
1: ഹംസത്തിനാണെങ്കിലും മഹാസമുദ്രങ്ങൾ നീന്തിക്കടക്കാൻ നിനക്ക് സാധിക്കട്ടെ എന്നാണ് ഹംസത്തിന് വരുണനെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ കിട്ടിയ വരം.
0: പക്ഷെ ബാലിയായിട്ട് ഒരു ബന്ധുവില്ലേ?
1: അതെ, ബാലി വധത്തിന് ശേഷം രാമനോട് ബാലി പറയുന്നുണ്ട്. ബാലി അന്ത്യശ്വാസം വലിക്കും മുമ്പ് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ രാവണനെ പിടിച്ചുകെട്ടി ഞാൻ കൊണ്ടുവരുമായിരുന്നില്ലേ. ബാലി രാവണനെ പിടിച്ചുകെട്ടിയിരുന്നു ഒരു കാലത്ത് അല്ലേ. കിഷ്കിന്ധയിലേക്ക് രാവണൻ ചെല്ലപ്പോൾ അവിടെ പറഞ്ഞു, മഹാരാജാവ് ഇവിടെ ഇല്ല, സപ്തസാഗരങ്ങളിൽ സ്നാനത്തിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. സപ്തസാഗരങ്ങളിൽ സ്നാനത്തിനോ ബാലിയോ കുരങ്ങനോ അധിക്ഷേപിച്ചു. ഉടനെ ദക്ഷിണ സമുദ്രത്തിലേക്ക് ചെന്നു. അവിടെ ബാലി സ്നാനം ചെയ്യുന്നുണ്ടായിരുന്നു. മെല്ലെ പിറകിലൂടെ പോയി പിടിച്ചു. പിന്നീട് യുദ്ധമാണ്. യുദ്ധത്തിനൊടുവിൽ ബാലി തന്നെ ജയിച്ചു. ബാലി തൻ്റെ വാലിൽ രാവണനെ കെട്ടിയിട്ടു. ബാക്കി ആറ് സാഗരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഈ ആറ് സാഗരങ്ങളിലെ സ്നാനം കഴിഞ്ഞ് കിഷ്കിന്ധയിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷമാണ് ബാലി തന്നെ വാലും തുമ്പത്ത് ആര് കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തത്.
0: രാവണൻ
1: മെല്ലെ അഴിച്ചിട്ട് പറഞ്ഞു. രാവണൻ അപ്പോഴേക്കും
0: അവശനായിരുന്നു.
1: തൻ്റെ ഗർവൊക്കെ അടങ്ങിയിരുന്നു. അങ്ങനെ ബാലിയും രാവണനും തമ്മിൽ വലിയ സൗഹൃദത്തിലായി.
2: പക്ഷേ ഈ അശ്വിനി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രാവണന്മാരോട് എന്തോ പറയണമെന്ന്. ആ കാര്യം എന്താ?
1: അത് നമ്മൾ വിട്ടുപോയി അല്ലേ. അത് നമ്മുടെ കാലനുമായിട്ട് ബന്ധപ്പെട്ട, യമനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നാരദന്റെ പണി ഏഷണിയാണല്ലോ. കാലനോടും രാവണനോടും ഏഷണി കൂട്ടി. രാവണനോട് പറഞ്ഞു, രാവണ നിന്നെ കാലൻ കൊല്ലും. കാലനാണ് എല്ലാവരെയും കൊല്ലുക. പക്ഷേ രാവണനൊരു പ്രത്യേക വരമായിട്ടുണ്ട്, മനുഷ്യനാൽ മാത്രമേ വധിക്കപ്പെടുന്നു. കാലൻ്റെ അടുത്ത് പോയിട്ട് എന്ത് പറയും? രാവണൻ നിന്നെ വല്ലാതെ അധിക്ഷേപിക്കുന്നുണ്ട്, നിനക്ക് കഴിവൊന്നുമില്ല. അങ്ങനെ പരസ്പരം ഏഷണി കൂട്ടുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാരദൻ. അപ്പോൾ സഹികെട്ട് രാവണൻ എന്ത് ചെയ്തു? യമലോകത്തേക്ക് തന്നെ പോവാം. പുലിമടയിൽ പോയിട്ടാണ് നമ്മുടെ മുരുകൻ എല്ലാവരെയും, അതുപോലെ രാവണൻ അവിടത്തേക്ക് പോയി. കിഷ്കിന്ധയിലേക്ക് പോയതുപോലെ യമപുരിയിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ കാഴ്ച എന്താണ്? 28 നരകങ്ങളാണ്. ആ നരകത്തിൻ്റെ കാഴ്ചകൾ കണ്ടാകെ വല്ലാതെ ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് യുദ്ധമാണ്. യമ കിങ്കരന്മാരെയൊക്കെ യുദ്ധത്തിൽ വധിക്കും, കുറേ അധികം വധിക്കും. രാവണൻ്റെ രാക്ഷസപ്പടയും ഒരുപാട് കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു നരകത്തിൽ, ആ നരകത്തിൻ്റെ പേര് ശാൽമലി എന്നാണ്. ശാൽമലി നരകം കണ്ടു. അവിടെ ഓരോ നരകത്തിനും കാവൽക്കാരൊക്കെ ഉണ്ടാവും. ഓരോ നരകവും പ്രത്യേകം പ്രത്യേകം ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. 28 നരകത്തെക്കുറിച്ച് നമുക്ക് മറ്റെപ്പോഴെങ്കിലും ഒരു തവണ പറയാം.
2: എന്തായാലും പറയണം മാഷേ, നമുക്ക് ചിലരെയൊക്കെ അങ്ങോട്ട് അയക്കാനുണ്ട് നരകത്തിലേക്ക്.
0: പോണ്ട സ്ഥലത്തെക്കുറിച്ച് നേരത്തെ അറിയുന്നത് നല്ലതാണ്.
1: എന്തോട്ടെ, നമുക്ക് പറയാം. നമുക്ക് നരകത്തിൻ്റെ 28 നരകത്തെക്കുറിച്ചും ഒരു ദിവസം പറയാം. തൽക്കാലം ഇപ്പം നമുക്ക് ശാൽമലയെക്കുറിച്ച് മാത്രം പറയാം. ശാൽമല ആർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തെന്നറിയോ? ബലാത്സംഗ വീരന്മാർക്ക്.
0: അതാ ഇത്രയും നല്ല പേര്
2: ശാൽമലി.
1: എന്താണ് അതിന്റെ അർത്ഥം നമുക്കറിയില്ല, കണ്ടുപിടിക്കട്ടെ ശ്രോതാക്കൾ അല്ലേ. അവിടെ ബലാത്സംഗം ചെയ്യുക, പരദാരങ്ങളെ ഉപദ്രവിക്കുക, അപഹരിക്കുക, മറ്റുള്ളവരെ സ്ത്രീകളെ മോഹിക്കുക, കാമിക്കുക, അങ്ങനെ സ്ത്രീ വിരുദ്ധമായ നിലപാടെടുക്കുന്ന ദുഷ്ടന്മാരെ കൊണ്ടു തള്ളുന്നൊരു നരകമാണ്

0: ശാൽമലി പോവാൻ ഒരുപാട് ആളുണ്ട് നമ്മുടെ നാട്ടിലല്ലേ.
1: പിന്നെ അവിടെ എങ്ങനെയാ മാഷെ ഇവരെ ഒരു ജീവിതല്ലോ
2: കൈകാര്യം ചെയ്യൽ എങ്ങനെയാ?
0: അത് കേട്ടാല് തീർച്ചയായിട്ടും നമ്മുടെ ആളുകള് അവരെ സ്വഭാവത്തിൽ മാറ്റം വരുത്തും. അവിടെ ചെമ്പ് പ്രതിമകളുണ്ട്, സ്ത്രീ രൂപങ്ങൾ. എന്താ
1: നമ്മളെ ഗന്ധർവൻ ആലിംഗനം ചെയ്യലല്ലേ?
0: ആലിംഗനം ചെയ്യൽ.
2: ഓ എനിക്കറിയതൊക്കെ
1: ഇതല്ല നമ്മൾ എത്ര കേട്ട്.
2: എന്നാ പറ മാഷെ.
0: അതായത് ചെമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരുപാട് സ്ത്രീ രൂപങ്ങളുണ്ട്. അതെന്താ ചെയ്യുന്നറിയോ? ചുട്ട് പഴുപ്പിക്കും. എന്നിട്ട് ആ നരകത്തിലേക്ക് വരുന്നവരാരായിരിക്കും?
1: ബലാത്സംഗം ചെയ്തവരെ.
0: ആരെങ്കിലും ബലാത്സംഗം ചെയ്ത് ഉപദ്രവിക്കുന്നവരല്ല മറ്റുള്ളവരുടെ ഭാര്യമാരെ കുട്ടികളൊക്കെ ഉപദ്രവിച്ചവരൊക്കെയല്ല, അവരെ കൊണ്ട് ഈ ചുട്ടുപൊള്ളുന്ന ചെമ്പ് വിഗ്രഹത്തെ ആലിംഗനം ചെയ്യിപ്പിക്കും. അത് ഒരു ദിവസമല്ല, നിരന്തരമായിട്ട്.
2: അല്ല ഇത് നിരന്തരം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ, അപ്പോഴത്തേക്ക് തന്നെ തീരുമാനമായിട്ടുണ്ടാവില്ല.
0: അങ്ങനെ ക്ഷിപ്ര മരണം ഒന്നും അനുവദിക്കില്ല. ഒരു തവണ ആലിംഗനം ചെയ്തപ്പോൾ വിടും, പിന്നീട് ആ ചുട്ടുപൊള്ളിയ വ്രണങ്ങളോടുകൂടിയാണ് അടുത്ത ദിവസം വീണ്ടും
1: ആലിംഗനം ചെയ്യാൻ പോകുന്നത്.
0: അത്രക്ക് ക്രൂരമാണ് അവിടുത്തെ പീഡനം. ഈയൊരു ക്രൂരത, ഈ ക്രൂരമായ ഒരു പീഡനത്തെക്കുറിച്ച് അറിവുള്ള, ആ നരകത്തെക്കുറിച്ച്, ശാൽമലി നരകത്തെക്കുറിച്ച് അറിവുള്ളവർ ആരെങ്കിലും എന്ത് ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു നരകമുണ്ടെന്ന് നമ്മുടെ ഇതിന് മുതിരുന്ന ദുഷ്ടശക്തികൾ വിചാരിക്കട്ടെ, നമുക്ക് ആഗ്രഹിക്കാം.
2: എന്നിട്ട് രാവണൻ എന്ത് ചെയ്തു?
0: രാവണൻ അവിടെ ചെയ്യുന്നു, കാരണം രാവണൻ അറിയാ നാളെ എന്നെയും ഇവർ ഇതുപോലെ ചെയ്യിപ്പിക്കും. കാരണം
1: രാവണൻ
0: ഒരുപാട് ആളുകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, പരതാരങ്ങളെ അല്ലേ, സീത ഉൾപ്പെടെ. സീതാപഹരണത്തിന് മുമ്പാണ് ഇതെങ്കിൽ കൂടി അങ്ങനെ ഒരുപാട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് രാവണൻ. അപ്പോൾ താനും ഈ ചുട്ടുപൊള്ളുന്ന ചെമ്പ് ലോഹത്തെ ആലിംഗനം ചെയ്യേണ്ടി വരുമെന്ന് കരുതി ആ ചെമ്പ് ലോഹത്തെ അടിച്ച് തകർത്തളഞ്ഞു, സ്ത്രീ രൂപത്തെ അടിച്ച് തകർത്തു, കാലനുമായിട്ട് യുദ്ധം ചെയ്തു. ഈ സമയത്ത് ബ്രഹ്മാവ് ഇടപെട്ടു. കാരണം എന്താണ്? കാലനെ രാവണൻ കൊന്നാൽ രാവണനെ കൊല്ലാനുള്ള ശേഷിയൊക്കെ ഉണ്ട്, കാലനെ തിരിച്ചു കൊല്ലാൻ പറ്റില്ല. എന്തുകൊണ്ട്? രാവണനെ കൊല്ലാൻ ആർക്കേ പറ്റൂ?
1: മനുഷ്യന്
0: മാത്രമേ പറ്റൂ, അതിനാണ് രാമൻ ജനിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധം തുടർന്നാൽ കാലൻ കൊല്ലപ്പെടും, കാലനില്ലാത്ത കാലം വരും, അത് അപകടമാണ്. അതുകൊണ്ട് ബ്രഹ്മാവ് ഇടപെട്ടു, രണ്ടു പേരോടും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. രാവണൻ അണ്ണുകിട വ്യതിചലിക്കുന്നില്ല, ഞാൻ തോൽക്കില്ല, ഞാൻ എന്തിനാണ് പിൻവാങ്ങേണ്ടത്? ഒടുവിൽ കാലൻ സമ്മതിച്ചു, എന്തോ ഞാൻ പരാജയം സമ്മതിക്കാം, കാരണം എന്ത് വേണം, സ്ഥിതി സൃഷ്ടി എല്ലാം സംഹാരമൊക്കെ നിലനിൽക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പരാജയം സമ്മതിക്കും. അങ്ങനെ കാലന് ജയിച്ചു രാവണൻ എന്നൊരു മേന്മ കൂടി അവിടെ വെച്ച് ലഭിച്ചു.
1: അതുപോലെ ശൂർപ്പണകൾക്കും എന്തോ ഒരു വരം കൊടുത്തെന്നെല്ലാം കേൾക്കില്ലേ മാഷെ?
2: അല്ല അശ്വിനി, അത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് മാത്രം എനിക്ക് ഓർമ്മയില്ലാണ്ടായി പോയി.
0: അറിയാലോ, ശൂർപ്പണക്കയുടെ ഭർത്താവ് വിദ്യുജ്ജകൻ കൊല്ലപ്പെടുന്നത് രാവണൻ തന്നെയാണ് ആ വധത്തിന് കാരണം. ആങ്ങളയാൽ വിധവയായ ശൂർപ്പണക വന്ന് കരഞ്ഞു പറയലാണ്, എപ്പോഴും രാവണനോട് കരഞ്ഞു പറയും. ഒടുവിൽ ഒരു വരം അവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ് വരം? സഹോദരിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ളയാളെ പ്രണയിക്കാം, സ്വീകരിക്കാം, ആരും തടസ്സമാവില്ല, ആ തടസ്സങ്ങളൊക്കെ ഞാൻ നീക്കിത്തരും. അങ്ങനെയാണ് ആ വരത്തോടു കൂടിയാണ്, ആ ഉറപ്പിന്റെ ബലത്തിലാണ് ശൂർപ്പണക ഇവിടെ പോയിട്ട് പ്രണയാഭ്യർത്ഥന നടത്തുന്നത്.
2: രാമന്റെ
0: മുമ്പിൽ പോയിട്ട് പ്രണയാഭ്യർത്ഥന നടത്തുന്നത്.
1: പക്ഷെ നല്ലത് ശരിയല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ പാടില്ലല്ലോ.
2: ലക്ഷ്മണന്റെ അടുത്തേക്കും രാമന്റെ അടുത്തേക്കും ഒക്കെ അല്ലേ ശൂർപ്പണകനെ തട്ടിക്കളിച്ചത്?
1: എന്നിട്ടോ ഏടിയില്ലാതൊരു ശിക്ഷയോ?
2: അതന്നെ,
0: മൂക്കും മുലയും കാതും ഒക്കെ മുറിച്ചു കളഞ്ഞു അല്ലേ. പക്ഷെ അത് രാമായണത്തില് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് നടക്കുന്നത് ശൂർപ്പണകയുടെ തനിരൂപം പുറത്തു വരലാം. ആ ഘോരൂപിണിയായ ശൂർപ്പണക സീതയെ ആക്രമിക്കാൻ ചെല്ലുമ്പോഴാണ് ലക്ഷ്മണൻ ഇങ്ങനെ ചെയ്യുന്നത്. അതുവരെ രാമൻ്റെ അടുത്ത് ഒരു അഭ്യർത്ഥന നടത്തുന്നു. കാരണം രാമൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയാണ് ഇതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കൂടി രാമനോട് പ്രണയാഭ്യർത്ഥന നടത്തുക, അത് പാടില്ല. അതുകൊണ്ടാണ് ലക്ഷ്മണനോട്, ലക്ഷ്മണനും കൊട്ടാരത്തിൽ ഭാര്യയുണ്ടല്ലോ, തൽക്കാലം കാട്ടിലില്ല എന്നല്ലേ ഉള്ളൂ. പക്ഷേ ആ രണ്ടുപേരുടെയും നിരസിക്കൽ കേട്ട് തിരിച്ചു പോവേണ്ട ശൂർപ്പണക പോവാതെ അവിടുത്തെ രണ്ടുപേരുടെ ആരെങ്കിലും ഒരാളെ എനിക്ക് കിട്ടിയേ തീരൂ എന്നുള്ള രീതിയിൽ ആവർത്തിക്കുകയും തൻ്റെ ഇംഗിതത്തിന് തടസ്സം ഈ സീതയാണെന്ന് മനസ്സിലാക്കി സീതയെ ആക്രമിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ലക്ഷ്മണൻ വാളെടുക്കുന്നത്. അപ്പോൾ തൻ്റെ ഭാര്യയെ, ഒരു സ്ത്രീയെ ആര് ആക്രമിക്കുമ്പോഴും നോക്കി നിൽക്കാൻ പാടില്ല ഒരു
2: ഭർത്താവ്. രാമായണത്തിലെ എന്തെല്ലാം കഥകളാണല്ലേ ശുനി ഉള്ളത്.
1: അടുത്ത ചാരുകസേരെ ഏതാണ്ട് ഉറപ്പായില്ലേ?
0: അടുത്ത ചാരികസയിലെ നമുക്ക് രാമായണത്തിൽ വേണോ രാമായണത്തിന് പുറത്തു വേണോ എന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കാം. തൽക്കാലം രാവണന്റെ വരങ്ങളും ശാപങ്ങളും ശ്രോതാക്കൾ കേട്ട് പിടിക്കട്ടെ. നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം.
1: നന്ദി,
2: നമസ്കാരം.
3: ചാരുകസേല പൂർവ്വകഥകളുടെ

നരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140072590001818.
4: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

മഴ എന്ന ചിത്രത്തിലെ ആഷാഢം എന്ന് തുടങ്ങുന്ന യേശുദാസും ചിത്രയും ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം പി ജയചന്ദ്രൻ ആലപിച്ച തേരിറങ്ങും മുകിലേ എന്ന ഗാനം. ചിത്രം മഴത്തുള്ളി കിലുക്കം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
3: ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ യേശുദാസും സുജാതാ മോഹനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം, ചിത്രം കുസൃതി കുറിപ്പ്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276200.
2: കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: യേശുദാസും ബി വസന്തിയും ചേർന്ന് ആലപിച്ച ഒരു ഗാനം, ചിത്രം ജ്വാല.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140007225900018.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ്.

ശിവപുരം സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 1992 തുളസീദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏഴര പൊന്നാന എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
3: എടാ അമ്പുചാച്ചാ, ഇവാറെ കൊല വെട്ടി രണ്ട് ഓരോന്നോരോന്നിട്ട്, അല്ലെങ്കിലേ നഷ്ടക്കച്ചോടത്തില.
4: ഉണങ്ങിയ ഓല മടലൊക്കെ ഞാൻ എടുത്തോട്ടെ മലയാളി.
3: നിനക്കല്ലാണ്ട് പിന്നെ ആർക്ക് കൊടുക്കാന്? ഓലയും കൊതുമ്പും മട്ടലും എല്ലാം എടുത്തോണ്ടിരിക്കോ. നീ ഇങ്ങോട്ട് വാ. നീ ഇതേറ്റ് വീട്ടിലെത്തുമ്പോ അമ്മനോടൊന്ന് പറഞ്ഞേക്കണം, അയമുട്ടിക്ക പിന്നെ പുറത്തൂടെ വരണ്ടെന്ന് കേട്ടോ. ആ എടുത്തു പോ. എടാ അമ്പുചാച്ചാ, ഇന്നാരെയും ചോദിച്ചാ ഞാൻ കുഞ്ഞരാമനായ തൊടിയിൽ നിന്ന് വന്നേക്കണം കേട്ടോ.

0: എന്റെ ദൈവമേ, എന്റെ ചീട്ട് കീറിയെന്നെ. തേങ്ങ തേങ്ങ ഒച്ചേ, ആ തേങ്ങാ കോയ പോയോ? ആയമുട്ടി കോയ പോയോന്ന് കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് സുഖം തന്നെ അല്ലേ?
1: മുതലാളി കുഞ്ഞിരാമൻ നായരുടെ പറമ്പില് തേങ്ങ പറിക്കാൻ പോയി.
0: എന്റെ ദൈവമേ, ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഇയാളെ കാണുക, അല്ലെങ്കിൽ കാക്ക പോലെ പറന്ന് കിടക്കും. ദേ ഇതും കൂടെ എടുത്തോ, തേങ്ങയ്ക്ക് ഇപ്പൊ ഭയങ്കര വിലയാ ഒച്ചേ.
2: ആയമുട്ടിക്ക് എങ്ങോട്ടാ?
3: ഞാൻ ആകാശത്തേക്ക്. അവിടുന്ന് നേരം സൂര്യനിലും ഒന്ന് പോകുന്നേ പോരാ.
2: ഒരു ആവശ്യം ഇല്ലാണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ.
0: തേങ്ങ നിക്കേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു.
3: എനിക്കൊരു അത്യാവശ്യം ഇല്ല.
0: എന്നാ എനിക്കുണ്ടോ? പോയല്ലേ.
3: വിട്ടോ വിട്ടോ,
0: ഇവിടെ ഇങ്ങോട്ട് പാടോ, ഒരു വള്ളം ഇങ്ങോട്ട് അടുപ്പിക്കണോ. ഇയാൾ എങ്ങനെ വിട്ടാ? എന്റെ കഞ്ഞുകൂടി മുട്ടുമല്ലോ ദൈവമേ. കണ്ണി ചോരയില്ലാത്തവനെ,
3: കണ്ണു കൂളിംഗ് ഗ്ലാസാ.
0: എന്നെ രക്ഷിക്കണോ?
3: ആ എന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ ധീരതക്കുള്ള അവാർഡ് എനിക്ക് വേണ്ട.
0: വെള്ളത്തിന് നല്ല ടേസ്റ്റാ.
3: കുടിച്ചോ കുടിച്ചോ, ഇഷ്ടംപോലെ കുടിച്ചോ.
4: ആയിരത്തി തൊള്ളായിരത്തി 1992 തുളസീദാസ് സംവിധാനം ചെയ്ത് ജോയ് തോമസ് നിർമ്മിച്ച ഒരു മലയാള ചലച്ചിത്രമാണ് ഏഴര പൊന്നാന. ജയറാം, സിദ്ദിഖ്, കനക, തിലകൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ സായ്കുമാർ, ജഗദീഷ് ശ്രീകുമാർ, മാമുക്കോയ, മാള അരവിന്ദൻ, റിസബാവ, ബാബു ആന്റണി, കൃഷ്ണൻകുട്ടി നായർ, എ സി സൈനുദ്ദീൻ, ബോബി കൊട്ടാരക്കര, കെ പി എസ് സി ലളിത, അഞ്ജു എന്നിവർ മറ്റു കഥാപാത്രങ്ങളായി എത്തി.
5: ഞാൻ
0: പറഞ്ഞ ശരിയായില്ലേ? വെള്ളത്തിന് നല്ല ടേസ്റ്റ് അല്ലേ? ഒരു വീട്
5: താങ്ങി
0: ശരിയായി സാർ. ലൗസീൻ ലൗസീൻ അയ്യേ, വാളിന് കുറ്റിട്ടോണ്ട് വേണ്ട സാർ. ബെല്ലടിച്ചിട്ടുണ്ട് അകത്ത് വരാൻ.
6: ബെല്ല് കൊണ്ടുവന്നില്ല.
0: അതൊക്കെ പിടിച്ചു പോക്ക്. ഊരെ തിരിഞ്ഞെന്നാണ് തോന്നുന്നത്. ഒരലവലാതിക്ക് വേണ്ടി വീട് തപ്പി. സാറോ, അലവരാതിയുടെ കയ്യിൽ നിന്ന് അടി ഉള്ളും ചെയ്തു. അടി എനിക്കും വിട് സാറിന്. പക്ഷെ എല്ലാം ശരിയായിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ പുറപ്പെടണം. എനിക്ക് രണ്ട് ഡൈവേഴ്സ് കേസുള്ളതുകൊണ്ട് സാറിനോടൊപ്പം വരാൻ പറ്റിയില്ല. സാറിന് കൊണ്ടുപോകാൻ ഒരു പാല് വണ്ടി വരും.
7: പാലും വണ്ടി
0: അതെ, പിന്നെ മിൽക്ക് വണ്ടി. സാർ രാവിലെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ, അത് ആറ്റിലെ അഴുക്ക് വെള്ളം. പത്ത് വിലുവ കോട്ടും സൂട്ടും ഇട്ട് 10 പൈസ ഇല്ലാതെ എന്തിനവനൊക്കെ വൃത്തിയായിട്ട് ലാഡ്ജി താമസിക്കുന്നത്? നക്കി നായ
8: ആരടാ നക്കി? നിന്റെ തന്റെ
0: പാത്രം എടുക്കണേ.
8: അയ്യോ, സാറിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം എടുത്ത് ഇങ്ങോട്ട് വെച്ച് ആ പാത്രം ഇങ്ങോട്ട് മാറ്റി ചെറിയ പാത്രം സാറിന്റെ മടിയിലൊക്കെ വെച്ച് ഈ പെട്ടിയെടുത്ത് സാറിന്റെ തലയിൽ വെച്ചാൽ സാറിനോട് സുഖമായിട്ടിരിക്കാം. അതെ, നമ്മളെങ്ങോട്ടാ?
0: ഞാൻ ആ കവല ഇറങ്ങിക്കോളാം.
8: അന്ന കയറി ഓടിച്ചോ.
0: അയ്യോ ചേട്ടാ, എനിക്ക് ഓടിക്കാൻ അറിയില്ല. അയ്യോ ചേട്ടന് പിന്നെ എന്താ അറിയാം?

0: ഇതേതാ ദാസേ പുതിയ ഇറക്കുമതി?
1: പതുക്കെ പറ പുലിയാ.
2: പുലിയോ?
1: ആ അച്ചു എവിടെ നിന്ന് തപ്പിക്കൊണ്ടുവന്നതാ അയമുട്ടിക്കാരെ വീട്ടിൽ താമസിപ്പിക്കാനാ.
2: പുലിയാണെന്ന് ഉറപ്പുണ്ടോ?
1: ശരീരത്തിൽ വെടികൊണ്ട 7 പാടുകൾ ഞാൻ എണ്ണി, ഇനിയുണ്ട് ബാക്കി.
3: ഈശോ
1: പേടിക്കണ്ട, അധികം അടുക്കാതിരുന്നാ മതി, ബാക്കി കാര്യം ഞാനേറ്റു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.
2: എന്റെ കർത്താവേ, ഈ നാട്ടിലും പുലി ഇറങ്ങിയോ?
3: അതെ, നമ്മളെ കേട്ടോൾ സ്നേഹം കൂടുമ്പോ ഇന്ന് അങ്ങനെ വിളിക്ക. അയമൂന്ന്
1: ഒരു പുന്നാരത്തിന്.
3: പുന്നാരത്തിന് എന്ന് വെച്ച് നീ അയമൂട്ടിക്കാന്ന് വിളിച്ചാ മതി കേട്ടോ. എന്തോ മൂപ്പരെ കണ്ണും മോറും കണ്ടിട്ട് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല.
1: എന്ത് പിടുത്തം കിട്ടുന്നില്ല?
3: ഒരു വിശ്വാസം വരില്ല.
1: അങ്ങനെ ഒന്നും ഇല്ലെന്നേ, ആള് നല്ല പുള്ളിയാ.
3: അല്ല, ജയിൽ പുള്ളിയോ?
1: ജയിൽ പുള്ളി ഒന്നും അല്ല, നല്ല മനുഷ്യനാന്ന് പറഞ്ഞതാ.
3: ഞങ്ങളെ പോലെ.
1: അയമുട്ടിക്ക സാറിനെ കുറിച്ച് പറയായിരുന്നു, അങ്ങ് ഇഷ്ടമായിരുന്നു.

0: സത്യം ദാസ് ആരോടും തുറന്നു പറഞ്ഞാൽ നിന്റെ കഞ്ഞി പാറ്റ വീഴുകയല്ലേ.
1: അവൻ ആരോടും പറയില്ല, അവനെനിക്ക് നല്ല വിശ്വാസ, അത് ഉറപ്പാ. അവന്റെ കഞ്ഞി എന്റെ കഞ്ഞി ഒന്നാ, ഇയാൾ മാറിയില്ല.
0: കർത്താവേ, ഇത് പുലി തന്നെ.
1: ഏയ് മുട്ടിക്കോയാ, ഞാൻ വരെ അല്പ വൈകിയല്ലേ. കാലത്ത് രണ്ട് ഡൈവേഴ്സ് കേസ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ചെന്നപ്പോൾ ആകെ പ്രശ്നം. അവർക്ക് രണ്ടുപേർക്കും ഒന്നാകണമെന്ന് ഞാൻ വിടുവോ? ഞാൻ എല്ലാ അടവും പയറ്റി കലക്കി കൈ കൊടുത്ത്, രണ്ടുപേരും കണ്ണീരും കൈവാട്ടി രണ്ടു വഴിക്കും പിരിയുന്ന കണ്ട ശേഷമാണ് എനിക്ക് ശ്വാസം വീണത്. ഇതിന്റെ ശ്വാസം പോയോ?
2: ഇടുക്കൻ
1: സന്തോഷം ചത്തില്ല. ആഹാ, സാറോട് ഉണ്ടായിരുന്നോ?
3: ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണിക്കാം.
1: ആ, എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഉറപ്പിക്കാമല്ലോ.
3: പിന്നെ ഉറപ്പിക്കാം.
1: ഐശ്വര്യം മറ്റേ 100 രൂപയും തന്നെ. കമ്മീഷനല്ല, വാടക അഡ്വാൻസ്. കമ്മീഷൻ വേറെ ഉണ്ട്. ഐശ്വര്യട്ടെ കൈ കൊണ്ട്
2: മെല്ലെ പിടിച്ചു വലി.
1: ഈ ഇന്ത്യ മഹാരാജ്യത്ത് പരസ്പരം ചതിക്കാണ്ടും കള്ളത്തരം കാണിക്കാണ്ടും ആയമുട്ടിക്കാന്റെ ഈ വീട് നമ്മൾ വാടാക്കി കൊടുക്കുന്നു. അന്യനാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നല്ല മനുഷ്യൻ ഈ മഹാരാജ്യത്ത് ലോകാവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
2: ഒരു വിരോധമില്ല, പ്രാർത്ഥിക്കാം. പക്ഷെ
1: മാടകഥ ഇടണമെന്നായിരുന്നു എന്റെ ആശ. പക്ഷെ കീശ മാറിപ്പോയി എന്റെ കാര്യം. 2 രൂപേ.
4: പതിനെട്ട് വർഷമായി മാധവ മേനോന്റെ മകൻ ബാലനെ കാണാനില്ല. ഗ്രാമവാസികളും ബന്ധുക്കളും ഇയാൾ മരിച്ചെന്ന് കരുതുന്നു. അതേസമയം മുംബൈ ആസ്ഥാനമായുള്ള കള്ളക്കടത്തുകാരനായ വിക്രമൻ ഗ്രാമത്തിൽ വന്ന് ബാലന്റെ വേഷം ഏറ്റെടുക്കുന്നു. എന്നാൽ യഥാർത്ഥ ബാലൻ മടങ്ങി വരികയും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത്.
1: ഒന്നും
5: പറയണ്ട സാറേ, ഇപ്പോഴത്തെ സൈക്കിളിനൊന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക.
1: കാറ്റിന്റെ ആവശ്യം ഇല്ലേ?
5: ഓ, എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ ഉള്ളുന്നത്.
6: അയ്യോ,
1: എന്റെ കാറ്റ് പോയി. എന്നെ എവിടെങ്കിലും ഒന്ന് ഒളിപ്പിക്കണം, എവിടെയെങ്കിലും ഒളിപ്പിക്കാം. അയ്യോ, എന്റെ അമ്മ, ഞാൻ ഇങ്ങോട്ട്
6: ഓടും.
1: കത്തില്ലാത്തോണ്ട് തന്നെ ഓടുന്നത്. സത്യം പറഞ്ഞ ഇന്ന് വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്ത് തപാൽ ഓഫീസിൽ വന്നിട്ടില്ല. വന്നാ ഞാൻ
5: തരാതിരിക്കുമോ?
1: ഇങ്ങനെ കുത്തിനു പിടിച്ച് കത്തുണ്ടോന്ന് ചോദിക്കുന്ന ആരെങ്കിലും കണ്ട നാളെ എന്റെ പണി പോകും. അശ്വതി
6: പൊയ്ക്കോട്ടെ, നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഗുണമില്ല. ബാലേട്ടാ എനിക്ക് എഴുതുന്ന കത്തൊക്കെ നിങ്ങൾ എനിക്ക് തരാതിരിക്കുന്നതല്ലേ?
1: ഞാൻ തരാതിരിക്കും. ഈ ചിന്നമണിക്ക് എന്തിനാ നിന്റെ ബാലേട്ടന്റെ കത്ത്? ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അവന്റെ അഡ്രസ് തപ്പിപ്പിടിച്ച് അങ്ങോട്ട് കത്ത്, അപ്പൊ മറുപടി വരും. ഞാൻ അത് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യാം.
6: എനിക്കറിയാം, ബാലേട്ട എനിക്ക് എഴുതാറുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ എന്റെ കയ്യിൽ ആ കത്ത് കിട്ടും, നോക്കിക്കോ. ഞങ്ങളെ പറ്റിക്കാനേ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. പിന്നെയല്ലേ ഒരു പോസ്റ്റ്മാൻ. എന്താണോ നോക്കുന്നത്?
1: കുത്തിനു പിടിക്കാനേ ബാക്കി.
5: ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ഇയാൾ ഒറ്റ ഒരുത്തനാ.
1: ഞാനോ?
5: അല്ലടോ, നീ നിക്കുന്നത് ചത്ത് മണ്ണടിഞ്ഞു പോയവനിങ്ങ് തിരികെ വരാൻ പോവല്ലേ? എന്തോരു വിവരക്കേട്.
7: അല്ല, ഇത് വേണ്ടേ.
5: നിന്റെ ലേലേ അവിടുത്തെ പുല്ല് വരും.
7: സാറെന്താ ഇവിടെ നിക്കുന്നത്? അങ്ങോട്ട് പോണില്ലേ?
8: എന്തവിടെ?
7: എന്ത് പറയാനാ എന്റെ സാറേ, മരിച്ചുപോയ ഒരുത്തൻ തിരിച്ചു വരാൻ വേണ്ടി ആനയെ കൊണ്ട് 101 വെള്ളത്തിൽ ആ പെങ്കൊച്ചിനെ കുളിപ്പിക്കുക. പെണ്ണിനും തന്തയ്ക്കും വട്ടന്നല്ല, എന്താ പറയാ. ഏതായാലും ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ടാവും. ശങ്കരകുട്ടിയാണോ?
8: ഏത്?
7: അല്ല, ആനയെ പത്മരാമനാണ് 2 പാപ്പാമരെ വലിച്ചു കീറിയതാ. എന്നാ പോട്ടെ, ഇവിടെ തന്നെ നിന്നോ. ആന വരും.
3: പിന്നെ ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് തോന്നിയ ഒന്ന് ചിരിച്ചേക്കണം,
6: അല്ലെങ്കിലോ?
3: അല്ലെങ്കിൽ ഒരു മറുപടി. പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഞെട്ടും, അത്രേ ഉള്ളൂ. പറയട്ടെ എനിക്ക്.
6: ഹലോ, എന്താ രണ്ടുപേരും കൂടി പ്രേമിക്കുക?
3: അയ്യേ,
6: ദാസേട്ടനെന്താ ഇന്ന് പാലും വണ്ടി എടുത്തില്ലേ?
3: അല്ല, ഈ പാല് റിപ്പയർ ആയതുകൊണ്ട് അല്ല, വണ്ടി റിപ്പയർ ആയതുകൊണ്ട് പാല് റിപ്പയർ ആയി. അല്ല, ഈ വണ്ടിയും പാലും ഒക്കെ ഇപ്പൊ റിപ്പയർ ആയി പോരെ.
9: ദാസാ, നീ ഒന്ന് ചോദിക്കട്ടെ.
3: എന്തോ?
9: നീ കാറിനകത്തൊരു മദാമയം കയറ്റി എങ്ങാണ്ടൊക്കെ വട്ടം കറങ്ങിന്ന് കേട്ടല്ലോ.
3: വട്ടം കറങ്ങിയൊന്നുമില്ല, അവര് കലാമണ്ഡലത്തിലേക്കുള്ള വഴി ചോദിച്ചു, ഞാൻ നേരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി.
9: നീ അവിടെ ഏത് ഭാഷയിലാ സംസാരിച്ചേ?
3: ഇംഗ്ലീഷില്.
9: അപ്പൊ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോടാ ദാസാ.
3: അറിയാൻ വയ്യാത്ത ഭാഷയതുകൊണ്ട് വലിയ കഷ്ടപ്പാടം ഉണ്ടായില്ല.
10: അധികം അടുത്ത് പോണ്ടത് കടിക്കും.

0: പറയാറായിട്ടില്ല. ചേരുമ്പടികൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്,
1: ചേർത്തുകൊണ്ടിരിക്കുകയാണ്,
0: ചേർത്തുകൊണ്ടിരിക്കുകയാണ്,
1: ചേർത്തുകൊണ്ടിരിക്കുകയാണ്.
0: ഇതാ മുന്നോട്ട് നടന്നു തുടങ്ങി, അടുത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ എന്തും സംഭവിക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 26 പേർ മരിച്ചതായും 4 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ. 67.44 കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായും മുഖ്യമന്ത്രി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. RBI നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 26 പേർ മരിച്ചതായും 4 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. 1882 ഹെക്ടർ കൃഷി നശിച്ചതായും പ്രാഥമിക വിവരമനുസരിച്ച് 67.44 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറഞ്ഞു. 23,537 കർഷകരെ മഴക്കെടുതി ബാധിച്ചു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ നൽകുമെന്നും വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിൽ വരാത്തവർക്കും തുക അനുവദിക്കും. അതത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് അനുസരിച്ചാകും തുക അനുവദിക്കുക. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ അനുവദിച്ചു. മഴക്കെടുതിയിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് തുക 6 ലക്ഷമായി വർദ്ധിപ്പിച്ചെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതിയിൽ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ 12 ലക്ഷം രൂപ നൽകും. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ വിയോഗം വേദനാജനകമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. രാജേഷിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്നും വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2024 തൃശൂർ ജില്ലയിലുണ്ടായ കാലവർഷത്തിലും ഉരുൾപൊട്ടലിലും വീട് നഷ്ടപ്പെട്ട ധനസഹായം ലഭിക്കേണ്ട 248 ഗുണഭോക്താക്കൾക്ക് ധനസഹായം അനുവദിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാന പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർപേഴ്സണായി റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രനെ നിയമിച്ചതായും മുഖ്യമന്ത്രി. 2026-27 സാമ്പത്തിക വർഷത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട വികസന ഫണ്ടിന്റെ ഒന്നാം ഗഡുവായ 2029.15 കോടി രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിൽ പുലർച്ചെ മുതൽ മഴ ശക്തമായി തുടരുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് ദേവിക എസ് നായർ.
3: കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. 4 ദിവസമായി ജില്ലയിൽ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട് പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. കുമരകമാർപ്പുകര, തിരുവാർപ്പ്, ഐമനം പഞ്ചായത്തുകളിലെ 70% വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ്. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്കുള്ള ഗതാഗതം സാധ്യമല്ല. പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 154 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8,321 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
2: പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജി എസ് ശ്രീധർ.
4: ജില്ലയിൽ തിരുവല്ല, അപ്പർക്കുട്ടനാടൻ ഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിനം വരെ കടുത്ത ആശങ്ക നിലനിന്നിരുന്നുവെങ്കിലും മഴ ദുർബലമായതും വെള്ളമിറങ്ങുന്നതും കാരണം ഇന്ന് ജില്ല ആശ്വാസത്തിന്റെ പകലിലാണ്. ആറന്മുളയിൽ നിന്നും ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലാകെ 103 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ കൂടുതലും ക്യാമ്പുകൾ ഉള്ളത് തിരുവല്ല താലൂക്കിലാണ്. തിരുവല്ല മതിൽ ഭാഗത്ത് ഇന്നലെ ബംഗാൾ സ്വദേശി രാജാമണ്ഡൽ വെള്ളം കയറിയ വീട്ടിൽ നിന്നും ഇലക്ട്രോണിക് സാധനങ്ങൾ മാറ്റുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ച സംഭവവും ഉണ്ടായി.
2: ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലേക്കും ജില്ലയ്ക്ക് പുറത്തേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കലക്ടർ DR മേഘശ്രീ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അത്യാവശ്യമല്ലാത്ത അന്തർ സംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകൾ

112 കുടുംബങ്ങളാണ് കഴിയുന്നത്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ വന്യമൃഗശല്യം തടയുന്നതിന് തിരുവമ്പാടി മണ്ഡലത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. വനം കൃഷി വകുപ്പുകളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളുടെ അവലോകനം, മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് ശാശ്വത പരിഹാരം എന്നീ കാര്യങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. കൂടരഞ്ഞ് തിരുവമ്പാടി കോടഞ്ചേരി പുതുപ്പാടി പഞ്ചായത്തുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന 23 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് പൂർത്തീകരണ ഉത്തരവാദിത്വം വനംവകുപ്പ് ഏറ്റെടുത്ത് നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഫെൻസിംഗ് ജോലികൾക്ക് കൂടുതൽ തുക വകയിരുത്താൻ ജില്ലാ ആസൂത്രണ സമിതിയിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് നിയമപ്രശ്നവും സാമ്പത്തിക പ്രശ്നവും പരിഹരിക്കുന്നതിന് ഗവൺമെന്റിന്റെ അടിയന്തര സഹായം തേടുകയും ചെയ്യും. യോഗത്തിൽ സി കെ കാസിം MLA അധ്യക്ഷനായിരുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് അതിക്രമം ആരോപിച്ചും വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടുമാണ് പ്രതിപക്ഷം ഇന്നും ബഹളം തുടർന്നത്. രാവിലെ 11 സഭ സമ്മേളിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള ചോദ്യോത്തരവേള ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തുകയായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. മുഖ്യ റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. മറ്റ് പലിശ നിരക്കുകളിൽ മാറ്റമില്ല. തിങ്കളാഴ്ച ആരംഭിച്ച കേന്ദ്രബാങ്കിന്റെ 6-അംഗ ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിലാണ് അന്തിമ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണവാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2026 ജനുവരി 1 അതിനു മുൻപോ 18 തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. US യൂജീനിലെ ഹേവാർഡ് ഫീൽഡിൽ ഈ മാസം 9 വരെയാണ് മത്സരം. 36-അംഗ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും. 1800-ലധികം അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. അസാനിൽ കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഉഷാറാണി ബെറുവ, തൻവി ശർമ്മ, ശ്രീയാൻസി വാലിഷെട്ടി എന്നിവർ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കിദംബി ശ്രീകാന്ത്, കിരൺ ജോർജ്, റൌണക് ചൌഹാൻ, സനീത് ദയാനന്ദ്, തരുൺ മന്നെപ്പള്ളി എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. 2025 കൈത്തറി പുരസ്കാരങ്ങൾ ദേശീയ കൈത്തറി ദിനമായ മറ്റന്നാൾ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്യും. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കൈത്തറി വ്യവസായ മേഖലാ പ്രതിനിധികൾ, കയറ്റുമതിക്കാർ, കരകൌശല വിദഗ്ധർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും ഹർഘർ തിരംഗ പരിപാടിയിൽ ജനങ്ങൾ ആവേശകരമായി പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 2026 ബ്രിക്സ് അധ്യക്ഷ രാജ്യമെന്ന നിലയിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 3-ാമത് ബ്രിക്സ് സാംസ്കാരിക വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഭോപ്പാലിൽ തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ക്രിയേറ്റീവ് ഇക്കോണമി, കൃത്രിമ ബുദ്ധി, പാരമ്പര്യ സ്വത്തുക്കളുടെ സംരക്ഷണം, കാലാവസ്ഥയും സുസ്ഥിര വികസനവും എന്നീ 3 വിഷയങ്ങളിലാണ് പ്രധാനമായും ചർച്ചകൾ. 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കമായി. മറ്റന്നാൾ വരെ ചേരുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത്. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം വേനൽക്കാല സന്ദർശനത്തിന് ഈ മാസം 16 മുതൽ സെപ്റ്റംബർ 15 വരെ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. തിങ്കളാഴ്ച ഒഴികെ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശനാനുമതി. അമൃത് ഉദ്യാന പ്രവേശനം സൌജന്യമാണ്. യമൻ തീരത്ത് ആക്രമണത്തിനിരയായ ഇന്ത്യൻ വാണിജ്യ കപ്പൽ MSV ഫൈസ്നൂർ ഒലിയ ചെങ്കടലിൽ മുങ്ങി. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 14 നാവികരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി യമൻ അധികൃതരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൌദി അറേബ്യയിൽ നിന്ന് എണ്ണയുമായി വന്ന യന്ത്രവൽകൃത കപ്പലിന് നേരെ പ്രകോപനമില്ലാത്ത ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ 7-ാം വാർഷിക ദിനമായ ഇന്ന് ചരിത്രപരമായ ദിനമാണെന്ന് BJP വിശേഷിപ്പിച്ചു. ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചാണ് ഭരണഘടനാ വകുപ്പ് എടുത്തുമാറ്റിയതെന്ന് ന്യൂഡൽഹിയിൽ BJP വക്താവ് ഗൌരവ് ഭാട്ടിയ പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിൽ സമഗ്ര ബോധവൽക്കരണ പരിപാടി ഇരിട്ടിയിൽ ആരംഭിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും ICDSന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 26 പേർ മരിച്ചതായും 4 പേരെ കാണാതായതായും

മുഖ്യമന്ത്രി വി ഡി സതീശൻ. 67.44 കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായും മുഖ്യമന്ത്രി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. RBI നടപ്പു സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US ൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ ചെയ്യുന്നു. 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 ഒരുവട്ടം കൂടി നാടകനേരത്തിൽ നാടകം നിശാഗന്ധി 2, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 5:15 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ 3, 5:45 ആർദ്രഗീതങ്ങൾ, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 രാമകഥ ഗാനലയം, രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9 ചിത്രപരിചയം. 10 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാട്ടുവിശേഷം. മാതമംഗലം ടൗണിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 10 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പിലാത്തറ വഴി വരുന്ന വാഹനങ്ങൾ പാണപ്പുഴ റോഡ് വഴി, ചരൽപ്പല്ല റോഡ്, കുഞ്ഞിത്തോട്ടം പാലം വഴി കുറ്റൂർ ഭാഗത്തേക്കും, കുറ്റൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കുഞ്ഞിത്തോട്ടം പാലം വഴി, ചരൽപ്പല്ല റോഡ്, പാണപ്പുഴ റോഡ് വഴി പിലാത്തറയിലേക്കും, പേരൂർ റോഡ് വഴി വരുന്ന വാഹനങ്ങൾ മാതമംഗലം ബസ് സ്റ്റാൻഡ് വഴിയും തിരിഞ്ഞു പോകണം. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സമ്മേളനം 3, 4 തീയതികളിലായി തലശ്ശേരിയിൽ നടക്കും. മാച്ചേരി നാഗത്തടം സർപ്പരാജ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും ഞായറാഴ്ച രാവിലെ 9 നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 04902471400, 7025900118.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 26. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിയിൽ പ്രവേശിച്ച് തൻവി ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങി. നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
1: कई विभागों के महत्वपूर्ण प्रश्न है और आप नियोजित तरीके से पोस्टरबाजी करके प्रदर्शन करकर सदन की गरिमा को घटाना चाहते हैं.
0: രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് 12 മണിവരെ നിർത്തിവെച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ സഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 26. 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയും വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപയും സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്താനും വീടുപണി പൂർത്തീകരിച്ചു നൽകാനും തീരുമാനിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കും. ഇതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഫലപ്രദമായ നയം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോട്ടയം ജില്ലയിൽ പുലർച്ചെ മുതൽ മഴ ശക്തമായി തുടരുന്നു. കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. 4 ദിവസമായി ജില്ലയിൽ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട്. പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. കുമരകം ആർപ്പുക്കര തിരുവാർപ്പ് അയ്മനം പഞ്ചായത്തുകളിലെ 70% വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ്. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്കുള്ള ഗതാഗതം സാധ്യമല്ല. ഇട റോഡുകളടക്കം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 154 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8,321 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
0: ദിവസങ്ങൾ നീണ്ട മഴക്കെടുതികൾക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 103 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ ക്യാമ്പുകളും തിരുവല്ല താലൂക്കിലാണ്. ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. പമ്പ, അച്ചൻകോവിൽ എന്നീ നദികളിലൂടെ കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവിൽ കുട്ടനാട് പൂർണ്ണമായും മുങ്ങിയ സ്ഥിതിയിലാണ്. 1,000 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. കുട്ടനാട്ടിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന ബസ് സർവീസുകൾ KSRTC നിർത്തിവച്ചു. ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂർ, പാണ്ടനാട് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ജില്ലയിൽ 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.

0: ആഗോളതലത്തിലെ മാറ്റങ്ങൾക്കിടയിൽ ഗ്ലോബൽ സൌത്ത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറെ പ്രസക്തമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പഠനയാത്രയുടെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കുന്ന 17 രാജ്യങ്ങളിലെ ഐക്യരാഷ്ട്രസഭാ സ്ഥിരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഏപ്രിൽ ജൂൺ പാദത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണെന്നും RBI ഗവർണർ പറഞ്ഞു.
2: After a detailed assessment of the evolving macroeconomic and financial developments as well as the outlook, the MPC decided unanimously to keep the policy repo rate unchanged at 5.25%. Consequently, the STF rate shall remain unchanged at 5% and the MSF rate and the bank rate at 5.5%.
0: യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് നൂറി ഒലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. നീറ്റ് യുജി 2026 ഒന്നാംഘട്ട അഖിലേന്ത്യാ കൌൺസിലിംഗ് രജിസ്ട്രേഷൻ ഇന്നു മുതൽ തുടക്കം. മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഒന്നാംഘട്ട രജിസ്ട്രേഷനും ഫീസ് അടയ്ക്കാനുമുള്ള സമയപരിധി ഈ മാസം 12 വരെയാണ്. 60 മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്ര സൌജന്യമാക്കി ഉത്തർപ്രദേശ് സർക്കാർ. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് തീരുമാനം പ്രയോജനകരമാകും. അസമിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ബ്രഹ്മപുത്രയിലും പോഷകനദികളിലും വെള്ളം അപകടകരമായ നിലയിൽ തുടരുകയാണ്. അസമിലെ 10 ജില്ലകളെയാണ് പ്രളയം രൂക്ഷമായി ബാധിച്ചത്. വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 89 ഉയർന്നു. അസമിലും മേഘാലയയിലും ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ആഗോളതലത്തിൽ എണ്ണവില 3 ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് വിലയിടിവ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% കുറഞ്ഞ് ബാരലിന് $80 താഴെയെത്തി. ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയയും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടക്കുന്നില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ഇഷാറാണി ബറുവ, തൻവി ശർമ്മ, ശ്രിയാൻഷി എന്നിവർ സെമിയിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത്, കിരൺ ജോർജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. പുരുഷ ഡബിൾസിൽ തായ്ലന്റ് സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ കൃഷ്ണപ്രസാദ്, പൃഥ്വി കൃഷ്ണമൂർത്തി സഖ്യം രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. ആധാർ കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വീഡിയോ വാസ്തവ വിരുദ്ധമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ വിദേശ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പാക് അധിനിവേശ കാശ്മീരിലെ സംഘർഷങ്ങൾ അന്വേഷിക്കണമെന്നും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നും ആംനെസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി എന്നിവിടങ്ങളിൽ നിന്നും മാത്രമാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാവുക. മറ്റിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിംഗിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നാണ് പുതിയ നിർദ്ദേശം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SEC.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 26. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി വി ഡി

പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ സെമിയിൽ പ്രവേശിച്ച് തൻവി ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029789. ഈ പരിപാടിയിൽ നിന്ന് ചന്ദ്രലേഖ മലിശ്ശേരിയാണ് നിങ്ങളോടൊപ്പം, കൂടെ ബൈജു സുന്ദരൻ മട്ടന്നൂർ. അപ്പം നമുക്ക് ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം സുരേഷ് ഏട്ടാ, സുഖല്ലേ? സുഖല്ലേ? ആ, കൊറേ ആക്ക് കൊറേ ആയിട്ട് വിളിച്ചിട്ട് അങ്ങനെ കിട്ടാറില്ല.
3: അഞ്ചാറ് മാസമായി.
2: മാസമായി അല്ലേ? ഓക്കെ. ഇന്ന് ഏത് പാട്ട് കേൾക്കാനായിട്ട് സുരേഷ്?
3: ആണോ?
2: ഇന്നെന്താ തമിഴ് കേൾക്കാൻ ഒരു ആഗ്രഹം? നല്ല രസമുണ്ട് അത് കേട്ടിരിക്കാൻ അല്ലേ? അങ്ങനെ ചോദിച്ചതാണ്. ഭക്ഷണമൊക്കെ കഴിച്ചോ? അതെ അതെ, ഭക്ഷണമൊക്കെ കഴിച്ചോ? അതെല്ലേ, മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഇന്ന് കുറച്ച് ലീവ് കൊടുത്തപ്പോഴും മാറി നിന്നുല്ലേ മഴ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ നാട്ടില്?
3: കുഴപ്പമൊന്നുമില്ലല്ലോ,
2: എല്ലാരും സേഫ് അല്ലേ? ഇത്തവണ ആദ്യമായിട്ടാണ് ഉറവ് വരുന്നത് മഴക്കാലം അല്ലേ? അങ്ങനെയല്ല, ഈ വർഷം കൊറേ തവണ വരേണ്ടതാണ്. ഈ വർഷം ഇപ്പോഴാണ് വന്നു തുടങ്ങിയത് ഉറവ്. അതെ, നമ്മളിങ്ങനെ പ്രതീക്ഷ എന്താ പറയാ, വരൂലേ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, ആശങ്കയൊക്കെ മാറി. എന്നാലും കുറച്ച് പ്രശ്നങ്ങൾ
3: അതെ,
2: ഇങ്ങനെ മാറ്റങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ അല്ലേ സുരേഷ് ഏട്ടാ? അപ്പൊ നമുക്ക് പാട്ട്
3: അതെ,
2: നമ്മള് പല സ്ഥലത്തും അതെ, എല്ലാരും സേഫ് ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
3: ഓക്കെ,
2: പാട്ട് കേട്ടാലോ സുരേഷ് ഏട്ടാ നമുക്ക്? ഓക്കെ, ഒരുപാട് സന്തോഷം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ട്

0: ങ്ങളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഹലോ ഏട്ടാ, റേഡിയോയുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കും. ഏട്ടൻ ഒഴിച്ചു ആരായാലും റേഡിയോയുടെ അടുത്ത് കുറച്ച് മാറും. ഓക്കെ, കുറച്ചുകൂടി മാറിക്കോളൂ, എനി സംസാരിച്ചോളൂ. ഹലോ.
3: ഹലോ സർ,
2: ആരാണ്
3: മേഡം? ഞാൻ വള്ളന്നൂരിന്ന.
2: ആ മേഡം ഒന്നും വിളിക്കണ്ട, പേര് ചന്ദ്രലേഖയാണ് കേട്ടോ.
3: മേഡന്നൊക്കെ
2: വിളിക്കുമ്പോ വളരെ ദൂരം, എന്താ പറയാ, ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു. മള്ളന്നൂർ, നമ്മളൊരു ഗായക സംഘത്തിന്റെ നേതാവ് അല്ലേ?
3: അങ്ങനെ
2: പറയാം.
3: കുറച്ച്
2: ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കുറച്ചായാലും നമുക്ക് വലിയ കാര്യമാണ്. ഏതായിട്ട് ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചത്? എന്നാ രണ്ടുപേരും പാടിക്കോളൂ. ആ ഇഷ്ടമുള്ള പാടിക്കോ, എങ്ങനെയാലും കുഴപ്പമില്ല.
3: തെളിഞ്ഞു പ്രേമയമുന വീണ്ടും, കഴിഞ്ഞു ബാഷ്പമേഘവർഷം. തെളിഞ്ഞു പ്രേമയമുന വീണ്ടും, കഴിഞ്ഞു ബാഷ്പമേഘവർഷം. പിരിഞ്ഞു മന്ദഹാസമം ചന്ദ്രലേഖനി സുന്ദരാതിരത്തിൽ. തെളിഞ്ഞു പ്രേമയമുന വീണ്ടും, കഴിഞ്ഞു ബാഷ്പമേഘവർഷം.
2: രാജേട്ടാ, ഞാനാണ് ലൈവിൽ ഇരിക്കുന്നത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഈ പാട്ട് സെലക്ട് ചെയ്തത്?
3: എന്തേനോ?
2: അല്ല, എന്റെ പേര് അതിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. അല്ലല്ലേ, അപ്പൊ അറിയാതെ വന്ന സെലക്ഷൻ ആണ്.
3: ഓ ചന്ദ്രലേഖ.
2: അപ്പൊ താങ്ക് യു.
3: ഓ താങ്ക് യു.
2: എന്തെന്റെ ഫുഡൊക്കെ കഴിച്ചാ?
3: ഇല്ല, കഴിച്ചില്ല മാഡം.
2: അല്ല, ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാനുള്ള സമയം ആയില്ല എന്ന് തോന്നുന്നു.
3: ഞാൻ ദിവസം വരും, ഞാൻ മഴയല്ലേ.
2: മഴയല്ലായോണ്ടെന്ന് മടിച്ചു.
3: ഞാൻ ഒറ്റക്ക് വന്ന പോരേ?
2: എങ്ങനെയാലും കുഴപ്പമില്ല, നിങ്ങളാ പറഞ്ഞ എല്ലാരും കൂട്ടി വരാം. എങ്ങനെ
3: അവര് ഓരോ, ഇപ്പൊ ഈ മഴയായ കൊണ്ട് എല്ലാരും ഓരോ ഭാഗത്തേക്ക് അല്ലെ,
2: ഒരുമിച്ച് കിട്ടുന്നില്ല അല്ലേ?
3: ഇല്ല ഇല്ല.
2: നിങ്ങൾ വന്നോളൂ, എന്നിട്ട് മറ്റുള്ളവരെ അറിയിച്ചോളൂ.
3: ആ ഞാൻ അവരോട് പറയാം.
2: ആയിക്കോട്ടെ, ഉള്ളവര് നിങ്ങളാണ്, കൂടെ വേറെ ആരും കണ്ടെങ്കിൽ നല്ലത്, കുഴപ്പമില്ല. സുഖല്ലേ? മഴയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ?
3: ഇല്ല, മഴ അങ്ങനെയൊന്നും ഇല്ല, കുറവേ ഉള്ളൂ.
2: ഓക്കെ, എല്ലാരും ഓക്കെ അല്ലേ?
3: ഓക്കെ ഓക്കെ.
2: എന്നാ പിന്നെ ഭക്ഷണം കഴിച്ചോ?
3: ഇല്ല, ഭക്ഷണം കഴിച്ചില്ല.
2: എന്നാ പിന്നെ ഭക്ഷണം വേഗം കഴിച്ചോളൂ, പാട്ടും കൂടെ കേട്ടോളൂ.
3: ആയിക്കോട്ടെ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276200.
3: മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ.
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം. നമസ്കാരം.
3: ആരാണിത്?
4: സന്തോഷ്.
3: സന്തോഷ് ഏട്ടൻ കോഴിക്കോട്?
4: യെസ്.
3: ആഹാ, ഇന്ന് ഫ്രീ ആണോ? അതാണോ വിളിച്ചത്? സുഖാണ്. ആണല്ലേ. പാട്ട് പറഞ്ഞിട്ട് നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം.
4: പാട്ട് എനിക്ക് തമിഴ് പാട്ടാണ് ഞാൻ
3: ഇന്ന്
4: ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റേ വൈദേഹി കാത്തിരുന്നാല്
3: അടിപൊളി പാട്ട്. ഇത് അധികം ചോദിക്കാറുണ്ട്, സന്ദേശത്തിൽ വരാറുണ്ട് ഇടക്ക്. ആദ്യം തന്നെ
4: നല്ല രസമുള്ള പാടാ. ഈ ഫിലിം എന്ന് പറഞ്ഞാൽ ജയചന്ദ്രൻ ഈ ഫിലിമിൽ എല്ലാ സോങ്സും ജയചന്ദ്രൻ 6 പാട്ടുകളും ജയചന്ദ്രൻ മാത്രം
3: പാടിയിരിക്കുന്നു.
4: പ്രത്യേകത്തിലുണ്ട് എല്ലാ പാട്ടും ഭയങ്കര ഹിറ്റുകളാണ്.
3: കണ്ടിട്ടുണ്ടോ ഫിലിം?
4: പിന്നെ പണം കണ്ടിട്ടുണ്ട്. അത് 82 ഇറങ്ങിയ സിനിമയാ.
3: 82. തിയേറ്ററിൽ തന്നെ പോയി കണ്ടതായിരിക്കും അല്ലേ?
4: ആ തിയേറ്റർ, അന്നത്തെ തിയേറ്ററിലാണ് കൂടുതലാണ് നമ്മൾ കാത്തിരിക്കുക. അന്ന് കൊളേ കട്ടി പോയി കാണാൻ പോവാനുള്ള നമ്മളെ പരിപാടികൾ. അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സിനിമ എപ്പോഴും മനസ്സിലാതെ ഇപ്പോഴും അത് നമ്മളെ
3: പതിഞ്ഞിരിക്കുകയാണ്.
4: അങ്ങനത്തെ അങ്ങനത്തെ അങ്ങനെ കണ്ട സിനിമയാണ് ഈ ഒരു വൈദേഹി കാത്തിരുന്ന
3: ഓർമ്മകളും കൂടി ഈ പാട്ടിനൊപ്പം വരും.
4: ആ അതെ അതെ അതെ. നല്ല നല്ല രസമുള്ള വേഴ്സ് ആണ്. വൈരമുത്തുവിന്റെ വേഴ്സും ഇളയരാജയുടെ സംഗീതവും
3: ജയേന്ദ്രന്റെ ആ ഒരു
4: വളരെ നല്ല നല്ല
3: വണ്ടിയുടെ
4: അല്ല, ഞാനിപ്പം വീട്ടിലാണ്. വീട്ടിൽ തൊട്ടടുത്ത് റോഡാണ്. വണ്ടി
3: എന്തായാലും ബ്രേക്ക് ഇടുന്ന
4: വീട്ടിലാണോ
3: വിളിക്കുന്നത്?

0: അല്ലല്ല, വീട്ടിന് മുമ്പ് ഹൈവേ ആണ്, തൊട്ടടുത്തിന്റെ വീടും. മാഡം കോഴിക്കോട് വന്നാൽ വന്ന് കാണു കാണില്ലല്ലേ?
1: കോഴിക്കോടൊക്കെ വരാറുണ്ട്, റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. പേര് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല ആ ഒരു സ്ഥലത്തിന്.
0: എന്താ
1: അങ്ങനെ ഒരു സ്ഥലം, അക്കിക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ. വന്ന് പോന്നോണ്ട് ഈ സ്റ്റോപ്പൊക്കെ അറിയില്ല. അതെയല്ലോ, ഞാനും സൂര്യൻ തമ്മില് സാമ്യുണ്ടാ. പലരും സൂര്യ അശ്വിനിയും തമ്മിൽ സാമ്യുണ്ടെന്നാ
0: പറയാറ്.
1: പിന്നെ വേറെന്തുണ്ട് വീട്ടിലൊക്കെ വിശേഷം? മഴയൊക്കെ ഇങ്ങനെ ചെറുതായി കുറഞ്ഞു.
0: മഴ ഇപ്പൊ രണ്ടു ദിവസമായി മഴ കുറവാണ്.
1: കോഴിക്കോട്
0: അല്ല, കോഴിക്കോടൊക്കെ അവധി ഉണ്ടെന്ന്. മൂന്ന് ദിവസമായി ഇപ്പൊ അവധി കൊടുത്തിരിക്കും. മഴ പെയ്തിട്ടില്ല, രണ്ടിനും ഇതേ കാലാവസ്ഥയായിരുന്നു.
1: ഇന്നലെ പക്ഷെ നൈറ്റിലും കുറച്ച് കുറവായിരുന്നു അല്ലേ?
0: പെയ്തിട്ടില്ല.
1: എന്തായാലും അധികം പ്രശ്നങ്ങൾ ഇല്ലാതെ പോകട്ടെ.
0: പോട്ടെ
1: നമുക്ക് പാട്ട് കേട്ടാലോ ചേട്ടാ.
0: ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു.
1: പാട്ട് കേട്ടോ.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ
1: ഹലോ
2: ഹലോ
0: ഹലോ. ആ റേഡിയോ കുറച്ച് മാറി നിൽക്കുക ചേച്ചി.
2: ആ റേഡിയോ അടുത്തല്ലേ, ഞാൻ പുറത്തായില്ലേ.
0: പക്ഷെ കുറച്ച് സൗണ്ട് എനിക്ക് എക്കോ അടിക്കുന്നുണ്ടേ. പേര് പറഞ്ഞോളൂ.
2: പേര് ശോഭേച്ചി.
0: ശോഭേച്ചി, എന്റെ സൗണ്ട് കേക്കുന്ന ശോഭേച്ചി, കുറച്ച് മാറി നിക്കൂ. റേഡിയോത്തിന്റെ വോളിയം കുറക്കും, അത് കേൾക്കുന്നവർക്ക് രണ്ട് സൗണ്ടും കൂടി പ്രശ്നമാവും, അതുകൊണ്ടാ. ശോഭേച്ചി, ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചേ?
2: എനിക്ക് ഓമലാളെ കണ്ടു ഞാൻ പൂങ്കി അവനെ പാട്ടില്ല.
0: ആർക്ക് വേണ്ടിയാ ഡെഡിക്കേഷൻ?
2: എല്ലാവർക്കും
0: ചോദിച്ചത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ വിളിക്കുന്നേ?
2: ഇല്ല, ഭക്ഷണം കഴിഞ്ഞില്ല.
0: അതെയാ, പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ? ഏതാണ് ഇഷ്ടപ്പെട്ട പരിപാടി?
2: എല്ലാ പരിപാടിയും ഇഷ്ടം തന്നെ.
0: ആണോ? നാടകമൊക്കെ കേട്ടോ? അപ്പൊ മഴയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. വെള്ളം നിറഞ്ഞില്ലേ ഇപ്പം?
2: നിറച്ചുണ്ട്.
0: സന്തോഷായി. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടാലോ ശോഭേച്ചി നമുക്ക്.
2: ഓക്കെ ഓക്കെ,
0: പാട്ട് കേട്ടോ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്രയും ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: ആരാണ്?
3: ഞാൻ ജയശ്രീയാണ്.
2: എവിടുന്നാ?
3: ഞാൻ തെരൂർ പാലയോട്.
2: തെരൂർ പാലയോട് ആദ്യമായിട്ട് വിളിക്കുകയാണെന്ന് തോന്നി സൗണ്ട്. ഇന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടോ വിളിക്കാൻ?
3: ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോ അവക്ക് വേണ്ടിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ.
2: ഫ്രണ്ടിന്റെ പേര് പറഞ്ഞോളൂ.
3: ജീന.
2: ജീന.
3: ജീന. അവള് നീതി മെഡിക്കൽസിൽ മട്ടന്നൂർ വർക്ക് ചെയ്യാണ്.
2: ജീന. ജീന. ശനിലിന്റെ ജീന.
3: അതെ അതെ, ശനിലിന്റെ.
2: അപ്പോ ജയശ്രീ നമ്മളെ സ്കൂളിലെ ജയശ്രീ തന്നെയല്ലേ?
3: അതെ അതെ.
2: അപ്പോ എന്താണ് പരിപാടി വീട്ടില്?
3: വീട്ടിലൊന്നുമില്ല, ഇങ്ങനെ
2: മക്കളുടെ കൂടെ കഴിച്ചു കൂട്ടുന്നു.
3: അതെ അതെ.
2: എല്ലാരെ പറ്റി ഒന്ന് പറഞ്ഞൂടെ, ശ്രോതാക്കൾക്ക് കേൾക്കേണ്ടി വരും.
3: ഞാന് കൈനി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ ഹസ്ബൻഡ് ജ്യോതിഷ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. രണ്ട് മക്കള് ജാൻവി, ജയ്തിക്.
2: ജാൻവി, ജയ്തിക്. ഓക്കെ, പഠിക്കുകയാണല്ലേ? ഇന്ന് എന്താ സ്പെഷ്യൽ ആക്കി കൊടുത്തോ? ലീവ് ഇല്ലാഞ്ഞിട്ട്.
3: ലീവായിട്ട് പതിവ് പോലെ തന്നെ, സ്പെഷ്യൽ ഒന്നുമില്ല.
2: അല്ലേ? അപ്പോ നാളെ സ്കൂൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.
3: അതെ, നാളെ ഉണ്ടാവും എന്തായാലും.
2: അപ്പൊ കൊറേ വർക്കൊക്കെ തീർന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ?
3: ഇനി ഓണത്തിന്റെ എക്സാം ആണ്. അപ്പൊ അതിന്റെ പോർഷൻസ് എല്ലാം കവർ ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. അതിന്റെ ഇടയിലാണ് ലീവായി പോയത്.
2: ലീവായി പോയി. അപ്പൊ നിങ്ങൾ ഇനി ഓടി പിടിക്കണം.
3: അതെ,
2: മക്കൾക്കും അതൊരു ഇതായിരിക്കും.
3: അതെ അതെ.
2: ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
3: എനിക്ക് പുണ്യദിനമല്ലേ, ജന്മദിനമല്ലേ എന്നുള്ള ആ സോങ്, ജീനയ്ക്ക് വേണ്ടി.
2: ജീനയ്ക്ക് വേണ്ടി. അപ്പോ ഞങ്ങളുടെ റേഡിയോ മലബാറിന്റെ ആശംസകൾ കൂടി ജീനയെ അറിയിക്കുക.
3: ഓക്കെ ഓക്കെ.
2: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. മക്കളോടൊക്കെ പറയാ.
3: ശരി ശരി. ഓക്കെ, താങ്ക് യു.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305. വേട്ടക്കൊരു മകൻ
3: തമ്പുരാനെ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര

0: യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക് സ്മാർട്ട്, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836.
1: 9447-371-836.
0: 8078-502-836.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ അടുത്ത് ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: ഒരു ആദ്യമായിട്ട് ലൈവില് ഈ ശബ്ദത്തിന് ഒരു പരിചയം പോരാ.
3: ആഹാ,
2: മരുതായി, എന്റെ സ്വന്തം നാടിന്ന്. ഷാജി ഏട്ടൻ, അമ്പലത്തിലെ ഷാജി
3: ഏട്ടനല്ലേ?
2: നിങ്ങളുടെ പരസ്യം പോകുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ, ഇപ്പൊ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ കർക്കിടകത്തിലെ?
3: അതെ, കർക്കിടക.
2: ആണ്, മഹാഗണപതി ഹോമം.
3: മഹാഗണപതി ഹോമം. പിന്നെ
2: ഓ, അതെയാ, പോയിട്ടുണ്ടോ അവരെ കൂടെ? പോയോ?
3: അവരെ കൂടെ ഞാൻ പോയിട്ടില്ല. എനിക്ക് പോവാൻ ഞാൻ നോക്കിയത്.
2: അതെയാ, പറ്റിയില്ല.
3: പറ്റിയില്ല.
2: ഫോണിന് ലൈനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പാട്ടൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. പാട്ട് ഏതാ കേക്കണ്ടേ?
3: പാട്ട്
2: ഇതാർക്കാണ് ഡെഡിക്കേഷൻ ഞാൻ ചോദിക്കണ്ട അല്ലേ ഷാജി ഏട്ടാ? ഭാര്യക്കെന്നെ.
3: ഓക്കെ,
2: ഇനി നമുക്ക് അമ്പല വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നാലമ്പല ദർശനം, കുറെ ട്രിപ്പ് പോയോ?
3: കോട്ടയം ജില്ലയിലാണ്.
2: ഓ, പുറത്ത് അങ്ങോട്ടേക്ക് പോയി.
3: അങ്ങോട്ട്. പിന്നെ കണ്ണൂർ ജില്ലയിലും പോയിരുന്നു. അറ്റാച്ച. പിന്നെ കോട്ടയം ജില്ലയിലും നാലമ്പല പമ്പ, എരുമേലി.
2: ഓ, എല്ലാ വർഷവും പോവാറുണ്ട്? അപ്പോ എത്ര ദിവസം എടുത്തു?
3: നമ്മള് 3 ദിവസം. നമ്മള് 26-ാം തീയതി പോയിട്ട് പിന്നെ 30-ാം തീയതി, അല്ല 29-ാം എടുത്തു.
2: അതെല്ലേ. സ്റ്റേ എല്ലാം എങ്ങനെയായിരുന്നു? താമസൊക്കെ എങ്ങനെയായിരുന്നു?
3: താമസം 7 ദിവസം പമ്പയില് നിന്ന്. പിറ്റേ
2: മഴയുടെ പ്രശ്നങ്ങളൊന്നും ബാധിച്ചിട്ടില്ലല്ലോ? ഇല്ല, നല്ല കാലാവസ്ഥയായിരുന്നു. ഇപ്പൊ വൈകുന്നേരം എത്ര മണി വരെ അമ്പലത്തിൽ പരിപാടി ഉള്ളത്? കുറുമ്പേരി
3: വൈകുന്നേരം.
2: നമ്മുടെ രാമായണ പാരായണം ഒക്കെ ഇല്ലേ?
3: വൈകുന്നേരം 5 മണിക്ക് നട അടക്കും.
2: 7:30 നട അടക്കും അല്ലേ? അപ്പോ പരിപാടികളെല്ലാം ഗംഭീരമായിട്ട് പോട്ടെ.
3: പിന്നെ
2: നമ്മളെ പരസ്യം പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഉഷാറാവട്ടെ എല്ലാ കാര്യങ്ങളും.
3: അപ്പൊ
2: വിളിച്ചതിൽ സന്തോഷം. ഇനിയും വിളിക്കുക, വൈഫ്
3: പറയുക.
2: ഷാജി ഏട്ടാ, പിന്നെ ഭാര്യയുടെ പേര് കൂടി ഒന്ന് പറഞ്ഞോളൂ.
3: ഗിരിജ.
2: ഗിരിജ. വീട്ടില് വേറെ ആരൊക്കെ ഉള്ളത്? മക്കളുടെ പേര്?
3: വൈഷ്ണവ്.
2: അവരെന്തായിരുന്നു ചെയ്യുന്നേ?
3: വർക്ക്
2: ചെയ്യാണ്. കൊറേയോ സർവീസ് കേറിയിട്ട്? ഒരു വർഷം.
3: മറ്റേ
2: പി എസ് സി ക്ലാസ്സിന് പോവാണ്. ഓക്കെ, അപ്പൊ സമാധാനത്തോടെ പോവോ അല്ലേ? അപ്പൊ ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കാണ് വിളിച്ചത്. വിളിച്ച് കിട്ടിയാലും സന്തോഷം അല്ലേ? ഓക്കെ, ശരി എന്നാ.
3: ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇന്നത്തെ ഇഷ്ടഗാനങ്ങളുടെ സമയം ഏകദേശം തീരാൻ പോവുകയാണ്. ഇന്ന് വിളിച്ച ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഫോൺ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ശ്രമിക്കുക. ഈ പരിപാടിയിൽ ഇന്ന് കൂടെ ഉണ്ടായത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സാങ്കേതിക സഹായം നൽകിയത് ബൈജു സുന്ദരൻ മട്ടന്നൂർ.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247147020529000018.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

നിശാഗന്ധി നാടകം രണ്ടാം ഭാഗം. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: പ്രകാശൻ രാമകൃഷ്ണൻ പഴശ്ശി, ഗിരിധരൻ പുരുഷോത്തമൻ സി കല്ലേരിക്കര, സുമിത്രൻ സിനി രാമദാസ് മട്ടന്നൂർ, അച്ഛൻ നന്ദാത്മജൻ കൊത്തേരി, മന്ത്രവാദി രവികുമാർ ദേവർകാട്, സുഗന്ധി അശ്വിനി കവണശ്ശേരി, അനുപമ രാജശ്രീ നാരായണൻ. നാടകരചന കൃഷ്ണകുമാർ, നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി. നിശാഗന്ധി രണ്ടാം ഭാഗം. ആളൊഴിഞ്ഞ മാളിക വീടിലെ അന്തേവാസികളായി പ്രകാശനും പിന്നാലെ ഗിരിധരനും എത്തുകയാണ്. വാസ്തുവിദ്യയിൽ ഗവേഷണം ചെയ്യുന്ന പ്രകാശനും സാഹിത്യരചനക്ക് ഗിരിധരനും അവിടെ താമസിക്കുമ്പോൾ മാളിക വീടിൻ്റെ കാവൽക്കാരനായി സുമിത്രനും അവർക്കിടയിലുണ്ട്. ഗിരിധരൻ തൻ്റെ പൂർവ്വകാലം പ്രകാശനോട് പറയുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് താൻ പ്രണയിച്ച് വിവാഹം ചെയ്ത അനുപമയോടൊപ്പം താമസിച്ച കാലം ഓർക്കുകയാണ്. മാളിക വീട്ടിലെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ മാനസിക രോഗിയായി ആശുപത്രിയിൽ കിടക്കേണ്ടി വന്ന അനുപമ. ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പടിയിറക്കിയ അച്ഛനും അമ്മയും രോഗിയായ അനുപമയെ കൊണ്ടുപോകുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഗിരിധരൻ തൻ്റെ നാശത്തിന് കാരണമായ മാളിക വീട്ടിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. നാടകത്തിൻ്റെ രണ്ടാം ഭാഗം കേൾക്കുക.

0: അമ്മേ, അയ്യോ, അമ്മേ.
1: അനു, എന്താ ഇത്?
0: ആരാ? നിങ്ങൾ ആരാ?
1: ഞാനല്ലേ ഇത്.
0: ഗിരിയേട്ടാ, നിങ്ങൾ നിങ്ങളെ കണ്ടോ അയാളെ?
1: ആരെ?
0: അയാളെ കണ്ടോ നിങ്ങള്?
1: ഇവിടെ ഞാനല്ലേ ഉള്ളൂ.
0: അല്ല.

0: അല്ല. കാച്ചെണ്ണ മണക്കുന്ന മുടി ഈറ മാറിയിരുന്നില്ല. ദാ ഒരു തുള്ളി, ഒരു തുള്ളി എന്റെ കയ്യിൽ വെച്ചു വീണു. ദാ മണക്കുന്നില്ലേ, ഒരു പൂവിന്റെ മണം, നിശാഗന്ധിയുടെ മണം.
1: അനു, നീ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ വേണ്ടാത്ത ഈ സ്വപ്നങ്ങളൊക്കെ കാണുന്നേ. കിടന്നു, കണ്ണടച്ച് കിടന്നു.
0: ഗിരിയേട്ട, ഗിരിയേട്ട, എന്താ ഇങ്ങനെ, സ്വപ്നാണോ ഇത്?
1: അമിത്രേട്ടൻ വല്ല കഥകളും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ?
0: ആ പറഞ്ഞു, കഥകളല്ല ഈ ബംഗ്ലാവിന്റെ ചരിത്രം.
1: എനിക്കറിയില്ല അയാളെ, ഒരു വിടുവായന. ദാ നേരം പുലരാനായി, കിടന്നോളൂ. നിനക്ക് പേടിയുണ്ടായിരുന്നു? പേടിക്കണ്ട, ഞാനില്ലേ അരികെ.
0: എപ്പോഴും ഉണ്ടാകണേ ഗിരിയേട്ടാ, എപ്പോഴും അടുത്തുണ്ടാവണേ.
1: പിന്നെന്താ ഉണ്ടാകും.

0: ഇനി സാറേ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ?
1: ഇല്ല, ഇന്ന് ലീവാ.
0: അതെന്താ?
1: അനുവിന് നല്ല സുഖമില്ല.
0: എന്ത് പറ്റി?
2: ആശുപത്രി പോണ?
1: വേണ്ട വേണ്ട, അതൊരു തലവേദനയാ.
0: ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കറോ സാറേ?
1: ആ ഒന്നല്ല മിത്രേട്ടാ.
0: അല്ല, സാറിന് സുഖമില്ലേ? എന്തോ ഒരു തുറസില്ലായ്മക്കേട്?
1: ഏയ് ഒന്നുമില്ല.
0: ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ കുറച്ച് സുഖാവും. ഒരേട്ടനായി കാണാൻ പറ്റുമെങ്കിൽ എന്നോടൊന്ന് പറ.
1: അല്ല, മിത്രേട്ടൻ എന്തൊക്കെയാ അനുവിനോട് പറഞ്ഞേ? ദുർമരണം, ആത്മാക്കള്, പ്രേതശല്യം, അതൊക്കെ കേട്ട അവള്?
0: അയ്യോ സാറേ, അങ്ങനെയൊന്നും പറഞ്ഞില്ല. കുഞ്ഞ് ചോദിച്ചപ്പോ ചിലത് മാത്രം. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
1: അവൾക്കിപ്പോ ഉറങ്ങാൻ പറ്റുന്നില്ല.
0: സാറേ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നറിയില്ല.
1: മിത്രേട്ടൻ പറ,
0: പൂജകൾ ചെയ്ത് ആവാഹിച്ച് പ്രേതബന്ധനം നടത്തുന്ന ഒരു ചടങ്ങുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തതാ. കാലക്രമത്തിൽ അതിന്റെ ശക്തി ക്ഷയിക്കും. ബന്ധനമുക്തരായി പ്രേതാത്മാക്കൾ അലഞ്ഞു നടക്കും. അവരെ വീണ്ടും ബന്ധിക്കുക, അതാണ് പരിഹാരം.
1: ഇതൊക്കെ ഈ നൂറ്റാണ്ടിലും ഛേ, വിശ്വസിക്കാനാവുന്നില്ല.
0: സാറേ, ഈ മനസ്സെന്ന് പറഞ്ഞ വല്ലാത്ത സംഭവ, അതിനെ വിശ്വസിപ്പിക്കാൻ ചില കെട്ടുകാഴ്ചകളൊക്കെ വേണ്ടിവരും. അങ്ങനെ കണ്ടാ മതി.
1: എന്നുവെച്ചാ?
0: സാറിനത്ര പഠിപ്പും വിവരമൊന്നുമില്ല, എന്നാലും പറയാ. ഈ സംശയ ഏറ്റവും വലിയ രോഗം, പല രോഗങ്ങളുടെയും ഹേതു. അത് മാറിയാൽ എല്ലാം ശരിയാകും.
1: അതുകൊണ്ട്
0: അനുക്കുഞ്ഞിന്റെ മനസ്സിലിപ്പോ ഒരു സംശയമുണ്ട്. ഇവിടെ എന്തോ പിശാചുക്കളുണ്ടെന്ന്. അത് മാറ്റിയെടുക്കണം.
1: എങ്ങനെ?
0: അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ വിശ്വാസം വരില്ല. ഉണ്ട്, അതിനെ ഒഴിപ്പിക്കണം. അനുക്കുഞ്ഞ് കാണുകെ പൂജകൾ, അത് കഴിയുന്നതോടെ സംശയവും പേടിയും ഒന്നുമില്ലാതെ കഴിയാം. ഉറപ്പ്.
1: ശരി ശരി, ഞാൻ അനുവിനോടും കൂടി ഒന്ന് ആലോചിക്കട്ടെ.
0: മതി, അത് മതി. പറഞ്ഞാൽ മാത്രം മതി, എല്ലാം ഈ മിത്രേട്ടൻ ഏർപ്പാടാക്കി തരാം. ഈ ബാധകൾ ഒഴിപ്പിക്കുന്ന ക്രെഡൻഷ്യൽ അറിയാവുന്ന ആള് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ശരിയേ.
1: ശരി ശരി.

0: Vır vır. Om krim so swaha. Om krim swaha. Om krim dar dar ba. Om krim krim hır dur dur so so swaha.
1: ഇസ്ലി പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ?
2: ഉവ് ഉവ്, എല്ലാം ഉവ്.
1: ആഹാ, പുഷ്പങ്ങൾ ഇവിടെ. ചമ്പകൻ ചെമ്പരത്തി, കൂവളം തുളസി, കരിമ്പ് കൽക്കണ്ണം, കരിങ്ങൽ പൊടി, കുരുമുളക് ചുണ്ണാമ്പ് പരിപ്പൊടി, സാമ്പ്രാണി കർപ്പൂരം, ചന്ദനത്തിരി, നെയ്ത്തിരി, നെയ്ച്ചോറ്.
2: ഉവ്, എല്ലാം തയ്യാറാണ്.
1: ഗ്രഹനാഥൻ എവിടെ?
2: ഗ്രഹനാഥക്കാണ് പ്രേതോച്ചാടനം. നായകന് അത്ര വിശ്വാസം പോരാ.
1: വിശ്വാസം ഇല്ലാതെടുത്ത് നാം കർമ്മം ചെയ്യാറില്ല. അതും ലിസ്റ്റിൽ പറഞ്ഞിരുന്നു.
2: അയ്യോ, അങ്ങ് ക്ഷമിക്കണം, ഞാൻ എന്റെ ഊഹം പറഞ്ഞതാ. വിശ്വാസം ഇല്ലായ്മ കേട് തീരെയില്ലെന്നാണ് എന്റെ വിശ്വാസം.
1: ഇവിടെ എത്ര പ്രേതങ്ങളുണ്ട്?
2: അകത്ത് രണ്ട്, പുറത്ത് രണ്ട്. അത്രയുണ്ടോ? അത്രയുണ്ടോ?
1: ഫലിതം വേണ്ട, ബോത്രാഥൻ നമ്പൂരിപ്പാടോട് ഇടയാൻ വരണ്ട.
2: ക്രെഡൻഷ്യൽ
1: ജ്യോത്സരയുടെ കുറിപ്പടി ഇല്ലേ?
2: ഓ, കുറിപ്പടി ഉണ്ട്. ഉണ്ട്, ഉണ്ടാകണല്ലോ. നെല്ലിപ്പടി, വാതിൽപ്പടി എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അതിലുണ്ടപ്പാ. അപ്പോ ഇതുണ്ടാവും, അതുണ്ടാവണല്ലോ. ഉണ്ടാവും.
1: വേണ്ട, ബോത്രാഥൻ നമ്പൂരിയോട്
2: ഇടയാൻ വരണ്ട, വരില്ല, ഉറപ്പ്.
1: ഇതിനു മുമ്പ് എപ്പോഴായിരുന്നു ഉച്ചാടനം?
2: ഒരു 10-30 വർഷമായിട്ടുണ്ടാവും.
1: 10-30?
2: 30 കടൻഷല, 30 ശരിയാ, കറക്റ്റാ.

0: എന്നാണ് പ്രമാണം.
1: അതെ അതെ അതെ അങ്ങനെ തന്നെയാണ്.
0: ഏഭ്യൻ അർത്ഥം മനസ്സിലായിട്ടാണോ?
1: ഇല്ല ഇല്ല.
0: ശതഭിനസ്യ 100 ദിവസം, ബന്ധമുക്തസ്യ ബന്ധനത്തിൽ നിന്ന് മുക്തം, വേദം സ്വതന്ത്രമാകുമെന്ന്. അന്നത്തെ മന്ത്രത്തകിട് വെറും ലോഹത്തകിട്, മന്ത്രച്ചരട് വെറും കോട്ടൻ നൂല്.
1: അതെ, അതുകൊണ്ടാണല്ലോ അങ്ങയെ തന്നെ, മന്ത്രാതൻ തിരുമേനിയെ തന്നെ ഇവിടെ വരുത്തിയത്.
0: ഞാൻ വന്നത് ഇഷ്ടായിട്ടില്ല. ഇല്ലേ,
1: അല്ല ഇഷ്ടായി, വളരെ ക്രെഡൻഷ്യലായി.
0: അകത്തുള്ളവർക്ക് ഇഷ്ടായിട്ടില്ല.
1: അയ്യോ അങ്ങനെ പറയരുത്, അവർക്കും ഇഷ്ട, വളരെ ഇഷ്ട, വളരെ വളരെ ഇഷ്ട.
0: ഏഭ്യൻ ഇഷ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് പ്രേതങ്ങളുടെ കാര്യ, നമ്മുടെ വരവ് തന്നെ അവർക്ക് ഭയമായിരിക്കുന്നു. ഭവത്രാദനോട് ഇടയാൻ വരണ്ട, വേണ്ട.
1: അല്ല പിന്നെ
0: ഇപ്പൊ വിളിക്കാം, കർമ്മം തുടങ്ങാറായി. മാണി മുട്ടുമ്പോ കാളത്തിൽ വന്നിരിക്കുക.
1: ആവാം, അങ്ങ് മുട്ടിക്കോളൂ.
0: ഓം ഹ്രീം ശുഭേം ഓം ഹൈം ഹ്രീം ഹോം ഷാടനസ്യ ഷാടനസ്യ ശീഘ്രേ ശീഘ്രസ്യ ശുഭേ ഓം ഹും ഹും ഓം ഹും ഹ്രീം ഹും ഹോം.

കേൾവി കേട്ട ഭവത്രാദൻ നമ്പൂതിരിയുടെ കർമ്മങ്ങൾക്കും അൽപായസായിരുന്നു. ആഴ്ചകൾക്കകം അനുപമ വീണ്ടും അസ്വസ്ഥയായി. നിശാഗന്ധിയെ ഭയമായി. അത് പൂക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചു. എന്നാലും അർദ്ധരാത്രി കഴിഞ്ഞാൽ ആ മനം മയക്കുന്ന മണം വരും. ഭയപ്പെടുത്തുന്ന മണം, മരണത്തിൻ്റെ മണം. ഒരു കൗൺസിലിംഗ് കൺസൾട്ടേഷൻ. എൻ്റെ നിർബന്ധത്തിനൊടുവിൽ അവൾ വഴങ്ങി. ആരുമറിയാതെ ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടു. പക്ഷേ ആ ഡോക്ടറുടെ ഡിസ്പെൻസറിയിൽ അനുവിൻ്റെ അമ്മയെ അറിയുന്ന ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരുന്നു.

0: അല്ല സാറേ, നിങ്ങളൊരു പ്രശ്നമാക്കരുത്.
1: നോക്കാം, ഇവിടെ കോളിംഗ് ബെല്ലൊന്നും ഇല്ലേ?
0: ഇല്ല, വിളിക്കാം. പിന്നെ സാറേ, ഗിരി സാറ് വളരെ നല്ല ആളാ
1: എന്നാരാ പറഞ്ഞേ?
0: എന്നാണ് എനിക്ക് തോന്നിയത്.
1: എന്നിട്ടാണോ എന്റെ മോൾക്ക് ഇങ്ങനെ?
0: അതിന്റെ ക്രെഡൻഷ്യൽ ഞാൻ ആദ്യമേ പറഞ്ഞതായിരുന്നു. ഇതല്പം കുഴപ്പം പിടിച്ച സ്ഥലമാണ്, വേഗം തന്നെ മറ്റൊരിടം കണ്ടെത്തണമെന്ന്.
1: വിളിക്കുന്നിന്റെ ഗിരിസാറേ.
0: സാറേ, ഗിരിസാറേ, അനക്കുഞ്ഞേ, ഓയ്! ഇല്ല, അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. വരുന്നുണ്ട് സാറേ. ഇനി ഞാനിവിടെ വേണ്ട, അതാ നിങ്ങൾക്കും പിന്നെ എനിക്കും നല്ലത്. എന്നാ പിന്നെ ഞാൻ പിന്നെ വരാം.
2: ആരാ? ആരാ അവിടെ? അച്ഛൻ? അച്ഛാ
1: മോളെ, അനു.
2: അച്ഛാ, അച്ഛാ, ഞാൻ
1: എന്തിനാ കരയുന്നത്? ഞാൻ വന്നില്ലേ?
2: ഗിരിയേട്ടൻ ഓഫീസിൽ പോയിരിക്കാ അച്ഛാ.
1: മോൾക്ക് സുഖല്ലേ? നീ ഒറ്റക്ക്?
2: ഗിരിയേട്ടൻ നേരത്തെ വരാറുണ്ട്.
1: മോൾക്ക് അസുഖമൊന്നും ഇല്ലല്ലോ?
2: ഇല്ല അച്ഛാ, ഒന്നുമില്ല.
1: മോള് അച്ഛനോട് നുണ പറയാനും പഠിച്ചു അല്ലേ?
2: അച്ഛാ,
1: ഡോക്ടർ രാജീവ് മേനോനെ കാണാൻ പോയത് ഞാൻ അറിഞ്ഞു.
2: അച്ഛാത്,
1: ഇനിയും അസത്യങ്ങൾ പറയണ്ട, ഞാനെല്ലാം അറിഞ്ഞു. അവിടുത്തെ ഫാർമസിസ്റ്റ് വഴി നിന്റെ അമ്മയും അറിഞ്ഞു. എന്തു പറ്റി എന്റെ മോൾക്ക്?
2: ഒന്നുമില്ല അച്ഛാ, ഇവിടുത്തെ താമസം, എന്തോ ദുസ്വപ്നം കണ്ടു പേടിച്ചു, അത്രേ ഉള്ളൂ.
1: പ്രായമായവര് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. വിശ്വാസങ്ങളും ആചാരങ്ങളും വിവരമുള്ളവരുണ്ടാക്കിയത് തന്നെയാ. ജാതക പൊരുത്തമെന്ന് കേൾക്കുമ്പോ ദേഷ്യം വരുന്ന നിങ്ങൾക്കൊന്നും അത് മനസ്സിലാകില്ല.
2: അച്ഛാ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, കൂടെ നിങ്ങളൊക്കെ ഇല്ലാത്തതിന്റെ വിഷമം അത് മാത്രമേ ഉള്ളൂ.
1: അച്ഛനെയും അമ്മയെയും ധിക്കരിച്ചിറങ്ങിപ്പോയതാണെങ്കിലും ബന്ധങ്ങൾ മുറിച്ചു കളയാനാവില്ലല്ലോ മോളെ, അതാ ഞാൻ വന്നത്. നിന്റെ അമ്മ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല.
2: അച്ഛാ,
1: മക്കളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അച്ഛനമ്മമാർ സ്വപ്നം കാണും. പെൺകുട്ടികളാണെങ്കിൽ വലുതാകുമ്പോൾ അവരുടെ കല്യാണത്തെക്കുറിച്ചായിരിക്കും മനസ്സിൽ കണക്കുകൂട്ടൽ. ബന്ധുക്കൾ, നാട്ടുകാര്, സദ്യ, ക്ഷണം, ഒരുക്കങ്ങൾ, അങ്ങനെ ഒരുപാട്. പക്ഷേ പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ

0: സ്വപ്നങ്ങൾക്ക് വില കൽപ്പിക്കാതെ മക്കളുണ്ടായാൽ?
1: അച്ഛാ, അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് അന്നും ഇന്നും.
0: എങ്കിൽ ആ വിഷമം നീ സഹിക്കണ്ട. നിനക്കു മുന്നിൽ കൊട്ടിയടച്ചിട്ടില്ല വീട്.
2: ക്ഷണവും സ്വാഗതവും നല്ലത്, പക്ഷേ പടിയിറക്കി വിട്ടിട്ട് നാളുകളേറെ ആയിട്ടില്ലല്ലോ.
1: ഗിരിയേട്ടാ.
2: അങ്കിൾ. അല്ല, എനിക്കങ്ങനെ വിളിക്കാലോ അല്ലേ? നേരത്തെ വന്നോ.
0: വന്നു. പിണക്കം മാറി സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. എന്റെ മകൾക്ക് ഡോക്ടറെ കാണേണ്ടി വന്നു എന്നറിഞ്ഞു.
2: അത് സ്വാഭാവികം.
0: സ്വാഭാവികമല്ലത്, ഈ ഭാർഗവി നിലയത്തിൽ തനിച്ച് കഴിയേണ്ടി വരിക, അത് സ്വാഭാവികമല്ല.
2: നല്ലത്, വളരെ നല്ലത്. ഇവിടെ സ്ഥിര താമസമാക്കാൻ ഉദ്ദേശമില്ല.
0: അനു, കുറച്ചു ദിവസം നീ വീട്ടിൽ വന്ന് താമസിക്ക്. പുതിയൊരു സ്ഥലം കണ്ടെത്തുന്നത് വരെയെങ്കിലും.
1: അച്ഛാ, അത്
2: പോകുന്നതിന് ഞാൻ എതിർക്കൊന്നുമില്ല. പിന്നെ താമസിക്കുന്ന കാര്യം അതൊന്ന് ആലോചിക്കണം.
0: പിന്നെ ഈ പ്രേതാലയത്തിൽ താമസിച്ച് മുഴുഭ്രാന്തിയാക്കാൻ എന്റെ മോളെ വിട്ടുതരണം എന്നാണോ?
2: തർക്കുത്തരാണെന്ന് കരുതരുത്. ഈ പുത്രി സ്നേഹമൊന്നും കുറച്ചു നാൾ മുമ്പ് കണ്ടില്ലല്ലോ. സോഷ്യൽ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കാൻ, കല്യാണ മഹാമഹം നടത്താൻ മകൾ അവസരം തരാത്തതിൽ പ്രതിഷേധിച്ച് നടതള്ളിയതല്ലേ അന്ന്?
1: ഗിരിയേട്ടാ.
2: ഇല്ല, ഞാനൊന്നും പറയുന്നില്ല അങ്കിൾ. ഐ ആം സോറി.
0: അനു, ഞാൻ ഇറങ്ങുന്നു. നന്നായി ചിന്തിക്കുക, തീരുമാനമെടുക്കുക. ഒന്ന് വിളിച്ചാ മതി, എന്നെയല്ല, നിന്റെ അമ്മയെ. അല്ലെങ്കിൽ അവൾ ഇന്ന് ഉറങ്ങില്ല. പോട്ടെ മോളെ.
1: ഗിരിയേട്ടാ.
2: എന്തായാലും എന്താ ഇത്?
1: അമ്മ,
2: ഇങ്ങനൊരു സാഹചര്യം നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ? നമുക്ക് ഇതും അതിജീവിക്കണം. നിനക്ക് ഞാനില്ലേ അനു. വാ.

0: ഒരു കൊടുങ്കാറ്റിൻ്റെ വരവ് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അങ്കിളിൻ്റെ വരവ്. അന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മിത്രേട്ടൻ വന്നപ്പോഴാണ് അറിഞ്ഞത് അനു ആശുപത്രിയിലാണെന്ന്.
1: എന്തായിരുന്നു അസുഖം?
0: തലകറങ്ങി വീണു, മെന്റൽ ഷോക്ക് എന്നാ ഡോക്ടർ പറഞ്ഞത്.
1: പ്രശ്നങ്ങൾ കൂടി വരികയാണല്ലോ, ഗിരിധർ ഒറ്റക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലേ?
0: ഇല്ല സുഹൃത്തെ, ആശുപത്രിയിൽ ഒരു സന്ദർശകന്റെ റോളായിരുന്നു എനിക്ക്.
1: എന്ത്?
0: അതെ, അനുവിന്റെ അച്ഛൻ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു.
1: ഓ, അതൊരു ഹെൽപ്പ് തന്നെ.
0: ഹെൽപ്പ്? അദ്ദേഹം ബോധപൂർവം എന്നെ ഒഴിവാക്കുകയായിരുന്നു. അനുവിനെ കാണാൻ പോലും അനുവദിച്ചില്ല. ആശുപത്രി വരാന്തയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നാൾ.
1: അനു ഇപ്പോൾ എവിടെയാ?
0: ആശുപത്രിയിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക്. ആശുപത്രിയിൽ ഞാൻ വരാറില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചെന്നാ അറിഞ്ഞത്.
1: അവളുടെ അസുഖം
0: എന്തോ കണ്ട് പേടിച്ചെന്നാ ഡോക്ടർ പറഞ്ഞത്. മനസ്സ് ശാന്തമാക്കണം, സ്വസ്ഥമാക്കണം. അതിനുവേണ്ടി അവളെ വീട്ടിലേക്ക് കൂട്ടി.
1: നിങ്ങളോട് ചോദിച്ചില്ലേ?
0: അച്ഛൻ അതിസമർത്ഥനായിരുന്നു. എന്നെ ഒഴിവാക്കാൻ പറ്റിയ ഒരു സന്ദർഭമായി അസുഖത്തെ കണ്ടു. അയാളത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു.
1: എന്നുവെച്ചാ?
0: ഡൈവോഴ്സ്. കഷ്ടപ്പെടുത്തുമ്പോൾ സഹായത്തിനെത്താത്ത ഭർത്താവ്. അനു ആദ്യമൊന്നും വിശ്വസിച്ചില്ല, പക്ഷേ പിന്നീട്.
1: എന്തുപറ്റി?
0: ഞാൻ തകർന്നുപോയി. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സ്വന്തമാക്കിയ എന്റെ അനു അവൾ നഷ്ടമാകുന്നു എന്നറിഞ്ഞപ്പോൾ തകർന്നു. ഉറക്കമില്ല, ഭക്ഷണമില്ല, ഓഫീസിൽ പോകാതായി.
1: അത് സ്വാഭാവികം, പക്ഷേ റിയാലിറ്റി ഫേസ് ചെയ്യണം. നിങ്ങൾക്ക് വിളിച്ചുകൊണ്ടുവരായിരുന്നില്ലേ?
0: വിദഗ്ധ ചികിത്സയ്ക്ക് ബാംഗ്ലൂരിൽ. എവിടെ, ഏത് ഹോസ്പിറ്റൽ ഒന്നും അറിയില്ല. ഫോൺ ഉപയോഗിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതായി അവളെ ധരിപ്പിച്ചു.
1: ഉഫ്, വല്ലാത്ത ട്രാജഡി തന്നെ.
0: സോറി, ഞാൻ എൻ്റെ കഥ പറഞ്ഞ് ബോറടിപ്പിച്ചു.
1: നവർ, ഗിരിക്ക് കുറച്ച് റിലാക്സ് ആയി കാണും.
0: എന്ത് റിലാക്സ്?
1: ബട്ട് മിസ്റ്റർ ഗിരി, ഒരു കാര്യം കൂടി. നിങ്ങളുടെ ജീവിതം തകർത്ത ഈ മാളിക വീട്ടിലേക്ക്
0: എന്തിനു വന്നു എന്നല്ലേ? അതും ഒരു ഭ്രാന്ത്. അനുവിനോടൊപ്പം കഴിഞ്ഞ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ, പിന്നെ പിന്നെ ഞങ്ങളുടെ ജീവിതം തകർത്ത ആത്മാക്കളെ കാണാൻ.
1: ഇത് ഭ്രാന്ത് തന്നെ.
0: ആ മിസ്റ്റർ പ്രകാശ്, ഞാൻ എൻ്റെ കഥകൾ പറഞ്ഞു, നിങ്ങളൊന്നും പറഞ്ഞില്ല.
1: ഓ, എനിക്കിതുപോലൊരു കഥയൊന്നും ഇല്ല പറയാൻ.
0: കഥയില്ലെങ്കിലും ജീവിതം

0: ഹലോ, എവിടെ വീട്?
1: പാലക്കാട്.
0: ഫാമിലി?
1: ഭാര്യയും കുട്ടികളും, രണ്ട് കുട്ടികൾ.
0: റിസർച്ച് ഏത് യൂണിവേഴ്സിറ്റിയിലാ?
1: കാലിക്കറ്റ്.
0: ഗൈഡ് ആരാ?
1: ഗൈഡ് പ്രൊഫസർ ആനന്ദകൃഷ്ണൻ.
0: അനന്തമൂർത്തിയല്ലേ?
1: യെസ് യെസ് കറക്റ്റ്, അനന്തമൂർത്തി. ഗിരിക്കറിയോ?
0: അറിയാം. നിങ്ങൾ നുണ പറയുകയാണെന്നറിയാം മിസ്റ്റർ പ്രകാശ്.
1: ഗിരി,
0: ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ് ഞാൻ. നിങ്ങളുടെ മുഖം പറയുന്നു യുവർ ലൈ. പറയൂ, ഹു ആർ യു?
1: ഗിരി,
0: പുരാവസ്തുക്കൾ തേടി വന്ന ഗവേഷകനാണെന്ന് കരുതാൻ വയ്യ. പറയൂ, ശരിക്കും ആരാണ് നിങ്ങൾ? എന്തിനാണ് ദുരൂഹപാതകളുടെ ഈ കൂടാരത്തിൽ വന്നത്?
1: ദുരൂഹതകളുടെ കൂടാരം, നല്ല പ്രയോഗം. ഗിരിധരൻ, നിങ്ങളുടെ ഊഹം ശരിയാണ്. ചിതലുകൾ കയറിയ ശില്പങ്ങളല്ല, പുരാവസ്തുക്കളുടെ മാറാല മാറ്റാനുമല്ല, കൃത്യമായ ചില ഉദ്ദേശങ്ങൾക്ക് തന്നെയാ വന്നത്. കാര്യങ്ങൾ വഴിയെ മനസ്സിലാക്കാം. ഓക്കെ.

0: സാറേ, പ്രകാശ സാറേ, എന്താ നോക്കുന്നത്?
1: ഇതൊക്കെ എന്തു ചെടികളാ മിത്രട്ടാ?
0: അതൊന്നും ചെടികളല്ല, ഔഷധ സസ്യങ്ങളാ.
1: ഓ, ഇതിന്റെ ഇലക്ക് എന്തൊരു മണം!
0: ആ അതാണ്, പാമ്പുകൾ വരില്ല, കൊതുകുകളും വരില്ല, അതിനൊക്കെ പറ്റിയ മരുന്ന് ചെടികളുണ്ട്.
1: ആ പണ്ടൊക്കെ ഓരോ വീട്ടിലും ഉണ്ടാകുമായിരുന്നു.
0: അല്ല സാറേ, നിങ്ങൾ ചങ്ങാതി പോയാ?
1: എവിടെ മിത്രടൻ എന്ത് പണിയാ കാണിച്ചേ? വേറെ ആരും വരില്ല എന്ന് പറഞ്ഞിട്ട്?
0: ഓ, ഒരു ചോറ പിടിച്ച സാറ് തന്നെ ഒഴിയാബാധ പോലെ കൂടി. ഒരാഴ്ച കൊണ്ട് പോകുന്നാ പറഞ്ഞത്.
1: അയാൾ വൈകിയാൽ ഞാനും വൈകും, എന്റെ വർക്ക് തീരാനും വൈകും.
0: അല്ല സാറേ, ഈ കഴുക്കോല്ലു ഉത്തരത്തിലൊക്കെ ഇത്രമാത്രം ഗവേഷണം ചെയ്യണ്ട ഉള്ളത്?
1: മിത്രട്ടാ, കുത്തുകാല് വെച്ച് കാറ്റുമറച്ച് വഴിവിളക്ക് കത്തിച്ച ആളെ അറിയോ?
0: ഇല്ല.
1: പാലം കടക്കുന്ന നമ്പൂതിരിയുടെ മുഖത്ത് തുപ്പാൻ തോട്ടിലിറങ്ങി കവിളിൽ വെള്ളം നിറച്ച് വരുന്ന മരപ്പാവ ഉണ്ടാക്കിയ ആളെ അറിയോ?
0: അല്ല, ഇതെപ്പാ സംഭവിച്ചത്? ഞാൻ അറിഞ്ഞിട്ടേയില്ല. ആരും ആ ക്രെഡൻഷ്യൽ പറഞ്ഞിട്ടില്ല. ആരാ?
1: ഉളിയന്നൂർ തച്ചൻ, സാക്ഷാൽ പെരുന്തച്ചൻ.
0: ഓഹോ, ഞാൻ ഊഹിച്ചു. ആ ഓർക്കെ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ പറ്റൂ. അല്ല, ഞാൻ ചോദിച്ചത് ഇതല്ലല്ലോ.
1: ആ മാളിക വീടിന്റെ മരപ്പണികൾക്ക് ഒരു പെരുന്തച്ചൻ ടച്ചുണ്ട്, അതാ അതിന്റെ ഒരു ക്രെഡൻഷ്യൽ.
0: ഓ, അതിശരി, അങ്ങനെയാണല്ലേ.
1: പിന്നെ ചായ്പിൽ കൂട്ടിയിട്ട പഴയ മരങ്ങളില്ലേ, അതൊക്കെ ഒന്ന് നോക്കണം.
0: അയ്യോ, അതെടുക്കാനൊന്നും പറ്റില്ല, സമ്മതിക്കില്ല.
1: സമ്മതിക്കില്ലേ? ആര്?
0: അതിനൊരു കാവൽക്കാരനുണ്ട്.
1: കാവൽക്കാരനോ?
0: അതെ, നല്ല ഒന്നാം തരം ഒരു കരിമൂർഖൻ.
1: മിത്രട്ടാ,
0: അതെ കുഞ്ഞെ, ഞാൻ പലതവണ കണ്ടതാ.
1: ആണോ? എങ്കിൽ എനിക്ക് കൂടി കാണണം, എന്റെ ക്യാമറക്കും.
0: കുഞ്ഞെ
1: വേണ്ട, പേടിയാണെങ്കിൽ വരണമെന്നില്ല, ഞാൻ പോയിക്കൊള്ളാം. കരിനീല കണ്ണൊഴുകെ കണ്ണകി കവരി കരയിലെത്തി.
0: ദുർഗേ ഭഗവതി രക്തേശ്വരി, സാറിന് വട്ടായോ? കരിമൂർക്കന് പണിയാവോ? എന്താ കഥ!
2: സാറേ.
0: ആരാ?
2: സാറേ, എന്താ ചെയ്യേണ്ടത്? പത്രവും പാലും
0: എന്ത്
2: കൊണ്ടുവരാൻ വന്നതാ?
0: ഇവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ.
2: അറിയാ.
0: എന്താ നിന്റെ പേര്?
2: സുഗന്ധി, 15 വയസ്സ്.
0: വയസ്സ് ചോദിച്ചില്ലല്ലോ.
2: എന്നാ സുഗന്ധി,
0: നിനക്ക് ചായ ഉണ്ടാക്കാൻ അറിയോ?
2: പറഞ്ഞാല്?
0: പറഞ്ഞാല്?
2: പറഞ്ഞാ ഉണ്ടാക്ക.
0: ഈ മുറിയും വരാന്തയെല്ലാം അടിച്ചു വരുവ.
2: പറഞ്ഞാല്?
0: പറഞ്ഞാല്?
2: പറഞ്ഞ ചെയ്തോളാ.
0: പറഞ്ഞാല് നീ എന്തും ചെയ്യാ.
2: പറഞ്ഞാ മതി, അങ്ങനെയേ പറയൂ.
0: അതെ, അങ്ങനെയേ പറയാവൂ.
1: ഗിരി, മിത്രാട്ടൻ കണ്ടില്ലല്ലോ.
3: ഇല്ല, കണ്ടില്ല.
1: അതെന്താ? പഴയ സഹായിയല്ലേ കാര്യസ്ഥൻ സുമിത്രൻ.
3: പക്ഷെ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നേ.
1: ഈ താടിയും മുടിയും മുണ്ടും കോട്ടൺ ഷർട്ടും. അല്ല, പണ്ടെങ്ങനെയായിരുന്നു?
3: ജീൻസ്, ടീഷർട്ട്, ക്ലീൻ ഷേവ്, ക്രോപ്ഡ് ഹെയർ.
1: ഓ, പിന്നെങ്ങനെ തിരിച്ചറിയാനാ? ദാ വരുന്നു തേടിയ വള്ളി.

0: നിലയിൽ ചുറ്റാൻ.
1: മിത്രട്ടാ, ഏയ്, ഇവിടെ ഇവിടെ.
2: സാറന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഗിരിസാറേ, ഇനി രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ. ഈ പ്രകാശം സാറേ വർക്ക് നിങ്ങൾ കാരണം തീരാൻ വൈകിയ ഞാൻ കൊടുക്കും. എന്നെ വെറുതെ ക്രെഡൻഷ്യലാക്കല്ലേ?
0: ഓ ഇല്ല മിത്രേട്ടാ, ഇങ്ങനെ ക്രെഡൻഷ്യലാക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലേ ഇപ്പം തന്നെ പോകാം. എന്താ പോണോ? പ്രകാശം സാറേ, എന്നെ കൊണ്ട് അത്ര ബുദ്ധിമുട്ടിയെങ്കിൽ പറ.
3: ഗിരി, അല്ല ശശിധര, ഞാൻ പിന്നെ.
2: ഓ അത് ശരി. അപ്പം നിങ്ങൾ രണ്ടാളും ക്രെഡൻഷ്യലായി, ഞാൻ പുറത്തു.
3: പുറത്താകുന്നത് നമ്മളല്ലേ മിത്രേട്ടാ. ഏ അല്ല, നിങ്ങളെന്താ ഇത്ര ധൃതിയിൽ?
2: ഓ അത് പറയാൻ വിട്ട്, രണ്ട് ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല.
3: അല്ല അപ്പോൾ പത്രം പാലൊക്കെ?
0: അതൊക്കെ ഇനി എങ്ങനെയാ?
2: പത്രം പാല് ചൂല് ചായ ഇതിനൊക്കെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക്.
3: ആരാണ് ആരാള്?
2: ആളൊന്നല്ല, ഒരു കുട്ടി, പെൺകുട്ടിയാ.
0: അയ്യോ
2: എന്തേ, പേടിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാനില്ലാത്തപ്പോൾ ഇടക്ക് വരാറുള്ളതാ.
3: ഓ എന്നാ കുഴപ്പമില്ല.
2: പിന്നെ വേറൊരു കാര്യം, അടുത്ത ആഴ്ച നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ താമസം മതിയാക്കേണ്ടി വരും.
0: അയ്യോ മിത്രേട്ടാ, അതെന്താ?
2: കുറച്ച് VIP കൾ വരുന്നുണ്ട്, അപ്പോൾ ഇവിടെ വേറെ ആരും പാടില്ല.
3: മിത്രേട്ടാ, എൻ്റെ വർക്ക് തീർന്നിട്ടില്ലല്ലോ.
2: തീർന്നിടത്തോളം മതി സാറേ. പിന്നെ നിർബന്ധമാണെന്ന് വെച്ചാൽ അതിഥികൾ പോയാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് വരാലോ.
3: ഓ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല.
0: മിത്രേട്ടാ, ഇത്ര വലിയ വീട്ടിൽ കുറേ മുറികളുള്ളതല്ലേ, ആളുകളെ താമസിപ്പിച്ചാൽ നല്ല കാശല്ലേ, കളയണോ അത്?
3: അത് ശരിയാ, ഇവിടെ ആകുമ്പോൾ ആളുകൾ എത്ര വാടക തരാൻ തയ്യാറാവും.
2: അതൊന്നും വേണ്ട, ശരിയാവില്ല.
3: പിന്നെ ഈ വലിയ മാളിക ഇങ്ങനെ വെറുതെ നിർത്തിയിട്ട് എന്താ കാര്യം?
2: വേറെന്ത് ചെയ്യാന്, പൊളിക്കാനും വെക്കാനും പറ്റൂല. അമ്മ തമ്പ്രാട്ടി സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒസ്യത്തിൽ ഇതൊക്കെ കിറു കൃത്യമായിട്ട് പറയുന്നുണ്ട്.
0: എന്താ?
2: മാളിക വീട് നിലനിർത്തണം, അറ്റകുറ്റപ്പണികൾക്ക് പറമ്പിലെ പിരിവിൽ നിന്ന് പണം കണ്ടെത്തണം.
3: പറമ്പിലെന്ത് പിരിവാ?
2: അതുകൊണ്ട്

0: അതാണ് നല്ലത്. ഒറ്റക്ക് അങ്ങനെ കിടക്കണ്ട കേട്ടാ, ഒറ്റക്ക് കിടക്കണ്ട.
1: മിത്രേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചത്? ഏ, വെറുതെ പറഞ്ഞതാവും.

0: ആരാണിത്? ഏ, പ്രകാശ് സാറാണോ?
1: ഏ, ഞാനിത് എവിടെയാ?
0: ഓ, പ്രകാശ് വരുന്നതാവും.
1: പക്ഷെ പ്രകാശ് അകത്തുറങ്ങുകയാണല്ലോ. പിന്നെ ആരാ? ഷോ, കരണ്ടുമില്ലല്ലോ, ടോർച്ചും കാണാനില്ല.
0: ആരാണേ? ആരാണത്?
1: ഓ, ഗന്ധം. അതെ, നിശാഗന്ധി തന്നെ. നിഴൽ നീങ്ങുന്നത് ഞാൻ കണ്ടതാണല്ലോ. ആരായിരിക്കും അത്? ആരാ? ആരാത്?
0: അയ്യോ,
2: മാളിക വീടിന്റെ മച്ചകങ്ങളിൽ നിന്ന് ചിറകടി ചിളകി വരികയാണ് വവ്വാലുകൾ. ഗതികിട്ടാതെളിയുന്ന പ്രേതാത്മാക്കളുടെ കൂടെ ആ നിഗൂഢ സങ്കേതങ്ങളിൽ താമസം തുടരുകയാണ് പ്രകാശും ഗിരിധരും. താൽക്കാലികമായി എത്തിയ അതിഥികളോട് കളിപറഞ്ഞും കാര്യങ്ങൾ ഉപദേശിച്ചും നീങ്ങുന്ന സുമിത്രനും കൂടെയുണ്ട്. മാളിക വീടിന്റെ പടികയറി വരുന്നത് ഇനി ആരൊക്കെയാണ്? കാത്തിരിക്കാം അടുത്ത ഭാഗത്തിലേക്ക്. നാടകത്തിന്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: പ്രകാശൻ രാമകൃഷ്ണൻ പഴശ്ശി, ഗിരിധരൻ പുരുഷോത്തമൻ സി കല്ലേരിക്കര, സുമിത്രൻ സിനി രാമദാസ് മട്ടന്നൂർ, അച്ഛൻ നന്ദാത്മജൻ കൊത്തേരി, മന്ത്രവാദി രവികുമാർ ദേവർകാട്, സുഗന്ധി അശ്വിനി കവണശ്ശേരി, അനുപമ രാജശ്രീ നാരായണൻ. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി.
3: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭി

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചക്ക് 2 മണിക്ക്.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ

0: ചിലവിൽ വിദഗ്ധ ചികിത്സ. എ കെ ജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. കർക്കടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305. വേട്ടക്കൊരു മകൻ
1: തമ്പുരാനെ. ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷെ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140, 7225900018.

0: നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നില്ലൂന്നി.
1: സിഎം വിസ്താര ആ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111933600.
0: സിഎം വിസ്താര നില്ലൂന്നി.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175657.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെ എല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും

0: സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക് സ്മാർട്ട്, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9447448305.

മഞ്ഞലകളിൽ മുങ്ങിയെത്തിയ മാർഗഴി തിരു പൗർണമി.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം ചിത്രം പാഥേയം.

അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആൽക്കഹോളിക് അനോണിമസ് എന്നുള്ളൊരു പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യം ഇന്ന് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവമായിട്ട് മാറുകയാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും വിരഹത്തിലും പ്രണയത്തിലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ കാല സമൂഹത്തിൽ. അതൊരു രോഗകാരിയായ വസ്തുവാണ് എന്ന് തിരിച്ചറിയുന്നവർ വളരെ കുറവാണ്, അല്ലെങ്കിൽ തിരിച്ചറിയുക വളരെ വൈകിട്ടായിരിക്കും. അപ്പോഴത്തേക്കും ആ പിശാചിന്റെ പിടിയിലായിട്ടുണ്ടാവും പലരും. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് സ്വന്തം ആരോഗ്യം മാത്രമല്ല, അയാൾക്ക് പരിസരത്തുള്ള എല്ലാവരുടെയും മനസ്സമാധാനം കൂടിയാണ്. കുടുംബത്തിനും നാടിനൊക്കെ തലനിവർത്തി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അപജയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന മഹാവിപത്ത് തന്നെയാണ് മദ്യം. ആ വിപത്തിൽ നിന്ന് ഈ മാനവരാശിയെ മോചിപ്പിക്കാനാണ് ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ആൽക്കഹോളിക് അനോണിമസ് ലോകവ്യാപകമായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരകൻ കൂടിയാണ് അങ്ങ്. അങ്ങക്ക് നാട്ടുകാരോട് അല്ലെങ്കിൽ ഇതിന് മദ്യാസക്തി ആയ ആളുകളോടും പൊതുവായിട്ടും പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്.
2: നമസ്കാരം. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ മലബാർ റേഡിയോയുടെ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ആൾക്ക് ആദ്യമേ തന്നെ ഒരു മെസ്സേജ് കൊടുക്കാൻ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് അവളോട് പറയാനുള്ളത്, പ്രധാനമായിട്ടും കുറേ കാലം മദ്യപിച്ചതിന് ശേഷം ആരും അത്ര സന്തോഷമായിട്ടല്ല മദ്യപിക്കുന്നത്. പ്രത്യേകിച്ച് മദ്യപാന രോഗം ബാധിച്ച ഒരാളും അതിന് സാധിക്കില്ല. ആദ്യമൊക്കെ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഒരു കാലഘട്ടത്തിൽ മദ്യപിക്കുന്നത്. പിന്നെ അവയവങ്ങളൊക്കെ വളരെയധികം വീക്കായി തുടങ്ങും.
1: ഈ സമയത്ത്
2: രോഗങ്ങൾ വന്നു തുടങ്ങും പല രീതിക്ക്. ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലിവർ സിറോസിസ് തന്നെ സ്റ്റേജസിലൂടെയൊക്കെ കഴിഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാതെ മരിച്ചുപോയ വളരെ വലിയ പ്രതിഭാധനന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ. നമ്മൾ തന്നെ വേദനയോടെ ഇന്നും ഓർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ചൂണ്ടി പറയാൻ കഴിയില്ല ആൽക്കഹോളിക് അനോണിമസിനത്. കാരണം ആൽക്കഹോളിക് അനോണിമസ് ഒരിക്കലും മദ്യപാനത്തിനെതിരല്ല, പക്ഷെ മദ്യപാന രോഗികൾക്കൊരു കൈ കൊടുക്കണം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ ഈ സന്ദേശം

0: ശബ്ദം കേൾക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്കുണ്ട് ഹെൽപ്പ് ലൈനിലേക്ക് ഒരു കോള് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വളരെ ലളിതമായ ഒരു
1: പ്രോസസ്സിലേക്ക്
0: നയിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിട്ട് എല്ലാ ചികിത്സാ പദ്ധതികൾക്കും വളരെയധികം കാശ് നമ്മൾ കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ 1935 തുടങ്ങിയ 90 വർഷം താണ്ടിയ ഇങ്ങനെ ഒരു പരിപാടിക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. സൈക്കോളജിസ്റ്റുകൾ വരെ അല്ലെങ്കിൽ വലിയ വലിയ ഫിസിഷ്യൻസ് ഒരുപാട് ആൾക്കാർ തള്ളിക്കളഞ്ഞ രോഗികളായിരുന്ന ഹതാശരായിട്ട് യാതൊരു രീതിയിലും ജീവിതത്തിൽ ഇനി ഒന്നുമില്ല, നമ്മുടെ നാട്ടിൽ അടിച്ചോടെ കിടക്കുക എന്ന ഒരു ലോ ഫ്രൈസ് ഉണ്ട്. മദ്യപാനിയുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ ഭാര്യ ഒക്കെ ഈ മദ്യവെച്ച് വരുന്ന കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത യാതനയുണ്ട്. എങ്ങാനും ഈ മദ്യപാനി മരിച്ചു പോയാൽ ആദ്യം പറഞ്ഞ ഇവൻ കുറച്ച് നേരത്തെ മരിച്ചിരുന്നെങ്കിൽ ആ കുടുംബത്തിന് നന്മയുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് എയ്ഡ്സ് ആയിരുന്നു ഏറ്റവും വലിയ രോഗം, പക്ഷെ മറ്റു പല രോഗങ്ങളും ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. അതിനൊക്കെ അടിമപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ ഒരിക്കലും ഒരാളെയും ഈ രീതിയിൽ കുറ്റപ്പെടുത്തില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ ഈ മദ്യപാന രോഗം ബാധിച്ചയാൾ വളരെ അധികം ഇത് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒരു നേരറിവ് പറയുകയാണെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് മദ്യപിച്ച് മരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ തീരെ ഗ്രാഹ്യമില്ലാത്ത കുറേ ആൾക്കാർ. പിന്നെ മറ്റു ചില പോളിസി നമ്മുടെ മദ്യ നയങ്ങൾ അത്തരം കാര്യങ്ങൾക്കൊന്നും ആൽക്കഹോളിക് അനോണമസിന് യാതൊരു രീതിയിലുള്ള അഭിപ്രായവും ഇല്ല. നമ്മളെ സംബന്ധിച്ചിട്ട് മുന്നിൽ കാണുന്ന നിരാലംബനായ ഒരു മനുഷ്യനെ എങ്ങനെ കൈ കൊടുത്ത് ഉയർത്തിയെടുക്കാം എന്നുള്ളതാണ്. പല അനുഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ആദ്യത്തെ നമ്മുടെ കൂട്ടായ്മയിൽ വന്ന് കുമ്പിട്ടിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞു പോകുന്ന ഒരാൾ മെല്ലെ ഭാര്യയുമായി കടന്നു വരുന്ന കാണാം, അവരുടെ വസ്ത്രങ്ങളിൽ വ്യതിയാനം സംഭവിക്കുന്നത് കാണാം, പിന്നെ കുട്ടികളുമായി വരുന്നത് കാണാം. ആ കുടുംബത്തിൽ മൊത്തം ഒരു കൂട്ടായ്മയിൽ പറയാറുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു മദ്യപാനിക്ക് ചുറ്റിന് 20-25 ഇടയ്ക്ക് ആൾക്കാർ സഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അവൻ്റെ ഭാര്യ, അവൻ്റെ സഹോദരങ്ങൾ, അമ്മ, അച്ഛൻ, മറ്റ് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, സഹപ്രവർത്തകർ, ഇവരുടെ ഇടയിലൊക്കെ ഈ ആൽക്കഹോളിക് അനോണിമസിൽ വന്നതിന് ശേഷം വളരെയധികം വ്യതിയാനം ഈ കുടുംബത്തിന്, ഒരു മദ്യപാനി മദ്യം നിർത്തുന്നതിനോടുകൂടി ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു സന്തോഷം വ്യാപിക്കും എന്നുള്ളൊരു യാതൊരു സംശയമില്ല. ഞങ്ങൾ നേരറിവുള്ളവരാണ് ആ കാര്യത്തിൽ. ഒന്നുമില്ലാതെ ഒരു ബസ് കയറി ആൽക്കഹോളിക് അനോണിമസിൻ്റെ ഒരു മീറ്റിങ്ങിൽ വരാൻ സാധിക്കാത്ത ആൾ ഇന്ന് വരുന്ന വണ്ടി കണ്ട് നമ്മൾ ഞെട്ടും. ഇത് സൊസൈറ്റിയിൽ ആൾക്കാർ അറിയണം. അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വാക്ക് യൂസ് ചെയ്തത്. കാരണം അവന് നേർബോധം ഉണ്ടാകുമ്പോൾ അവൻ്റെ നഷ്ടങ്ങളെ അവൻ മനസ്സിലാക്കി തുടങ്ങും. പുതിയ ഒരാളാകണ്ട, പകരം പഴയ ആളായി ഉയർത്തെഴുന്നേറ്റാൽ മാത്രം മതി, ബാക്കിയൊക്കെ അവൻ്റെ പിന്നാലെ വരും എന്നുള്ളതിൽ യാതൊരു സംശയം. ഒരു മിറാക്കിൾ പോലെ നമ്മളിൽ പല ലൈഫും കണ്ടിട്ടുണ്ട്, പല ലൈഫ്. പ്രത്യേകിച്ച് നമുക്കിത് 2-3 സിസ്റ്റമുണ്ട്. ഇതിൽ ആൽക്കഹോളിക്സ്, അത് പുരുഷന്മാർ ആരാണോ ആൽക്കഹോളിക്സ് അവർ, സ്ത്രീകളിലും ഉണ്ട്. അപ്പോൾ ആൽക്കഹോളിക്സിന് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് അവൻ്റെ ഭാര്യയായിരിക്കും, അമ്മയായിരിക്കും, സഹോദരങ്ങളിൽ സഹോദരിയായിരിക്കും. അതിന് അന്നലോൺ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ 24-നോടടുത്ത് കൂട്ടായ്മകൾ വർക്ക് ചെയ്യുന്നതിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10 അന്നലോൺസ് തൊട്ടടുത്ത റൂമിൽ, മദ്യപാനികൾ കൂടിയിരിക്കുന്ന റൂമിന് അടുത്ത റൂമിൽ അവരുടെ ഭാര്യമാർ കൂടുന്നുണ്ട്, അവരുടെ ഒരു കൂട്ടായ്മ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലറ്റീൻ എന്ന് പറഞ്ഞുണ്ട്, അത് കുട്ടികൾക്കുള്ളതാണ്, കുട്ടികളുടെ റീഹാബിലിറ്റേഷൻ. ഇതെല്ലാം ഭാര്യമാരുടെ റീഹാബിലിറ്റേഷൻ, ദെൻ കുട്ടികളുടെ റീഹാബിലിറ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അല്ലറ്റീൻ നമ്മുടെ കേരള കണ്ടീഷനിൽ വളരെ കുറച്ച് മാത്രമേ വർക്ക് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് എല്ലാ കൂട്ടായ്മയുടെയും ഒപ്പം അനലൗൺസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഭൂരിഭാഗം കൂട്ടായ്മയുടെയും കൂടെ. ഇതുകൊണ്ടുണ്ടാകുന്ന വെച്ചാൽ സാധാരണ ഒരു മദ്യപാനി പലവട്ടം ഭാര്യമാർക്ക് തലയിൽത്തൊട്ട് സത്യം ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മദ്യം നിർത്തിയാൽ ഓ നാളെ തുടങ്ങും എന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയായിരിക്കും ഇവർ കളിയാക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം എന്ത് ചെയ്തു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു അവയർനെസ് ഇവരിലേക്ക് ഈ സ്ത്രീകളുടെ ഇടയിൽ ഭാര്യമാർക്ക് ഉണ്ടാക്കി കൊടുക്കാനും അവർക്കൊരു സപ്പോർട്ടീവ് ക്യാരക്ടറായിട്ട്. ചില സ്ഥലങ്ങളിൽ ചില കൂട്ടായ്മയിൽ അമ്മമാരാണ് വരുന്നത്, ചിലടത്ത് പിന്നെ സഹോദരി വരും. കാരണം കൂടെ പിറപ്പ് നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ ഇപ്പം ഇവർക്ക് ഇതൊരു രോഗാവസ്ഥയാണ് മദ്യപാനിക്കുന്നുള്ളതും, പിന്നെ ഈ രോഗാവസ്ഥ ഞാനും കൂടെ ഷെയർ ചെയ്യപ്പെടുന്ന ആളാണ്, അപ്പോൾ അദ്ദേഹം ഇനി മദ്യത്തിലേക്ക് മടങ്ങരുത് എന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാനും കൂടെ ചെയ്തു കൊടുക്കണം,
1: എനിക്ക് കൂടി ഉത്തരവാദിത്തം
0: ഉണ്ട് എന്നുള്ളത് ഒരു ബോധ്യം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. വളരെ ആദ്യകാലം തൊട്ടേ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. ഒരു സ്റ്റഡിയാണ്, അതിൽ സാങ്കല്പികമായി പറയുന്നതല്ല, ഒരു 20% ആൽക്കഹോൾ കഴിക്കുന്നവരിൽ 20% മദ്യപാനികളും മദ്യപാന രോഗികളായി അവശേഷിക്കുകയും മദ്യത്തിലൂടെ മരിക്കുകയും

0: ചെയ്യുന്നൊരു കണക്കുണ്ട്. പത്തിൽ രണ്ടു പേര് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മോർദാനാണ്, അതിനേക്കാൾ കൂടുതലാണ്. കാരണം ഈ ഒരു സംഗതി മാത്രം, ഇപ്പൊ ഈ ഡോപ്പാമിൻ അല്ലെങ്കിൽ സെറോട്ടോണിയം പോലെയുള്ള നമ്മുടെ ഹോർമോൺസിനെ ഉദ്ദീപിക്കുന്ന സംഗതികളാണ് ഈ കഴിക്കുന്നത്. അതിൽ ഏറ്റവും ഈസി അവൈലബിൾ മദ്യമായതുകൊണ്ട് തന്നെ ആക്സസ് കൂടുതലാണ്. നിന്ന് ചുറ്റുന്ന ഏതെങ്കിലും ഇവിടെ ഒരു 2-3 കിലോമീറ്ററിനുള്ളിൽ ഒരു ബാറുണ്ടാവും, അവിടെ പോയി അവൻ്റെ ഡിപ്രഷൻ തൽക്കാലത്തേക്ക് 2-3 മണിക്കൂറത്തേക്ക് മാറ്റാം എന്ന് പറയുന്നൊരു തോന്നൽ മാത്രമാണ്. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡബിളായിട്ട് വരും. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാൾ തൽക്കാല ടെൻഷനിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ മദ്യത്തെ ആശ്രയിക്കും. തന്നെ അതിനേക്കാൾ അവനത് കൂടുതൽ വൈഷമ്യങ്ങളിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. ഞാനിത് എടുത്തു പറയാനുള്ള ഒരു പ്രധാന കാര്യം, അവനവൻ്റെ ഡോക്ടർ അവനവൻ തന്നെയാണ് എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. എനിക്കിത് വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റിവെക്കാൻ പറ്റും, അതിൽ യാതൊരു സംശയമില്ല. 24 മണിക്കൂർ 24 hours പ്രോഗ്രാം ഇന്ന് നമ്മൾ രാവിലെ എണീറ്റിട്ട് 24 മണിക്കൂർ എന്ന് പറയുന്നു. ഞാൻ ഇന്നത്തെ ദിവസം മദ്യപിക്കില്ല എന്ന് സ്വന്തം മനസ്സിന് ഉറപ്പ് കൊടുക്കുന്നു. നാളെയും എണീറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ 28-30 വർഷമായ ആൾക്കാരെ നമുക്ക് നേരിലറിയാം. അതുകൂടി നല്ല രീതിയിലുള്ള ജീവിതം, നമുക്ക് നല്ല ഉണർവുകളും നല്ല ഉറക്കങ്ങളും തരുന്ന ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് യാതൊരു സംശയമില്ല.
1: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447169166 9447169177.
2: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ മട്ടന്നൂർ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സൂര്യ ക്ലിനിക് മട്ടന്നൂർ രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 ശാസ്ത്രവീതി. 8:30 കായികം. തുടർന്ന് ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ശ്വേതാശരത് അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നാളെ രാവിലെ 5:15 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. തുടർന്ന് കേൾക്കാം മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ചങ്ങമ്പുഴിയുടെ വാഴക്കുല എന്ന കവിത ആലപിക്കുന്നു അഞ്ചിമ. തുടർന്ന് ചരിത്രപദം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ഇതിൽ സുന്ദരകാന്ഡം ലങ്കാദഹനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു കുഞ്ഞികൃഷ്ണൻ പരിയാരം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജയ് ജവാൻ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ശാസ്ത്രവീതി. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 ശ്രോതാക്കളുടെ വാട്സ്

ദിലീപ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. തുടർന്ന് നാടൻ പാട്ടുകൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നുള്ള സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 രാമകഥാ ഗാനലയം. 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് ചലച്ചിത്ര താരം ജോമോൾ അഭിനയിച്ച ചിത്രങ്ങളിലെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള താരസ്വരത്തിന്റെ 2-ാം ഭാഗം കേൾക്കാം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9447444835.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ മഴക്കെടുതികളിൽ അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭാ യോഗം. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാൻ ഡാമുകളിലെയും നദികളിലെയും മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അക്വാഫീറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. പ്രളയബാധിതർക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചതിന് പുറമെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. ദുരന്ത നിവാരണ രംഗത്ത് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാം മാനേജ്മെന്റ് സംവിധാനം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കുന്നതിനായി ഡാമുകൾ, നദികൾ എന്നിവിടങ്ങളിലെ മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യും. മുതലപ്പൊഴി വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം.

0: കോട്ടയം ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ കോട്ടയം നഗരത്തിലും പടിഞ്ഞാറൻ മേഖലയിലും വെള്ളക്കെട്ട് തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: തുടർച്ചയായ 4 ദിവസത്തിന് ശേഷം കോട്ടയം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം. പാലാ ഈരാറ്റുപേട്ട മേഖലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുന്നു. കിഴക്കൻ മേഖലയിൽ പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. എന്നാൽ കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് ജില്ലയിൽ പലയിടങ്ങളിലും ഗതാഗതം പൂർണ്ണമായും ഭാഗികമായും തടസ്സപ്പെട്ടു.
0: ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മഴക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. ആലപ്പുഴയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ജില്ലയിൽ ഇതുവരെ 1.5 കോടി രൂപയുടെ നഷ്ടമാണ് കാലവർഷം വരുത്തിയത്. 3000 ഏക്കറിൽ കൃഷിനാശവും ഉണ്ടായി. കുമ്പനാട്ട് കായലും കരകവിഞ്ഞ് കായൽ തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നുണ്ട്.
0: പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നുണ്ട്. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടൊഴിഞ്ഞു. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്രം സന്ദർശിച്ച് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കനത്ത മഴ സാധ്യതയുള്ള ജില്ലകളിൽ 24 മണിക്കൂറും കൺട്രോൾ റൂമുകൾ പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കണമെന്നും ജില്ലാ കലക്ടർമാർ സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭം 23,537 കർഷകരെ നേരിട്ട് ബാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം 67.44 കോടി രൂപയുടെ വിളനാശമാണ് ഉണ്ടായത്. കർഷകർക്ക് സമയബന്ധിതമായി സഹായം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യാതൊരുവിധ അടിസ്ഥാന സൌകര്യങ്ങളുമില്ലെന്നും ക്യാമ്പുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും CPM ജനറൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടുക്കി കൊളപ്രയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൊരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുന്നതിനാൽ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുഴയുടെ തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിഷേധങ്ങൾക്കിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സുപ്രീംകോടതി. പ്രതിഷേധം തടയാൻ അക്രമ നടപടികൾ സ്വീകരിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും CJP നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യം മനസ്സിലാക്കുന്നതാണ് സമരത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അക്വാഫീറ്റ് നീന്തൽ പരിശീലന പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ 14,000 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നീന്തൽ അറിയുക എന്നത് കായികപരമായ കഴിവ് മാത്രമല്ല ജീവൻ രക്ഷാ നൈപുണ്യം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ജില്ലയിലും 1,000 കുട്ടികൾക്ക് പരിശീലനം ലഭ്യമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് അധിക ബസ് സർവീസുകൾ നടത്താനൊരുങ്ങി KSRTCയും തമിഴ്നാട് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെയാണ് സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഓണത്തിന് നാട്ടിലേക്ക് എത്തുന്നവർക്ക് സഹായകരമായ രീതിയിൽ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് KSRTC ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നത്. പാലക്കാട്, കോയമ്പത്തൂർ, തിരുവനന്തപുരം, നാഗർകോവിൽ റൂട്ടുകളിലും പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും. തമിഴ്നാടിന്റെ കോയമ്പത്തൂർ, പാലക്കാട് അധിക സർവീസുകൾ ഈ മാസം 21 മുതൽ ആരംഭിക്കുമെന്ന് TNSTC വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് ഓണത്തിന് പ്രത്യേക ബസ് സർവീസുകൾ നടത്തുമെന്ന് കർണാടക RTCയും അറിയിച്ചു.
0: ജില്ലാതല ബാലസംരക്ഷണ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി

സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തയ്യാറാക്കിയ ഏകീകൃത ഡിജിറ്റൽ ഡാഷ്ബോർഡ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കമ്മീഷന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ നിന്ന് പ്രതിമാസാടിസ്ഥാനത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ സംയോജിപ്പിച്ചാണ് ഡാഷ്ബോർഡ് തയ്യാറാക്കുന്നത്. മിൽമയുടെ സ്വാതന്ത്ര്യദിന സമ്മാനം എന്ന പേരിൽ വാട്സാപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് മിൽമ അധികൃതർ അറിയിച്ചു. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇത് സംബന്ധിച്ച പരാതി പോലീസിന് കൈമാറിയതായും മിൽമ അറിയിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ എം ബി ശ്രീനിവാസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വർഷത്തെ എം ബി എസ് പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 152 പോയിന്റ് ഉയർന്ന് 78,581 നിഫ്റ്റി 10 പോയിന്റ് നേട്ടത്തിൽ 24,625 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 2,080 കൂടി 1,07,880 ഗ്രാമിന് 13,460 ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. കർണാടക രജിസ്ട്രേഷൻ ലോറിയിലെ ചാക്കുകൾക്കിടയിൽ കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന 7,000 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ മഴക്കെടുതികളിൽ അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാൻ ഡാമുകളിലെയും നദികളിലെയും മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സി ജെ പി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം 20-ാം ദിവസമായ ഇന്ന് അധ്യാത്മ രാമായണം സുന്ദരകാണ്ഡത്തിലെ സീതാ സന്ദർശനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു സ്വർണലത വണ്ടൂർ.

ഉടമയൊടുമസുരപുരി പനിവിനോട് ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപഭവനവും അമൃതസമസലിലയുധവാപ്പിയും ഒത്തുംഗസൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപ

കുസുമ ചയ സുരഭിയൊടു പവന നദി കൂടമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടു പോയുടൻ ഉപവനവും ഒരു ത്വരുത തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടമഖില ജഗദീശ്വരി തന്നെയും ആശുഖനാശു കാട്ടിക്കൊടുത്തിടിനാൻ മലിനതര ചിഗുരവസൻ.

അസുരകുലവരനിലയനത്തിൻ പുറത്തിൽ നിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി. കിമിതമിതി സബദി ഹിസലയ ചയനിലീനനായി ഈടവദ്ദേഹം മറച്ചുമരുവിനാൻ വിബുധകുലരിബുധശമുഖൻ വരവേത്രയും വിസ്മയത്തോടു കണ്ടു കവികുഞ്ചരൻ അസുരസുര നിശിച്ച

കണ്ടു കണ്ടു ഞാൻ നിശിത തര ശരശകലിതാംഗനായി കേവലേ നിർമ്മലമായ ഭഗവത്പദാംബുജേ വരദന ജനമരുദമർദാന.

സുഗ്രീവൻ വാനരന്മാരെ സീതാന്വേഷണത്തിനായി നിയോഗിച്ചു. ഒരു മാസത്തിനുള്ളിൽ തിരിച്ചെത്തണമെന്നും സീതയെ കണ്ടുകിട്ടാതെ ഒരു മാസം അതിക്രമിച്ചു വരികയാണെങ്കിൽ വധശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. ഹനുമാനെ വിളിച്ച് ശ്രീരാമൻ ഇങ്ങനെ അരുളി ചെയ്തു: തിരിച്ചറിയുന്നതിനുള്ള അടയാളമായി എന്റെ നാമാക്ഷരങ്ങളുള്ളതും ഉത്തമമായതുമായ ഈ മോതിരം രഹസ്യമായി സീതയ്ക്ക് കൊടുക്കുക. സീതാന്വേഷണാർത്ഥം പുറപ്പെട്ട വാനരന്മാർ വിന്ധ്യാപർവ്വതത്തിൽ സഞ്ചരിക്കവേ ഒരു രാക്ഷസനെ കണ്ടുമുട്ടി. അവനെ മുഷ്ടിപ്രഹരത്താൽ വധിച്ചുകൊണ്ട് മറ്റൊരു വനത്തിലേക്ക് പ്രവേശിച്ചു. എവിടെ വെള്ളം കിട്ടുമെന്നറിയാതെ അന്വേഷിച്ച വാനരന്മാർ പുല്ലും വള്ളികളും കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു ഗുഹ കണ്ടെത്തി. അതിനകത്ത് പ്രവേശിച്ചപ്പോൾ സ്ഫടികതുല്യമായ ജലം നിറഞ്ഞ ജലാശയങ്ങളും ധാരാളം ഫലങ്ങളുള്ള വൃക്ഷങ്ങളും തേൻ നിറച്ച പാത്രങ്ങളും രത്നങ്ങളും വസ്ത്രങ്ങളും അവർ കണ്ടു. അവിടെ ഒരു ഭവനത്തിൽ സ്വർണസിംഹാസനത്തിൽ ഇരിക്കുന്നവളും തേജസ്സുള്ളവളുമായ ഒരു യോഗിനിയെ കണ്ടു. ആ ദേവി ഇങ്ങനെ ചോദിച്ചു: നിങ്ങൾ എന്തിനുവേണ്ടി എവിടെ നിന്ന് വരുന്നു? ഹനുമാൻ തങ്ങളുടെ യാത്രാ ഉദ്ദേശ്യം പറഞ്ഞുകൊടുത്തു. യോഗിനി പറഞ്ഞു: യഥേഷ്ടം ഫലമൂലാദികൾ ഭക്ഷിച്ച് അമൃതതുല്യമായ ജലവും കുടിച്ചു വന്നാൽ എന്റെ വൃത്താന്തം ഞാൻ പറയാം. പണ്ട് വിശ്വകർമാവിന്റെ പുത്രിയായ ഹേമ എന്നു പേരായ ദിവ്യരൂപിണിയായ ഒരു സ്ത്രീയുണ്ടായിരുന്നു. മഹേശ്വരന്റെ അനുഗ്രഹത്താൽ പതിനായിരക്കണക്കിന് സംവത്സരക്കാലം ഇവിടെ താമസിച്ചു. ഗന്ധർവപുത്രിയായ എന്റെ പേര് സ്വയംപ്രഭ എന്നാണ്. ബ്രഹ്മലോകത്തേക്ക് പോകുന്ന അവസരത്തിൽ അവർ എന്നോട് പറഞ്ഞു: സർവജന്തുരഹിതമായ ഈ സ്ഥലത്ത് തപസ് ചെയ്തുകൊണ്ട് വസിക്കുക. ത്രേതായുഗത്തിൽ പരമാത്മാവായ ശ്രീനാരായണൻ ദശരഥപുത്രനായി അവതരിച്ച് വനവാസമനുഷ്ഠിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യയെ അന്വേഷിച്ച് വാനരന്മാർ ഭവതയുടെ ഗുഹയിലെത്തിച്ചേരും. അപ്പോൾ അവർ സൽക്കരിക്കുക, ശ്രീരാമനെ പ്രണമിച്ച് സ്തുതിക്കുക. എന്നാൽ സനാതനമായ വിഷ്ണുപദം ലഭിക്കും. ആ വാനരന്മാരുടെ സാന്നിധ്യത്തിൽ സ്വയംപ്രഭക്ക് മോക്ഷം ലഭിച്ചു. ഗുഹയിൽപ്പെട്ട് അലഞ്ഞുതിരിഞ്ഞ് ഒരു മാസത്തോളം നഷ്ടമായി. സീതയെ കണ്ടുകിട്ടിയില്ല. രാജകൽപ്പന ഭയന്ന് കിഷ്കിന്ധയിൽ തിരിച്ചു പോവാനും പറ്റുന്നില്ല. ഇപ്രകാരം കണ്ണീർ വാർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അംഗദനെ കണ്ട് വാനരപുംഗവന്മാർ നിറകണ്ണുകളോടെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: നമുക്ക് നിർഭയം ഈ ഗുഹയിൽ തന്നെ പോയി താമസിക്കാം. എന്നാൽ ഹനുമാൻ പറഞ്ഞു: എന്തിനാണ് ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്? ശ്രീരാമനിൽ നിന്നോ സുഗ്രീവനിൽ നിന്നോ യാതൊരു ഭീഷണിയും ഉണ്ടാവുകയില്ല. ഞാനും അങ്ങയുടെ ഹിതമായിട്ടുള്ളത് ചെയ്യും. ഗുഹാവാസം അപകടമറ്റതാണെന്ന് പറയുക വയ്യ. രാമബാണത്തിന് അഭേദ്യമായി മൂന്ന് ലോകങ്ങളിലും ഒന്നുമില്ല. ഇപ്രകാരം അംഗദനെ ആശ്വസിപ്പിച്ച ശേഷം എല്ലാവരും വിന്ധ്യാപർവ്വതത്തിലേക്ക് പോയി. സീതയെ അന്വേഷിച്ചവർ ദക്ഷിണസമുദ്രത്തിന്റെ തീരത്തുള്ള പവിത്രമായ മഹേന്ദ്രഗിരിയുടെ അടിവാരത്തെത്തി. അപ്പോൾ മഹേന്ദ്രപർവ്വതത്തിലെ ഒരു ഗുഹയിൽ നിന്ന് പർവ്വതാകാരനായ സമ്പാദി എന്ന കഴുകൻ മെല്ലെ പുറത്തേക്ക് വന്നു. വാനരന്മാരെ ഭക്ഷിക്കുവാനുള്ള ഒരുക്കം തുടങ്ങി. കഴുകനെ കണ്ട് ഭയന്ന് വാനരന്മാർ തങ്ങളുടെ ദുർവിധിയോർത്ത് പരിതപിച്ചു. ശ്രീരാമനാമം കേട്ട സമ്പാദിയാകട്ടെ വാനരന്മാരോട് ചോദിച്ചു: നിങ്ങൾ എന്റെ സഹോദരനായ ജടായുവിന്റെ പേരും ശ്രീരാമന്റെ പേരും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അംഗദൻ തങ്ങൾ ആരാണെന്നും തങ്ങളുടെ ആഗമനോദ്ദേശം എന്താണെന്നും അറിയിച്ചു. അംഗദന്റെ വാക്ക് കേട്ട് സന്തുഷ്ടനായ സമ്പാദി പറഞ്ഞു: ജടായു എന്റെ പ്രിയ സഹോദരനാണ്. വളരെ കാലത്തിനു ശേഷം ഇപ്പോഴാണ് ഞാൻ അവന്റെ വിവരം അറിയുന്നത്. നിങ്ങൾക്ക് ഞാൻ വാക്കുകൊണ്ട് സഹായം ചെയ്യാം. ഭ്രാതാവിന് ഉദകക്രിയ ചെയ്യുവാനായി എന്നെ സഹായിക്കുക. അങ്ങനെ ജടായുവിന്റെ ഉദകക്രിയയ്ക്ക് ശേഷം സമ്പാദി പറഞ്ഞു: ത്രികൂട പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തായി ലങ്കയെന്ന ഒരു നഗരമുണ്ട്. അവിടെ രാക്ഷസ സ്ത്രീകളാൽ പരിരക്ഷിതയായി സീതാദേവി വസിക്കുന്നു. 100 യോജന ദൂരത്തായി സമുദ്രമധ്യത്തിലാണ് ലങ്ക. സമുദ്രം തരണം ചെയ്യുകയാണെങ്കിൽ സീതയെ കണ്ട് തിരിച്ചു വരാം. നിങ്ങൾ അതിയായി യത്നിച്ച് സമുദ്രം ലംഘനം ചെയ്യുക. എങ്കിൽ രഘുനാഥനായ ശ്രീരാമനാൽ രാവണൻ വധിക്കപ്പെടും.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവോട്ടുകുന്ന് മട്ടന്നോഴ്, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grand force, hutik, vox lanit,
1: phone 9496420880 8111 933 600. cm vistara,
0: cm vistara nilluni.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
3: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭരണഘടനയുടെ 370-35A അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിലൂടെ ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ അധികൃതർ സംയമനത്തോടെ നേരിടണമെന്ന് സുപ്രീംകോടതി. പാക് അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ആവശ്യം. കേരളത്തിൽ മഴക്കെടുതികളിൽ 28 മരണം സ്ഥിരീകരിച്ചു. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ 2 റൌണ്ടിൽ. 2019 ഓഗസ്റ്റ് 5 ഭരണഘടനയുടെ 370-35A എന്നീ അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിനു ശേഷം ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങളുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൌകര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ വർദ്ധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. സ്ത്രീകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തുടങ്ങിയവർ ശാക്തീകരിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2019 ഇതേ ദിവസം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സഫലമായതായും പ്രധാനമന്ത്രി പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ. പാകിസ്ഥാൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 2019 ഓഗസ്റ്റ് 5 വരുത്തിയ ഭരണഘടനാപരമായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമാണ്. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് അവകാശമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിനിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ബാങ്കേഴ്സ് ബുക്സുമായി ബന്ധപ്പെട്ട് ഒരു നിയമം രൂപീകരിക്കുന്നതിനും സമകാലിക ഡിജിറ്റൽ ബാങ്കിംഗ് രീതികളുമായി അത് യോജിപ്പിക്കുന്നതിനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ ബിൽ പാസാക്കിയിരുന്നു. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു.
1: Honorable Deputy Chairman Sir, with your kind permission, I rise to move that the bill further to amend the Supreme Court Number of Judges Amendment Act 1956 as passed by Lok Sabha be taken into consideration.
0: ടെലിഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി സിനിമകളുടെ വ്യാജ പതിപ്പിന്റെ വിതരണം തടയുന്നതിന് നിയമം ശക്തമാക്കിയതായി കേന്ദ്ര സർക്കാർ. സിനിമകളുടെ അനധികൃത ചിത്രീകരണവും പ്രദർശനവും തടയുന്നതിനായി 2023 സിനിമാറ്റോഗ്രാഫ് ഭേദഗതി നിയമത്തിൽ പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്.

0: കണ്ടെത്താൻ സാധിച്ചതായി കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ ലോക്സഭയിൽ അറിയിച്ചു. 41 ഭക്ഷ്യവസ്തുക്കളുടെ ദൈനംദിന വില സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പ്രത്യാഘാതം വിലയിരുത്താനും അതിനുള്ള പരിഹാര നടപടികൾ കൈക്കൊള്ളാനും 7 പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും പ്രധാന പോസ്റ്റ് ഓഫീസുകളിൽ പുതിയ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ വിദേശകാര്യ മന്ത്രാലയവും തപാൽ വകുപ്പും തമ്മിൽ ധാരണയായതായി കേന്ദ്ര സർക്കാർ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളോ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളോ നിലവിലില്ലാത്ത മണ്ഡലങ്ങളിലാണ് പുതിയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയെന്ന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര വാർത്താവിനിമയ സഹമന്ത്രി പെമ്മസാനി ചന്ദ്രശേഖർ അറിയിച്ചു. നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പരാതികൾ പരിഹരിക്കുന്നതിനായി രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ഏകീകൃത സംവിധാനമായി ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ മാറിയതായി കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ നൽകിയ രേഖാമൂലമുള്ള മറുപടിയിൽ ഉപഭോക്തൃകാര്യ സഹമന്ത്രി ബി എൽ വർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 1915 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉപഭോക്താക്കൾക്ക് 17 ഭാഷകളിൽ തങ്ങളുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സുപ്രീംകോടതി. പ്രതിഷേധം തടയാൻ അക്രമ നടപടികൾ സ്വീകരിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും സി ജെ പിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യം മനസ്സിലാക്കുന്നതാണ് സമരത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ഹർജികൾക്കൊപ്പം ഈ കേസും പരിഗണിക്കാനായി മാറ്റി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മഴക്കെടുതികളിൽ 28 മരണം, 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 455 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 30,315 പേരാണ് കഴിയുന്നത്. അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് നേരിയ ശമനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: കഴിഞ്ഞ 4 ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഴ മാറി നിന്ന ദിനമാണ് ഇന്ന്. ആറന്മുള, തിരുവല്ല എന്നിവിടങ്ങളിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഏറെക്കുറെ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 158 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,683 പേർ കഴിയുന്നുണ്ട്. ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 56 വീടുകൾക്ക് ഭാഗികമായും നാശം സംഭവിച്ചിട്ടുണ്ട്. 43 വില്ലേജുകളെയാണ് മഴ നാശം വിതച്ചത്.
0: കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ 2ാം റൌണ്ടിലേക്ക് മുന്നേറി. അൻമോൾ ഖാർ, മാൻസി സിംഗ്, രക്ഷിത രാംരാജ്, അഷ്മിത ചാലിഹ, ഇഷാറാണി ബറുവ, തൻവി ശർമ്മ, ശ്രിയാൻഷി വലിഷെട്ടി എന്നിവരാണ് 2ാം റൌണ്ടിൽ പ്രവേശിച്ചത്. വനിതാ ഡബിൾസിൽ സോനാലി സിംഗ്, റിത്തിക താക്കർ സഖ്യവും 2ാം റൌണ്ടിലേക്ക് കടന്നു. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ സംസ്ഥാനങ്ങൾ കൈക്കൊണ്ട നടപടികളെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. ന്യൂഡൽഹിയിൽ നടന്ന വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി ഉപദേശക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ മനുഷ്യ വന്യജീവി സംഘർഷ പോർട്ടലിന്റെ സഹായത്തോടെ ഡാറ്റ അധിഷ്ഠിത തന്ത്രങ്ങൾ വികസിപ്പിക്കാൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കേരളം, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിരവധി ശുപാർശകളും മുന്നോട്ടുവച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും സംരക്ഷണവും വിലയിരുത്തുന്നതിനായി തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. പശ്ചിമേഷ്യയിലും ബന്ധപ്പെട്ട പ്രദേശങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടെയാണ് യോഗം. നാവികർ ആദ്യം എന്ന കാഴ്ചപ്പാടിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഔദ്യോഗിക പരിപാടികൾക്കിടെ ലഭിച്ച തിരഞ്ഞെടുത്ത 300 സമ്മാനങ്ങൾ ഇ ഉപഹാർ എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഇന്ന് മുതൽ രാഷ്ട്രപതി ഭവൻ ലേലം ചെയ്യുന്നു. അടുത്തമാസം 5 വരെ ലേലം തുടരുമെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉപഹാർ .രാഷ്ട്രപതിഭവൻ.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ലേലത്തിൽ പങ്കെടുക്കാം. ലേലത്തിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്നും രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കി. ഒരു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ശ്രീലങ്കയിലെത്തി.

ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായക, പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ തുടങ്ങിയവരുമായി ശ്രീ വിക്രമസിംഗെ കൂടിക്കാഴ്ച നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനയുടെ 375A അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിലൂടെ ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ അധികൃതർ സംയമനത്തോടെ നേരിടണമെന്ന് സുപ്രീംകോടതി. പാക് അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ആവശ്യം. കേരളത്തിൽ മഴക്കെടുതികളിൽ 28 മരണം സ്ഥിരീകരിച്ചു. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ രണ്ടാം റൌണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: ഏവർക്കും ശാസ്ത്രവീഥിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മണൽക്കാടിന്റെ മരുമകൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒട്ടകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. മരുഭൂമിയുടെ കപ്പൽ എന്നറിയപ്പെടുന്ന ഈ അത്ഭുത ജീവിക്ക് പറയാൻ ഒത്തിരി വിശേഷങ്ങളുണ്ട്. അതിന്റെ ജീവിതവും സഹനശക്തിയും മനുഷ്യനുമായുള്ള ബന്ധവും അറിയുമ്പോൾ ഒട്ടകത്തെ നമ്മൾ വേറൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങും. അപ്പോൾ ഒട്ടകത്തിന്റെ കൗതുക ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിജയകുമാർ ബ്ലാത്തൂർ. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഒട്ടകത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം.
1: ഇണകളെ ആകർഷിക്കാൻ പല ജീവികളും പല തന്ത്രങ്ങളും ചെയ്യാറുണ്ട്. ആണൊട്ടകങ്ങൾ അതിന്റെ വായിൽ നിന്നും പിങ്ക് നിറമുള്ള വലിയ ബലൂൺ പോലെ നീണ്ട ഡുള്ള എന്ന പേരുള്ള ഒരു അവയവം പുറത്തേക്കിട്ട് നീട്ടി വീർപ്പിച്ച് കാണിച്ച് ഗുളുകുളു ശബ്ദമുണ്ടാക്കുകയാണ് ചെയ്യുക. പെണ്ണൊട്ടകത്തിന് ഈ പ്രകടനം ഇഷ്ടപ്പെട്ടാൽ ഇണചേരാം. ഒട്ടകത്തിന്റെ നെഞ്ചുഭാഗത്ത് പെഡസ്ട്രാൾ എന്ന് പേരുള്ള കട്ടിയുള്ള ഒരു പാഡ് പോലുള്ള ഒരു ഭാഗമുണ്ട്. ഒട്ടകം നിലത്തിരിക്കുമ്പോൾ നേരിട്ട് ചുട്ടുപൊള്ളുന്ന മണലിൽ ശരീരം മുഴുവനായിട്ടും തൊടാതിരിക്കാൻ ഈ പാഡ് സഹായിക്കും. ഒരു സ്റ്റൂളിൽ ശരീരം അല്പം പൊക്കി വെച്ചതുപോലെ ഉണ്ടാകും. ഒട്ടകങ്ങൾക്ക് അവയുടെ ശരീരോഷ്മാവിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ പോലും പ്രശ്നമല്ല. ചൂടുകൂടി ബ്രെയിനിലെ നാഡീകോശങ്ങൾ നശിക്കാതെ സംരക്ഷിക്കാൻ മൂക്കിലൂടെയുള്ള ശ്വാസപ്രവാഹം വഴി ആ ഭാഗം തണുപ്പിച്ച് അതുപയോഗിച്ച് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തണുപ്പിക്കാൻ പറ്റും വിധത്തിലുള്ള സെലക്റ്റീവ് ബ്രെയിൻ കൂളിംഗ് സംവിധാനം ഒട്ടകങ്ങൾക്കുണ്ട്. വെള്ളം കുടിക്കാതെ ദിവസങ്ങളായി നിർജ്ജലീകരണം വന്ന് രക്തം കൊഴുത്ത അവസ്ഥയിലായാലും ഒട്ടകത്തിന്റെ രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ ഒഴുകാനാകാതെ കട്ടകെട്ടില്ല. നമ്മുടെ ചുവന്ന രക്താണുക്കളെ പോലെ വൃത്താകൃതിയിലുള്ളതല്ല ഇവയുടെ രക്താണുക്കൾ. ദീർഘവൃത്ത രൂപത്തിലായതിനാൽ തടസ്സമില്ലാതെ അവർക്ക് ഒഴുകാനാവും. വെള്ളം കിട്ടിയാൽ ഒരൊറ്റ നിൽപ്പിൽ 100 ലിറ്റർ വരെ വെള്ളം ഇവർ കുടിക്കും. ആ വെള്ളം മുഴുവനും പിന്നെ വയറ്റിലല്ല സൂക്ഷിക്കുന്നത്, രക്തത്തിലാണ്. അങ്ങനെ രക്തം വളരെ നേർത്താൽ ഓസ്മോട്ടിക് പ്രഷർ മൂലം ഈ ചുവന്ന രക്താണുക്കൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. രക്തകോശങ്ങളുടെ പ്രത്യേക രൂപം മൂലം അതും സംഭവിക്കുന്നില്ല. മാനവ ചരിത്രത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായ ഒട്ടകങ്ങളുടെ ഇണക്കൽ മുതൽ പിന്നീട് 100 ആണ്ടുകൾ മനുഷ്യരുടെ മരുഭൂമിയിലൂടെയുള്ള ദീർഘ സഞ്ചാരങ്ങൾക്ക് സഹായിയായ കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ ബന്ധിപ്പിച്ച കച്ചവടങ്ങളുടെ ഭാരം ചുമപ്പുകാരായ വളരെ തീഷ്ണു പ്രകൃതിയിൽ മനുഷ്യരെ ജീവിക്കാൻ പ്രാപ്തരാക്കിയ മനുഷ്യർ മെരുക്കിയ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉപകാരികളായ ഒട്ടകങ്ങളുടെ അതിശയ ജീവിതത്തിലേക്ക് സ്വാഗതം. ഒട്ടകത്തിനിടം കൊടുത്തതുപോലെ എന്ന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ശൈലീപ്രയോഗമാണല്ലോ. തിളക്കുന്ന വെയിൽ ചൂടിൽ പുറത്തു നിൽക്കുന്ന ഒരു ഒട്ടകത്തോട് ദയ തോന്നി അതിന്റെ തല കൂടാരത്തിനുള്ളിലെ തണലിലേക്ക് കയറ്റാൻ അനുവദിച്ച് അവസാനം മൊത്തമായി ഒട്ടകം അകത്ത് കയറി സ്വന്തം കൂടാരത്തിന് പുറത്തായി പോയ ഒരു അറബിയുടെ ഗുണപാഠകത. പ്രത്യക്ഷത്തിൽ നിരുപദ്രവകരമോ ദയമൂലമുള്ളത് എന്നോ ഒക്കെ തോന്നുന്ന വിധത്തിലുള്ള ഒരു ചെറിയ ഉപകാരം, ഒരു ചെറിയ സഹായം നമ്മൾ ഒരാൾക്ക് ചെയ്താൽ പിന്നീട് അവർ ക്രമേണ നിങ്ങളുടെ ബാധ്യതയും ഉപദ്രവവുമായി മാറുന്നതിനെ സൂചിപ്പിക്കാനുള്ള ഒരു മെറ്റഫർ. ആ അവസ്ഥ നമുക്കുണ്ടാവരുത് എന്നതാണ് ഈ ശൈലിയുടെ ഉദ്ദേശം. ചിലർക്ക് ഉപകാരം ചെയ്യാൻ പോയി നമ്മൾ അവസാനം പെരുവഴിയിലാകാതെ നോക്കണമെന്ന്. സത്യത്തിൽ ഒട്ടകം മനഃപൂർവ്വം നമ്മളെ പുറത്താക്കുന്ന തരത്തിലുള്ള ഒരു ദുഷ്ട മൃഗമാണോ? ഒട്ടകത്തിന് ഒരു കൂടാരത്തിന്റെ തണലിന്റെ ആവശ്യമൊന്നുമില്ല. തീവയിൽ കൊണ്ടാലും വാടാതെ വിധത്തിൽ കുരുത്തവയാണവ. ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ പലതരം അനുകൂലനങ്ങളോടെ പരിണമിച്ചുണ്ടായവരാണ് ഒട്ടകങ്ങൾ. വെള്ളം കിട്ടാൻ വളരെ പ്രയാസമുള്ള മരുഭൂമിയിൽ വളരെ ദിവസങ്ങൾ വെള്ളം കുടിക്കാതെ ഒട്ടകത്തിന് ജീവിക്കാൻ പറ്റും. അതുപോലെ ഒന്നി

ധാരാളം വെള്ളം കുടിച്ച് സൂക്ഷിച്ചു വെക്കാനും പറ്റും. എന്തായാലും ഒട്ടകം എന്ന് കേൾക്കുമ്പോൾ അതിന്റെ മുതുകിലെ ഈ പൂഞ്ഞയാണ് ആദ്യം ഓർമ്മ വരിക. ആ പൂഞ്ഞയിലാണ് വെള്ളം സൂക്ഷിച്ചു വെക്കുന്നത് എന്നൊക്കെയായിരുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിരുന്നത്. സ്കൂളിൽ പഠിപ്പിച്ചതൊന്നുമല്ല, എങ്ങനെയോ കിട്ടിയ ഒരറിവ്. ഒറ്റപ്പൂഞ്ഞ മാത്രമുള്ള ഒട്ടകങ്ങളെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം. എന്നാൽ രണ്ട് പൂഞ്ഞയുള്ള ശൈത്യകാലത്ത് ദേഹത്ത് ധാരാളം രോമങ്ങളുള്ള വലിപ്പം കൂടിയ ഒട്ടകങ്ങളും ഭൂമിയിലുണ്ട്. ഉഷ്ണമരുഭൂമികളിലെ കൊടും ചൂടിൽ അതിജീവിക്കാൻ പറ്റുന്ന ഒറ്റപ്പൂഞ്ഞയുള്ള അറേബ്യൻ ഒട്ടകങ്ങൾ, ഡ്രൊമഡറി ഒട്ടകങ്ങൾ, കെമിലസ് ഡ്രൊമഡാരിയസ് എന്നാണ് അതിന്റെ ശാസ്ത്രനാമം. കിഴക്കനേഷ്യയിൽ, മംഗോളിയയിലും ചൈനയിലുമൊക്കെ കൊടും ശൈത്യ പ്രദേശങ്ങളിൽ കാണുന്നവയാണ് രണ്ടാമത്തെ ഇനം രണ്ട് പൂഞ്ഞകളുള്ള ഇനം. ബാക്ടറിയൻ ഒട്ടകം എന്നാണ് അവയെ വിളിക്കുക, കെമിലിയസ് ബാക്ടറിയാനസ്. ഭൂമിയിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ രണ്ടിനം ഒട്ടകങ്ങളും വന്യജീവികളല്ല. മുൻപുണ്ടായിരുന്ന കാട്ടൊട്ടകങ്ങളെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പലയിടങ്ങളിലായി മനുഷ്യർ മെരുക്കിയുണ്ടാക്കിയ, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒട്ടകങ്ങളുടെ തുടർച്ചക്കാരാണ് ഇവരൊക്കെ. ഇവയെ ഉണ്ടാക്കാനായി നമ്മൾ ഉപയോഗിച്ചിരുന്ന മെരുക്കിയ ആ കാട്ടൊട്ടകങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വംശനാശം വന്ന് ഇല്ലാതായി കഴിഞ്ഞു. എങ്കിലും ഇരട്ടപ്പൂഞ്ഞകളുള്ള കാട്ടൊട്ടകങ്ങളിൽ കുറച്ചെണ്ണം ഇപ്പോഴും ഭൂമിയിൽ ബാക്കിയുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ചൈനയിലും മംഗോളിയയിലും ചില പ്രദേശങ്ങളിൽ മാത്രമാണ് അവ ഇപ്പോഴുള്ളത്. അതാണ് എൻഡമിക് ആയിട്ടുള്ള വൈൽഡ് ബാക്ടീരിയൻ ഒട്ടകങ്ങൾ, കാമിലസ് ഫെറസ് എന്ന് ശാസ്ത്രനാമം കൊടുത്തിട്ടുള്ള ഒട്ടകങ്ങൾ. അതിനി ആകെ 900 എണ്ണം മാത്രമേ ഭൂമിയിൽ ബാക്കിയുള്ളൂ. ഈ രണ്ടു തരം ഒട്ടകങ്ങളുടെയും മുതുക് ദൂരെ നിന്ന് നോക്കിയാൽ അറേബ്യൻ ഒട്ടകത്തിന്റെ മുകൾ ഭാഗം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ഡി തിരിച്ചു വെച്ചതുപോലെയും ബാക്ടീരിയൻ ഒട്ടകത്തിന്റെ മുതുക് ബി എന്ന അക്ഷരം തിരിച്ചു വെച്ചതുപോലെയുമാണ് തോന്നുക. ഒട്ടകത്തിന്റെ പൂഞ്ഞയിലാണ് വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് എന്നെ പോലെ പലരും കരുതിയിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ആ പൂഞ്ഞയിൽ വെള്ളമല്ല ശേഖരിച്ചു വെച്ചിരിക്കുന്നത്, കൊഴുപ്പാണ് എന്ന്. ആ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കൊഴുപ്പിനെ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ച് വെള്ളത്തിന്റെ ആവശ്യം നിറവേറ്റാൻ ഒട്ടകത്തിന് പറ്റും എന്ന്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് പകരം പരമാവധി കൊഴുപ്പ് ഈ മുകൾ ഭാഗത്ത് മാത്രമായിട്ട് കുന്നുകൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പൂഞ്ഞയുണ്ടാകുന്നത്. നേരെ മുകളിൽ നിന്ന് കുത്തനെ വെയിൽ കൊള്ളുമ്പോൾ കൊടും ചൂട് ആന്തരിക അവയവങ്ങളെ അധികം ചൂടാക്കാതെ സഹായിക്കാൻ ഈ പൂഞ്ഞ സഹായിക്കും. ഒരുതരം മറ കൊണ്ട് മൂടിയതുപോലെയാണിത്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ കൊഴുപ്പിന്റെ അളവ് കുറവായതിനാൽ തന്നെ ആ ഭാഗങ്ങളിലൂടെ ചൂട് പുറത്തേക്ക് കൈമാറ്റം ചെയ്ത് ശരീരത്തെ തണുപ്പിക്കാനും എളുപ്പമാണ്. വെള്ളവും ഭക്ഷണവും ആവശ്യത്തിന് കിട്ടാത്തപ്പോൾ ഈ പൂഞ്ഞ ചുരുങ്ങും. വീണ്ടും ഭക്ഷണവും വെള്ളവും ധാരാളം കിട്ടിയാൽ പൂഞ്ഞ പഴയ വലിപ്പത്തിലേക്ക് തന്നെ തിരിച്ചു വളരും. ഈ പൂഞ്ഞയിലെ കൊഴുപ്പ് ആവശ്യ സമയങ്ങളിൽ മെറ്റബോളിസം നടന്ന് ഊർജ്ജവും കാർബൺ ഡയോക്സൈഡുമായി മാറുമ്പോൾ കൂടെ തന്നെ ജലവും ഉണ്ടാകും. 1 കിലോ കൊഴുപ്പ് അലിയുമ്പോൾ 1.07 ലിറ്റർ വെള്ളം ഉൽപ്പാദിപ്പിക്കപ്പെടും. അതായത് തന്റെ പൂഞ്ഞയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒട്ടകം ശരീരത്തിനാവശ്യമായ വെള്ളത്തിന്റെ ഒരു പങ്ക് ആന്തരികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ മെറ്റബോളിക് വാട്ടർ എന്നാണ് വിളിക്കുക. വെള്ളം കുടിക്കാൻ കിട്ടിയില്ലെങ്കിലും ഒട്ടകത്തിന് വലിയ പ്രശ്നമില്ലാത്തത് അതുകൊണ്ടാണ്. ഇതും കൂടാതെ ഒട്ടകങ്ങൾക്ക് ശരീരത്തിലെ ജലനഷ്ടം കുറക്കുന്നതിന് സഹായിക്കുന്ന പല ശാരീരിക പ്രത്യേകതകളുമുണ്ട്. നമുക്ക് വിയർക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിനാണല്ലോ, തെർമൽ റെഗുലേഷൻ. പുറത്തെ ചൂട് കൂടിയാലോ, നമ്മൾ കൂടുതൽ കായികാധ്വാനം കൊണ്ട് മസിലുകൾ പ്രവർത്തിപ്പിച്ച് ഉള്ളിലെ ഊഷ്മാവ് കൂട്ടിയാലോ, പനിയോ മറ്റ് ശാരീരിക അസുഖങ്ങളോ വന്ന് നമ്മുടെ ഉള്ളിലെ സ്വാഭാവിക ശാരീരിക ഊഷ്മാവ് സാധാരണയിൽ നിന്നും അധികമാകുന്ന അവസ്ഥയിലുമൊക്കെയാണല്ലോ നമ്മൾ വിയർത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ തൊലിക്കടിയിലുള്ള സ്വേദഗ്രന്ഥികൾ, വിയർപ്പ് ഗ്രന്ഥികൾ പുറത്തേക്ക് വിയർപ്പിനെ വിടും. അത് ബാഷ്പീകരിക്കാൻ ആവശ്യമായിട്ടുള്ള താപം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് എടുക്കും. അങ്ങനെ ശരീരത്തിന്റെ ചൂട് കുറയുകയും ചെയ്യും. അതിനിടയിൽ ഇതുകൂടി പറയാം, വിയർത്താലുടനെ ടവൽ ഉപയോഗിച്ചിട്ട് ആ വിയർപ്പ് മുഴുവൻ തുടച്ചു കളയുന്നത് ശരീരത്തിന് ഇരട്ടിപ്പണി കൊടുക്കലാണ്. അതായത് ശരീരത്തിന്റെ വിയർത്ത ആവശ്യം നടക്കാതെ പോകുന്നു. അതുകൊണ്ട് വിയർത്തൽ തുടച്ചു കളയുകയല്ല വേണ്ടത്, അത് ആറാൻ അനുവദിക്കുകയാണ്. ഒട്ടകത്തിന് വിയർപ്പ് വളരെ കുറവാണ്, അതായത് വിയർക്കേണ്ട ആവശ്യവും കുറവാണ്. കാരണം നമ്മുടെ ആന്തരിക ഊഷ്മാവിൻ്റെതുപോലെ വളരെ കുറഞ്ഞ റേഞ്ച് അല്ല ഒട്ടകത്തിനുള്ളത്. നമ്മളൊക്കെ ഉഷ്ണരക്ത ജീവികളാണല്ലോ. സാധാരണഗതിയിൽ നമ്മുടെ ശരീര ഊഷ്മാവ് 97 ഡിഗ്രി ഫാരൻഹീറ്റിനും 99 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലായിരിക്കും. അതായത് 36.1 ഡിഗ്രി സെൽഷ്യസിനും 37.2 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ. 1 ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസം മാത്രമാണ് നമ്മുടെ ഫ്ലെക്സിബിൾ റേഞ്ച്, അതായത് കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ടെമ്പറേച്ചറുകൾ തമ്മിലുള്ള വ്യത്യാസം. ആ റേഞ്ച് എപ്പോഴും അതുപോലെ നിലനിർത്താൻ നമ്മുടെ ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ശരീരത്തിന്റെ ഊഷ്മാവ് അല്ലെങ്കിൽ പുറത്തെ ഊഷ്മാവ് കൂടിയാൽ വിയർപ്പിച്ച് ശരീരത്തെ തണുപ്പിക്കാൻ ശ്രമിക്കും. ഇനി തണുപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ശരീരത്തെ വിറപ്പിച്ച് ചൂടാക്കാനും ശ്രമിക്കും. ഈ റേഞ്ചിലും വലിയ തോതിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് അത് വലിയ പ്രശ്നമാണ്. 100.4 ഡിഗ്രി ഫാരൻഹീറ്റിന് അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് നമ്മുടെ ശരീര ഊഷ്മാവെങ്കിൽ അതിനെ പനി എന്ന് നമ്മൾ വിളിക്കും. ശരീര ആന്തരിക ഊഷ്മാവ് പിന്നെയും കൂടിയാൽ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം വരെ താറുമാറാകും. അതായത് 2 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്ക് നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് വളരെ സമയം കൂടി നിൽക്കുന്നത് വളരെ അപകടകരമാണ്. എന്നാൽ ഒട്ടകത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. 94 ഡിഗ്രി ഫാരൻഹീറ്റിനും 107 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലാണ് അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച്. 34.5

5 ഡിഗ്രി സെൽഷ്യസിനും 41.7 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ. അതായത് 7 ഡിഗ്രി സെൽഷ്യസിലധികം പോലും വ്യത്യാസം ഒട്ടകത്തിന് വലിയ പ്രശ്നമുണ്ടാക്കില്ല. 1 സെൽഷ്യസിലധികം വ്യത്യാസം ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് പനിയാകുമ്പോഴാണ്. 7 ഡിഗ്രി വ്യത്യാസം ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന്. അതിനാൽ തന്നെ ഒരു ചെറിയ ചൂട് വ്യത്യാസം ഒന്നും ഒരു ചൂടല്ല ഒട്ടകത്തിന്. ഒട്ടകത്തിന്റെ ഈ ശാരീരിക ഊഷ്മാവിലുള്ള ഈ വലിയ ചാഞ്ചാട്ടം ഏറ്റവും കുറവ് ചൂട് പുലർച്ചെയാവുന്നതോടുകൂടിയിട്ടാവും. പതുക്കെ പതുക്കെ പുറത്തെ ചൂടിനനുസരിച്ച് ഇതിന്റെ ആന്തരിക ഊഷ്മാവും കൂടിക്കൊണ്ടേയിരിക്കും. ഉച്ചയാകുന്നതോടുകൂടി പരമാവധി ചൂട് ഇതിന്റെ ഉള്ളിലും ആവും. അതിനാൽ തന്നെ പുറത്തെ ചൂട് ഇതിനെ ബാധിക്കുന്നേയില്ല. വിയർക്കേണ്ട ആവശ്യം വരുന്നില്ല. വിയർത്ത് ഉള്ളിലെ വെള്ളം നഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ദാഹവും വരുന്നില്ല. നമുക്ക് നമ്മുടെ ശരീര ഊഷ്മാവ് വല്ലാതെ കൂടി കടുത്ത പനിയായാൽ, തലച്ചോറിലെ ചൂടും കൂടി കൂടുതൽ സമയം അങ്ങനെ തന്നെ കഴിഞ്ഞാൽ തലച്ചോറിലെ നാഡീകോശങ്ങളെ കേടുവരുത്തും. അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതിനാലാണ് കടുത്ത പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഗുളികകൾ കഴിക്കുന്നത്. കുട്ടികൾക്കൊക്കെ പനി വന്നു കഴിഞ്ഞാൽ പനി കൂടാതെ ചൂട് കൂടാതെ നോക്കാൻ വേണ്ടി വേഗത്തിൽ തന്നെ പനി മരുന്നുകൾ, ആന്റിബയോട്ടിക് ആയിട്ടുള്ള മരുന്നുകൾ, പാരസെറ്റമോൾ പോലെയുള്ള ഗുളികകൾ, മരുന്നുകളൊക്കെ നമ്മൾ നൽകുന്നത്. അങ്ങനെ ചൂട് കുറക്കുന്നത്, നെറ്റിയിലും മറ്റും നനഞ്ഞ തുണിയിട്ട് കൊടുക്കുന്നതും ഈ തലയിലുള്ള ചൂട് കുറക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ചെറിയ കുട്ടികളിൽ, ഇൻഫൻസിലൊക്കെ ഈ ചൂട് വല്ലാതെ കൂടിയാൽ വെട്ടൽ, സന്നി പോലെയുള്ള അപസ്മാര സമാനമായിട്ടുള്ള ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കും. ഈ അമിത ചൂട് മൂലം നാഡീകോശങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ മൂലമാണത്. ഫെബ്രൈൽ ഫിറ്റ്സ് എന്നൊക്കെയാണ് അതിന് വിളിക്കുക. എന്നാൽ ഇങ്ങനെ 7 ഡിഗ്രി വരെ ചൂട് കൂടിയിട്ടും ഒട്ടകത്തിന്റെ തലച്ചോറിലെ നാഡീകോശങ്ങൾ പൊള്ളി നശിച്ചു പോകാത്തതിനും ഒരു കാരണമുണ്ട്. ഒട്ടകത്തിന്റെ ശരീരത്തിന്റെ ചൂട് തലയിലെത്തില്ല. ഒട്ടകത്തിന്റെ മൂക്കിന്റെ ഉൾഭാഗത്തെ ഒരു പ്രത്യേകതയാണ് അതിന് സഹായിക്കുന്നത്. ഒട്ടകത്തിന്റെ മൂക്കിന്റെ ഉൾഭാഗത്തുള്ള അരികുകൾ പ്രത്യേകതയുള്ള കുഞ്ഞസ്ഥികൾ കൊണ്ട് രൂപാന്തരപ്പെട്ടുണ്ടായതാണ്. അടരുകൾ പോലെ മടക്കുകളായിട്ടാണ് ഉണ്ടാവുക. പലതരത്തിൽ തിരിഞ്ഞു മറിഞ്ഞുള്ള ലാബ്രിന്തുകൾ പോലെയുള്ള ചുളുക്കുകൾ അവിടമൊക്കെ നനഞ്ഞ ശ്ലേഷ്മ സ്തരം കൊണ്ട്, മ്യൂക്കസ് മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടാകും. ഈ പ്രത്യേക രൂപാന്തരണത്തിന് നാസൽ ടെർമിനേറ്റ്സ് എന്നാണ് പേര്. നമ്മുടെയൊക്കെ മൂക്കിനുള്ളിലുള്ള ശ്ലേഷ്മ സ്തരത്തിന് മ്യൂക്കസ് മെംബ്രെയിന് 160 ചതുരശ്ര സെന്റിമീറ്റർ മാത്രമാണ് വിസ്തീർണം. എന്നാൽ ഒട്ടകത്തിന്റെ മൂക്കിനുള്ളിലുള്ള ശ്ലേഷ്മ സ്തരത്തിന്റെ വിസ്തീർണം 1000 ചതുരശ്ര സെന്റിമീറ്ററിലും അധികമാണ്. അതായത് അത്രയധികം പ്രതല വിസ്തീർണം ഉണ്ടാവും ആ ഭാഗത്തിന് മൊത്തമായിട്ട്. പുറത്തെ ചൂടുള്ള വായു ഒട്ടകം അകത്തേക്ക് വലിക്കുമ്പോൾ മൂക്കിനുള്ളിലെ നനവാർന്ന ആ ഭാഗത്തും കൂടി കടന്നു പോകുമ്പോൾ പുറത്തു നിന്നും വലിച്ചകത്താക്കുന്ന വായുവിലെ ചൂട് അവിടുത്തെ ജലാംശത്തെ ബാഷ്പീകരിക്കും. അങ്ങനെ ബാഷ്പീകരിക്കുമ്പോൾ മൂക്കിനുള്ളിലെ ഭാഗം തണുക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വിയർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടുന്നത് പോലെ, ബാഷ്പീകരിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചൂട് ഉള്ളിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗം തണുക്കും. ഇനി മൂക്കിനുള്ളിലെ ശ്ലേഷ്മ സ്തരങ്ങളോട് ചേർന്ന് തന്നെ ധാരാളം രക്തക്കുഴലുകൾ, വലകൾ പോലെ വെയിനുകൾ കടന്നു പോകുന്നുണ്ട്. ഈ ശ്ലേഷ്മ സ്തരത്തിന് ലഭിച്ച തണുപ്പ് അതിനടിയിലൂടെ കടന്നു പോകുന്ന വെയിനുകളിലെ രക്തത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അതായത് ഈ നാസൽ ടെർമിനേറ്റ്സ് അതിനുള്ളിലുള്ള രക്തക്കുഴലുകളിലെ രക്തത്തെ തണുപ്പിക്കും. തണുത്ത രക്തമായിട്ടുള്ള ഈ വെയിനുകൾ തലച്ചോറിൻ്റെ അടിഭാഗത്തിലുള്ള കരോട്ടറെറ്റ അല്ലെങ്കിൽ കവർന്ന സൈനസിനെ ചുറ്റിയാണ് കടന്നു പോകുക. പ്രീറ്റി മിറബിലെ എന്നൊക്കെ ആ ഭാഗത്തിന് പറയും. അപ്പോൾ ശരീരത്തിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന ധമനിയിലെ, ആർട്ടറിയിലെ രക്തക്കുഴലുകളും ആ സൈനസിനെ ചുറ്റിയായിരിക്കും കടന്നു പോകുക. ഈ വെയിനുകളും ആർട്ടറികളും ഒക്കെ അടുത്തടുത്തുകൂടിയാണ് പോകുന്നത്. അപ്പോൾ മൂക്കിൽ നിന്ന് വന്ന തണുത്ത രക്തമുള്ള വെയിനുകളിലെ രക്തം ചൂടുള്ള രക്തവുമായിട്ട് തലച്ചോറിലേക്ക് പോകുന്ന ആർട്ടറികളെ തണുപ്പിക്കും. അങ്ങനെ ആ തണുത്ത രക്തമാണ് തലച്ചോറിലേക്ക് പോവുക. ഇതാണ് സെലക്റ്റീവ് ബ്രെയിൻ കൂളിംഗ് മെക്കാനിസം. അതായത് ശരീരം ചൂടായാലും തലച്ചോർ ചൂടാകാതെ നോക്കുന്ന എയർ കൂളിംഗ് സംവിധാനം. ഇനി ഈ മൂക്കിലെ നാസൽ ടെർമിനേറ്റ്സ് ഡീഹ്യൂമിഡിഫയർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ജലനഷ്ടം അങ്ങനെയും അത് കുറക്കുന്നുണ്ട്. നമ്മളൊക്കെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈർപ്പം കൂടി അതോടൊപ്പം വരുന്നത് നമുക്കറിയാമല്ലോ. അതിനാലാണല്ലോ നമ്മൾ തണുത്ത ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഊതിയാൽ അതിൽ നീരാവി പറ്റിയതുപോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒട്ടകം പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലെ ജലാംശത്തെയും വെറുതെ കളയാതെ അതിനെ വലിച്ചെടുക്കാനും ഈ മൂക്കിലെ സംവിധാനം സഹായിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ തണുത്ത് കിടക്കുന്ന ഈ ശ്ലേഷ്മ സ്തരത്തിലൂടെ ഈർപ്പം നിറഞ്ഞ ശ്വാസകോശത്തിനുള്ളിൽ നിന്നുള്ള ചൂടുള്ള ഈർപ്പമുള്ള നിശ്വാസവായു കടന്നു പോകുമ്പോൾ അതിലെ ചില കണികകൾ തണുത്ത് ഘനീഭവിക്കും. അത് ഒട്ടകം തിരികെ വലിച്ചെടുക്കും. അതായത് ഒട്ടകം ഒട്ടും വെള്ളം കളയില്ല. അത് ശ്വാസത്തിൽ ഈർപ്പമായാൽ പോലും ശേഖരിച്ചു വെക്കും. ഇനി ചൂട് വല്ലാതെ കൂടിയാൽ, ഗതി കേട്ടാൽ ഒട്ടകവും ചെറുതായിട്ടൊന്ന് വിയർക്കും. അതിനും പ്രത്യേകതകളുണ്ട്. വിയർപ്പ് ആവിയാകുന്നത് രോമങ്ങളുടെ അടിയിൽ വെച്ചാണ്, തൊലിയിൽ വെച്ച് തന്നെയായിരിക്കും. ഒട്ടകത്തിന്റെ രോമങ്ങൾ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ രോമത്തിലേക്ക് നനവ് പടർത്തി നഷ്ടമാക്കുകയില്ല. അതായത് രോമം നനയില്ല. കൂടാതെ ഈ തടിച്ച രോമാവരണം ചൂടിനെ ഉള്ളിലേക്ക് കടത്താത്ത വിധത്തിൽ ഇൻസുലേഷൻ സ്വഭാവമുള്ളതും കൂടിയാണ്. അതായത് പുറത്തെ രോമത്തിന്റെ ചൂട് ഉള്ളിൽ തൊലിയിലെത്തില്ല. നമ്മൾ ഇന്നീ കാണുന്ന ഒട്ടകങ്ങളുടെയൊക്കെ വളരെ വളരെ പഴയ പൂർവികർ

ഉണ്ടായത് 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ അമേരിക്കയിലാണ് എന്നാണ് കണക്കാക്കുന്നത്. പ്രോട്ടൈലോപ്പസ് എന്ന് പേരിട്ടിരിക്കുന്ന ആ പൂർവികനെ ഒരു മുയലിൻ്റെ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടിൽ ജീവിച്ചിരുന്ന ആ ജീവി പിന്നെ പിന്നെ പുൽമേടുകളിലൊക്കെ ജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അനുകൂലങ്ങളോടെ മാറ്റം സംഭവിച്ചു, പരിണമിച്ചു. 35 ദശലക്ഷം വർഷം മുമ്പ് ആടിൻ്റെ ഒക്കെ വലിപ്പമുള്ള പ്രോയിബോത്തീറിയം എന്ന് വിളിക്കുന്ന ഒരു ജീവിയായിട്ട് മാറി. പിന്നെ പലതരത്തിലുള്ള ജീവവർഗങ്ങളായിട്ട് അത് മാറിയിട്ടുണ്ട്. പ്രോകാമലസ് എന്നൊക്കെ വിളിക്കുന്ന പലതരത്തിലുള്ള രൂപത്തിലുള്ള ജീവികളെ ഒട്ടകത്തിൻ്റെ പരിണാമദശകളിൽ നമുക്ക് കാണാം. 6-7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരിക്കും പാരകാമലസ് എന്ന് പേര് വിളിച്ചിരുന്ന ആ ജീവികൾ വടക്കേ അമേരിക്കയിൽ നിന്നും ബെറിഞ്ചിയ, അന്ന് അത് കടന്നു പോകാൻ പറ്റുന്ന വിധത്തിൽ പരസ്പരം ബന്ധിച്ചിരിക്കുകയായിരുന്നു, ഇന്ന് നമ്മൾ ബെറിങ് കടലിടുക്ക് എന്നൊക്കെ വിളിക്കുന്ന ആ ഭാഗം, അതിലൂടെ കടന്ന് യൂറേഷ്യയിലേക്കും പിന്നെ ആഫ്രിക്കയിലേക്കും ഒക്കെ എത്തി. പൂഞ്ഞയും നീണ്ട കാലുകളും ഒക്കെയുള്ള ഒട്ടകരൂപികളായിട്ടുള്ള കാമിലസ് എന്ന വിഭാഗമായിട്ട് മാറി. 11 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരിക്കും കാമിലിഡുകൾ എന്ന് വിളിക്കുന്നവ രണ്ടായി പിരിഞ്ഞ് ഒരു വിഭാഗം ഓൾഡ് വേൾഡിൽ കാമിലിനി വിഭാഗമായും മറ്റേ ഒരു വിഭാഗം ന്യൂ വേൾഡിൽ ലാമിനി വിഭാഗവുമായിട്ട് വേർപിരിഞ്ഞത്. സൗത്ത് അമേരിക്കയിലെ ലാമകളും അൽപാക്കാസുകളും ഒക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. എത്രയോ തരം ജീവികളിലൂടെ പലതരം അനുകൂലങ്ങളിലൂടെ പലതരം പ്രദേശങ്ങളിൽ ജീവിച്ചും കുറ്റിയേറ്റും ചിലത് അതിജീവിച്ചും ഒക്കെയാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടകങ്ങളുടെ പൂർവികർ ബാക്കിയായത്. നമ്മൾ ഇന്ന് കാണുന്ന ഇരട്ടപ്പൂഞ്ഞിയുള്ള ബാക്ടീരിയൻ ഒട്ടകങ്ങൾ 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മധ്യേഷ്യയിലായിരിക്കും പരിണമിച്ചുണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബാക്ടീരിയൻ ഒട്ടകങ്ങളിൽ നിന്നാണ് ഡ്രോമഡാറി ഒട്ടകങ്ങളും ഉണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അറേബ്യൻ പെനിൻസുലയിൽ എവിടെയോ BC 3000-ത്തിനും 2000-ത്തിനും ഇടയിൽ എപ്പോഴോ ആയിരിക്കും മനുഷ്യർ ആദ്യമായിട്ട് ഒറ്റപ്പൂഞ്ഞിയുള്ള ഒട്ടകങ്ങളെ മെരുക്കി കൂടെ കൂട്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നാണ് കരുതപ്പെടുന്നത്. പിന്നീടാവും മധ്യേഷ്യയിൽ എവിടെയോ ഇരട്ടപ്പൂഞ്ഞകളുള്ള ബാക്ടീരിയൻ ഒട്ടകങ്ങളെ മനുഷ്യർ മെരുക്കിയത്. ദീർഘകാലത്തെ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴിയാണ് ഒട്ടും മെരുങ്ങാത്ത കാട്ടു ഒട്ടക സ്പീഷീസുകളിൽ നിന്നും ഇപ്പോൾ കാണുന്ന വിധത്തിലുള്ള രൂപവും സ്വഭാവവും ഇണക്കവും മെരുക്കവും അനുസരണയും ഭാരം വഹിക്കാനുള്ള കഴിവും ഒക്കെയുള്ള വളർത്തൊട്ടകങ്ങളെ നമ്മൾ ഉണ്ടാക്കിയത്. പാലിനും ഇറച്ചിക്കും വേണ്ടിയാണ് ഒട്ടകങ്ങളെ ആദ്യം മനുഷ്യർ ഇണക്കിയതെങ്കിലും പിന്നീട് മനുഷ്യ ചരിത്രം തന്നെ ഒട്ടകങ്ങൾ മാറ്റി. ഒട്ടകത്തെ കൊണ്ട് ലഭിച്ച അത്രയും ഉപകാരങ്ങൾ വേറൊരു വളർത്തുമൃഗത്തെ കൊണ്ടും മനുഷ്യന് ലഭിച്ചിട്ടില്ല. ചൈന മുതൽ മധ്യപൂർവേഷ്യ വരെ നീണ്ട സിൽക്ക് റോഡിൽ 1000-ക്കണക്കിന് വർഷം ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയ കച്ചവട സംഘങ്ങൾ മുഴുവനായും ആശ്രയിച്ചത് ഈ ഒട്ടകങ്ങളെയാണ്. മരുഭൂമിയിലൂടെ പല സംസ്കാരങ്ങൾ പരസ്പരം കണ്ടുമുട്ടി കൈമാറ്റം നടത്തിയത് ഈ ഒട്ടകപ്പുറത്താണ്. മരുഭൂമിയിലെ പല നഗരങ്ങളും ഉണ്ടായത് ഒട്ടകങ്ങളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. യുദ്ധങ്ങളിൽ പല രാജ്യങ്ങളും കുതിരകളെപ്പോലെ തന്നെ ഒട്ടകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒട്ടകങ്ങളെ കുതിരകൾക്ക് ഭയമായിരുന്നു. ഡ്രൊമഡാറി ഒട്ടകങ്ങളുടെ ഗർഭസ്ഥ ശിശുവിന് ഇപ്പോഴും 2 പൂഞ്ഞയുണ്ട്. അതുപോലെ മുതിർന്ന ഡ്രൊമഡാറി ഒട്ടകങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ഒരു വെസ്റ്റീജിയൽ പൂഞ്ഞയുടെ അവശിഷ്ടം കാണാനും പറ്റും. അതായത് ഇരട്ടപ്പൂഞ്ഞകളുള്ള ബാക്ടീരിയൻ ഒട്ടകങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഡ്രൊമഡാറി ഒട്ടകങ്ങളും ഉണ്ടായത്. നിലവിൽ നമ്മൾ ഭൂമിയിൽ എവിടെയും കാണുന്ന ഈ 2 ഇനം ഒട്ടകങ്ങളും പൂർണ്ണമായും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒട്ടകങ്ങളിൽ നിന്നും ഉണ്ടായവയാണ്. വന്യതയിലുള്ള ഡ്രോമഡാരി ഒട്ടകങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വംശനാശം വന്ന് കുറ്റിയേറ്റുപോയി. എന്നാൽ വൈൽഡ് ബാക്ടീരിയൻ ഒട്ടകങ്ങൾ ഇപ്പോഴും 900-ത്തോളം എണ്ണം മാത്രം ഭൂമിയിൽ ബാക്കിയുണ്ടെന്ന് പറഞ്ഞല്ലോ, അവയും വംശനാശത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 ദിവസം വരെയൊക്കെ വെള്ളം കിട്ടിയില്ലെങ്കിലും ഒട്ടകം ചത്തുപോകില്ല. നിർജ്ജലീകരണം വഴി ശരീരഭാരത്തിൻ്റെ 30% കുറഞ്ഞാലും ഒട്ടകത്തിന് പ്രശ്നമില്ല. വെള്ളം കിട്ടിയാൽ ഒറ്റയടിക്ക് 100 ലിറ്റർ വരെ അത് അകത്താക്കുകയും ചെയ്യും. എന്തായാലും വെള്ളം പൂഞ്ഞയിലല്ല സംഭരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴറിയാം. ശരിക്കും ഒട്ടകം വെള്ളം ശേഖരിക്കുന്നത് അതിൻ്റെ രക്തത്തിലാണ്. വെള്ളം കുടിക്കാനില്ലാതെ നിർജ്ജലീകരണം വന്ന് രക്തത്തിലെ വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞ് കൊഴുത്ത രൂപത്തിലായാലും, അതുപോലെ തന്നെ കൂടുതൽ വെള്ളം കുടിച്ച് രക്തം വളരെ നേർത്തതായാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇതിൻ്റെ രക്താണുക്കൾ, ചുവന്ന രക്താണുക്കൾ അതിജീവിക്കും. അത് അതിൻ്റെ രൂപത്തിൻ്റെ പ്രത്യേകത മൂലമാണ്. ഒട്ടകത്തിൻ്റെ ചുവന്ന രക്താണുക്കൾ വൃത്താകൃതിയിലുള്ളവയല്ല, ദീർഘവൃത്തരൂപത്തിൽ അണ്ഡാകൃതിയിലാണുള്ളത്. അതിനാൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ ചുവന്ന രക്താണുക്കൾക്ക് ഇത്തരം രൂപമായതിനാൽ ചെരിഞ്ഞ് രക്ത കാപ്പിലറികൾക്കുള്ളിലൂടെ ഒഴുകാനാവും, ഓക്സിജൻ എത്തിക്കാനാവും. അതുപോലെ ധാരാളം വെള്ളം കുടിച്ച് രക്തത്തിലെ ജലാംശം വളരെയധികം കൂടിയാൽ ഓസ്മോട്ടിക് മർദ്ദം മൂലം ചുവന്ന രക്താണുക്കൾ പൊട്ടിത്തകരുന്നത് ഈ രൂപത്തിൻ്റെ പ്രത്യേകത മൂലം സംഭവിക്കുന്നില്ല. ശരീരത്തിൻ്റെ ജലാംശത്തിൻ്റെ 25% കുറഞ്ഞാലും ഒട്ടകം നടക്കും. എന്നാൽ മറ്റു സസ്തനികളിൽ പലതിനും 12-14% വരെ ജലാംശം നഷ്ടപ്പെട്ടാൽ തന്നെ അവയുടെ രക്തചംക്രമണ വ്യവസ്ഥയൊക്കെ താറുമാറാകും, ഹൃദയം നിലക്കും. മരുഭൂമിയിലെ മണലിലൂടെ നടക്കുമ്പോൾ താഴെയിൽ നിന്നുള്ള റേഡിയേഷൻ അതിൻ്റെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ, കുറക്കാൻ കട്ടിയുള്ള ഇൻസുലേഷൻ പോലെയുള്ള തൊലിയാണ് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഉള്ളത്.
നീണ്ട കാലുകളായതിനാൽ തന്നെ അടിഭാഗത്തു നിന്നുള്ള ചൂട് ദേഹത്ത് തട്ടുന്നതിനുള്ള ദൂരവും കൂടും. ഒട്ടകം ചുട്ടുപൊള്ളുന്ന മണലിലാണല്ലോ ഇരിക്കേണ്ടതും വിശ്രമിക്കേണ്ടതുമൊക്കെ. രാത്രിയായാലും മണലിലെ ചൂട് കുറയാൻ പിന്നെയും സമയമെടുക്കും. അപ്പോൾ ശരീരത്തിൻ്റെ നെഞ്ചുഭാഗവും ഒക്കെ മണലിൽ നേരിട്ട് മുട്ടാതിരിക്കാനുള്ള ഒരു സംവിധാനവും ഒട്ടകത്തിനുണ്ട്. നെഞ്ചുഭാഗത്ത് പെഡസ്റ്റാൾ എന്നു പേരുള്ള കട്ടി പാഡ് പോലുള്ള ഒരു ഭാഗമുണ്ട്, തഴമ്പ് പോലെ. ഒട്ടകം നിലത്തിരിക്കുമ്പോൾ നെഞ്ചും മുൻഭാഗവും ഒക്കെ പൊള്ളുന്ന മണലിൽ തൊടാതെ ഇത്തിരി ഉയർത്തി നിർത്താൻ ഈ പാഡ് സഹായിക്കും. ഒരു സ്റ്റൂളിൽ ശരീരം ഉയർത്തി വെച്ചതുപോലെ ഉണ്ടാവും. അതിനടിയിലൂടെ കാറ്റ് കടന്നു പോകാൻ ഒഴിവും ഉണ്ടാവും. അതിനാൽ ഇത്തിരി ആശ്വാസവും കിട്ടും. ഒട്ടകത്തിൻ്റെ വൃക്കകളും കുടലും ഒക്കെ പരമാവധി ജലം പുനരാഗിരണം ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. കിഡ്നിയിലെ കോർട്ടെക്സ് മെഡുല അനുപാതം 1:4 എന്ന വിധത്തിലാണ്. അതായത് പശുവിൻ്റെ ഒക്കെ മെഡുലാഭാഗത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഇരട്ടി. പ്രതികൂല സാഹചര്യങ്ങളിൽ വെള്ളം കിട്ടാനില്ലാതാകുമ്പോൾ ഒട്ടക കിഡ്നി അരിച്ചരിച്ച് കൊഴുത്ത സിറപ്പ് പോലെ ഇത്തിരി മൂത്രം മാത്രമേ നിർമ്മിക്കൂ. അതുപോലെ മലമായി പുറത്തു പോകുന്നതിനു മുമ്പ് വൻകുടലിൽ വെച്ച് പരമാവധി വെള്ളം തിരിച്ച് വലിച്ചെടുക്കും. അതിനാൽ ഒട്ടക ചാണകവും ഒട്ടും നനവില്ലാത്ത വിധത്തിൽ ഉണങ്ങിയാണ് ഉണ്ടാവുക. അത് നേരിട്ട് തന്നെ മരുഭൂമിയിലെ സഞ്ചാരികൾക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ കത്തിക്കാൻ നമ്മൾ ചാണക വരളികളൊക്കെ കത്തിച്ച് പാചകം ചെയ്യാറുണ്ടായിരുന്നല്ലോ പണ്ടൊക്കെ. അതുപോലെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉണങ്ങിയതായിരിക്കും. പൗരാണിക ഇറാനിയൻ സംസ്കാരം പൂവിട്ട ബാക്ട്രിയം പ്രദേശത്തിൻ്റെ ഓർമ്മയിൽ നിന്നാണ് ബാക്ട്രിയൻ ഒട്ടകങ്ങൾക്ക് ആ പേര് ലഭിച്ചത്. 20 ലക്ഷത്തോളം ബാക്ട്രിയൻ ഒട്ടകങ്ങളാണ് ഇപ്പോൾ ഭൂമിയിൽ ബാക്കിയുള്ളത്. ഉയർന്ന മഞ്ഞുമലകളുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ളവയായതിനാൽ ഇവരെ സിൽക്ക് റൂട്ടിൽ കച്ചവടക്കാർ ചരക്ക് കൊണ്ടുപോകാനുള്ള കാരവനുകളായിട്ട് വളരെ കാലം ഉപയോഗിച്ചിരുന്നു. ആ ഭൂപ്രദേശത്തെ ഏറ്റവും വലിപ്പമുള്ള സസ്തനി മൃഗം ഇതാണ്. ആൺ ബാക്ടീരിയൻ ഒട്ടകങ്ങൾക്ക് 600 കിലോഗ്രാമിലധികം ഭാരമുണ്ടാകും. പെണ്ണിനങ്ങൾക്ക് 480 കിലോഗ്രാമോളവും. ആൺ ബാക്ടീരിയൻ ഒട്ടകങ്ങൾ ചിലപ്പോൾ 1000 കിലോഗ്രാം വരെ ഭാരം വെക്കുന്ന വിധത്തിൽ തടിച്ചു കൊഴുക്കും. എന്നാൽ അറേബ്യൻ ഒട്ടകങ്ങളായിട്ടുള്ള ഡ്രൊമേഡാറി ഒട്ടകങ്ങൾക്ക് ഇത്രയും വലിപ്പമുണ്ടാകില്ല, പക്ഷെ ഉയരമുണ്ടാകും. ബാക്ടീരിയൻ ഒട്ടകങ്ങൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അവയുടെ തൊണ്ടയിലും കഴുത്തിലുമൊക്കെ നീളൻ സടരോമങ്ങൾ ഉണ്ടാവും. 25 സെന്റിമീറ്റർ ഒക്കെ നീളമുണ്ടാവും ആ കട്ടി രോമങ്ങൾക്ക്. കൊടും തണുപ്പിൽ നിന്ന് രക്ഷിക്കാനുള്ളതാണ് ഈ സടരോമങ്ങളൊക്കെ. മഞ്ഞുകാലം കഴിഞ്ഞ് ചൂട് ആരംഭിച്ചാൽ ഉടനെ തന്നെ വളരെ വേഗത്തിൽ ഇവ ഈ രോമങ്ങളൊക്കെ പൊഴിച്ചു കളയുകയും ചെയ്യും. 1 മാസം വരെയൊക്കെ വെള്ളം കുടിക്കാതെ ബാക്ടീരിയൻ ഒട്ടകങ്ങൾ ജീവിക്കും. ഗോപി മരുഭൂമിയിൽ ഒരിക്കലും ചിലപ്പോൾ വെള്ളം ദ്രാവകാവസ്ഥയിൽ ലഭിക്കണമെന്ന് പോലുമില്ല. അതിനാൽ ബാക്ടീരിയൻ ഒട്ടകങ്ങൾ അക്ഷരാർത്ഥത്തിൽ വെള്ളം തിന്നുകയാണ് ചെയ്യുക. അതായത് മഞ്ഞ് തിന്നു. വെള്ളം കിട്ടിയാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 200 ലിറ്റർ വരെയൊക്കെ വെള്ളം ഉള്ളിലാക്കാൻ കഴിയുന്നവരാണിവർ. പക്ഷേ മഞ്ഞ് കുറേശ്ശെ മാത്രമേ ഇവർ കഴിക്കൂ, അല്ലെങ്കിൽ ഈ തണുത്ത മഞ്ഞൊക്കെയും ഒന്നിച്ച് വയറ്റിലെത്തിയാൽ കഥ കഴിയും. ഒട്ടകങ്ങൾ സസ്യാഹാരികളാണെന്ന് നമുക്കറിയാമല്ലോ. എന്ത് കടുപ്പമുള്ള മുള്ളുകളും സസ്യഭാഗങ്ങളും ഒക്കെ അവരുടെ വായിലിട്ട് ഒതുക്കി ഉള്ളിലാക്കും. ചില സമയങ്ങളിൽ പോഷകങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ജീർണിച്ച ശവശരീരങ്ങൾ ഇവർ ഭക്ഷണമാക്കാറുണ്ട്. അതിൻ്റെ എല്ലും തൊലിയും ഒക്കെ അവർ കഴിക്കും. ഇനി പട്ടിണി കഠിനമായാൽ കിട്ടിയത് എന്തും തിന്നും. കയറും ചെരുപ്പും വേണ്ടി വന്നാൽ ടെൻ്റ് വരെ തിന്നു കളയും. ഒട്ടകങ്ങൾ പശുക്കളെ പോലെ അയവിട്ടുന്ന റുമിനൻസ് വിഭാഗത്തിൽപ്പെട്ട ജീവികളല്ലെങ്കിലും ഇവർക്ക് 3 അറകളുടെ ആമാശയമുണ്ട്. മരുഭൂമിയിൽ വീശിയടിക്കുന്ന മണൽക്കാറ്റിൽ പൊടിയും മണ്ണും മണലും ഒക്കെ ഇവയുടെ മൂക്കിലും കണ്ണിലുമൊക്കെ കയറിയാൽ ഒട്ടകത്തിന് പ്രശ്നമാണല്ലോ. അതിനും പരിഹാരം ഒട്ടകത്തിനുണ്ട്. നീണ്ട കൺപീലികൾ ഉള്ളതിനാൽ കണ്ണിൽ മണൽ കയറുന്നത് തടയും. കൂടാതെ ഈ കൺപീലികൾ വെട്ടിത്തിളങ്ങുന്ന മണലിലെ തിളക്കം, സൂര്യത്തിളക്കം കണ്ണിലടിക്കാതെ സഹായിക്കുകയും ചെയ്യും. ഇനി മണൽ കണ്ണിൽ കയറിയാലും അതിനൊരു 3rd കൺപോളയുണ്ട്. അതുകൊണ്ട് തുടച്ച് അത് കളയാനും ഒട്ടകത്തിന് പറ്റും. ഇനി നമ്മുടേതുപോലെയല്ല ഒട്ടകത്തിൻ്റെ മൂക്ക്, അത് അതിൻ്റെ ഇഷ്ടത്തിന് അടക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ചെവിയിലും മണൽ കയറാതിരിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ നീളൻ രോമങ്ങളുണ്ട്. മരുഭൂമിയിലുള്ള സസ്യങ്ങളും പലതരം അനുകൂലനങ്ങളോടെ പരിണമിച്ചുണ്ടായതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ കള്ളി മുൾ ചെടികളൊക്കെ മരുഭൂമികളിൽ കാണുന്നത്. ഒരുവിധം മേഞ്ഞു തിന്നുന്ന മൃഗങ്ങൾക്കൊന്നും അത് കടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവ ബാക്കിയായത്. എന്നാൽ ആ കൂർത്ത് മൂർച്ചയുള്ള കള്ളിമുള്ളുകൾ പോലും ചവക്കാൻ പറ്റുന്ന വിധത്തിൽ ഉറപ്പുള്ള കട്ടിത്തുകൽ പോലുള്ള ഒരു ഭാഗം ആണ് ഇവയുടെ വായ്ക്കുള്ളിലുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കി പതുക്കെ ഒതുക്കി അവ ഏത് മുള്ളും ഉള്ളിലാക്കും. ഉപ്പൂറ്റിയുടെ പ്രത്യേക രൂപവും ഒട്ടകത്തിന്റെ നിൽപ്പിന്റെ ഒരു പൊസിഷനും കാലുകൾ ഇങ്ങനെ അകത്തി വെച്ചുള്ള നടത്തവും ഒക്കെ കൊണ്ട് മണലിൽ പൂണ്ടുപോകാതെ ഒട്ടകത്തിന് വേഗത്തിൽ നടക്കാൻ പറ്റും. ഇരട്ട കുളമ്പൊക്കെ ഉണ്ടെങ്കിലും കാലിൽ അതിനടിയിൽ വീതിയുള്ള കട്ടിയുള്ള ഒരു പാഡുണ്ട്, ഒരു ഷോക്ക് അബ്സോർബിംഗ് പാഡ്. അതാണ് എത്രയോ ദൂരം മണലിലൂടെ ഇങ്ങനെ നടക്കാൻ ഒട്ടകത്തെ സഹായിക്കുന്നത്. അറേബ്യൻ ഒട്ടകങ്ങൾ, ഡ്രൊമേഡേറിയൻ ഒട്ടകങ്ങൾ, അവർക്ക് ആ പേര് കിട്ടിയത് ഓട്ടക്കാർ, ഓടുന്നവർ എന്ന അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഒട്ടകങ്ങൾ നമ്മൾ കാണും പോലെയല്ല, അത് നല്ല ഓട്ടക്കാരാണ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ അവർക്ക് നന്നായി ഓടാൻ പറ്റും. അതുകൊണ്ട് തന്നെ അറേബ്യയിലൊക്കെ കുതിരയോട്ട മത്സരങ്ങൾ പോലെ തന്നെ പ്രധാനമുള്ളതാണ് ഒട്ടക ഓട്ട മത്സരങ്ങളും. ഈ കാലിലെ മസിലുകൾ പ്രവർത്തിക്കുന്നത് മാത്രമല്ലാതെ നല്ല ഉറപ്പുള്ള ടെൻഡനുകൾ വലിഞ്ഞു മുറുകി റബ്ബർ ബാൻഡ് പോലെ ഊർജം സൂക്ഷിച്ചു വെച്ച്
അതുപയോഗിച്ച് താനെ നീക്കാൻ പറ്റുമോ?

0: ഇവർക്ക്. അതുകൊണ്ട് തന്നെ ദീർഘദൂര നടത്തത്തിൽ കാലിലെ മസിലുകൾക്ക് വലിയ ക്ഷീണമില്ലാതെ ഈ ടെൻഡനുകൾ സഹായിക്കും. അൺഡ്രോമഡറി ഒട്ടകങ്ങൾ ഇണചേരൽ കാലത്ത് പെൺ ഒട്ടകങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അവയുടെ വായിൽ നിന്നും പിങ്ക് നിറത്തിലുള്ള ഒരു നീളൻ ബലൂൺ പോലെയുള്ള ഒരു സഞ്ചി പുറത്തേക്ക് അരികളിലൂടെ ഞാഴ്ത്തിയിടും. എന്നിട്ട് അത് വീർപ്പിക്കും. ഡുള്ള എന്നാണ് ആ പിങ്ക് നിറത്തിലുള്ള അവയവത്തിന്റെ പേര്. ഇങ്ങനെ ഒരു അവയവം ഉള്ള കാര്യം അറിയാതെ പെട്ടെന്ന് അത് ഒട്ടകത്തിന്റെ നാവാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. ഈ സഞ്ചി പുറത്തേക്ക് നീട്ടി വീർപ്പിക്കൽ മാത്രമല്ല, ഗുളുകുള ശബ്ദവും അവർ ഉണ്ടാക്കും. ഇതൊക്കെ നോക്കിയാണ് പെണ്ണൊട്ടകം ഇണചേരാനുള്ള ആണിനെ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് പരിചയമുള്ള ഒരുവിധം സസ്തനികളൊക്കെയും നിൽക്കുന്ന പൊസിഷനിലാണല്ലോ ഇണചേരുക. എന്നാൽ ഒട്ടകങ്ങൾ ഇണചേരുക ഇരിക്കുന്ന പൊസിഷനിലാണ്. ഇൻഡ്യൂസ്ഡ് ഓവുലേഷൻ ആണ് പെണ്ണൊട്ടകങ്ങളിൽ നടക്കുക. അതായത് സ്വാഭാവികമായിട്ടുള്ള അണ്ടവിസർജനം നടക്കില്ല. ഇണ ചേർന്നു കഴിഞ്ഞതിന്റെ ശേഷം ബീജത്തോടൊപ്പമുള്ള ഹോർമോണുകളാണ് അണ്ടവിസർജനത്തിന് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഓവുലേഷൻ നടക്കുന്നത്. അതിനുശേഷം അണ്ടവുമായി ബീജം കൂട്ടിച്ചേർന്ന് സിക്താണ്ടം ഉണ്ടാകും. ഗർഭകാലം 13 മുതൽ 15 മാസം വരെയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു പ്രസവത്തിൽ ഒരു കുട്ടി മാത്രമാണ് ഉണ്ടാവുക. ഒട്ടകപ്പാൽ വളരെ പോഷകം നിറഞ്ഞതാണ്. 15 ലിറ്റർ വരെയൊക്കെ പാൽ ഒരു ദിവസം ഒരൊട്ടകത്തിൽ നിന്നും കിട്ടും. ഇത് പശുവിൻ്റെ പാലിലും വേഗത്തിൽ മനുഷ്യർക്ക് ദഹിക്കും. അലർജി വളരെ കുറവുള്ളതിനാൽ തന്നെ ഈ പാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. പല മനുഷ്യരും മരുഭൂമിയിൽ അതിജീവിച്ചത് ഈ ഒട്ടകപ്പാൽ കുടിച്ച് മാത്രമാണ്. ഒട്ടകത്തോൽ, ഒട്ടക രോമം ഉപയോഗിച്ചുള്ള ഉടുപ്പുകൾ, ഒട്ടക മാംസം ഒക്കെയും മരുഭൂമിയിലെ മനുഷ്യർക്ക് അത്യാവശ്യമായിരുന്നു. ബെഡോയിൻസ് പോലെയുള്ള നൊമാഡിക്കായിട്ടുള്ള അറേബ്യൻ ഗോത്രങ്ങൾ ഒട്ടകങ്ങളെയാണ് ഇപ്പോഴും പല കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത്. ഭൂമിയിലെ പല ഭൂഖണ്ഡങ്ങളിലും ഒട്ടകങ്ങൾ എത്തിയിട്ടും ആസ്ട്രേലിയയിൽ ഒട്ടകങ്ങൾ എത്തുന്നത് വളരെ വൈകിയാണ്. 1840 പോർട്ട് അഡിലേഡിലാണ് ഇന്ത്യയിൽ നിന്ന് ഹാരി എന്നുപേരുള്ള ഒരു ഒട്ടകം ആദ്യമായിട്ട് ആസ്ട്രേലിയയിൽ കാലുകുത്തുന്നത്. ബ്രിട്ടീഷ് പര്യവേഷകനായ ജോൺസ് ഐൻസ്വർത്ത് ഹൊറോക്ക് ആണ് 1846 ആദ്യമായിട്ട് ഈ ഒട്ടകത്തെ ഒരു പര്യവേഷണത്തിന് വേണ്ടിയിട്ട് കൂടെ കൂട്ടുന്നത്. വളരെ ദുർഘടമായിട്ടുള്ള കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെയുള്ള ആസ്ട്രേലിയയുടെ വടക്ക് പടിഞ്ഞാറൻ ഉൾപ്രദേശങ്ങളിൽ സഞ്ചരിക്കാൻ കുതിരകളെ കൊണ്ട് മാത്രം പറ്റില്ല എന്നതിനാലാണ് സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെയായിട്ട് ഒട്ടകങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അതിനെ നിയന്ത്രിക്കാൻ അഫ്ഗാനികളെയും കൂടെ കൂട്ടുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം യാത്രക്കിടയിൽ തോക്കിൽ തിര നിറക്കുന്നതിനിടയിൽ അടുത്തുള്ള ഒട്ടകം കുനിയുമ്പോൾ അബദ്ധത്തിൽ കൈതട്ടി വെടിപൊട്ടി. അയാളുടെ ഒരു കൈയിലെ വിരലുകളും താടിയെല്ലും തകർന്നു. യാത്ര ഉപേക്ഷിച്ച് ഹറോക്കിന്റെ വസതിയിലേക്ക് സംഘം തിരിച്ചു വന്നു. പരുക്ക് പഴുത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിന് 28 വയസ്സേ പ്രായമായിട്ടുള്ളൂ. മരിക്കുന്നതിന് മുമ്പേ തന്നെ ഈ ഒട്ടകത്തെ വെടിവെച്ച് കൊല്ലാൻ അദ്ദേഹം നിർദ്ദേശം കൊടുത്തിരുന്നു. പിന്നീട് 1860 വേറൊരു പര്യവേഷകൻ 24 ഒട്ടകങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ തുടർച്ചയായിട്ട് പലരും കപ്പലുകളിൽ ഇന്ത്യയിൽ നിന്നും ധാരാളം ഒട്ടകങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്നു. പല കാലങ്ങളിലായി ആസ്ട്രേലിയയിലേക്ക് 20,000 ഒട്ടകങ്ങളെയാണ് കപ്പലുകളിൽ കൊണ്ടുപോയത്. അവയെ നിയന്ത്രിക്കാനും മേയ്ക്കാനും പരിശീലിപ്പിക്കാനുമായി ധാരാളം അഫ്ഗാനികളെയും കൂടെ കൊണ്ടുപോയി. ആസ്ട്രേലിയയിലെ യൂറോപ്യൻ കുടിയേറ്റത്തെ സഹായിക്കാൻ മരുഭൂമിയിലൂടെ ചരക്കുകൾ, വെള്ളം, മറ്റു സാധനങ്ങൾ ഒക്കെ കടത്താനായിട്ട് സഹായിച്ചത് ഒട്ടകങ്ങളാണ്. റെയിൽവേ നിർമ്മാണം, ടെലഗ്രാഫ് ലൈനുകൾ സ്ഥാപിക്കൽ, പോലീസ് പാട്രോളുകൾ, സ്വർണ്ണഖനികളിൽ പണിയെടുക്കാൻ ഒക്കെ ഒട്ടകങ്ങളെ ഉപയോഗിച്ചു.
1: മരുഭൂമിയുടെ കഠിന സാഹചര്യങ്ങളോട് പൊരുതി ജീവിക്കാൻ പ്രകൃതി ഒരുക്കിയ അത്ഭുത സൃഷ്ടിയാണ് ഒട്ടകം. ഓരോ ജീവിക്കും ഈ ഭൂമിയിൽ അതിൻ്റെതായ സ്ഥാനവും പ്രാധാന്യവുമുണ്ടെന്ന വലിയ പാഠമാണ് ഒട്ടകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒട്ടകത്തിൻ്റെ ഈ കൗതുകലോകം നമ്മളിലേക്ക് പങ്കുവച്ച വിജയകുമാർ ബ്ലാത്തൂറിന് ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും മറ്റൊരു അറിവുണർത്തുന്ന വിഷയവുമായി കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
2: ശാസ്ത്രവീഥി, ശാസ്ത്ര പദങ്ങളിലൂടെ ഒരു സഞ്ചാരം.

കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744-1250-73,

0: ഇല്ല, തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുകയെന്ന ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛ ബൈക്കിൽ വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി. ഇന്ന് തന്നെ വാങ്ങണേ അച്ഛാ.
1: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ചില കായിക വിശേഷങ്ങൾ കേൾക്കാം.

കാത്തിരിപ്പിന്റെ കഠിനകാലം കടന്ന് അക്വിപ് നബി ഒടുവിൽ ഇന്ത്യൻ ടീമിൽ. പരുക്കേറ്റ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് പകരമാണ് ജമ്മുകാശ്മീർ താരം അക്വിപ് നബിയെ ശ്രീലങ്കയ്ക്കെതിരായ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയത്. ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർച്ചയായി മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടും 29-കാരൻ പേസറെ ദേശീയ ടീമിലേക്ക് പരിഗണിക്കാത്തതിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. പിന്നാലെയാണ് ടെസ്റ്റ് ടീമിലേക്കുള്ള വിളി. ജമ്മുകാശ്മീരിൽ നിന്ന് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാഗമാകുന്ന ആദ്യ ക്രിക്കറ്ററാണ് അക്വിപ്. 2014 ഇന്ത്യൻ ഏകദിന ടീമിന്റെ ഭാഗമായ സ്പിന്നർ പർവേസ് റസൂലാണ് ജമ്മുവിൽ നിന്ന് ദേശീയ ടീമിന്റെ ഭാഗമായ ആദ്യ താരം. പിന്നാലെ പേസർ ഉമ്രാൻ മാലിക്കിനും ഇന്ത്യൻ ടീമിൽ അവസരം ലഭിച്ചു. ഇവർക്കുശേഷം ദേശീയ ടീമിന്റെ ഭാഗമാകുന്ന ജമ്മു താരമാണ് അക്വിപ്. ഈ മാസം 15-നാണ് രണ്ടാം മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം. ജമ്മുകാശ്മീരിലെ ബാരാമുള്ളയിൽ ജനിച്ച അക്വിപ് ചെറുപ്പം മുതൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ സജീവമായിരുന്നു. പിന്നാലെ ക്രിക്കറ്റ് ബോളിലേക്ക് മാറിയ താരം 2018 വിജയ് ഹസാരെ ട്രോഫിയിലൂടെ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു. തൊട്ടടുത്ത വർഷം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ജമ്മുവിനെ പ്രതിനിധീകരിച്ച താരം 2020 രഞ്ജി ട്രോഫിയിലും വരവറിയിച്ചു. മണിക്കൂറിൽ 135 കിലോമീറ്റർ വേഗത്തിൽ സ്ഥിരതയോടെ പന്തെറിയാനുള്ള കഴിവും ഫ്ളാറ്റ് പിച്ചുകളിൽ പോലും മികച്ച സ്വിംഗ് കണ്ടെത്താനുള്ള മിടുക്കുമാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ അക്വിപിനെ നോട്ടപ്പുള്ളിയാക്കിയത്. ബാറ്റിംഗിലും മോശമല്ലാത്ത അക്വിപ് പലപ്പോഴും പിഞ്ച് ഹിറ്ററുടെ റോളിൽ ജമ്മുവിന്റെ രക്ഷകനായി. 2024-25 രഞ്ജി ട്രോഫി സീസണിൽ 44 വിക്കറ്റുകളുമായി തിളങ്ങിയതോടെ അക്വിപിനെ ദേശീയ ടീമിലേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. എന്നാൽ ഇന്ത്യ എ ടീം വരെ എത്താനേ താരത്തിനു സാധിച്ചുള്ളൂ. ഇതിന്റെ വിഷമം അക്വിപ് തീർത്തത് കഴിഞ്ഞ രഞ്ജി സീസണിലാണ്. 12.65 ശരാശരിയിൽ 60 വിക്കറ്റുകൾ എറിഞ്ഞിട്ട താരം ടീമിനെ കന്നി രഞ്ജി ട്രോഫി കിരീടം സമ്മാനിച്ചു. ഈ മികവിന് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരവും അക്വിപിനെ തേടിയെത്തി. അതേ സീസണിൽ 8.40 കോടി രൂപയ്ക്കാണ് അക്വിപിനെ IPL ടീം ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയത്. പിന്നാലെ ഇന്ത്യൻ ടീമിന്റെ വാതിലും അക്വിപിന് മുന്നിൽ തുറന്നു. ഒത്തുകളി ആരോപണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനു പിന്നാലെ ഇന്ത്യൻ വംശജനായ USA ക്രിക്കറ്റ് താരം അഖിലേഷ് റെഡ്ഡിക്ക് 8 വർഷത്തെ വിലക്ക്. അബുദാബി ടി10 ലീഗിനിടെ അഴിമതി വിരുദ്ധ ചട്ടങ്ങളിലെ 3 വ്യവസ്ഥകൾ ലംഘിച്ചതിന് കഴിഞ്ഞ നവംബറിലാണ് അഖിലേഷിനെതിരെ കുറ്റം ചുമത്തിയതും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തതും. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതോടെ അഖിലേഷിന് ICC 8 വർഷത്തെ വിലക്കേർപ്പെടുത്തിയത്.

ഒത്തുകളിക്കു ശ്രമിക്കുക. ഇതേ കാര്യത്തിൽ പങ്കാളിയാകാൻ മറ്റൊരു കളിക്കാരനെ പ്രേരിപ്പിക്കുക. അന്വേഷണത്തിന് പ്രസക്തമായ മൊബൈൽ ഫോണിലെ വിവരങ്ങളും സന്ദേശങ്ങളും ഇല്ലാതാക്കുക എന്നീ കുറ്റങ്ങളാണ് 26 വയസ്സുകാരനായ അഖിലേഷിനെതിരെ ട്രൈബ്യൂണൽ കണ്ടെത്തിയത്. 2025 നവംബർ 21 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വിലക്കെന്ന് വ്യക്തമാക്കിയ ICC. ഒത്തുകളിയിൽ പങ്കാളിയാകാൻ മറ്റൊരു താരത്തെ സ്വാധീനിക്കാനുള്ള അഖിലേഷിന്റെ ശ്രമം വിജയിച്ചില്ലെന്നും പ്രസ്താവനയിലൂടെ കൂട്ടിച്ചേർത്തു. 2025 ഏപ്രിലിലാണ് അഖിലേഷ് അവസാനമായി USA വേണ്ടി കളിച്ചത്. 2025 നവംബർ 19 രാവിലെ ആസ്പിൻ സ്റ്റാലിയൻസിന്റെ ആദ്യ മത്സരത്തിന് തൊട്ടു മുൻപ് ഒരു ഹോട്ടൽ മുറിയിലാണ് സംഭവം. അഖിലേഷ് തന്റെ സഹതാരത്തെ സമീപിച്ച് ടീം മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം ബോൾ ചെയ്യുമ്പോൾ കൂടുതൽ റൺസ് വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടതായി ട്രൈബ്യൂണൽ കണ്ടെത്തി. സഹതാരം ഇത് നിരസിക്കുകയും വിഷയം ICC അഴിമതി വിരുദ്ധ വിഭാഗത്തെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മത്സരത്തിന് തൊട്ടു മുൻപ് അഖിലേഷിനെ പ്ലേയിംഗ് 11 നിന്ന് ഒഴിവാക്കിയിരുന്നു. 19 രാവിലെ ഈ സഹതാരത്തിന് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളും കോൾ വിവരങ്ങളും താൻ തന്നെ ഡിലീറ്റ് ചെയ്തതായി അഖിലേഷ് സമ്മതിച്ചു. സ്വാഭാവികമായി ഫോണിൽ നിന്നും ചിലത് ഡിലീറ്റ് ചെയ്തതിന്റെ ഭാഗമായാണ് ഇതൊക്കെയെന്ന് അഖിലേഷ് അവകാശപ്പെട്ടെങ്കിലും ട്രൈബ്യൂണൽ ഈ വാദം തള്ളി. ACU അന്വേഷണത്തിന് മുന്നോടിയായി കുറ്റകൃത്യം തെളിയിക്കുന്ന വിവരങ്ങൾ താരം മനഃപൂർവ്വം നശിപ്പിച്ചതാണെന്നാണ് ട്രൈബ്യൂണലിന്റെ കണ്ടെത്തൽ. നോർത്ത് അമേരിക്ക 2020 കപ്പിൽ കേമാൻ ദ്വീപുകൾക്കെതിരെ രാജ്യാന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച അഖിലേഷ് റെഡ്ഡി USAക്കായി 4 20 മത്സരങ്ങൾ കളിക്കുകയും ഒരു വിക്കറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. ഫിഫ ലോകകപ്പിന് ശേഷമുള്ള വിശ്രമം കഴിഞ്ഞ് മേജർ ലീഗ് സോക്കറിലേക്ക് സൂപ്പർ താരം ലയണൽ മെസ്സി തിരിച്ചെത്തിയ മത്സരത്തിൽ സമനില വഴങ്ങി ഇന്റർ മയാമി. കൊളംബസ് ക്രൂവിനെതിരെ നടന്ന മത്സരത്തിൽ 2-2 ഇന്റർ മയാമി സമനില വഴങ്ങിയത്. രണ്ടാം പകുതിയിൽ പകരക്കാരനായി മെസ്സിയെ കളത്തിലിറക്കിയെങ്കിലും മയാമിക്ക് വിജയം നേടാനായില്ല. ലൂയിസ് സ്വാരസ് 16 മിനിറ്റിൽ ആദ്യ ഗോൾ നേടി മയാമിയെ മുന്നിലെത്തിച്ചു. എന്നാൽ 34 മിനിറ്റിൽ ബ്രസീലിയൻ താരം കാസിമീറോയുടെ സെൽഫ് ഗോളിലൂടെ കൊളംബസ് ഒപ്പമെത്തി. നോവ അലൻ 45+5 മിനിറ്റിൽ വീണ്ടും മയാമിക്കായി ലീഡ് തിരിച്ചു പിടിച്ചെങ്കിലും 84 മിനിറ്റിൽ ബ്രെയ്സ് മെൻഡസ് നേടിയ ഗോളിൽ കൊളംബസ് വീണ്ടും സമനില പിടിച്ചു. 53 മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ മെസ്സി തുടർച്ചയായ ഗോളവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഗോൾ നേടാൻ സാധിച്ചില്ല. തുടർച്ചയായി 6 മത്സരങ്ങൾ ജയിച്ച് റെക്കോർഡിട്ട ശേഷമാണ് 7 മത്സരത്തിൽ മയാമി സമനില വഴങ്ങിയത്. ഈ മാസം 15 നാഷ്വില്ലേക്കെതിരെയാണ് മയാമിയുടെ അടുത്ത മത്സരം. പ്രിയ ശ്രോതാക്കളെ, കായിക വിശേഷങ്ങളായിരുന്നു റേഡിയോ മലബാറിന്റെ കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ചിത്ര പരിചയം.
1: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
2: സത്യത്തിൽ മനുഷ്യൻ അറിയുന്ന ചരിത്രവും അറിയാത്ത ചരിത്രവും തമ്മിലൊരു വൻ ഏറ്റുമുട്ടൽ നടക്കുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. എന്തുകൊണ്ടെന്നാൽ അറിയുന്നവ ഒരു മാറ്റമില്ലാതെ അതുപോലെ തന്നെ തുടരാൻ പരിശ്രമിക്കും അല്ലേ? അതേസമയം അറിയപ്പെടാതെ പോയതോ ഇനിയും അജ്ഞാതവാസം തുടരാൻ പരിശ്രമിക്കും. ഇതിനിടയിലൂടെ സഞ്ചരിക്കുന്ന മാനവ ബുദ്ധിയെ ഒരു ചലച്ചിത്രത്തിലൂടെ തന്നെ കണ്ടെത്തിയാലോ? അതെ, ഇന്ന് ചിത്രപരിചയത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തെയാണ്. നിങ്ങളോടൊപ്പം ഞാൻ അശ്വിനി. ഇന്ത്യ സ്വതന്ത്രയായി എന്ന് പറയപ്പെട്ടതിനിപ്പുറം കേരളത്തിലും അതിന്റെ അലയടികളുണ്ടായി. ചങ്ങലകൾ ഭേദിച്ച് മനുഷ്യൻ സ്വതന്ത്രമായി ജീവിക്കാൻ ആരംഭിച്ചു. പക്ഷേ ഇപ്പോഴൊരു ചോദ്യം, നമ്മൾ മുന്നിൽ കാണുന്നതായിരുന്നോ യഥാർത്ഥ സ്വാതന്ത്ര്യം? അതോ അങ്ങനൊന്ന് മറഞ്ഞു കിടക്കുകയാണോ? ഉത്തരം കണ്ടെത്താം. പക്ഷേ അതിനു മുന്നേ ഒരു കാര്യം, ഭാരതം സ്വതന്ത്രയായി ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം അധിക നാളാവുന്നതിനു മുന്നേ മാണിക്യം കൊല്ലപ്പെട്ടു. ഇനി ആരാണ് മാണിക്യം? 1947 ശേഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെയും ഏറ്റവും ക്രൂരമായതുമായ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി. മനുഷ്യന്റെ വൃത്തികെട്ട നഖങ്ങളിൽ പതിഞ്ഞ ഇളം ചോര, ചുമരിൽ എഴുതിച്ചേർത്ത സംസ്കാരത്തിന്റെ, കരുണയുടെ, സാക്ഷരതയുടെ മേൽപ്പതിഞ്ഞ ആദ്യത്തെ നഖക്ഷതം, അവൾ മാണിക്യം, പാലേരി മാണിക്യം.

കാലങ്ങൾക്കിപ്പുറം ടി പി രാജീവൻ മാണിക്യത്തെക്കുറിച്ച് എഴുതി പാലേരി മാണിക്യം എന്ന പേരിൽ തന്നെ അത് പ്രസിദ്ധീകരിച്ചു. 2009 സിനിമയായി പുറത്തിറങ്ങി. തിരക്കഥയെഴുതി സംവിധാനം ചെയ്തത് രഞ്ജിത്താണ്. എ വി എ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എ വി അനൂപും വർണ്ണചിത്ര ബിഗ് സ്ക്രീനിന്റെ ബാനറിൽ മഹാസുബൈറും ചേർന്ന് നിർമ്മിച്ചു. മാണിക്യം കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്നേക്ക് വർഷങ്ങൾ ഒരുപാടായി. പാലേരി ഒരുപാട് മാറി. അവിടെയുള്ള കാഴ്ചകളും ഭൂപ്രകൃതിയും മാറി. പക്ഷേ മാണിക്യം പാലേരിക്കാരുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന പഴങ്കഥയായി അവശേഷിക്കുന്നു. സിനിമ കണ്ടറിവുള്ള പ്രേക്ഷകന് പോലും അവളൊരു നിലവിളിയാണ്, ഒരു സ്ത്രീയുടെ നിസ്സഹായമായ അവസാന നിലവിളി.

0: തെളിവുകളുടെയും സാക്ഷികളുടെയും അഭാവത്തിൽ മാണിക്യം കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതോടുകൂടി വർഷങ്ങളോളം അത് തണുത്തുറഞ്ഞ് അങ്ങനെ തന്നെ കിടന്നു. എന്നാൽ നിലവിളികൾ നിഗൂഢതകളായി മാത്രം ഒതുങ്ങുന്നതിലെ കൊടിയ നീതികേടില്ലാതാക്കാൻ കാലമൊരുങ്ങുകയാണ്. മാണിക്യം കൊല ചെയ്യപ്പെട്ടിട്ട് 52 വർഷങ്ങൾക്കു ശേഷം സ്വതന്ത്ര കുറ്റാന്വേഷകനായ ഹരിദാസും ഒപ്പം ക്രൈം അനലിസ്റ്റായ സരയുവും ആ ചുവന്ന നാടക്കുരുക്കിലെ പൊടി തട്ടിമാറ്റുക എന്ന ലക്ഷ്യത്തോടെ പാലേരിയിലേക്കെത്തി. അവിടെ ഒരു ചോദ്യം ഉയർന്നേക്കാം. കേരളത്തിന്റെ ഏതോ ഒരു ഗ്രാമപ്രദേശത്ത് ഏതോ ഒരു രാത്രിയിൽ കൊല്ലപ്പെട്ട മാണിക്യം ഹരിദാസിൽ എന്തുകൊണ്ട് ഇത്രമാത്രം സ്വാധീനം ചെലുത്തി? ജനനവും മരണവും നേർക്കുനേർ കണ്ടുമുട്ടിയതിന്റെ പ്രതിഫലനമെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ കരച്ചിലും അവസാനത്തെ കരച്ചിലും ഒരു രാത്രിയെ നിഷ്ക്രിയമാക്കിയതിന്റെ പ്രതിഫലനം. തെളിച്ചു പറഞ്ഞാൽ, മാണിക്യം കൊല ചെയ്യപ്പെട്ട രാത്രിയിൽ പിറവി കൊണ്ട കുഞ്ഞ്.
1: ആ കുട്ടി ഞാനായിരുന്നു. 1957 March 30 രാത്രി ഏത് കുഞ്ഞിനെയും പോലെ കരഞ്ഞുകൊണ്ട് പറന്നു വീണ കുട്ടി. അതേ രാത്രിയിൽ പാലേരി എന്ന എന്റെ ജന്മഗ്രാമത്തിൽ 2 കൊലപാതകങ്ങൾ നടന്നു. അരനൂറ്റാണ്ടിനപ്പുറത്തു നിന്നും ആ നിലവിളികൾ ഇന്നും എന്നെ പിന്തുടരുന്നു. ഞാൻ എവിടെ പോലും കൂടെ വരും. ഒരു യുവതിയുടെ നെഞ്ചു കയറിയ കരച്ചിൽ ഞാനവളെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്നിട്ടും ഉറക്കം പിടിക്കാൻ തുടങ്ങിയാൽ മനസ്സിന്റെ ഏത് താഴ്ചയിൽ നിന്നാണെന്ന് അറിയില്ല. അവൾ ഉയർത്തെഴുന്നിട്ട് വരും, നിലവിളിയായി, പിന്നെ സ്വപ്നത്തിലെ അവ്യക്ത രൂപങ്ങളായി, നീളൻ നിഴലുകളായി. ഡൽഹിയിൽ നിന്നും സരയ് എന്ന സുഹൃത്തിനൊപ്പം കേരളത്തിലെത്തിയിട്ട് ഇത് 4-ാമത്തെ രാത്രിയാണ്. മറവിക്കും അപ്പുറത്തേക്ക് മാഞ്ഞുപോയ ഒരു പെൺകുട്ടിയുടെ മരണത്തിന്റെ പിന്നിൽ സത്യം തേടിയുള്ള എന്റെ യാത്ര തിക്കറിയാതെ വഴിയറിയാതെ ഒരു അമാവാസി രാത്രിയിൽ നിൽക്കും പോലെയാണ്. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു, സത്യം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും.
0: ഹരിദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മമ്മൂക്കയാണ്, സരയുവിനെ ഗൗരി മഞ്ജലും. ഹരിദാസിന്റെ മുഖം മാത്രമല്ല, ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന മുരിക്കുംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ഖാലിദിന്റെയും മുഖം മമ്മൂക്കയുടേത് തന്നെയാണ്. അതായത് 3 കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ 3 കഥാപാത്രങ്ങളാണ് മാണിക്യത്തിന് ചുറ്റുമുള്ള ത്രികോണ വലയം. ഹരിദാസ് യഥാർത്ഥത്തിൽ മാണിക്യത്തിലേക്ക് എത്തുന്നതേയുള്ളൂ കേട്ടു പഴകിയ കഥകളിലൂടെയും സ്വന്തം നിരീക്ഷണങ്ങളിലൂടെയും.
1: ഡൽഹിന്ന് വനജയുടെ മക്കളോട് നുണകൾ പറഞ്ഞ് നിന്റെ കൂടെ യാത്രക്കിറങ്ങുമ്പോ ഇതിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ പാലേരി കൂടുതൽ അടുത്താണിപ്പോ.
2: അതെ, കേരളത്തിലെ മൺസൂൺ കാണാനല്ല നമ്മൾ വന്നത്, മാണിക്യത്തെ കൂടുതൽ അടുത്തറിയാനാ. അത് ചിലപ്പോ മാണിക്യത്തിന്റെ തീരുമാനമാകാം. എനിക്ക് ആരോടും നുണ പറയേണ്ടി വന്നില്ല ഈ യാത്രയ്ക്ക് വേണ്ടി. ഗൗതമിനെ കണ്ടിട്ട് നാളുകളായി.
1: ഗൗതം എൽവിസ് പ്രസ്ലിയെ കുറിച്ച് പറഞ്ഞു ഓർമ്മയുണ്ടോ? എൽവിസിനൊപ്പം അദൃശ്യനായ ഒരാൾ കൂടി നൃത്തം ചെയ്യുന്നുണ്ട്. അവരൊരുമിച്ചാണ് നൃത്ത ചുവടുകൾ പൂർത്തിയാക്കുന്നത്. അതോർത്തു ഞാൻ, എനിക്കൊപ്പം എന്റെ കാലടികളോട് ചേർന്ന് 20-ാം വയസ്സിൽ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ട മാണിക്യമുണ്ട്.
2: ഹരി, നിന്റെ തല മുഴുവനും ലാപ്ടോപ്പ് നിറച്ചും പാലേരിയാണ്. പാലേരി മാണിക്യം, അവളാണ് നിന്നെ ഉറങ്ങാൻ വിടാത്തത്.
1: അതെ, ഒരു കൗതുകത്തിന്റെ പേരിൽ തുടങ്ങിയ അന്വേഷണം. കിട്ടിയ ഡാറ്റാസ് മുഴുവൻ കളക്ട് ചെയ്തു, പഴയ ന്യൂസ് പേപ്പർ കട്ടിങ്സ്, ജഡ്ജ്മെന്റ് കോപ്പി. പക്ഷേ തുടക്കവും ഒടുക്കവും മാഞ്ഞുപോയ ഒരു നാട്ടുവഴി പോലെയാണ്. ഞാനവിടെ തനിച്ചു നിൽക്കുക.
2: നീ അറിഞ്ഞതും കണ്ടെത്തിയതും എല്ലാം ഒരു ഓർഡറിൽ എന്നോട് പറയും. സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാനും ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യാനും എനിക്ക് കഴിയും.
1: 50-കളിലെ ഏതൊരു മലബാർ ഗ്രാമം പോലെ തന്നെയായിരുന്നു പാലേരി. വൈദ്യുതി എത്തിയിട്ടില്ലാത്ത ചെമ്മൺപാതകളും ഇടവഴികളും അതിന്റെ അരികിലും കുന്നിൻ ചെരുവിലും പുഴയോരത്തും ജീവിക്കുന്ന ആള്, അധികാരവും സമ്പത്തും ഉയർന്ന ജാതിക്കാരായ നമ്പൂതിരിമാർക്കും നായന്മാർക്കും മാത്രം. അവരുടെ കൺമട്ടത്ത് പോലും ചെല്ലാൻ പാടില്ലായിരുന്നു താഴ്ന്ന ജാതിക്കാരായ പുലേനും പറയുന്നു.
0: സിനിമയുടെ ചില ഭാഗങ്ങളിൽ, അതായത് ഹരിദാസ് കഥ വിവരിക്കുന്നിടങ്ങളിൽ മാത്രമാണ് മാണിക്യം പ്രത്യക്ഷപ്പെടുന്നത്. അവൾക്ക് പറയാൻ അധികം വാക്കുകൾ ഉണ്ടായിരുന്നേയില്ല. സംസാരിക്കാൻ ചുറ്റിലും ഒരുപാട് പേരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പല അഭിനേത്രികളെയും സമീപിച്ചെങ്കിലും ഈ കഥാപാത്രത്തെ സ്വീകരിച്ചത് അന്ന് ടെലിവിഷൻ അവതാരകയും മോഡലുമായിരുന്ന മൈഥിലിയാണ്. അവരുടെ അരങ്ങേറ്റ ചിത്രമായിരുന്നു പാലേരി മാണിക്യം. പക്ഷേ മാണിക്യത്തെ ഒരു തവണയെങ്കിലും ദൃശ്യവൽക്കരിച്ചു കണ്ടവർക്ക് മനസ്സിലെ വിങ്ങലാണ് അവളും അവളെക്കുറിച്ചെഴുതിയ പാട്ടും.

ടി പി രാജീവൻ എഴുതി, ബിജിപാൽ സംഗീതം നൽകി ആലപിച്ച ഗാനമാണ് ഇത്. ചിത്രത്തിൽ വളരെ കുറച്ച് മാത്രം പ്രത്യക്ഷപ്പെടുന്ന മാണിക്യം, എന്നാൽ പേര് പോലെ ഈയൊരു ചിത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മാണിക്യമാണ്. ഈ ഗാനത്തിൽ എഴുതപ്പെട്ടതും മാണിക്യത്തെക്കുറിച്ചാണ്. എന്നാൽ പാട്ട് കേൾക്കുമ്പോഴൊക്കെയും മനസ്സിലൊരു ചിന്ത, ബാലേരി മാണിക്യം പെണ്ണൊരുത്തി പാതിരാ നീന്തി കടന്നിരുന്നെങ്കിലെന്ന്.

0: ചിത്രത്തിന്റെ ഭൂരിഭാഗവും കോഴിക്കോട്ടെ മലയോര ഗ്രാമങ്ങളിലാണ് ചിത്രീകരിച്ചത്. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾക്കൊപ്പം തന്നെ അവരുടെ ചുറ്റുപാടും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഒരുപക്ഷെ കാറ്റിൽ ഇലകളാടുന്നതാണ് കാണുന്നത് എങ്കിൽ സന്ദർഭവുമായി സംയോജിച്ചുകൊണ്ട് പ്രകൃതിയൊരു കഥാപാത്രമായി മാറുന്നത് നമുക്ക് ആ സീനുകളിലൊക്കെ വ്യക്തമായി മനസ്സിലാവും.
1: ഇതാണ് മീത്തലച്ചാൽ, ചേരുവിന്റെ വീട്. ഒരു കാലത്ത് പാലിയരിലെ ഓരോ പുരുഷനും ആഗ്രഹിച്ച സ്ത്രീ. ഒടുവിൽ എല്ലാവരും വെറുത്തവൾ, ആർക്കും വേണ്ടാതായവൾ.
2: ചീരുവിന്റെ നല്ല പ്രായത്തില് കാഴ്ചയിൽ ഓൾഡത്ര എട്ടിപ്പുള്ളൊരു തീയത്തി പാലേരിയിൽ ഉണ്ടായിരുന്നില്ലെന്നാ പറയുന്നത്. തെങ്ങേറ്റക്കാരൻ ഉദയനന്റെ ഭാര്യയാണ് ഈ ചീരു. ആചാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കാണാൻ വറുക്കത്തുള്ളൊരു പെണ്ണിന്റെ ദേഹത്ത് മൂപ്പരുടെ കണ്ണ് വീണാ വീണതാ. മൂപ്പരുടെ ആഗ്രഹം നടന്നിരിക്കും. നല്ല കല്ലനൊരു സിൽബന്തി ഉണ്ടായിരുന്നു മൂപ്പർക്ക്, കുന്നുമ്മൽ വേലായുധൻ. ഹാജി ഒന്ന് നോക്കിയാ മതി, വേലായുധൻ ഉരുവിനെ എത്തേണ്ടടുത്ത് എത്തിച്ചിരിക്കും. ഹാജിയുടെ ഈ സ്വഭാവം അറിയാവുന്ന ഉദയനൻ സത്യത്തിൽ പുറങ്കാറ്റ് അധികം കൊള്ളിക്കാതെയാണ് ചീരുവിനെ പൊറുപ്പിച്ചത്. എന്നിട്ടും അത് പറ്റി. കരിങ്ങാങ്കടവില് മാസക്കുളി കുളിക്കാൻ പോയ ചീരുവിനെ ഹാജി കണ്ടു.
3: നമ്മളെ ഉദയനേട്ടന്റെ തീയത്തിയ.
4: ഇത്രയും കാലം ഏട ഒളിപ്പിച്ചു വെച്ച ആ നായിന് ഇവൻ ഇത്രയും നല്ല ഒന്നിനെ ഏടന്ന് കിട്ടിയിടോ?
1: നനഞ്ഞ പെണ്ണ്, വാസന സോപ്പിന്റെ മണം, ഇനിയോളം ഒന്നൊരു കാണണം.
3: ഉദയനേട്ടൻ,
1: ഉദയനൻ തച്ചോളി മാണിക്കോത്ത ഉദയനൊന്നും അല്ലല്ലോ. ആയാലും കുഴപ്പമില്ല, ഞാൻ മുരിക്കിങ്ങോത്ത ആമതാ. ഇനി പറയുന്നേക്ക്. ഈ നടപ്പ് വെറുതെ ഇല്ല. ഉള്ള പേര് ദോഷം കൂട്ടാനായിട്ട് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്ന എന്താണോ ചെയ്യ?
3: ഉദയൻട്ടാ, ഇങ്ങോട്ടൊന്ന് അവിടം വരെ ചെല്ലാൻ പറഞ്ഞു ആചാരി.
5: ഞാനിപ്പോ അടുത്ത് കൂലിയുമായി ഇങ്ങോട്ട് പോന്നേലുള്ളൂ.
3: അതെന്താണോ മൂപ്പര സ്വഭാവം നിങ്ങൾക്കറിയാലോ. കാണണം എന്ന് പറഞ്ഞ അപ്പൊ തന്നെ കാണണം.
5: അല്ലേ, നീ ഇവിടെ കുത്തിരിക്ക.
3: എന്താ രാത്രിക്ക് കൂട്ടെ, മീൻ കിട്ടീരാ?
6: ഏയ്, ഉണക്കമീനും ചക്കക്കുരു ഇത്തേ വെട്ടപ്പ് ഇറങ്ങിപ്പോയേ.
3: ഹാജിയാര് വിളിപ്പിച്ച.
6: ഇന്ന് പുഴക്കടയില് നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹാജിയാര് ഞാൻ നല്ലപ്പോഴാ കാണുന്നത്.
3: മൂപ്പരിങ്ങളി എന്നോട് ചോദിച്ച്
6: എന്ത്?
3: ഇത്രയും നല്ലൊരു പെണ്ണിനെ ഉദയനേട്ടൻ ഏടുന്ന് കിട്ടിയെന്ന്.

0: കേക്കണ്ട എന്റെ തീയൻ, അടിച്ചോടിക്കും തന്നെ.
1: ഞാൻ പറഞ്ഞ സത്യ, ഒരു സിംഗളെ ശരിക്കും ഒന്ന് കാണണല്ലോ എന്നും പറഞ്ഞ ആജയ.
0: എന്തിനാ എന്നെ കാണ്ട്?
1: നിങ്ങളെന്താ ചീരത്തി ഒന്നും അറിയാത്ത പോലെ.
0: നോക്ക് വേല, ഇതാ ഹാജിയരെ കഥയൊക്കെ ഞാനും കുറെ കേട്ടിട്ടുണ്ട്. ഞാൻ അമ്മാതിരി പെണ്ണല്ലാന്ന് പോയി പറ നിന്റെ ഹാജിയരോട്.
1: ചീരാർത്തിയെ, മൂപ്പരെ പണക്കുന്ന നമുക്ക് നല്ലതല്ലാട്ടോ. ഈ പാർക്കുന്ന പോരി, ഈ മണ്ണും കൊല്ലം മുഴുവനും പണി, ഇതെല്ലാം ആചാരം കൊണ്ടുണ്ടായതല്ലേ.
0: അതിന് ഞാൻ അയാൾക്ക് കടന്നു കൊടുക്കണോ
1: എന്ന് ചോദിച്ച മൂപ്പർ കഴിഞ്ഞ വേണ്ട.
0: നാളെ വരാൻ പറ പെർക്കിയോട്. സ്വന്തം അനിയനെ പോലെ എന്റെ തീയനിങ്ങ്. ആ ഇങ്ങ അത് പറയുന്നത്?
1: ഞാനെന്താ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് ഇക്കാര്യം ഇവിടെ വന്ന് പറയാൻ പറഞ്ഞ് അതിന് നിങ്ങൾ പറഞ്ഞ മറുപടി എന്തായാലും എനിക്ക് മൂപ്പരുടെ മുഖത്ത് പറയാനുള്ള ധൈര്യമില്ല.
0: ഞാൻ പറയടാ, അതല്ലേ നാളെ വരാൻ പറഞ്ഞു.
1: ഞാൻ പോവാ. ആചാര്യാളെ പറഞ്ഞാവും തോട്ടത്തിൽ വരൂ. നിങ്ങൾ അങ്ങോട്ട് വാ. വിളിച്ചിട്ട് വന്നില്ലാന്നുള്ള പിണക്കം വേണ്ട. ഇന്നിട്ട് എന്താ വെച്ചാ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞോളി. കടിച്ചു കയറി തിന്നൊന്നുമില്ലല്ലോ മൂപ്പര്.
2: ഉദയനൻ അറിഞ്ഞിരുന്നോ ചീരുവിനെ തനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയത്? അതോ അയാളെ കണ്ണടച്ചോ?
3: അറിഞ്ഞാലും എതിർക്കാനുള്ള ശക്തി ഉണ്ടാവുമോ പാവത്തിന്? കീഴ്ജാതിക്കാര് പെൺകുട്ടികളുടെ രക്ഷിതാക്കന്മാരായാലും ഭർത്താക്കന്മാരായാലും പലതും കണ്ടില്ലാന്നും കേട്ടില്ലാന്നും നടിക്കണം. ഇല്ലെങ്കിൽ ആചാര കാലു മാറത്ത് വീഴും. പേരുകേട്ട അഭ്യാസിയല്ലായിനോ ഉദയനൻ? പക്ഷെ കാണാൻ പാടില്ലാത്ത കണ്ടെന്നോ വാക്കത്തിയെടുത്തെന്നൊക്കെയാണ് കഥ. അന്ന് ഈ പൊക്കന് കഷ്ടിച്ച് മൂന്നോ നാലോ വയസ്സ് പ്രായം വരും. ഉദയനം മരിച്ചതോടെ പിന്നെ ചീരു ആജിയുടെ സ്വന്തമായി. ആജിക്ക് റാക്ക് കാച്ചാനും പായവിരിക്കാനും ആയി ഓള ജന്മം. ആജിക്ക് ഓള മടുക്കുന്ന വരെ അത് തുറന്നു.
4: പിന്നീട് അവർ ഒരു വില്ലേജ് പ്രോസ്റ്റിറ്റ്യൂട്ട് തന്നെയായി അല്ലേ?
3: ആജിയാരുടെ വരവ് അവസാനിച്ചപ്പോ പിന്നെ മറ്റു പറ്റുകാര് വന്നു തുടങ്ങി. അതോടെ നിങ്ങൾ പറഞ്ഞ പോലെ അത് ഉള്ള തൊഴിലായി.
5: ഇപ്പറഞ്ഞ ചീരുവിനെ അവതരിപ്പിച്ചത് ശ്വേതാമേനോനാണ്. ചീരു മറ്റാരും അല്ല, മാണിക്യത്തിന്റെ അമ്മായിയമ്മ. ഒരു തരത്തിൽ നോക്കുമ്പോൾ മാണിക്യത്തെ കുറിച്ച് പറയുന്നതിന് മുന്നേ ചീരുവിനെ കുറിച്ച് പറയണം. കാരണം മാണിക്യത്തിന് മുന്നേ പാലേരി കണ്ടത് ചീരുവിനെയാണ്, പാലേരിയെ തൊട്ടറിഞ്ഞത് ചീരുവും. കാലം മാറുന്നതിനനുസരിച്ച് പല പേരുകളിൽ ചീരു പുനർജനിച്ചു. അതിൽ ചിലര് പാതിര നീന്തി കടന്നു, എന്നാൽ മറ്റു ചിലർ പാതിരാ ചുഴിയിൽ വീണു മരിച്ചു. മാണിക്യം കൊല്ലപ്പെട്ട ദിവസം കാരണങ്ങളൊന്നും കൂടാതെ പല അസാധാരണ സംഭവങ്ങളും പാലേരിയിൽ നടന്നിരുന്നു. അതിലൊന്നാണ് കുനിയിൽ ചന്ദമന്റെ രായ്ക്കു രാമാനമുള്ള നാടുവിടൽ. അയാൾ എവിടേക്ക് പോയിന്നോ എന്തിനു പോയിന്നോ ആർക്കും കൃത്യമായൊരു ധാരണയില്ല. പഴനിക്കോ മറ്റോ പോയിന്നാണ് ചിലര് പറയുന്നത്. പക്ഷേ നാടുവിട്ടത് മാണിക്യം കൊല്ലപ്പെട്ട രാത്രിയിലാണ് എന്നത് ഹരിദാസിന് ഒരു കാരണമായി. ചന്ദമന്റെ യാത്രയും മാണിക്യത്തിന്റെ മരണവും എങ്ങനെയോ ബന്ധപ്പെട്ടിരിക്കുന്നു. ഹരിദാസിന്റെ ഊഹം ശരിയാണ്, പക്ഷെ ചെറിയ തിരുത്ത്. മാണിക്യമല്ല, ചീരുവാണ് ചന്ദമനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടിയിരുന്നത്.
6: ചന്ദമൻ പൂശാരിയുടെ പെട്ടെന്നുള്ള തിരോധാനം, ആ പഴനിക്ക് പോവൽ, എന്തായിരുന്നു ആ ലിങ്ക്? വാട്സ് ഹിസ് റോൾ?
2: കുനിയിൽ ചന്ദമനും മീത്തലച്ചാലിലെ ചീരുവും തമ്മിലുള്ള പ്ലാറ്റോണിക് ലവ്, വല്ലാത്തൊരു ആത്മബന്ധം അവർക്കിടയിലുണ്ടായിരുന്നു.
6: ഒരു ഗോഡ്മാനും പ്രോസ്റ്റിറ്റ്യൂട്ടും ആത്മബന്ധം ഉണ്ടാവേണ്ടുന്ന രണ്ടുപേരാണ് അവർ.
2: ചീരുവിന്റെ ശരീരത്തോട് പാലേരിയിലെ വിടന്മാർക്ക് താല്പര്യം നശിച്ചതിന് ശേഷമുള്ള കാലത്താണ് ചന്ദമൻ മീത്തലച്ചാലിലെത്തുന്നത്.
6: ചന്ദമൻ അന്ന് ശരിക്കും പഴനിയിലേക്കാണോ പോയത്? കാർത്തികേയൻ എവിടുന്ന് കിട്ടിയ അയാളെ?
2: മണ്ണിന്റെ ആഴത്തിൽ വേരുകൾ പിടഞ്ഞു കിടക്കുന്ന ഒരു മരം പോലെയാണ് ഈ കഥ. ഒന്നും മറ്റൊന്നും തമ്മിൽ വേർതിരിക്കാനാവാത്ത വിധം കെട്ടുകൾ കൊണ്ട് മുറുകിയത്. താമരനാശാരി പാലേരി വല്ലപ്പോഴും വന്നു പോകുമായിരുന്നു. കിണർ കുഴിക്കാനുള്ള സ്ഥാനം കാണാനും വീട് നിർമ്മാണത്തിനുള്ള തച്ചുശാസ്ത്രപരമായ ഉപദേശങ്ങൾ നൽകാനുമായിരുന്നു അത്. ഒരിക്കൽ പക്ഷേ അയാൾ പാലേരിയിലെത്തിയത് വിലപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടായിരുന്നു. മധുരയിലെ ക്ഷേത്ര പരിസരത്ത് വെച്ച് അയാൾ ചന്ദമനെ കണ്ടു. പറഞ്ഞത് എന്റെ മുത്തച്ഛനോടായിരുന്നു, താഴെ വീട്ടിൽ രായരപ്പൻ നായരോട്. പുള്ളി കേട്ടത് വിഴുങ്ങി ഉണ്ടായിരുന്നേ ഉള്ളൂ. പക്ഷേ കാർത്തികന്റെ ഒരു സ്പൈ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, പോലീസുകാരൻ. ഗ്രാമത്തിൽ വെച്ച് കണ്ട ഈ അപരിചിതനെ കാർത്തികന്റെ മുന്നിലെത്തിച്ചു. മധുരയിൽ ചെന്ന് ചന്ദമനെ കണ്ടെത്തിയ കാർത്തികേയൻ പഴനിയിൽ കൊണ്ടുവന്നാണ് അയാളെ ചോദ്യം ചെയ്തു. ഇഷ്ടമൂർത്തി വാഴുന്ന പഴനിമലയുടെ അടിവാരത്തിലെ ബുഷിഞ്ചു പിന്നിയ ലോഡ്ജ് മുറിയിൽ ചന്ദമന് സത്യം മാത്രമേ പറയാൻ കഴിയുമായിരുന്നു. അയാൾ ദൃക്സാക്ഷിയായിരുന്ന ഒരു കാഴ്ചയ്ക്ക്. ചീരുവിന്റെ വീട്ടിൽ പതിവുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ എന്നും മറന്നിരിക്കാറുള്ള കശുമാവിന്റെ മറവിൽ

0: അന്ന് രാത്രി ചന്ദമൻ ദൈവമെന്ന കാന്തക്കല്ലിലേക്ക് തന്നെ ചേർത്ത് വെച്ച് നടക്കുകയായിരുന്നു. അയാളുടെ പാവം പ്രാണൻ താങ്ങാൻ കഴിയാത്ത പ്രഹരമായിരുന്നു ആ കാഴ്ച. പിന്നെ ഓടുക, ഓടി ഒളിക്കാൻ മാത്രമേ അയാളെ പോലൊരു ദുർബലന് സാധിക്കുമായിരുന്നു.
1: അയാളെ കണ്ടില്ലേ മാണിക്യത്തിന്റെ കൊലപാതകി? അത് ആരായിരുന്നു?
0: ഇവിടെ വീണ്ടും ദിശ മാറുകയാണ് കഥ.
1: Don't say കഥ, അത് അവളുടെ ജീവിതമായിരുന്നു.
0: അതെ സരയു, ജീവിതം മരണത്തോടെ ഒരു ഫുൾ സ്റ്റോപ്പിൽ തീരുമ്പോൾ അത് അടുത്ത നിമിഷം തൊട്ട് കഥയാണ്. കഴിഞ്ഞ കാലത്തിന്റെ മറ്റൊരു പേരാണ് ചിലപ്പോൾ കഥ.
1: ചന്ദമൻ ആരെയാണ് കണ്ടത്?
0: ഒരപരിചിതനെ, പക്ഷെ അയാൾ തനിച്ചായിരുന്നില്ല. വീട്ടുമുറ്റത്തെ ഇരുട്ടിൽ മറ്റു രണ്ടുപേർ കൂടെ ഉണ്ടായിരുന്നു.
2: ഹരിദാസിന്റെ ചിന്തകളുടെ യാഥാർത്ഥ്യം പലപ്പോഴും പാലേരി തന്നെ അയാൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട്. വള്ളിപ്പടർപ്പുകൾ പോലെ പരസ്പരം പിണഞ്ഞുകിടക്കുന്ന ഒരു കഥ. കഥയല്ല, മാണിക്യത്തിന്റെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കാലം. ചീരുവിനെയും അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. സമൂഹത്തിൽ ചിലർക്കെങ്കിലും സ്ത്രീ എന്ന പദത്തിനോടുള്ള നിർവചനമാണ് ചീരുവിലൂടെ അവതരിപ്പിച്ചത്. ചുടുചോരയൊഴുകുന്ന മാംസക്കൊഴുപ്പുള്ള വശ്യതയുള്ള ഭോഗവസ്തു. പക്ഷെ എപ്പോഴാണോ ചോര നീരാകുന്നത്, മാംസം ചുക്കിച്ചുളിഞ്ഞുണങ്ങുന്നത്, അപ്പോൾ ചവറ്റുകൊട്ടയിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുന്ന വെറും വെറുവെച്ചിൽ കഷണം. അപ്പോഴേക്കും അവൾ മരിച്ചിട്ടുണ്ടാകും. ജീവൻ നിലനിൽക്കുന്നത് പലപ്പോഴും മനസ്സിന്റെ ശക്തിയിലാണ്. അത് മരിച്ചു കഴിഞ്ഞാൽ ശരീരം വെറും ജഡം മാത്രം. അങ്ങനെയുള്ളപ്പോൾ ചീരുവിന്റെ ഒളിത്താവളമായിരുന്നു ചന്ദമൻ. ഓരോരുത്തരുടെയും ആവശ്യം കഴിയുന്നത് വരെ ചീരുവിനായി കുറ്റിക്കാട്ടിൽ മറഞ്ഞിരിക്കുന്ന ചന്ദമൻ. മരണമല്ല ജീവിതമായിരുന്നു മാണിക്യത്തിന്റെ വിധിയെങ്കിൽ അവളും ചീരുവായി മാറുമായിരുന്നില്ലേ? പക്ഷേ പാലേരിയിലേക്ക് അവളെ എത്തിച്ചതാണ് കാലമാണോ അതോ മുരിക്കും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോ? ഇങ്ങനെ ചോദിച്ചാൽ മനുഷ്യനു മുന്നിൽ കാലം അന്നേ തോൽക്കാൻ തുടങ്ങിയെന്ന് വേണം കരുതാൻ. പെണ്ണിനെ കണ്ടാൽ തിണ്ണ മറക്കുന്ന ഗ്രാമീണ മാടമ്പിയായ മുരിക്കും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് മാണിക്യത്തെ പാലേരിയിലേക്ക് എത്തിച്ചത്.
0: ഈ പൊക്കൻ എന്ന് പറയുന്ന പൊട്ടന് എങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തു മാണിക്യത്തിനെ അവരുടെ വീട്ടുകാര്?
3: വേലായുധൻ, ഈ കല്യാണാലോചനയായിട്ട് മാണിക്യത്തിന്റെ വീട്ടിൽ ചെല്ലുന്ന വേലായുധനാ. ഓൻ ആ വീടുമായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്നു. അതിന്റെ പിന്നിലും ആചാരാ. പണ്ട് പുഴക്കര വെച്ച് ചീരുവിനെ കണ്ടതുപോലെ ഒരു ദിവസം ആവളച്ചിറക്കര വെച്ച് ആചാരി മാണിക്യത്തെ കാണുന്നു. അന്ന് പോലെ ആ പാവത്തിന്റെ ജാതകം മാറിയത്.
0: ഏതാടാ പെണ്ണ്?
4: കേളപ്പേട്ടന്റെ മോളവളി.
0: ഏത് കേളപ്പൻ?
4: ഇന്നെ തെങ്ങേറ്റം പഠിപ്പിച്ച കേളപ്പേട്ടന. പറഞ്ഞു വരുമ്പോ എന്റെ അപ്പൻ അയച്ചു വരും. മൂപ്പര മോള, അതിനൊരു ചെക്കനെ നോക്കണമെന്ന് കേളപ്പേട്ടൻ പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ചായി. പാലേരിയിൽ ചിലരോടൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
0: നല്ല വർക്കത്തുള്ള പെണ്ണ്, നനഞ്ഞു നിൽക്കുന്ന പെണ്ണിന് ചേല് കൂടും. അപ്പോ ഓക്കൊരു ചെക്കനെ വേണം. ആ ജന്തു പോരടോ.
4: അതാരോ ഉളി?
0: ചീരുവിന്റെ പൊട്ടൻ.
4: അത്
0: ചീരുവിനെ കൊണ്ട് ഇനി കാര്യമൊന്നുമില്ല. എന്താ വില ഏതാ തിരിഞ്ഞു നിനക്ക്?
4: തിരിഞ്ഞിക്കോളി.
0: അപ്പോ അവളൊക്കെ വന്ന വെറുതെ ഇല്ല.
3: വേലായുധൻ ചീരുവിന്റെ വീട്ടിലെത്തി മോൻ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. നാട്ടുമ്പുറത്തെ ചില ന്യായങ്ങളുണ്ടല്ലോ, കാശിന് കൊള്ളാത്ത വങ്കന്മാരെ കെട്ടിച്ചു കൊടുത്താ നേരെയാവൂന്ന്. ചീരുവാണെങ്കി ഇനി എന്തായാലും വേണ്ടില്ല എന്നുള്ള അവസ്ഥയിലും ആയിരുന്നു.
1: മാണിക്യത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഹാജിയുടെ ഇമ്മീഡിയറ്റ് മൂവ്?
3: അന്ന് സന്ധ്യക്ക് തന്നെ ഹാജി മീത്തലച്ചാലിന്റെ വീട്ടിലേക്ക് ചെന്നുന്നാ കൂടെ വേലായുധനും.
1: ഞാൻ കണ്ട്.
4: നിങ്ങളോട് പറഞ്ഞോ?
1: ഞാൻ എന്താ പറയാ വേലേത, എങ്ങനെയാ പറയാ? ഞാൻ പെറ്റാല്ലെങ്കിലും എന്റെ മോളന്നെയല്ലേ.
4: നിങ്ങളെ ന്യായം പറയല്ലേ. ഹാജിയാരി കണ്ട പൈസ ഒക്കെ ചെലവാക്കി എന്തിനാ നിങ്ങൾക്ക് അറിഞ്ഞൂടെ?
1: നങ്ങി എന്നെ അങ്ങോട്ട് പോയി പറ.
0: ചീരു, നീ കണ്ടത്തിലേക്ക് പോയിക്കോ, പറയണ്ടൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്നിട്ട് ബാബണ്ണെ ഞാൻ തന്നെ ശരിക്കൊന്ന് കാണട്ടെ.
5: വേണ്ട.
0: പേടിയുണ്ടോ?
5: എനിക്ക് പേടിയാ.
0: എന്തിന്? ഞാൻ തന്നെ കടിച്ചു.
4: പെണ്ണ് കൂക്കും വിളിയും കൂട്ടി ഇടവലത്തുള്ളവരെ കൂട്ടിക്കളഞ്ഞു, അതാ പറ്റിയത്.
0: ഇടവലത്തുനിന്ന് ആരും ഉണ്ടാവരുത്, കരിഞ്ഞലം വിളിച്ചാലും കേൾക്കരുത്, എല്ലാരും ഒഴിഞ്ഞു പോകണം. അതിനുള്ള വഴി നോക്കാം, ചോദിക്ക്.
2: 1957 March 30 മാണിക്യം കൊല്ലപ്പെട്ടു. ചിലര് കരയുന്നു, ചിലര് സങ്കടപ്പെട്ടിരിക്കുന്നു.

0: ചിലര് ഭയപ്പെടുന്നു. ആരൊക്കെയോ വന്ന് മൃതദേഹം നോക്കിയിട്ട് പോയി. മാണിക്യത്തെ പുതപ്പിച്ച വെള്ളപ്പുതപ്പിനടിയിൽ അവളുടെ ദേഹത്ത് അവിടവിടായി ഉണ്ടായിരുന്ന ചുവന്ന പാടുകൾ മാത്രം ആരും കണ്ടില്ല. എല്ലാവരും ആത്മഹത്യയെന്ന് വിധിയെഴുതിയപ്പോൾ മാണിക്യത്തിന്റെ സഹോദരൻ അതൊരു കൊലപാതകമാണെന്നും അവളുടെ ഭർത്താവ് പൊക്കനാണ് കൊലപാതകിയെന്നും പറഞ്ഞു. ഒടുവിൽ ഈ കേസ് നിയമപരമായി തന്നെ അന്വേഷിക്കാൻ അധികാരി ഉത്തരവിടുകയാണ്.
1: എന്താ നടന്നത്? ആ തുണി ഒന്ന് മാറ്റിയ.
2: ഞാളെ രക്ഷിക്കണം തമ്പായി, ഞങ്ങൾക്ക് ആരുമില്ല, നിക്കും എന്റെ പൊക്കനും.
1: എന്നാ എഴുതിക്കോ ഗോപാലൻ നായർ, യാഥാസ്ഥിതിയിൽ വരേണ്ട കാര്യങ്ങളാ. മുരുക്കുംകുന്നത്തെ അമ്മദാജി വക കശുമാവിൻ തോട്ടത്തിനും തോട്ടത്താങ്കണ്ട് ഇടവഴിക്കും ഇടയിൽ വീത്തലച്ചാലിൽ പറമ്പിൽ മരിച്ചുപോയ ഒതേനൻ എന്നവരുടെ പേരിലുള്ള, ഇപ്പോൾ ഒതേനന്റെ ഭാര്യ ചീരു എന്ന ചിരിതയും മകൻ പൊക്കനും താമസിച്ചു വരുന്നതായിട്ടുള്ള വീട്ടിൽ വെള്ളമുണ്ട് പുതുപ്പിച്ച നിലയിലാണ് മൃതശരീരം കിടന്നിരുന്നത്. എഴുതിയോ?
3: മൃതശരീരത്തിന് ഏതാണ്ട് 5 അടി 2 ഇഞ്ച് നീളവും വെളുത്ത നിറവുമാണ് കാണാൻ കഴിഞ്ഞത്. കഴുത്തിലും മുഖത്തും നിറവ്യത്യാസവും കയറോ തുണിയോ മുറുകിയതിന്റെ പാടുകളും കാണാനുണ്ട്. ഇതിൽ നിന്നും മരണം സംശയാസ്പദമാണ് എന്ന നിഗമനത്തിലാണ് ആങ്ങളെയും അച്ഛനും എത്തിയിരിക്കുന്നത്.
1: എന്നാൽ ശവം മറിയാൻ വരട്ടെ, പോലീസ് വന്നിട്ട് മതി, സംഗതി കേസാ. യാഥാസ്ഥിതിന്റെ പകർപ്പ് പേരാമ്പ്ര സ്റ്റേഷനിൽ എത്തിച്ചോ.
0: ഒടുവിൽ മാണിക്യത്തിന്റെ പാലേരിയിലെ 11 ദിവസത്തെ ജീവിതയാത്ര അന്വേഷിക്കാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ നിയമിച്ചു, DYSP മണാലത്ത്. ശരിക്കും 2 തോണിയാത്രകൾക്കിടയിലായിരുന്നു മാണിക്യത്തിന്റെ ജീവിതം. വിവാഹം കഴിഞ്ഞ് പാലേരിയിലേക്കുള്ള വരവും പിന്നെ ജീവനറ്റ് പാലേരിക്കപ്പുറത്തേക്കുള്ള തോണിയാത്രയും. മാണിക്യത്തിന്റെ ചോരയുടെ മണം തേടി പോലീസ് നായ പാലേരിയുടെ വഴികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. ആദ്യം ചെന്നു നിന്നത് ഭ്രാന്തൻ കുമാരന്റെ മുന്നിലാണ്.
4: എന്താ കിടാവേ അത്? ഒരു ടോർച്ചാണ് സാർ,
5: അതെടുക്കരുത്, അത് എന്റേതാ.
4: നിന്റേതോ? നിനക്ക് ആരും ഒന്നും ഇതുപോലെ ഒരു ടോർച്ച്?
5: യരോത്തുവാഴും വിഷ്ണു ഭഗവാൻ, രാത്രി വഴി കാണാനാ, പകലതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ സൂക്ഷിച്ചു വെക്കാനും ഭഗവാൻ പറഞ്ഞു. അതെടുക്കരുത്,
4: കൊണ്ടുപോടോ അവനെ ക്യാമ്പിലേക്ക്.
6: സാർ, അത് ആയിരത്തു കുമാരനാ, ഭ്രാന്തകുമാരൻ.
4: ഇവൻ ഭ്രാന്ത അഭിനയിക്ക, കൊണ്ടുപോടോ അവനെ. ഇറങ്ങടാ, ഇങ്ങോട്ട് ഇറങ്ങാൻ.
0: 52 വർഷങ്ങൾക്ക് മുൻപ് പോലീസ് നായ ചെന്നു നിന്ന ഭ്രാന്തൻ കുമാരനിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ അവർക്കായില്ല. പക്ഷെ ഹരിദാസിന് വിലപ്പെട്ട പല തെളിവുകളും ലഭിച്ചത് അയാളിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ പാലേരിയുടെ ബോധമായിരുന്നു ഭ്രാന്തൻ കുമാരൻ. കുനിയിൽ ചന്ദമനും കുമാരനും ഒരേ കാഴ്ച കണ്ടവരാണ്. എന്നാൽ ആ രാത്രിയിലെ ഇളയനക്കത്തിന്റെ സത്യാവസ്ഥ ഒരല്പമെങ്കിലും തിരിച്ചറിഞ്ഞത് കുമാരനാണ്.
7: ഓടിയാൽ ഞാൻ വെടിവെച്ചു കൊല്ലും.
8: എന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ല, ഞാൻ പണ്ടേ മരിച്ചതാ.
7: എങ്കിൽ പരേതനായ കുമാരൻ വാ.
8: പാലേരിയിൽ എല്ലാവർക്കും ഞാൻ ഭ്രാന്ത കുമാരനാ.
7: എനിക്ക് നിങ്ങൾ ഭ്രാന്തില്ലാത്ത ഏക കുമാരനാണ്. എന്റെ ഭാര്യയാണ് കുമാര.
8: ഏ, ഇതല്ല നിങ്ങളുടെ ഭാര്യ.
7: വരൂ. എന്തിനാ അവിടെ ഇരിക്കുന്നത്? ആ കസേരയിൽ ഇരുന്നൂടെ.
8: വേണ്ട, എനിക്കിതാ ഇഷ്ടം, ഇരുന്നോട്ടെ.
7: ഓ, ഇരുന്നോളൂ. എന്തിനാ ഇരുട്ടിൽ ഒളിഞ്ഞു നോക്കുന്നത്? കുമാരൻ തുറന്നിടക്കുന്ന വാതിലൂടെ അകത്ത് വന്നൂടെ.
8: പാലേരിയിൽ ആരും എന്നെ ഉമ്മറപ്പടി കയറ്റില്ല, അതുകൊണ്ട് ഞാൻ എവിടെ നേർവഴിക്ക് കയറി പോയിട്ടുമില്ല, എനിക്ക് പോകാൻ കഴിയില്ല. ഇരുട്ടിലൂടെ കയറി വന്ന് ഞാൻ ആർക്കും എടുങ്ങേറുണ്ടാക്കാണ്ട് എല്ലാരെയും കണ്ടിട്ട് പോകും. മേത്തലച്ചാലിലെ ചീരുവിന്റെ വീട്ടിലും ഞാൻ ഇരുട്ടത്താ പോവുക, എല്ലാരെയും കാണും, പെണ്ണോലെയും പോണോലെയും ഒക്കെ. അന്നും പോയിരുന്നു. നിങ്ങൾ കഥ എഴുതാൻ വന്ന ആളല്ലേ, എന്നാ ഇതും കൂടി ആ കഥയെ ചേർക്കുവോ? ഞാൻ കണ്ടതാ, കുനി ചന്ദമന്റെ പുറകിൽ ഞാനും ഉണ്ടായിരുന്നു. ചന്ദമൻ കണ്ടതും ഞാൻ കണ്ടു, ചന്ദമനെയും കണ്ടു.

0: കുമാരൻ എന്തിനാന്ന് അവിടെ പോയത്?
1: ഞാൻ ഒന്നിനും വേണ്ടിയല്ല എവിടെയും പോവാറ്. കുറ്റിയാടിച്ചന്ത പറമ്പിൽ നാടകം കാണാൻ ആദ്യം പോയി. ആ ഗോഷ്ടി മടുത്തപ്പോ ഞാൻ നടന്നു. എന്നെ ആരോ നടത്തിച്ചു. ഞാൻ ചെന്ന് എത്തിയത് അടുക്കത്തെ വീട്ടിലായിരുന്നു. അന്ന് അവിടെ ആർക്കോ വേണ്ടി ഒരു വെരിക്കള നാടകം ഉണ്ടായിരുന്നു. വെള്ളരി നാടകം, വെരിക്കള നാടകം. അതും കഴിഞ്ഞ് ഞാൻ മേത്തലച്ചാലിലേക്ക് ചെന്നു.
0: അവിടെ കുമാരൻ ആരെ കണ്ടു? മലയാളമല്ലാത്ത ഭാഷ സംസാരിക്കുന്ന ആരോ എന്നാണ് കുനിയിൽ ചന്ദമം പറഞ്ഞത്.
1: മലയാളമല്ലാത്ത ഭാഷ എന്ന് പറഞ്ഞാൽ കുനിയിൽ ചന്ദമം കേട്ടിട്ടില്ലാത്ത ഭാഷ തന്നെ. പക്ഷേ അത് ഹിന്ദിയായിരുന്നു.
2: അതാരായിരുന്നു കുമാര?
1: ആരോ ഇതോട് ചേർക്കോ നിങ്ങളെ കഥയിൽ?
0: ചേർക്ക.
1: എന്നാ എനിക്ക് പോണം. എന്നെ പോകാൻ വിടണോ? ഇനി പറയാ എന്റെ കയ്യിലൊന്നുമില്ല.
0: കുമാരൻ എന്തെങ്കിലും വേണോ?
1: എനിക്ക് വേണ്ടത് തരാൻ നിങ്ങൾക്കാവില്ല. അത് ഞാൻ തന്നെ കണ്ടുപിടിക്കണം.
3: പോലീസ് നായയുടെ അടുത്ത ഉന്നം കുഞ്ഞിക്കണ്ണനും വേലായുധനും. പാലേരി നാട്ടിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഓരോ വള്ളിപ്പടർപ്പും അഴിച്ചെടുക്കുമ്പോൾ കഥകൾ പലതു കേട്ടു. കുഞ്ഞിക്കണ്ണനും വേലായുധനും പറഞ്ഞ കഥകളിൽ മാണിക്യത്തിന് മറ്റൊരു മുഖം ലഭിച്ചു. ഒരവിഹിതത്തിന്റെ കഥ. കെട്ടുകഥയാണോ യാഥാർത്ഥ്യമാണോ എന്നത് ആരുടെയോ വ്യക്തി താല്പര്യത്തിന്റെ ദിശ അനുസരിച്ച് ശരിവെക്കുകയും തെറ്റായി മാറുകയും ചെയ്തു. വേലായുധൻ മുരിക്കുംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വലം കൈയായിരുന്നിട്ട് കൂടി ഹാജിയുടെ പേര് എവിടെയും പറഞ്ഞതായി കേട്ടില്ല. അവരെല്ലാം പറഞ്ഞത് ഒരു പഴമൊഴിയുടെ വിശദീകരണമാണ്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ദോഷെന്നും ഇലയ്ക്ക് തന്നെ.
4: കുഞ്ഞാട് നാര് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ മാണിക്കും അയാളും തമ്മിൽ പണ്ടേ ബന്ധേനോ? അയാളെ കല്യാണം കഴിക്കണമെന്ന് വലിയ ഭാഷയനും പെണ്ണിനും. ആ കഥയൊക്കെ വേലാദിന അറിയാ.
5: എനിക്ക് സ്വന്തം അച്ഛനെ പോലെയായിരുന്നു ആവളയിലുള്ള കേളപ്പേട്ട. ഞാൻ തെങ്ങുകയറ്റം പഠിപ്പിച്ചതൊക്കെ മൂപ്പരായിരുന്നു. ആണ്ടിയും മാണിക്കും എനിക്ക് ആങ്ങളെയും പെങ്ങളെയും പോലെയായിരുന്നു. കുഞ്ഞാറ് നായർ കേളപ്പേട്ടന്റെ പുരയില് വരവും പോക്കും തുടങ്ങിയിട്ട് കുറച്ചു കാലമായിരുന്നു. അത് പെണ്ണിനെ ഉദ്ദേശിച്ചിട്ടാണുള്ളത് മനസ്സിലാക്കാൻ വൈകിപ്പോയിന്ന കേളപ്പേട്ടനും ആണ്ടി ഇങ്ങോട് പറഞ്ഞു. പെണ്ണ് പിഴച്ചുപോയി എന്നറിഞ്ഞപ്പോ ആരുടെയെങ്കിലും കഴുത്തിൽ കെട്ടിവെക്കണം വേലായുധാന്ന് അവര് രണ്ടും കൂടി ഇങ്ങോട് പറഞ്ഞു. അങ്ങനെയാ ഞാൻ ചിരുവിന്റെ ചക്കന്റെ ആലോചന കൊണ്ടുവന്നു.
6: ഈ കഥകൾ അറിഞ്ഞതിന്റെ പേരിൽ പൊക്കനവളെ കൊന്നുവെന്നാണോ നിങ്ങൾ പറയുന്നത്?
4: അറിഞ്ഞതല്ലേ മാനെ, കണ്ടതാ. അന്ന് കുറ്റ്യാടിയിൽ നാടകം കാണാൻ മാണിക്കം പുറപ്പെട്ട് കുഞ്ഞാറിനെ കാണാനും അയാളോടൊപ്പം പോവാനും വേണ്ടിയിട്ടേനു. നാടകം നടന്ന സ്ഥലത്ത് ഓളിച്ചെല്ലാണ്ടായപ്പോ കുഞ്ഞാറ് മീത്തലച്ചാലിലേക്ക് വന്ന് മാണിക്കോ അയാളെ അകത്തേക്ക് കൂട്ടി.
5: വെരിക്കള കഴിഞ്ഞു വന്ന പൊക്കം കാണുന്നത് ആ കാഴ്ച.
6: അങ്ങനെ മാണിക്കം മരിച്ചു അല്ലേ?
5: അതെ ഒളി.
6: പിന്നെ നീയും കുഞ്ഞിക്കണ്ണനും എങ്ങനെ പുലർച്ചെ ആ വീട്ടിലെത്തി?
5: പൊക്കം വന്ന് വിളിച്ചതഞ്ഞ് മാണിക്യത്തിന് നല്ല സുഖമില്ല, വന്ന് നോക്കണം എന്ന് പറഞ്ഞു. കുഞ്ഞിക്കണ്ണനെ ഞാനാ കൂടെ വിളിച്ച്.
4: ചെന്നപ്പോളാ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പിന്നെ പൊട്ടൻ ചക്കം പറണ്ടെന്ന് വിചാരിച്ച് കെട്ടിത്തൂക്കാൻ പറഞ്ഞു. ഞാൻ
5: കെട്ടിത്തൂക്കിയിട്ട് ചത്തിട്ടില്ലായിരുന്നു. പിന്നെ അയച്ച് തായ കടത്തി. ഒന്നുകൂടി പടഞ്ഞ് ജീവൻ പോയി. പിന്നെ കണ്ടത്ത് കൊണ്ടുപോയി കടത്തി. ചോദിക്കുന്നവരോട് അപസ്മാരം വന്ന് വീണ് ചത്തതാന്ന് പറഞ്ഞാ മതി എന്ന് ചിരുവിനോട് പറഞ്ഞിട്ട് ഞാൻ രണ്ടാളും പോയി.
3: പാലേരി മാണിക്യം എന്ന ചിത്രം കഥ കൊണ്ട് മാത്രല്ല വേറിട്ട് നിൽക്കുന്നത്. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു സംവിധായകൻ രഞ്ജിത്ത്. അതുകൊണ്ട് തന്നെ മലയാള നാടകരംഗത്തെ പരിചയ സമ്പന്നരായ 30 സ്റ്റേജ് അഭിനേതാക്കളെയും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട്ട് സിനിമയുടെ ഓഡീഷനിൽ പങ്കെടുത്ത 500 നാടക നടന്മാരിൽ നിന്നാണ് ഇവരെ തിരഞ്ഞെടുത്തത്. റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തനായ കോഴിക്കോട് കൈവേലിയിലെ അമേച്ചൂർ നടൻ ശ്രീജിത്താണ് മാണിക്യത്തിന്റെ ഭർത്താവായ പൊക്കനെ അവതരിപ്പിച്ചത്.

പൊട്ടനാണെങ്കിലും പൊക്കന്റെ മൊഴിയും നിയമപുസ്തകത്തിൽ എഴുതി ചേർക്കണമെന്നത് നിർബന്ധമാണ്. എന്നാൽ പൊക്കൻ പറഞ്ഞ കഥയിൽ മാണിക്യം മറ്റൊരുത്തിന്റെ ചൂട് തേടിയ പെണ്ണായിരുന്നില്ല. കൂടാതെ ആ കഥയിൽ ഊഹാപോഹങ്ങളും നിഗമനങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം കടന്നു ചിന്തിക്കാൻ അവന്റെ മനസ്സ് പഠിച്ചിരുന്നുവെങ്കിൽ കഥ മറ്റൊരു വഴിക്ക് നീങ്ങിയേനെ. നീലരാവിൽ ഒരു ജഡമായി മാണിക്യം മാറുമായിരുന്നില്ല.

0: ഇല്ലല്ലോ. ഇനി കുറ്റാടി നാടകം കാണാൻ പോരുന്നില്ലേ?
1: ഓ, ഞാനിനി എന്ത് നാടകം മണിയെടുത്ത് കാണാൻ ബാക്കി? കണ്ടതൊക്കെ തന്നെ മതി.
0: ഏടെ എന്റെ പൊക്കന്റെ പെണ്ണ്,
2: ഓളെന്ന് വിളിക്കി, ഞാളൊന്ന് കാണട്ടെ.
1: മാണിക്കേ, ഓള് കുളിക്കാൻ തോന്നുന്നു.
0: ഉണ്ടാടാ പൊക്ക, നല്ല പൊന്നുകാച്ച നിറളൊരു പെണ്ണിനെ കൊണ്ടുവന്ന് പൂട്ടി വെച്ചിട്ട് നിക്കുന്ന നോക്ക്. ഇനി കണ്ടടം തണ്ടാണ്ട് കാവല് നിന്നോ, ആരും കൊത്തിക്കൊണ്ടു പോവാണ്ട്.
1: നാടകം തുള്ളലെന്നൊക്കെ പറഞ്ഞ് പായുന്നതിന്റെ മുമ്പ് ഇത്തിരി ചായപ്പൊടി ഇട്ട വെള്ളം തിളപ്പിച്ചു തരാൻ നേരം ഉണ്ടാകും അവിടെ ആർക്കെങ്കിലും?
3: ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരമ്മേ.
1: ലക്ഷണം കണ്ട ജന്തുക്കളെ, ഞാൻ കുടിക്കും
3: അമ്മ ചായ.
1: ആടെ കൊണ്ടേ വെക്ക്, എല്ലാം ഒക്കെ തിന്നു തീർത്തു.
4: അതൊക്കെ മതി, നീ കൊണ്ടു.
3: നിങ്ങൾ നിക്കി, നാലാണ് മുമ്പിൽ പോണ്ടതല്ലേ?
5: നീ എങ്ങോട്ടാ പൊക്കായി വെളി കൂട്ടി?
6: ഞങ്ങള് നാടകത്തിന് പോന്ന.
5: അതെങ്ങനെയാ പൊക്ക, നീ പോവുക? ഇന്നല്ലേ അടുക്കത്തെ വീട്ടിലെ ബരിക്കളാ.
6: ഞാൻ
5: എന്താ ഇന്നെ കൊണ്ട് കൂടുകല്ലേ? മന്ത്രവാദം പഠിക്കാനും സഹായത്തിനും നാട്ടിൽ വേറെ ആളെ കിട്ടാനിട്ടല്ല, നിന്റെ തള്ള വന്ന് കാലില് വീണ് കരിഞ്ഞ് പറഞ്ഞതുകൊണ്ടാ നിന്നെ കൂടെ കൂട്ടിയത്. എന്താടാ?
6: ഞാൻ വരാ.
5: എന്നാ പോക്കാ, പിടിച്ചോ.

0: ആ പെണ്ണ് ബാധകളകി തുള്ളിയിട്ടില്ല, കുരുതി വെള്ളം തേ കുളിപ്പിച്ചിട്ടില്ല. ആശാനെ, ശരിക്കും ആ പെണ്ണിന് ഗർഭം ഉണ്ടായിനോ?
1: നായിന്റെ മോനെ, ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയ നീ എന്തെങ്കിലും നാക്കി തിന്നിട്ട് പോരാ നോക്ക്. നിന്റെ തീയത്തിയുടെ ബരിക്കളല്ലോ അവിടെ നടത്തിയത്.
0: അല്ല
1: ആ എന്നാ ചേല കണ്ട മനസ്സിലായ?
0: ഓ എടുന്നാ,
2: നാടകം കഴിഞ്ഞ് വരുന്ന വഴിയാടാ, ഒന്ന് കേറിയിട്ട് പോവാന്ന് ചേ.
3: ഇനി വേണ്ടടോ, നേരം കുറെ ആയില്ലേ.
2: ഞാളവിടെ കണ്ട കാര്യം ഞാൻ ആരോടും പറയണ്ട.
0: ഓ
3: എന്റെ അമ്മയോടും പറയണ്ട.
0: ആ

0: കേട്ട തേങ്ങലാണ് പൊക്കൻ എന്ന യാഥാർത്ഥ്യം. മരത്തിൽ നീല ബ്ലൗസിൽ തൂങ്ങി നിൽക്കുന്നത് തന്റെ ഭാര്യയാണെന്നവൻ അറിയാം. പക്ഷേ അതിൽ കൂടുതലൊന്നും അറിയില്ല. കാരണം അവൻ പൊക്കനാണ്. പാലേരിയിലെ കാരണവന്മാർ അവനൊരസ്തിത്വം നൽകിയിട്ടുണ്ട്, പൊട്ടൻ. പക്ഷേ ഏതൊരു മനുഷ്യനും മുഖംമൂടിയുടെ അകമ്പടിയോടെയാണ് പകൽവെട്ടത്തിൽ നടക്കുന്നത്. എന്നാൽ ഇരുളു വീഴുമ്പോൾ, ഒറ്റയ്ക്കാവുമ്പോൾ ആ മുഖംമൂടി അഴിയപ്പെടും. മാണിക്യം മരിച്ചതിന് ശേഷം ഒരു രാത്രിയിൽ പൊക്കൻ പൊട്ടിക്കരഞ്ഞു. യഥാർത്ഥ മനുഷ്യന്റെ വിലാപം.
1: ഞാൻ
2: അമ്മ വന്നോ നോക്കാൻ വന്നതാ.
3: അമ്മ ഒന്നും വന്നിട്ടില്ല, അവരെ പോലീസുകാർ വിട്ടിട്ടില്ല. ദുർമരണം നടന്ന വീടാടാ, ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട.
2: ആ പേടിയില്ല കേശവട്ടാ, നിക്കോളെ പേടിയില്ല. ഓൾ എന്നൊന്നും ചെയ്യല്ല. പകല് വന്നാല് ആൾക്കാർ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കൂ. എനക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ. ഞാൻ എന്ത് പറഞ്ഞാലും തെറ്റിപ്പോവും. കുട്ടിയാതാ വല്യമ്മേ.
4: എന്താ മോനെ,
2: നിങ്ങക്ക് ചത്തുപോലെ കാണും കഴിയുന്നല്ലോ എല്ലാരും പറയുന്നത്.
4: പിന്നോ നിക്ക് കാണാ, എന്റെ തീയനേം ചത്തുപോയ മക്കളെയും കാണാ.
2: നിങ്ങക്ക് ഓളെ കാണാൻ കഴിയാ?
4: ആരേ?
2: എന്റെ മാണിക്യത്തിന.
4: ചത്തിട്ട് അധികമായില്ലല്ലോ മോനെ, പരലോകമൊക്കെ കണ്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരണ്ടേ? അപ്പൊ ഓളെ എനിക്ക് കാണാനാവും.
2: അങ്ങനെ കാണുമ്പോ നിങ്ങൾ ഓളോടൊരു കാര്യം ചോദിക്കുക, ആരാ ഓളെ കൊന്നതെന്ന്.
0: മാണിക്യത്തിന്റെ മരണത്തെപ്പറ്റി ഇനി മൊഴി നൽകാൻ ബാക്കിയുണ്ടായിരുന്നത് ചീരുവാണ്. വേലായുധനും കുഞ്ഞിക്കണ്ണനും പറഞ്ഞതല്ല, പൊക്കം പറഞ്ഞതും അല്ല. ചീരുവിന് പറയാനുണ്ടായിരുന്നത് മറ്റൊരു കഥയാണ്. ആ വള്ളിപ്പടർപ്പിന്റെ തളിര് മറ്റൊരു ദിശയിലേക്ക് വളർന്നു.
5: അപസ്മാരളകി വീണ് ചത്തു എന്നുള്ള നിന്റെ കള്ളക്കഥ അവിടെ വെച്ചോ, എന്നിട്ടുള്ള സത്യം പറഞ്ഞോ.
6: നായിന്റെ മോളെ ചവിട്ടി നാവിയാൻ കാൽക്ക് കളിയും പറഞ്ഞു.
7: അന്ന് നാടകത്തിന് പോവാൻ കഴിയാത്തോണ്ട് ഒന്നും തിന്നാനും കുടിക്കാനും കൂട്ടാക്കാണ്ട് ഓൾ ഉമ്മർക്കൊലയിൽ കുത്തിരിക്കേനു. പിന്നെ ഞാൻ അകത്തേക്ക് വിളിച്ച് പാലടച്ചു.

0: ചിമ്മിണി തീർക്കട്ടെ മാണിക്കേ, അത് കെടുത്തിട്ട് കിടന്നോ, പൊക്കം വരാൻ പൊലച്ചാവും.
1: ഞാനും പെണ്ണും നല്ല ഉറക്കായപ്പോളാ എമാനെ വാതിൽക്കല് മുട്ടു കേക്കുന്നത്.
0: ആരാ?
2: ഞാനാ ചിരടുത്തി വേലായത്. നമ്മളൊന്ന് വാതിൽ ഉറക്കി.
0: ഓ, എന്തെന്നാ വേലായത് ഈ പാതിരക്ക്? ഞാനും പെണ്ണും മാത്രമേ ഇവിടെ ഉള്ളു.
2: അതൊക്കെ എനിക്കറിയാം, നിങ്ങൾ വാതിലൊന്ന് തുറക്കി.
0: വേണ്ട വേലായുത, നേരം കാലം നോക്കാണ്ട് നീയൊക്കെ വന്ന് വിളിക്കുമ്പോ റാക്ക് തരാനും പിന്നെ കടന്നു തരാനും മടി ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. ഇനി അത് നടക്കൂല. ഇന്റെ ചെക്കൻ കൊണ്ടുവന്ന പെണ്ണുണ്ട് ഇവിടെ, നീ പോ, നാളെ വാ.
2: മര്യാദക്ക് പറഞ്ഞ ചെവി കേട്ടല്ലേ?
0: വേലായുത,
2: ഒച്ച വെച്ച കൊന്നു കളയും.
3: എന്നിട്ട് നീ പുറകെ പോയി നോക്കിയില്ലേ അവളെ എങ്ങോട്ടാ കൊണ്ടുപോയതെന്ന്?
1: ഞാൻ അവിടെ തന്നെ കൊഴിഞ്ഞു വീണേ മാനെ, പിന്നെ എന്നെ കൊല്ലൂന്ന് പേടിച്ചിട്ടാ സത്യത്തിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാഞ്ഞത്.
3: അവര് രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ?
1: അല്ല, ഒരാളും കൂടി.
3: അതാരായിരുന്നു?
1: അറിഞ്ഞൂടാ, പുറത്ത് ഇരുട്ടില് നിക്കണ്ടേനു, ഒരു നഴല് പോലെയാ കണ്ടത്.
4: മാണിക്യം കൊലക്കേസിൽ ഇനി സാക്ഷികളില്ല, മൊഴിയില്ല, വിധി മാത്രം. മനുഷ്യൻ നടപ്പിലാക്കുന്ന വിധി, പണവും അധികാരവും ഉള്ളവന് മാത്രം നടപ്പാക്കാൻ കഴിയുന്ന വിധി. അതിനുവേണ്ടിയുള്ള പ്രഹസനങ്ങൾ, ചോദ്യം ചെയ്യുന്നവന്റെ കണ്ണിൽ പൊടിയിടാനായി കാട്ടിക്കൂട്ടിയ അന്വേഷണങ്ങളെല്ലാം അവസാനിച്ചു. FIRൽ DYSP മണാലത്തിന്റെ പേന കൊണ്ട് വിധി എഴുതിപ്പിച്ചത് പാലേരി അറിയാത്ത, മാണിക്യം പോലും അറിയാത്ത അദൃശ്യക്കരങ്ങളാണ്.
5: കോഴിക്കോട് സെഷൻസ് ജഡ്ജ് ശ്രീമതി മേരി കുര്യാക്കോസ് ഈ കോടതി മുറിയിൽ വെച്ചാണ് പാലേരി മാണിക്യം കൊലക്കേസിന്റെ വിധി പ്രസ്താവിച്ചത്.
6: എന്താണ് മിസ്റ്റർ മേനോൻ ഡോക്ടർ ബലാത്സംഗം?
7: ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ബലാത്കാരമായ അവളുമായി ശാരീരിക ബന്ധം പുലർത്തുന്നതും.
6: അത് മാത്രമാണോ ബലാത്സംഗം?
7: അല്ല, അവളെ ലഹരിക്കടിപ്പെടുത്തിയോ മറ്റു രീതിയിൽ നിസ്സഹായയാക്കിയോ.
6: മതി ഡോക്ടർ, മതി. ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് അവളുമായി ലൈംഗിക ബന്ധം പുലർത്തിയാലും അത് ബലാത്സംഗമാകുമോ? വിശദമാക്കിയാൽ, ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടണമെങ്കിൽ ഭവനവേദനം നടത്തി അക്രമികൾ വീട്ടിനുള്ളിലേക്ക് ചെല്ലണം എന്നില്ല. ഒപ്പം കിടന്നുറങ്ങുന്ന ഭർത്താവിനും അത് ചെയ്യാം. That's all, Your Honor.
8: You may proceed, Mr. Ambat.
9: Yes, Your Honor. ഈ കേസിലെ രണ്ടാം പ്രതി മുതുവൻ അഹമ്മദിനെ കുറിച്ച് എനിക്ക് ചില സംശയങ്ങളും സന്ദേഹങ്ങളും ഉണ്ട്. അതിൽ പ്രധാനം, അങ്ങനെ ഒരാൾ ഉണ്ടോ എന്നുള്ളതാണ്. മറ്റൊരാളെ, യഥാർത്ഥ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി പ്രതിപട്ടികയിൽ ചേർത്ത ഇല്ലാത്ത പേരാണ് മുതുവൻ അഹമ്മദ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു.
6: പാർഡൺ മീ, യുവർ ഓണർ. എന്റെ സുഹൃത്ത് പണ്ഡിതനായ നിയമജ്ഞൻ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാവുകയും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പ്രതിപട്ടികയിലെ രണ്ടാം പ്രതിയുടെ പേര് തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്നു. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് സംഭവിച്ച വീഴ്ചയാണതെങ്കിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ പ്രതിയെ വെറുതെ വിടണം എന്ന് തന്നെയാണ് എന്റെയും വാദം.
8: മിസ്റ്റർ അംബാട്, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് വാദിക്കുന്നത്? പ്രതിപട്ടികയിലുള്ള ഒരാൾ പ്രതിയല്ല എന്ന് തെളിയിക്കുകയാണോ നിങ്ങൾക്ക് വേണ്ടത്?
5: പ്രതികളായ കുന്നമ്മൽ വേലായുധൻ, ഇടത്തെ തുടി കുഞ്ഞിക്കണ്ണൻ, മുതുവൻ അഹമ്മദ് എന്നിവരെ വെറുതെ വിട്ടുകൊണ്ടായിരുന്നു ആ വിധി. കേസ് അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും പ്രോസിക്യൂഷൻ ദുർബലമായ വാദങ്ങൾ ഉയർത്തിയും തെളിവുകൾ നിരത്തിയും സ്വയം പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നുവെന്നും ആ വനിതാ ജഡ്ജി തന്റെ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുകളിലുള്ള നീതിപീഠങ്ങൾക്ക് മുന്നിൽ എത്തുകയുണ്ടായില്ല ആ കേസ്. ഇവിടെ ഈ ചതുരാകൃതിയിലുള്ള ഈ മുറി ഒരു ശവപ്പെട്ടിയായി മാറുകയായിരുന്നു. എല്ലാ സത്യവും അതിനകത്ത് അടക്കം ചെയ്യപ്പെട്ടു. അത് തുറക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്കൊപ്പം സഞ്ചരിക്കുന്ന മാണിക്യത്തിന്റെ നിലവിളി വച്ച് മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്.
4: പുതിയ പാലേരി.
5: അതെ, 52 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരം കിട്ടാതെ അവശേഷിച്ച ചോദ്യത്തിന് പിറകെ നടത്തിയ യാത്ര നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചു.
4: ഈ മണ്ണിൽ നിന്ന് തന്നെ അതിന്റെ ഉത്തരം കിട്ടും.
5: പ്രതികളെന്ന് പറഞ്ഞിരുന്നവരും നിയമത്തെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടവരെന്ന് ഗ്രാമം വിശ്വസിച്ചിരുന്നവരും എല്ലാവരും തന്നെ മരിച്ചു പോയിരിക്കുന്നു. ആരിൽ നിന്ന് എവിടെ നിന്ന് തുടങ്ങും നമ്മുടെ അന്വേഷണം?
4: കാണും.

0: എന്തെങ്കിലും ഒരു മിസ്സിംഗ് ലിങ്ക്.
1: ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ച പാതിരാക്കൊലപാതകത്തിന്റെ ദയനീയമായ പര്യവസാനം. ഇനി ഒരിക്കലും തുറക്കപ്പെടില്ലാന്ന് കരുതിയ ആ കേസ് ഫയൽ തുറക്കാനാണ് ഹരിദാസിന്റെ യാത്ര. നിയമപരമായല്ല, തീർത്തും വ്യക്തിഗതമായി. തെളിവുകളില്ല, സാക്ഷികളില്ല, അന്ന് ജീവിച്ചിരുന്നവരിൽ പലരും ഇന്നില്ല. എന്നിട്ടും എല്ലാവരും ഉപേക്ഷിച്ച ആ നിഗൂഢ വഴികൾ അന്വേഷിക്കാൻ ഹരിദാസിനെ പ്രേരിപ്പിച്ചത് താൻ ജനിച്ച ദിവസമാണ് മാണിക്യം കൊല ചെയ്യപ്പെട്ടത് എന്നത് മാത്രമാണ്. ഒരിക്കലുമല്ല, മറ്റൊരു വഴിത്തിരിവ്. അതിനും അപ്പുറം പാലേരിയുടെ രാത്രികൾ കുഴിച്ചു മൂടിയ മറ്റൊരു സത്യം കൂടിയുണ്ട്.
2: മുരുക്കും കുന്നത്ത് അഹമ്മദ് ഹാജി. What is his role and who is he?
3: എന്റെ അച്ഛൻ.
2: What?
3: നിനക്ക് ഡിക്ഷണറികൾ പരിശോധിക്കാം. അത് വെബ്സ്റ്റേഴ്സ് ആകാം, ഓക്സ്ഫോർഡ് ആകാം. ബാസ്റ്റഡ് എന്ന പദത്തിന് അവർ നൽകുന്ന അർത്ഥവും വിശദീകരണവും നോക്കാം. മലയാളത്തിൽ നല്ലൊരു വാക്കുള്ളത് ജാരസന്തതി എന്നാണ്. നാട്ടുഭാഷയിൽ തന്തയില്ലാത്തവൻ, തന്തയില്ലാത്തവൻ തെറ്റാണ്. തന്തയില്ലാതെ അറിഞ്ഞിരിക്കുന്നില്ല.
2: What's wrong?
3: Nothing. സത്യം. പാപത്തിന്റെ കറയിൽ മങ്ങിപ്പോയ ഒരു സത്യം. മുരിക്കുന്ന അഹമ്മദ് ഹാജിയുടെ മകനാണ് ഞാൻ. എനിക്ക് 18 വയസ്സ് പൂർത്തിയാവുന്ന പിറന്നാൾ രാത്രിയിൽ, ആ നാൾ വരെ ഞാൻ അച്ഛൻ എന്ന് വിളിച്ച് വിശ്വസിച്ചിരുന്ന ആളിന്റെ 1-ാം ചരമ വാർഷികത്തിൽ ചുവരിലെ മാല ചാർത്തിയ അദ്ദേഹത്തിന്റെ ചിത്രം സാക്ഷിയായി എന്റെ അമ്മയോട് ആ കഥ പറഞ്ഞു. എന്റെ ജനന രഹസ്യത്തിന്റെ കഥ. വിവാഹപ്രായവും കടന്ന് ഭർത്താവെന്ന രക്ഷകനെയും കാത്തു നാൾ കഴിച്ച, ദാരിദ്ര്യത്തിന്റെ ഓട്ടത്തോണിയിൽ കൺമിഴിച്ചു നിന്ന, പിന്നീട് എന്റെ അമ്മയായ പാവം പെൺകുട്ടിയെക്കുറിച്ച്, നിത്യവൃത്തി നടത്താൻ സഹായിച്ച മനുഷ്യനെക്കുറിച്ച്, പട്ടിണിയില്ലാതെ പുലരാൻ രക്ഷകനായ ആളെക്കുറിച്ച്, നാഴികമണിയൊന്ന് ഇടറിയപ്പോൾ അയാൾക്ക് കീഴ്പ്പെടേണ്ടി വന്ന നിമിഷത്തെക്കുറിച്ച്, എന്റെ പിറവിയെക്കുറിച്ച്, കൽക്കട്ടയിൽ ആസ്പിൻവാൾ കമ്പനിയിൽ ജോലിയുണ്ടായിരുന്ന അമ്മയുടെ അച്ഛന്റെ ഒരു അനന്തരവൻ സ്വീകരിക്കുകയായിരുന്നു അമ്മയെയും കൈക്കുഞ്ഞായിരുന്ന എന്നെയും. ആ സാധു എന്നെ നെഞ്ചിൽ കിടത്തി വളർത്തി മോനെ എന്ന് വിളിച്ചു. എല്ലാം പറഞ്ഞു തീർന്നപ്പോൾ എന്റെ പാവ അമ്മ എന്നോട് ചോദിച്ചു, നിനക്കെന്നോട് വെറുപ്പുണ്ടോ കുട്ടിയെന്ന്. ഏറ്റവും സ്നേഹത്തോടു കൂടിയാണ് ഞാൻ അവരെ കെട്ടിപ്പിടിച്ചത്. എന്റെ മാറേറ്റം ഉയരമുള്ള അവരുടെ നെറുകിൽ ഞാൻ പറഞ്ഞു എനിക്ക് സ്നേഹമേ ഉള്ളൂ.
2: ഹരി, നമ്മൾ ഈ അന്വേഷണം നടത്തേണ്ടതുണ്ടോ?
3: വേണം. എനിക്കറിയണം അയാളെ. ഉരിക്കുന്നത് അഹമ്മദ് ഹാജിയെ. എന്റെ ജീനുകളിൽ കലർന്ന പാപത്തിന്റെ ഉറവിടത്തെ എനിക്കറിയണം. അതിനാണ് ഈ അന്വേഷണം.
1: നിയമത്താൽ കുഴിച്ചു മൂടപ്പെട്ടതായതിനാൽ ഹരിദാസ് തന്റെ യാത്ര ആരംഭിച്ചതും അവിടെ നിന്നാണ്. നിലവിലെ DYSP മാധവനിൽ നിന്നും 52 വർഷങ്ങൾക്കു മുന്നേ റെക്കോർഡ് ചെയ്യപ്പെട്ട ഡാറ്റ അയാൾ വീണ്ടെടുത്തു. പാതിരാക്കൊലപാതകത്തിലേക്ക് എത്താൻ പാലേരിയിൽ ഹരിദാസ് സമീപിച്ച ആദ്യ വ്യക്തി അതായിരുന്നു DYSP മാധവൻ.
4: പ്രതികളും സാക്ഷികളും എല്ലാം മരിച്ചു. സംശയത്തിന്റെ നിഴലിൽ നിന്നവർ പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെ എന്താണ് ഈ അന്വേഷണത്തിന്റെ പ്രസക്തി? നിങ്ങളെ ആരാണ് അതിനെ ചുമതലപ്പെടുത്തിയത്?
3: ഇതാരെയും ശിക്ഷിക്കാനുള്ള ഒരു അന്വേഷണമല്ല. അതിനാരും ഒന്നും എനിക്ക് ഓഫർ ചെയ്തിട്ടില്ല. ഒരു സത്യാന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് കൂട്ടിക്കോളൂ. എന്റെ ഉള്ളിലെ കുറ്റാന്വേഷകനും എഴുത്തുകാരനുമാണ് ഇതിന്റെ പിന്നിലെ പ്രേരണ.
4: ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ക്രൈം റിപ്പോർട്ടിന്റെ കോപ്പി ഞാൻ തരാം. വിചിത്രം എന്ന ഒറ്റവാക്കിൽ ഈ കേസ് അന്വേഷണത്തെ കുറിച്ച് പറയാൻ കഴിയും. എല്ലാം തിരിച്ചുപിടിക്കലാണ് ഒരു അന്വേഷണം. ഒന്ന് പൊളിച്ചെഴുതി, മറ്റൊന്ന് നിർമ്മിക്കലാണത്.
3: ഒരു പോലീസുകാരന്റെ തൊപ്പിയേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ചേരുക ഒരു എഴുത്തുകാരന്റെ തൂവലായിരിക്കും. താങ്കൾ ഈ ഫയൽ പഠിച്ചിരുന്നു?
4: ഒന്നിലധികം തവണ.
3: എന്താണ് നിഗമനം? ണ്ട്
4: 3 പേരുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1, മാണിക്യം കൊല്ലപ്പെട്ട രാത്രി പളനിയിലേക്കെന്നും പറഞ്ഞു പോയ ചന്ദമ്മൻ പൂശാരി. എന്തിനാ രാത്രി തന്നെ അയാൾ പാലേരിയിൽ നിന്നും പോയി? പിന്നെ എന്തുകൊണ്ട് അയാൾ അവിടേക്ക് ഒരിക്കലും തിരിച്ചു വന്നില്ല? അടുത്തത്, അതേ രാത്രി പുഴയിൽ മുങ്ങി മരിച്ച ധർമ്മദത്തൻ നമ്പൂതിരി, അത് അപകടമായിരുന്നോ കൊലപാതകമായിരുന്നോ? 3, മുരുക്കുംകുന്നത്ത് അഹമ്മദ് ഹാജി എന്നൊരാൾ അന്വേഷണത്തിന്റെ ചില ഘട്ടങ്ങളിൽ പ്രത്യക്ഷനാവുന്നു, ഒടുവിൽ തീരെ അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. ഈ 3 പേരുകൾ ഒരു ട്രയാംഗിൾ ആണെന്ന് സങ്കല്പിക്കുക. അതിനകത്തുണ്ട് സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: പാതിരാക്കൊലപാതകം സാക്ഷി ചേർത്ത പേരുകളിൽ ചീരുവിനെ പറ്റിയും പൊക്കനെ പറ്റിയും വേലായുധനെ പറ്റിയും ഹാജിയെ പറ്റിയും നാട്ടുകാർക്കിടയിൽ പ്രചരിച്ചിരുന്ന അടിസ്ഥാന വിവരങ്ങൾ ഹരിദാസിന് പറഞ്ഞുകൊടുത്തത് ബാലൻ നായരാണ്. സിദ്ധിക്കാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്.
5: ഈ കഥയെഴുത്ത് എന്ന് പറയുമ്പോ കുറച്ചു ദിവസം ഉണ്ടാവോ? എത്ര ദിവസമാണെങ്കിലും വിരോധമില്ല കേട്ടോ, ഞാൻ ചോദിച്ചെന്നല്ലേ.
3: ഒരു നോവലാണ് മനസ്സിൽ.
5: ഓ,
3: അതിന്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ.
5: ഓ,
3: എത്ര ദിവസം കാണുമെന്ന് പറയാൻ പറ്റില്ല. ഈ നാട്ടിൽ തന്നെ പണ്ട് നടന്ന മാണിക്യം കൊല കേസില്ലേ,
5: ഓ,
3: ഏതാണ്ട് അതുപോലൊരു വിഷയമാണ്.
5: അതിന്റെ പേരിലല്ലേ ഈ നാടിന്റെ പ്രസിദ്ധി മുഴുവൻ.
3: ബാലന്മാർക്ക് എത്ര വയസ്സുണ്ട് അതൊക്കെ നടക്കുമ്പോ?
5: ഒരേ 8 വയസ്സ് കഷ്ടി. അതിന്റെ കഥകൾ കേട്ടല്ലേ ഞങ്ങളൊക്കെ വളർന്നത്. അടുക്കളയിലും കുളക്കടയിലും ഒക്കെ സ്ത്രീകൾക്ക് ഇതേ പറയാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ മുതിർന്നപ്പോ അമ്മയുടെ വകയിൽ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു, മൂപ്പരാ ശരിക്കുള്ളൊരു ചിത്രം പറഞ്ഞു തന്ന്.
3: ഒഴിവ് സമയമുള്ളപ്പോ നമുക്ക് നിൽക്കാമോ? കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. എഴുതാൻ ആഗ്രഹിക്കുന്ന നോവലിന് ചിലപ്പോ ഗുണപ്പെടും.
5: പിന്നെന്താ, അറിയാവുന്ന മുഴുവൻ പറഞ്ഞുതരാം. ഇന്നിപ്പോ യാത്രാക്ഷീണമൊക്കെ കാണുമല്ലോ, ഞാനൊരു ദിവസം സൗകര്യമായിട്ട് ഇറങ്ങാം.
1: ഓർമ്മയുടെ കാവൽക്കാരെല്ലാം മണ്ണടിഞ്ഞ പാലേരിയിൽ മാണിക്യത്തെ കുറിച്ച് മാത്രല്ല, പാലേരിയുടെ ഓരോ സ്പന്ദനവും സൂക്ഷ്മമായി വിലയിരുത്തിയ ഒരാളായിരുന്നു ബാർബർ കേശവൻ, ഹരിദാസിന്റെ അടുത്ത വഴികാട്ടി. പാലേരിയുടെ ചെമ്മൺപാതകൾ നൽകിയ തഴമ്പിപ്പോഴും അയാളുടെ കാലിൽ അവശേഷിക്കുന്നുണ്ട്. ശ്രീനിവാസൻ അവതരിപ്പിച്ച ഈ കഥാപാത്രം മാണിക്യത്തെ കുറിച്ച് സംസാരിച്ചത് പരിമിതമായാണ്. അയാൾക്ക് പറയാനേറെയുണ്ടായിരുന്നത് മുരിക്കും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പറ്റിയാണ്. കാരണം പാലേരിയിൽ എന്ത് സംഭവിച്ചെങ്കിലും അതെല്ലാം നിയന്ത്രിച്ചിരുന്ന ഒരുതരം മാടമ്പിയായിരുന്നു അയാള്. ഹാജിയുടെ ക്രൂരതകൾ നേരിട്ടറിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാം വിശദീകരിക്കാൻ കേശവന് കഴിഞ്ഞു.
0: ഇതിനകം പാലേരിയിൽ എത്ര പേരോട് നിങ്ങൾ ഈ വിഷയം സംസാരിച്ചു?
3: അധികമൊന്നുമില്ല, ബാലനായരോട് ചില കേട്ടറിവുകൾ ഷെയർ ചെയ്തു.
0: അതൊക്കെ നടക്കുന്ന കാലത്ത് അയാൾ വള്ളി ട്രൗസർ ഇട്ട് നടക്കുന്ന കുട്ടിയ. ഇതിലൊരു നിഗൂഢതയുമില്ല ഹരിദാസെ. മുഴിക്കങ്കുന്നത്ത് അഹമ്മദ് ഹാജി എന്ന ബഹുപ്രഭു അയാളുടെ കാമവറിക്കിരയായ ഒരു പാവം പെണ്ണ്.
3: എനിക്ക് ഹാജിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
0: എന്റെ അച്ഛനായിരുന്നു പാലേരിയിലെ ഏക ക്ഷുരകൻ. വലിയ വീടുകളിലെ ആണുങ്ങൾക്ക് മുടിമുറിക്കലും ക്ഷൗരവും ബാർബർ വീട്ടിൽ ചെന്ന് ചെയ്തു കൊടുക്കണമായിരുന്നു. അച്ഛന്റെ മരണശേഷം ആ രീതി പിന്തുടരേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തതിന്റെ അന്ന് തന്നെ എനിക്കത് തെറ്റിക്കേണ്ടി വന്നു. ഹാജിയുടെ കയ്യാള് വേലായുധൻ ഭീഷണിപ്പെടുത്തി എന്നെ മുരിക്കുംകുന്നത്തേക്ക് കൊണ്ടുപോയി. ഞാനന്ന് 20-21 വയസ്സുള്ളൊരു കുട്ടിയല്ലേ, അനുസരിക്കാതെ നിവൃത്തിയില്ലല്ലോ.
6: ചെക്കനൊരു മടി, വീട്ടിൽ ചെന്ന് മുടിമുറുക്കിലും പഠിക്കലൊക്കെ ഓന്റെ അച്ഛന്റെ കാലം കൊണ്ട് കഴിഞ്ഞു. നടക്ക് നായിന്റെ മോനെ എന്ന് പറഞ്ഞപ്പോ കൂടെ പോന്ന്.
7: അപ്പുക്കുട്ടി ചത്തപ്പ് പുതിയ പരിഷ്കാരങ്ങളാ ചെക്കന്റെ വക. എന്നിട്ട് നിന്റെ അമ്മനെ മാറ്റി പുതിയ ആളെടുത്തോ. അപ്പൊ ചിലതെല്ലാം മാറ്റാൻ കഴിയൂല. നീ അതിനോട്ട് മെനക്കിടേം വേണ്ട, വിളിക്കുമ്പോ അവിടെ എത്തിക്കൊള്ളാം. അമ്പട്ടന്റെ മോൻ മരിക്കും വരെ അമ്പട്ടൻ തന്നെയാ. മനുഷ്യന്മാരെ മുടി കളയാൻ ജനിച്ചോൻ അത് മര്യാദക്ക് ചെയ്യാ. അത് തിരിഞ്ഞിക്ക നായിന്റെ മോനാണക്ക്. എന്നാ കത്തിയും കത്തിനെടുത്തോ.
0: ഞാൻ സാക്ഷിയായ ഹാജിയുടെ ഒരു നീചകൃത്യത്തെ കുറിച്ച് പറയാം. കൊല്ലണം അയാളെ എന്നെനിക്ക് തോന്നിയിരുന്നു അന്ന്. ഉന്മൂലനവാദം പ്രാവർത്തികമാക്കേണ്ടിയിരുന്ന കാലമായിരുന്നു അത്. എങ്കിൽ എത്രയോ സാധുജന്മങ്ങൾ വിവരിക്കാനാവാത്ത ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. തന്റെ പറമ്പിലെ 4 തേങ്ങ മോഷ്ടിച്ചുവെന്ന കുറ്റത്തിന് ഹാജിയുടെ പാടത്ത് പണിയെടുക്കുന്ന അരുത്തൻ എന്ന കർഷക തൊഴിലാളിയെ ഹാജി ശിക്ഷിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അരുത്തനും അയാളുടെ സഹോദരൻ ചാമിയും ഹാജിയുടെ പാടത്ത് കന്നുകൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് നടന്നത്.
7: നടക്കട്ടെ നടക്കട്ടെ. അരുത്താ,
8: ഓ,
7: നീ എന്റെ പറമ്പെന്ന് തേങ്ങ കെട്ടി ചെട്ടിയരെ പീടിയെ കൊണ്ട് വിറ്റിന.
8: ചാമേ,
7: ആ ഇടത്തെ മൂരിക്കൊരു ഇടച്ചിലുണ്ടാവും.
8: ഇല്ലോളി
7: ഉണ്ടടാ, ഞാൻ അയക്ക്. എന്നിട്ടാ നോകാം, നിന്റെ അനിയൻ ഈ കള്ള നായുണ്ടല്ലോ, ഓന്റെ ചുമല് വെച്ച് കെട്ട്. പറഞ്ഞതനുസരിക്ക് നായ ചെല്ലട. അടിച്ച് തെളിക്ക് നായിന്നവനെ, രണ്ടും അടിക്കട.
1: ഹാജിയുടെ കാലടിയിലെ മണ്ണ് നെഞ്ചിൽ പതിഞ്ഞ ആളാണ് കേശവൻ. അതുകൊണ്ട് തന്നെ ഹാജിയെ കുറിച്ച് വ്യക്തമായി പറയാൻ കേശവന് കഴിഞ്ഞു. എന്നാൽ അയാൾക്ക് വിശദീകരിക്കാൻ പറ്റാതെ പോയത് ആ രാത്രിയിൽ സംഘടിപ്പിക്കപ്പെട്ട നാടകത്തെക്കുറിച്ചാണ്. മാണിക്യം കരയുമ്പോൾ സ്റ്റേജിൽ അതിലുമുച്ചത്തിൽ തകർത്താടിയ നാടകത്തെക്കുറിച്ച് ഹരിദാസിനെ അവിടേക്കെത്തിക്കാൻ കേശവന് കഴിഞ്ഞു. തുന്നിക്കൂട്ടിയ സത്യം എന്ന നാടകത്തിന്റെ സംവിധായകൻ എസ് കെ പള്ളിപ്പുറം.
9: അനിയനും അനിയത്തിയും ക്ഷമിക്കണം, അന്ന് എന്റെ പൂർവാശ്രമത്തിലേക്ക് തിരിച്ചുപോയി, സ്വയം നാറി. നിങ്ങളെ നാറ്റിച്ചു, ഇന്നതുണ്ടാവില്ല.
3: ഇന്നലെ ഫോണിൽ വിളിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നാണെങ്കിലും ഒന്നുകൂടെ പറയാം എസ് കെ. പാലേരി മാണിക്യം കൊലപാതകം, അതാണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന നോവലിന്റെ ഇതിവൃത്തം.
9: അനിയ, ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ അത് കാടുകയറലാവും. ഞാൻ തരാൻ പോകുന്ന കടലാസുകൾ അനിയനോട് സംസാരിക്കും. പാലേരി മാണിക്യം കൊലപാതക കേസ് അന്വേഷണം പൂർത്തിയാക്കിയ ഇൻസ്പെക്ടർ.

0: ലക്ഷ്മണൻ കാർത്തികേയൻ. ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പാണിത്. ഇതല്ല കോടതിയിൽ ഹാജരാക്കപ്പെട്ടത് എന്നുകൂടി ഓർക്കണം. 57 ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന നാരായണൻ കർത്ത എന്ന എന്റെ സുഹൃത്താണ് എനിക്കിത് തന്നത്. ജീവിച്ചിരുന്നതിന്റെ തെളിവിനായി സൂക്ഷിക്കേണ്ടിയിരുന്ന ഒന്നും തന്നെ എന്റെ കൈവശമില്ല. പക്ഷെ ഈ കടലാസ് കെട്ട് കൈമോശം വന്നതുമില്ല, ചിതലരിച്ചതുമില്ല. അനിയനൊന്ന് പഠിക്കിത്, കിട്ടും ചില സത്യങ്ങൾ, തുറക്കും ചില വാതിലുകൾ.
1: പാലേരിയിൽ ഇനി കാണാൻ ആരും അവശേഷിക്കുന്നില്ല. ചോദിക്കാനോ കേൾക്കാനോ ഒന്നും തന്നെ ബാക്കിയില്ല. ഹരിദാസിന്റെ മുന്നിൽ ഒരു പൂർണ്ണവിരാമവും മാണിക്യത്തിന്റെ നിലവിളിയും അതേ രാത്രിയിൽ കൊല്ലപ്പെട്ട ദേവദത്തൻ നമ്പൂതിരി എന്ന ദുരൂഹതയും മാത്രം ബാക്കിയായി. കണ്ടെത്തലുകളെ അയാൾ സ്വയം ന്യായീകരിച്ചു. മാണിക്യത്തോട് ഹാജിക്ക് തോന്നിയ അടുപ്പം എങ്ങനെ തെറ്റാവും? അന്യന്റെ ഭാര്യയായിരുന്നിട്ട് കൂടി സരയുവിനോട് ഹരിദാസിന് മോഹം തോന്നിയില്ലേ? യഥാർത്ഥത്തിൽ പ്രണയത്തിനായി, സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കായി എഴുതി ചേർക്കപ്പെട്ട നിയമത്തിൽ എന്തോ അപാകത പറ്റിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവണം. എന്നാലും തുന്നിക്കൂട്ടിയ സത്യം ഇപ്പോഴും ബാക്കിയാണ്. ആരോ ആർക്കോ വേണ്ടി തുന്നിക്കൂട്ടിയത്, അതിന്റെ ഊടും പാവും അജ്ഞാതമാണെങ്കിലും ഒരാള് കൂടെ ഹരിദാസനായി ബാക്കിയുണ്ട്, ഖാലിദ്. പാലേരിയിൽ നിന്ന് തിരിച്ചുപോകും മുന്നേ അർദ്ധ സഹോദരനെ കാണാനായി ഹരിദാസ് ചെന്നു. മാണിക്യത്തിന് ചുറ്റുമുള്ള ത്രയങ്ങളിലെ മൂന്നാമൻ.
2: ഖാലിദ് അഹമ്മദ്. ഹരിദാസ് അഹമ്മദ്. വാട്ട്? ഹരിദാസ് അഹമ്മദ്. വാട്ട് എ സ്ട്രേഞ്ച് നെയിം.
3: യെസ്, എ സ്ട്രേഞ്ച് ലൈഫ് ടു.
2: നമ്മുടെ സർനെയിംസ് ഒന്നാണല്ലോ.
3: അതെ, അത് നമുക്ക് കിട്ടിയതും ഒരാളിൽ നിന്നാണ്. ഒരിക്കുന്നത് അഹമ്മദ് ഹാജി. വി ആർ ഹാഫ് ബ്രദേഴ്സ് ഖാലിദ് ഭായ്, അർദ്ധ സഹോദരൻ. ജാതി മതമൊക്കെ വിട്ടേക്ക്, ഒരാളിന് രണ്ട് സ്ത്രീകളിൽ ഉണ്ടായ മക്കൾ. വാട്ട് എ മീറ്റിംഗ്.
2: ഗിവ് മീ എ മിനിറ്റ്. മോഹ്സിൻ, ഗസ്റ്റിനെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോകും. ഐ വിൽ ജോയിൻ യു സൂൺ. സോ, നാട്ടിൽ എത്രയോ കൊച്ചുകളിൽ എന്റെ ബാപ്പ കുട്ടികളെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലൊന്നാണ് നീ. നീ എന്തിനാണ് എന്നെ തേടി വന്നത്? ഡൽഹിയിൽ നിന്ന് വന്ന ഒരു എഴുത്തുകാരൻ, അതാണ് ബാലൻ പറഞ്ഞത്. എന്ത് വേണം നിനക്ക്?
3: ഒരു ഡ്രിങ്ക്. അതിൽ കൂടുതലൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഇനി എന്ത് ചോദിച്ചാലും തരാൻ കഴിയുന്നത്ര കുബേരനൊന്നും അല്ല നിങ്ങൾ. പണം കൊണ്ടും പാരമ്പര്യം കൊണ്ടും. എഴുത്തിന്റെ തൊഴിലല്ല ഐ പ്രൊഫഷൻ. ഞാനൊരു ഡിറ്റക്റ്റീവ്.
2: എന്ത് ഡിറ്റക്റ്റീവ് ജോലിയാണ് നിനക്കിവിടെ?
3: ഇവിടെ ഈ ഗ്രാമത്തിൽ ഞാൻ വന്നത് അതിനാണ്. 52 വർഷങ്ങൾക്ക് മുമ്പ് എ വുമൺ, നോ എ ഗേൾ, വാസ് ബ്രൂട്ടലി റേപ്ഡ് ആൻഡ് കിൽഡ്. മാണിക്യം അതായിരുന്നു അവളുടെ പേര്.
2: ഓ, എന്നിട്ടൊരു സ്നിഫർ ഡോഗിനെ പോലെയും മണ്ണ് മുഴുവൻ മുണപ്പിച്ച് നടന്നോ നീ? ഒടുവിൽ നിന്റെ അമ്മയ്ക്ക് ഗർഭമുണ്ടാക്കിയ മുരിക്കം കുന്നത്ത് അഹമ്മദ് ഹാജിയുടെ ഖബർ വരെ എത്തിയോ നീ?
3: ഇല്ല.
2: എന്തേ, ഒരു ഡിറ്റക്റ്റീവ് പട്ടിയുടെ മൂക്ക് വേണ്ടല്ലോ അത് മണത്തറിയാൻ. ഏത് കുടിച്ചി പട്ടിക്കും കിട്ടുമല്ലോ ആ അറിവ്. സോ യു ആർ എ ഫെയിലിയർ, യങ് മാൻ.
3: കിട്ടിയ അറിവുകൾ, ശേഖരിച്ച തെളിവുകൾ എല്ലാം ചേർത്ത് വെച്ച് വീണ്ടും വീണ്ടും കൂട്ടി വായിച്ചപ്പോൾ ഞാനൊരു നിഗമനത്തിലെത്തി. ഹാജി തന്റെ ഒന്നാം ഭാര്യയ്ക്ക്, മീൻസ് നിങ്ങളുടെ ഉമ്മയ്ക്ക് സമ്മാനിച്ച ബീജം. ഖാലിദ് എന്ന പേരിൽ ഈ ഭൂമിയിൽ ജന്മമെടുത്തത് ഹാജിയുടെ എല്ലാ പാപങ്ങളുടെയും മാൾ രൂപമായിട്ടായിരുന്നു. നിങ്ങളാണ് ഖാലിദ് ആ കുറ്റവാളി. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് രണ്ട് കൂട്ടുകാരുമൊത്ത് ഒരു സമ്മർ വെക്കേഷനിൽ നാട്ടിലെത്തിയ നിങ്ങളാണ് 1957 March 30 രാത്രി മീത്തലച്ചാലിലെ ചീരുവിന്റെ വീട് തകർത്ത് അകത്ത് കിടന്ന് മാണിക്യം എന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. അതേ പെൺകുട്ടിയുടെ ശരീരത്തിന് വേണ്ടി ഹാജി നടത്തിയ എല്ലാ ശ്രമങ്ങളെയും മറികടന്ന് നിങ്ങൾ മുമ്പിലെത്തി. തന്തയ്ക്ക് പിറന്ന മകൻ, അതാണവൻ. തന്തയ്ക്ക് മുൻപേ പോകും. ചീരുവിന്റെ വീട്ടിലെത്തി ഹാജി അറിഞ്ഞു താൻ വൈകിപ്പോയി എന്ന്.
4: ബാപ്പയ്ക്ക് വെച്ചതേ മോൻ കൊണ്ടേ.
2: കാലിത
4: ആ പോലും എന്റെ രണ്ട് ചങ്ങായിമാരും പെണ്ണിന് ഇത്തിരി ജീവനെ ബാക്കിയുള്ളൂ, അത് വെച്ചിട്ടില്ല കാറിൽ ആ കേക്കുന്നത്.
2: എന്നോട്
5: ചെയ്തത് ഞാൻ മിണ്ടും, ഞാൻ മിണ്ടും, എല്ലാരോടും ഞാൻ പറയും, എന്നിട്ട് ഞാൻ അവളേക്ക് പോകും.
6: ഞാൻ അവരോടൊന്നും പറയില്ല.
2: ചാക്കി കട്ടിപ്പോയ തത്തികളാ. ഓ,
4: ഞാൻ എന്ത് പറയും എന്റെ മോനോടും നാട്ടുകാരോടും?
2: ഞാൻ പറഞ്ഞിരുന്നത് പറഞ്ഞാ മതി, ഇനി ഇല്ലെങ്കി പറയാഞ്ഞും നിന്റെ മോനും ഉണ്ടാവില്ല. ബാക്കി
3: ഹാജിക്ക് വേണ്ടി വേലായുധന അവിടെ കൊന്നു, ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളാൻ പറഞ്ഞു ഹാജി. അപ്പോഴും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മാണിക്കത്തിന്റെ ശരീരം, ഖാലിദ് നിങ്ങൾ കടിച്ചു കയറിയ ദേഹം, നിങ്ങളുടെ എച്ചിൽ വേലായുധനും കുഞ്ഞിക്കണലും പങ്കിട്ടു. എന്നിട്ട് ചേരുവിന്റെ വീടിന്റെ മുന്നിലുള്ള കശുമാവിൽ കെട്ടിത്തൂക്കി ആ മൃതദേഹം. പിന്നെയും അവർ പ്ലാൻ മാറ്റി. അപസ്മാരബാധയുടെ കഥയുണ്ടാക്കാൻ ശീരുവിനെ ഏൽപ്പിച്ച് തൊടിയിലെ മണ്ണിലേക്ക് എറിഞ്ഞു അവളെ. സൽപുത്രനെ രക്ഷിക്കാൻ ഹാജി ആവുന്നതെല്ലാം ചെയ്തു, രക്ഷിച്ചു മകനെ. മകൻ നേരെ അലിഗഡിലേക്ക്. ഫരീദ് ബിൻ അൽഅത്തറിന്റെ കാവ്യങ്ങൾ നുണഞ്ഞ് ഖാലിദിലെ കവിമനസ് ഉണർന്നു. ഖാലിദ് ഇന്ന് മഹാപണ്ഡിതൻ, ആതിഥേയപ്രിയൻ, ഗസലും മദ്യവും ഒഴുക്കി അതിഥികളെ തണുപ്പിക്കുന്നവൻ. ഒരുക്കിങ്ങുന്ന തഹമ്മദ് ഹാജിയോ ഒരു നീത ജന്മം പോലെ ചുവരിലെ ചില്ലുകൂട്ടിൽ. നിഗമനങ്ങളാണ് ഖാലിദ് സാഹിബ്, നിഗമനങ്ങൾ. ഒരു നാടൻ നായയുടെ ഘ്രാണശക്തി മാത്രമുള്ള ഒരു പാവം കുറ്റാന്വേഷകന്റെ നിഗമനങ്ങൾ.
2: ഹരിദാസ്,
3: യെസ് ബിഗ് ബ്രദർ,
2: ഫിക്സ് മീ ഡ്രിങ്ക്, ഗോ ആൻഡ് ഹാവ് യുവർ ഡിന്നർ ഡൗൺസ്റ്റേഴ്സ്.
3: ഒന്നും പറയാനില്ലേ ഖാലിദ് ഭായ് നിങ്ങൾക്ക്?
2: Do what I said.
3: Bye. Have a great night.
1: സത്യത്തിൽ തുന്നിക്കൂട്ടിയ സത്യത്തിന്റെ നൂലിഴ അവിടവിടെ ക്ഷയിച്ചതാണ് കാരണം. കള്ളങ്ങൾ കൂട്ടിക്കെട്ടി തുന്നിയപ്പോ അവ അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന തുന്നിക്കൂട്ടിയവർ അറിഞ്ഞില്ല. എത്ര പുരുഷ ബീജങ്ങൾ ഏറ്റുവാങ്ങിയാലും ഇനിയും അവളിൽ എനിക്കിടമുണ്ടെന്ന ഓരോ പുരുഷന്റെയും നീചമായ ചിന്തയിൽ മാണിക്യം എത്ര തവണ പുനർജനിച്ചു. കാമാഗ്നി എത്ര തവണ ചുടലാഗ്നിയായി മാറി. ഇതിൻ്റെയെല്ലാം പര്യവസാനം ഇങ്ങനെയാണ്, അതെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. ആരും അറിയപ്പെടാതൊരു സത്യം ഇതാ മറ്റൊരാൾ കൂടി അറിഞ്ഞു എന്ന തോന്നലിൽ, അല്ലെങ്കിൽ കുറ്റബോധത്തിന്റെ തോന്നലിൽ ഖാലിദ് സ്വയം ജീവൻ ഉപേക്ഷിച്ചു. ഈ ത്രയങ്ങളിൽ ഹാജി സ്ത്രീയെ കീഴടക്കാനും നേടിയെടുക്കാനും പഠിച്ചവനാണ്. ചീരുവിനെ അയാൾ നേടിയെടുത്തു, മാണിക്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. അതേസമയം ഖാലിദ് കീഴ്പ്പെടുത്താൻ മാത്രം പഠിച്ചവനും ഹരിദാസ് നേടിയെടുക്കാനും പഠിച്ചവനാകുന്നു. കാലം എത്ര കഴിഞ്ഞാലും ചരിത്രം ഇതുപോലെ ആവർത്തിക്കും, പുനർജന്മങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ മുരിക്കുംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഖാലിദും ഹരിദാസും മാണിക്യവും ചീരുവുമെല്ലാം ജീവിതത്തിന്റെ വേറിട്ട വഴികളെ പ്രതിനിധീകരിക്കുന്നവരാണ്. വ്യക്തിപരമായ പോരാട്ടത്തിന് പ്രസക്തിയില്ലാതാവുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നേടിയെടുക്കലും കീഴ്പ്പെടുത്തലും മുഖാമുഖം നിൽക്കുമ്പോഴാണ്. എന്തായാലും ആരെല്ലാമോ കരിയിലകൾക്കുള്ളിൽ മറച്ചുവെച്ച മഹാരഹസ്യം കാലം തുറന്നുകാട്ടുക തന്നെ ചെയ്തു. ഒരു ചരിത്രത്തിന്റെ ദൃശ്യാവിഷ്കാരമെന്നോ കഥയുടെ ദൃശ്യാവിഷ്കാരമെന്നോ ജീവിതത്തിന്റെ ദൃശ്യാവിഷ്കാരമെന്നോ വേണമെങ്കിൽ പറയാം. എന്തുതന്നെയായാലും മാണിക്യത്തെ വീണ്ടും ജീവിപ്പിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞു. നിരവധി അവാർഡുകളാണ് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തെ തേടിയെത്തിയത്. മികച്ച നടൻ, മികച്ച നടി, മികച്ച സംവിധായകൻ, മികച്ച സഹനടൻ, മികച്ച പശ്ചാത്തല സംഗീതം, ഇങ്ങനെ തുടങ്ങി നിരവധി അവാർഡുകളാണ് ഈ ചിത്രത്തെ തേടിയെത്തിയത്. പാലേരി മാണിക്യം എന്ന ചിത്രത്തെ അതിൻ്റെ തനിമ ചോരാതെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തിൽ ചിത്രപരിചയത്തിൽ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി. ഇതോടുകൂടി

0: ചിത്രപരിചയം.
1: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വിളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
2: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: റേഡിയോ മലബാർ 89.6 FM. സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. പൊതുവെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് അതിഥികളെ നമുക്ക് ലഭിക്കാറുണ്ട്. ഇന്നും പാട്ട് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മോടൊപ്പം ഉണ്ട്. മാത്രമല്ല ആളൊരു മ്യൂസിക് ടീച്ചർ കൂടിയാണ്. പരിചയപ്പെടാം, പേര് പറഞ്ഞോളൂ.
1: ശ്വേത ശരത്.
0: എവിടെയാണ് സ്ഥലം?
1: ഞങ്ങൾ തില്ലങ്കേരിയാണ് താമസം, കണ്ണൂർ ജില്ലയിൽ.
0: എവിടെയാണ് മ്യൂസിക് പഠിപ്പിക്കുന്നത്?
1: ഞാൻ ദുബായിലാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ വെക്കേഷൻ ആണ്, അപ്പൊ വെക്കേഷൻ വന്നിരിക്കുക.
0: ഇനി എപ്പോഴാ തിരിച്ചു പോകുന്നത്?
1: അടുത്ത മാസം പോകും.
0: ആര് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എപ്പോഴാ പോകും?
1: തിരിച്ചു പോവാന്ന്. അതെ അതെ, അടുത്ത മാസം തിരിച്ചു പോകും. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല, എടുത്തിട്ടില്ല, ടിക്കറ്റ് എടുത്തിട്ടില്ല. അടുത്ത മാസം ഒരു മിഡോടുകൂടി പോകും.
0: പോകുന്ന മുന്നേ നമ്മുടെ റേഡിയോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, കയ്യിൽ കുറച്ച് പാട്ടുകളുണ്ട്. തുടങ്ങിക്കൂടെ?
1: തുടങ്ങാം.
0: ആദ്യഗാനം.
1: ആദ്യഗാനം ഒരു ട്രിബ്യൂട്ടായിട്ട് നമുക്ക് ജാനകിയമ്മയ്ക്ക് സമർപ്പിക്കാം. ജാനകിയമ്മയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പാട്ട്, ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ ശേഷം കാഴ്ചയിൽ എന്ന സിനിമയിൽ നിന്നുള്ളൊരു പാട്ടാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇത് തന്നെയാവട്ടെ ആദ്യം.
0: മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് ശ്വേത ചേച്ചിയുടെ ശബ്ദത്തില് അത് കേൾക്കാനും നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ശ്വേതാ ശരത്താണ് നമ്മുടെ കൂടെ ഉള്ളത്. ആളാദ്യം മനോഹരമായിട്ടൊരു പാട്ട് പാടിത്തന്നു, ഇനിയും പാട്ടിന്റെ ലിസ്റ്റിംഗ് നിരത്തി വെച്ചിട്ടുണ്ട്. ഏതാണ് അടുത്തത്?
1: വീണ്ടും ജോൺസൺ മാഷ്ടർ തന്നെ ഒരു ദേവാംഗണങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ഞാൻ ഗന്ധർവൻ സിനിമയിലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്ലാസിക്കൽ ടച്ചും പാട്ട് പാടുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീല്. ജോൺസൺ മാഷിന്റെ ആ ഒരു ശൈലി വന്നിട്ടുള്ള ഒരു പാട്ട്, ദസറിന്റെ പാട്ടാണത്. കൈതപ്രം സാറിന്റെ ലിറിക്സും ജോൺസൺ മാഷിന്റെ സംഗീതവും. ആ പാട്ട് തന്നെ ആവട്ടെ അടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പല വേദികളിലും പാടുന്ന ഒരു പാട്ടും കൂടിയാണിത്.
0: ഇപ്പൊ നമ്മള് ഒരു പാട്ട് കേട്ടു ഒന്ന് കേൾക്കാൻ പോവാണ്. ആ രണ്ട് പാട്ട് കേട്ടപ്പോഴും ഒരു കൗതുകം, ഏത് തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാനാണ് താല്പര്യം?
1: എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ ഒരല്പം ക്ലാസിക്കൽ ഓറിയന്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. മേ ബി ക്ലാസിക്കൽ പഠിച്ചുകൊണ്ടും ക്ലാസിക്കൽ പഠിപ്പിക്കുന്നതുകൊണ്ടും ആയിരിക്കാം. ഒരല്പം സംഗീതാത്മകമായിട്ടുള്ള കുറച്ച് പാട്ടുകൾ, അതായത് ഒരു ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ എന്തെങ്കിലും ഒരു എലമെന്റ് വേണം അവിടെ. അത് എൻ്റെതായിട്ടുള്ളൊരു എലമെന്റ്, എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരു എലമെന്റ് അതിൽ കാണുന്നുണ്ടാവും, എന്റെ മനസ്സിലൊരു ഒരു സംഭവം അത് ആ പാട്ടിലുണ്ടെങ്കിൽ ആ പാട്ട് ഞാൻ സ്വീകരിക്കും. അല്ലാതെ എനിക്ക് ഞാൻ കുറച്ച് മാറി നിൽക്കും. അതെന്താണ് ആ ഒരു എലമെന്റ് എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞുകൂടാ. ഒരു ഓവറോൾ നോക്കുമ്പോൾ ഒരു ക്ലാസിക്കൽ ഓറിയന്റേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
0: കാലഘട്ടം നോക്കാറുണ്ടോ?
1: കാലഘട്ടം നോക്കാറുണ്ട്. ഇപ്പോഴത്തെ പുതിയ പാട്ടുകളിൽ, പൊതുവെ ഞാൻ വേദികളിൽ പാടുന്ന സമയത്ത് പുതിയ പാട്ടുകൾ ഞാൻ അങ്ങനെ എടുത്ത് പാടാറില്ല. അപ്പൊ ചോദിക്കും ആൾക്കാർ എന്തുകൊണ്ട് പുതിയ പാട്ടുകൾ. ഇപ്പൊ ഞാൻ എന്റെ മോള് അവളും പാടും, അപ്പൊ അവളെ ഞാൻ പഠിപ്പിക്കുന്നത് ഇതുപോലെ പഴയ പാട്ടുകളാണ്. അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട് പുതിയ പാട്ടുകൾ എന്തുകൊണ്ടാണ്. ഞാൻ പറയും പുതിയ പാട്ടുകൾ എല്ലാ പാട്ടുകളല്ല, പക്ഷെ ഒട്ടുമിക്ക പാട്ടുകളും നമുക്ക് അങ്ങനെ വേദികളിലെ നമ്മളൊരു പാട്ടിന്റെ കഴിവ് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടുകൾ, അല്ലാതെ അതൊക്കെ എൻജോയ്മെന്റ് പർപ്പസിനുള്ള പാട്ടുകളാണ്. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ കുറേ പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം, കേൾക്കുമ്പോൾ എൻജോയ്. ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ ഫാമിലി ആയിട്ട്, ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണ്. പക്ഷേ വേദിയിൽ പാടാൻ പറയുമ്പം അത്തരം പാട്ടുകൾ എടുത്ത് പാടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതാണ് കാര്യം.
0: അപ്പോൾ ദേവാംഗണങ്ങൾ എന്ന് തുടങ്ങുന്ന പാട്ടിലും എന്തോ ഒരു എലമെന്റ് ഉണ്ട്.
1: ദേവാംഗണങ്ങൾ ദാസറിന്റെ പാട്ടായതുകൊണ്ട് എനിക്ക് പാടാൻ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. വേദികളിൽ എന്ന് വെച്ചാൽ വളരെ ചെറിയ ചെറിയ വേദികളിലാണ് ഇത് പാടുന്നത്. അപ്പം ഒരുപാട് ഓഡിയൻസിന്റെ ഇടയിൽ പാടാനുള്ള ധൈര്യമൊന്നുമില്ല ഈ പാട്ട് പാടാൻ. എന്നാലും ഞാൻ രണ്ടു വരി പാടി ശ്രമിക്കാം കേട്ടോ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. നമ്മൾ അടിപൊളിയായി രണ്ട് പാട്ടുകൾ കേട്ടു. ഇനിയും പാട്ടുകൾ കാത്തിരിക്കുന്നുണ്ട്. അതിനു മുന്നേ ഒരു ചോദ്യം, പാട്ട് പ്രൊഫഷനായി ചൂസ് ചെയ്യാൻ എപ്പോഴാണ് തീരുമാനിച്ചത്?
1: അതൊരു സാഹചര്യത്തിന്റെ പുറത്ത് ചൂസ് ചെയ്തതാണ്. ആക്ച്വലി ഞാൻ ഒരു 20 years പാട്ട് പഠിച്ച്, പിന്നെ എൻ്റെ മാരേജിന് തൊട്ട് മുമ്പ് വരെ ഞാൻ പാട്ട് പഠിച്ചു. അപ്പം എൻ്റെ മാഷ് പറഞ്ഞു, ഇനി നീ ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങണം, എങ്കിൽ മാത്രമേ നീ പ്രാക്ടീസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പ്രാക്ടീസ് അവിടെ നിൽക്കും. പാട്ട് പഠിക്കാനും പോകുന്നില്ല, അപ്പം എന്തായാലും പ്രാക്ടീസ് അവിടെ നിൽക്കും. മാഷ് പറഞ്ഞു, ഇനി നീ ക്ലാസ് എടുത്ത് തുടങ്ങിക്കോ, നിനക്കതിനുള്ള ഒരു പ്രാപ്തിയായി, അതിനോടൊപ്പം തന്നെ പാട്ട് പഠിക്കാനും തുടർന്നോളന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മാഷത് പറഞ്ഞു, ഞാനവിടെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് UAE പോയ സമയത്ത് ആദ്യത്തെ കുറച്ച് നാൾ ജോലിയൊന്നും ചെയ്തില്ല, വെറുതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആലോചിച്ചു, ഓക്കെ പാട്ട് പഠിപ്പിച്ചാലോ. അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് നിന്ന് തുടങ്ങി, പിന്നെ ഞാൻ കയറി പതുക്കെ പതുക്കെ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട്. അങ്ങനെ തുടങ്ങിയൊരു സംഭവമാണ്, അല്ലാതെ പ്രൊഫഷനായിട്ട് ഞാൻ ഏറ്റെടുത്ത് തുടങ്ങിയൊരു സംഭവമായിരുന്നില്ല മ്യൂസിക് ക്ലാസ്. പിന്നെ മേജർ ആയിട്ട് ഡിഫറൻസ് വന്നത് കോവിഡിന്റെ സമയത്തായിരുന്നു, ഓൺലൈൻ ക്ലാസ്സസോട്ട് മാറി. ആ സമയത്ത് ശരിക്കും നല്ല ഒരു റീച്ച് കിട്ടിയിരുന്നു എനിക്ക്. അങ്ങനെയാണ് ശരിക്കും മ്യൂസിക് ഒന്നും കൂടി ഒന്ന് ഇംപ്രൂവൈസ് ചെയ്യാനും ക്ലാസ്സസ് തുടർന്ന് പഠിക്കാനൊക്കെ തുടങ്ങിയത് അപ്പോഴായിരുന്നു.
0: മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് തന്നെ പാട്ടിന്റെ സെലക്ഷൻ ഓഫ് കോഴ്സ് ഡിഫറെന്റ് ആയിരിക്കും എന്നറിയാം. അടുത്തത്
1: ഞാൻ കുറച്ച് വളരെ ലൈറ്റ് ആയിട്ടുള്ള പാട്ടെടുത്തിരിക്കുന്നത് വധു ഡോക്ടറാണെന്ന് പറഞ്ഞ സിനിമയിൽ. ഒത്തിരി ലൈറ്റ് എനിക്കുണ്ട്. രണ്ട് ക്ലാസിക്കൽ ടൈപ്പ് കേട്ടപ്പം കുറച്ചൊന്ന് ലൈറ്റ് ആകാന്ന് വെച്ചപ്പം ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ തങ്കത്തീരിൽ ശരൽക്കാലം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് എനിക്കിഷ്ടമാണ്. അതൊക്കെ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാടിയിട്ടില്ല പാട്ട്, പക്ഷെ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വളരെ സൂത്തിങ് ആണ്, കംഫർട്ടിങ് സോങ് ആണത്. അപ്പോൾ അങ്ങനെ ആ പാട്ട് എനിക്കിഷ്ടമാണ്. ചിത്രാമ്മയുടെയും ദാസറിൻ്റെയും പാട്ടാണത്. അത് കേൾക്കാം നമുക്ക് അടുത്തത്.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. പാട്ടുവിശേഷങ്ങളുമായിട്ട് കൂടെയുള്ളത് ശ്വേത ശരത്താണ്. അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം.
1: വളരെ ലൈറ്റ് ആയിട്ടുള്ള പാട്ടാണ് ഈ പാട്ട്. സൂര്യപുത്രൻ എന്ന് പറഞ്ഞ സിനിമയിലുള്ള ഒരു പാട്ടാണ്. ഇത് ആക്ച്വലി ആദ്യം ഞാൻ കേട്ടപ്പോൾ എനിക്ക്, അതായത് സിനിമയിൽ കേട്ട സമയത്തും ഈ ഗാനമേളകളിൽ കേൾക്കുമ്പോഴൊന്നും നല്ലൊരു പാട്ട് എന്നുള്ളൊരു, ഓക്കെ, ഗെയിൻ ഞാൻ നേരത്തെ തങ്കത്തേരിൽ പാട്ട് പറഞ്ഞ പോലെ വളരെ സൂത്തിങ് ആയിട്ട് കംഫർട്ടബിൾ ആണ്, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു പാട്ട്. പാട്ടിന്റെ ഒരു കവർ വേർഷൻ ഞാൻ കേട്ടു 2 വർഷം മുമ്പ്. ഇപ്പൊ കുറെ അൺപ്ലഗ്ഡ് പാട്ടുകൾ ഇറങ്ങുന്ന ഒരു സമയമല്ലേ. ഏത് പാട്ട്, എസ്പെഷ്യലി പഴയ പാട്ടുകളൊക്കെ നമ്മൾ അപ്പൊ കേട്ടു, ഓക്കെ കഴിഞ്ഞു. പക്ഷെ പിന്നീട് നമ്മൾ അതിന്റെ അൺപ്ലഗ്ഡ് വേർഷൻ കേൾക്കുമ്പോണ്ടല്ലോ, ഒരു വല്ലാത്തൊരു ഫീലാണ് അതിന്, ആ പാട്ടിന്. ഇനി ഈ പാട്ട് ഞാൻ അൺപ്ലഗ്ഡ് വേർഷൻ കേട്ടു, ഒരു സ്റ്റേജ് പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു റീമിക്സ് വേർഷൻ ആയിരുന്നു അത്. പക്ഷെ ഭയങ്കര രസം. ഞാൻ വെച്ചു, ഈ പാട്ട് ഇങ്ങനെയും പാടാൻ പറ്റുമോന്ന് ആലോചിച്ചു. അങ്ങനെ ഞാൻ ആ പാട്ട് എടുത്തപ്പോൾ തന്നെ ഞാനും ഒരു കവർ വേർഷൻ എടുത്ത് പാടി ഇറക്കി ഇൻസ്റ്റഗ്രാമിലാണ്. ബട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു ഒരു മൊമെന്റ് ആയിരുന്നു ആ പാട്ട് എനിക്ക് പാടാൻ പറ്റിയില്ല. അതേതാണെന്നറിയോ, സൂര്യപുത്രൻ എന്ന് പറഞ്ഞ സിനിമയില് പഞ്ചവർണ്ണ കുളിരെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
2: പഞ്ചവർണ്ണ കുളിരെ പാലാഴിക്കടവിൽ വരുമോ കൂടി വരുമോ.
1: ഔസേപ്പച്ചൻ സാറിന്റെ, രമേശൻ നായർ സാറിന്റെ പാട്ടാണ് അത്. ദാസ് സാറ് പാടിയത് ആ പാട്ട് കവർ വേർഷനിൽ പാടുമ്പം എനിക്ക് തോന്നുന്നു അത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ശ്രോതാക്കൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാട്ടിന്റെ കവർ വേർഷൻ കേൾപ്പിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടട്ടെ.
0: തീർച്ചയായിട്ടും അതിനുശേഷം പിന്നെ സ്വന്തമായിട്ട് മറ്റേതെങ്കിലും പാട്ടുകൾ ഇതുപോലെ

0: കൊള്ളാമെന്ന് തോന്നിയിട്ട്.
1: ഒരുപാട് ഒരുപാട് പാട്ടുകൾ അങ്ങനെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈ കവർ വേർഷൻ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 10 വർഷമായിട്ടുണ്ടാവും. ഇപ്പൊ ഈ അൺപ്ലഗ്ഡ് പാട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ട്, അതുവരെ നമ്മൾ നോർമൽ പാട്ടുകൾ കരോക്കി എടുത്ത് പാടുന്നു അത്രയല്ലേ ഉള്ളൂ. പക്ഷെ 10 വർഷമായിട്ട് ഈ അൺപ്ലഗ്ഡ് വേർഷൻസ് വന്നതിന് ശേഷം എന്നെ പോലെ കുറെ സിംഗേഴ്സും അതാണ് ഇഷ്ടപ്പെടുന്നത്. പാട്ട് പഠിക്കാൻ ഡെഫിനറ്റ്ലി നമ്മൾ ഒറിജിനൽ തന്നെ കേൾക്കണം. വേദിയിൽ പാടുമ്പോൾ അൺപ്ലഗ്ഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് ഒന്നും കൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെയും ഒരു വല്ലാത്തൊരു ശരിക്കും അവർക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ അൺപ്ലഗ്ഡ് ഒരുപാട് സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു, ചൗധവീ കാ ചാന്ദ് എന്ന് പറഞ്ഞ പഴയ ഒരു ഹിന്ദി പാട്ടുണ്ട്. അത് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ പാട്ട്, ഞാനും ആ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒക്കെ കവർ വേർഷൻ ഇറങ്ങിയപ്പം ഞാൻ ശരിക്കും ഭയങ്കര ഷോക്ക്ഡായി. ഈ പാട്ട് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ ഈ പാട്ടിന് എന്നുള്ളത് ചിന്തിച്ചു. വളരെ പഴയ ഒരു പാട്ടായിരുന്നു ചൗധവീ കാ ചാന്ദ്. ഒരുപാട് പാട്ടുകൾ
2: റീസെന്റ് ആയിട്ട് എല്ലാരും പാടിക്കൊണ്ടിരിക്കുന്നതല്ലേ, നമ്മുടെ അവളുടെ തളിരധരങ്ങൾക്ക് മായാത്ത അരുണിമി ഉണ്ടായിരുന്നു പഴയ ഒരു പാട്ടിനെ ഇപ്പൊ റീസെന്റ്ലി റീൽസിന് വേണ്ടിയിട്ട്
1: മറ്റൊരു
2: വേർഷൻ. അത് ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു പാട്ടിന്റെ അൺപ്ലഗ്ഡ് വേർഷൻ കേൾക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. അടുത്ത പാട്ട് കേൾക്കാം. അതിനു മുന്നേ, ഏതൊരാളിലും ഒരു ഗായികയുണ്ട് എന്ന് ആദ്യം തിരിച്ചറിയണല്ലോ, ആ ടൈം ഓർക്കുന്നുണ്ടോ?
1: 4ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു. അമ്മയ്ക്ക് അച്ഛനും അറിയായിരുന്നു, പാട്ടിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. പണ്ട് പാട്ട് കുറെ കേൾക്കുമായിരുന്നു, പാടുകയും ചെയ്യുമായിരുന്നു. പഠിക്കാന്നുള്ള രീതിയിൽ വന്നത് എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴായിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സ് അച്ഛനമ്മേനെ വിളിച്ചു പറഞ്ഞു പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. 6ാം ക്ലാസ്സിലാണ് ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയത്. ടീച്ചേഴ്സ് തന്നെയാണ് കണ്ടുപിടിച്ചത്. കാരണം സ്കൂളിലൊരു കോമ്പറ്റീഷനെ വെറുതെ ഞാൻ കയറി പാടി, വെറുതെ പാടിയതാ, പഠിച്ചിട്ടൊന്നുമില്ല. അന്ന് പാടിയപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോഴാണ് ടീച്ചേഴ്സ് തന്നെ അറിയുന്നത് എനിക്ക് പാടാൻ പറ്റുന്നുള്ളത്. അപ്പൊ അവര് അമ്മയെ വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഞാൻ പാട്ട് പഠിക്കുന്നില്ല കേട്ടോ. 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ എന്നോട് പാട്ട് പഠിക്കാൻ അച്ഛനും അമ്മയും പറഞ്ഞപ്പോഴും ഞാൻ പഠിക്കുന്നില്ല, കാരണം എനിക്ക് താല്പര്യമില്ല. അന്ന് ഞാൻ പറയുന്നത് ശരിക്കും ഭയങ്കര ബോറിംഗാണെന്ന്.
0: പഠിച്ചു കഴിഞ്ഞപ്പോഴുള്ള അഭിപ്രായം എന്താ?
1: ഈ ഒരിക്കലും ഇല്ല, ഡെഫിനറ്റ്ലി. അത് ആ സമയത്ത് എനിക്കായിരുന്നു ശരിക്കും ഭയങ്കര ബോറിംഗ് ആണ്, എനിക്ക് താല്പര്യമില്ല പഠിക്കാൻ. അച്ഛനും അമ്മേനെ നിർബന്ധിച്ചു ഇല്ല, അവര് പറഞ്ഞു.

0: ഫാമിലിയിലില്ല ആരും അങ്ങനെ പഠിച്ചിട്ടോ ഇല്ല. അമ്മമ്മ പാടുമായിരുന്നു, അതായത് ഇങ്ങനെ അമ്മമ്മ നന്നായിട്ട് സന്ധ്യാനാമങ്ങളൊക്കെ ജപിക്കുന്ന സമയത്ത് ഒരു ഈണത്തിലൊക്കെ ജപിക്കുന്നത് കേൾക്കാറുണ്ട്, അതല്ലാതെ അങ്ങനെയില്ല. എനിക്കൊന്നും ഞാൻ തന്നെ തുടക്കം കുറിക്കുന്നത്,
1: വേറെ ആരും ട്രൈ ചെയ്തിട്ടില്ല. ആരൊക്കെയാണ് ഉള്ളത് വീട്ടില്?
0: അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ട്, പിന്നെ എന്റെ മക്കള് രണ്ടുപേരും. മോള് നന്നായി പാടും, മോൻ അത്യാവശ്യം സംഗീതം പാട്ട് ഞാൻ അങ്ങനെ പാടുന്ന കേട്ടില്ല, പക്ഷെ കുറച്ച് ഈ പെർക്കഷൻ, ഈ ചെണ്ട അങ്ങനത്തെ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സിനോടൊരു താല്പര്യം അവൻ കാണിക്കുന്നുണ്ട്, അങ്ങനെ പഠിക്കുന്നുണ്ട്. പിന്നെ പാട്ട് നന്നായി കേൾക്കും അവളെക്കാട്ടിലും, മോള് നന്നായി പാടും, പക്ഷെ ആ മോളെക്കാട്ടിലും പാട്ട് അവനാണ് കേൾക്കുന്നത്. അതുകൊണ്ട് എനിക്കിതുവരെ അവൻ ചെറുതാണ്, എനിക്കറിയില്ല,
1: ഐഡന്റിഫൈ
0: ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അവൻ എനിക്കത് തുറന്ന് കാണിച്ചു തരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അവന് പാട്ടിന് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവൻ ശരിക്കും അതൊന്നും ഷോക്കേസ് ചെയ്തിട്ടില്ല അവൻ ഇതുവരെ. വിളിച്ചു നടക്കാം,
1: അതെപ്പോഴെങ്കിലും മറന്നേക്ക് പുറത്തു വരുമായിരിക്കും
0: വിചാരിക്കുന്നു, ഹോപ്പ്ഫുള്ളി. കാരണം അവന്റെ ആ ഒരു രീതി വെച്ചിട്ട് അവന് നല്ലൊരു കഴിവുണ്ടെന്നാണ് തോന്നുന്ന ഉള്ളില്. ബട്ട് അവനൊന്ന് പുറത്തേക്ക് അത് എടുക്കണം, അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാ.
1: എന്താണ് അവരുടെ പേര്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
0: മോളുടെ പേര് രുദ്ര.
1: രുദ്ര
0: രുദ്ര രുദ്ര നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോന്റെ പേര് നിരവ്. നിരവ്
1: നിരവ്
0: യെസ്.
1: നിരവ് എന്ന് പൊതുവെ കേൾക്കാറുണ്ട്.
0: അല്ല, ഇത് നിരവ്. നിരവ് മേനോൻ. നിരവ് ഗ്രേഡ് വണ്ണിലാണ് പഠിക്കുന്നത്.
1: ഇനിയുള്ള ഒരു പാട്ട് അവർക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്താലോ?
0: പിന്നെ തീർച്ചയായും. അടുത്ത പാട്ട് വിദ്യാസാഗർ മാഷിന്റെ ഒരു പാട്ടെടുക്കാം, ഉസ്താദ് സിനിമയിലെ. ഉസ്താദ് സിനിമയിലെ പാട്ടെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഏത് പാട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന്. നാടോടി പൂന്തിങ്കൾ, ഗീഷ് പുത്തഞ്ചേരി സാറിന്റെ ലിറിക്സ് ആണത്. എം ജി ശ്രീകുമാർ സാറും സുജാത മാമും കൂടെയാണ് പാടിയിരിക്കുന്നത് ഈ പാട്ട്.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ശ്വേത ശരത്താണ് നമ്മോടൊപ്പം ഉള്ളത്. ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു, പാട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പാട്ട് വിശേഷങ്ങൾ കൂടുതൽ പറയാൻ പറ്റും, കാരണം മ്യൂസിക് ടീച്ചർ ആണല്ലോ. ഫാമിലിയിൽ
1: ആരും

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ എല്ലൂർ മട്ടന്നൂർ. ശ്വേതാ ശരത്താണ് ഇഷ്ടഗാനങ്ങളുമായിട്ട് നമ്മോടൊപ്പം ഉള്ളത്. അടുത്ത പാട്ട്
1: മിഥുനം സിനിമയിലെ ഞാറ്റുവേല കിളിയെ. എനിക്ക് പാട്ടുകാരുടെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടായത്. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സംഗീതത്തില് ഒ എൻ വി കുറുപ്പ് സാറാണ് ലിറിക്സ്. ചിത്രാമ്മ പാടിയ ഈ പാട്ട്, ഇതിന്റെ കവർ വേർഷനും കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഒറിജിനലും രസമുണ്ട്, കവർ വേർഷൻ എസ്പെഷ്യലി ആ അനുപല്ലവി എന്ന് പല്ലവിയിലോട്ട് പോകുന്ന ആ ഒരു റീജിയൻ ഭയങ്കര രസമാണ്. ഈ കവർ വേർഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കേട്ടു നോക്കണം എന്ന് പറയണം. രസാദ്യ ഫീലാണ് ആ പാട്ടിന്റെ.
0: മ്യൂസിക് ടീച്ചർ പറയുമ്പോൾ നമുക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോ അതിന്റെ കവർ വേർഷൻ ആണോ ഒറിജിനൽ ട്രാക്ക് ആണോ കേൾപ്പിക്കേണ്ടത് ശ്രോതാക്കളെ?
1: നമുക്ക് ഒറിജിനൽ തന്നെ കേൾപ്പിക്കാം, നമുക്ക് ഹോംവർക്ക് കൊടുക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇഷ്ടങ്ങൾ ഇണങ്ങളിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. കൂടെയുള്ളത് ശ്വേത ശരത്താണ്. അടുത്ത പാട്ട്
1: വീണ്ടും ജാനകി അമ്മയെ ഓർക്കുകയാണ്. ഈ പാട്ടിലെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു എനിക്ക്. ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, ഒരുപാട് തവണ ഞാൻ മൂളി പാടാറുണ്ട് ഈ പാട്ട്. ഇത് കുറച്ച് പഴയ സിനിമയിലത്തെ പാട്ടാണ്. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഈ പാട്ടിന്റെ രണ്ട് വേർഷൻസ് ഉണ്ട്. ആക്ച്വലി ഒരു ഹാപ്പി വേർഷനും ഉണ്ട്, ഒരു സാഡ് വേർഷനും ഉണ്ട്. ഇളം മഞ്ഞിൻ കുളിരുമായ ഒരു കുയിൽ എന്ന് പറഞ്ഞൊരു പാട്ട്, ഭയങ്കര രസമാണ് രണ്ട് വേർഷൻസും കേൾക്കാൻ. മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറിന്റെ ലിറിക്സ് ആണ്. ദാസ് സാറും ജാനകി അമ്മയും കൂടെ ചേർന്ന് പാടിയ പാട്ടാണ്. നമുക്ക് ഈ പാട്ട് കേൾക്കാൻ അടുത്തത്.

0: റേഡിയോ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ശ്വേത ശരത്താണ്. നമുക്കിനി ഒരു പാട്ട് കൂടെ കേൾപ്പിക്കാനുള്ള സമയമുണ്ട്.
1: കർക്കിടക മാസം ആരംഭിച്ചല്ലോ, തീർച്ചയായും എല്ലാ വീടുകളിലും രാമായണ പാരായണം നടക്കുന്നുണ്ടോ? നമുക്ക് ലാസ്റ്റ് സോങ് ശ്രീരാമസ്വാമിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ ചിത്രാമ്മ പാടിയ നാരായം എന്ന് പറഞ്ഞ സിനിമയിലെ ശ്രീരാമനാമം ജപസാര സാഗരം.

0: ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ നമ്മൾ ഒരുപാട് പാട്ടുകൾ കേട്ടു. ശ്വേത ശരത്താണ് കൂടെയുള്ളത്. നമുക്കായി ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു, കേൾപ്പിച്ചു തന്നു. എന്താണ് ശ്വേത ചേച്ചിക്ക് പറയാനുള്ളത്?
1: ഈ ഒരു മണിക്കൂർ ഞാൻ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ പാട്ടുകൾ എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാട്ടുകൾ കേൾക്കുമ്പം സ്പെഷ്യലി മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ള കുട്ടികളോ വലിയ മുതിർന്നവരൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് നമ്മൾ ഫിലിം സോങ്സ് എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളൊരല്പം കവർ വേർഷൻസ് കൊണ്ടൊന്ന് കേട്ടു നോക്കും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പാട്ട് നമ്മളിങ്ങനെ വെറുതെ കേട്ട് പോവുകയുള്ളൂ. കുറേ പാട്ടുകൾ അങ്ങനെ പഴയ പാട്ടുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണ്, പഴയ ഒരുപാട് പാട്ടുകൾ, പഴയ പാട്ടല്ലേ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും കേൾക്കില്ല, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുട്ടികളൊന്നും പഴയ പാട്ടുകളൊന്നും കേൾക്കില്ല. പക്ഷേ ആ പഴയ പാട്ടുകളിലുള്ള മ്യൂസിക്കൽ എലമെൻറ്റ് എന്ന് പറയുന്നത് കാണ്ട് എക്സ്പ്ലെയിൻ ദാറ്റ്. അത്രയധികം ബ്യൂട്ടിയാണ് പഴയ പാട്ടിൻ്റെ മ്യൂസിക്കൽ എലമെൻറ്റ്സ്. സ്പെഷ്യലി മ്യൂസിക് പഠിക്കുന്ന കുട്ടികൾ, മുതിർന്നവർ എല്ലാവരും പഴയ പാട്ടുകൾ നിങ്ങൾക്ക് കേട്ട് വെറുതെ പോകാണ്ട് അതിൻ്റെ ഒരു കവർ വേർഷൻ ഒന്ന് എടുത്തു നോക്കുക. അതിൻ്റെ കവർ വേർഷൻ അവൈലബിൾ ആണെങ്കിൽ ജസ്റ്റ് എടുത്തു നോക്കുക. ഇപ്പോഴത്തെ കറണ്ട് സിംഗേഴ്സ് അവരാ കവർ വേർഷൻ പാടുമ്പം ശരിക്കും പോർട്രേ ചെയ്യും ആ ഒരു ഭംഗി, പാട്ടിൻ്റെ ഭംഗി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയുണ്ട് ആ ഒറിജിനൽ പാട്ടിനെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോയിട്ട് ആ പാട്ടുകൾ പഠിച്ചിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യും, ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പാട്ടിൽ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാട്ടുകളിലാണെങ്കിൽ.
0: ഓക്കെ, പാട്ട് പഠിക്കുന്നവർക്കുള്ള ഒരു നിർദ്ദേശം കൂടിയാണിത്. എന്തായാലും ഈ ഒരു മണിക്കൂർ നേരം മനോഹരങ്ങളായ പാട്ടുകളുമായിട്ട് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. നന്ദി.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

0: കൊത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 20. ഹിജ്റ വർഷം 1447, സഫർ 21. ശകവർഷം 1948, ശ്രാവണം 14. 2026 ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.